ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 22 സെക്കൻഡും. ഈ നിലയത്തിൽ നിന്നുമുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 17, കൊല്ലവർഷം 1201 മിഥുനം 24, 2026 ജൂലൈ 8 ബുധനാഴ്ച.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ആറു പത്തിന് സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ചന്ദ്രൻ കണ്ണഞ്ചേരി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റഹാന ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം. തുടർന്ന് റെഗൽ ജ്വല്ലേഴ്സ് പൊനാനൂറോടെ അടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. പ്രമേഹ രോഗ നിർണയം ഡോക്ടർ P. റാഷ്മ മുഹമ്മദ് സംസാരിക്കുന്നു. 7:15

ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. നോവൽ വായന: യോസേ മൗരോ ദേ വാസ്കോൺസലസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. ഏഴിരുപതിന് ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. തരണം പ്രതിരോധവും. തിരൂർ BP അങ്ങാടിയിലെ ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷഫീഖ് സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐക്യർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചവക്കാട് കാവ്യധാര. നാലപ്പാട്ട് നാരായണ മേനോന്റെ ഓണക്കാഴ്ച എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലപിക്കുന്നത് ഹിത ഈശ്വരമംഗലം. 7:50 ഒറ്റപ്പാലം ഐക്യർ ഹോസ്പിറ്റൽ തോട്ടകര ഒറ്റപ്പാലം ജീവിതപാഠം. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐക്യർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിലെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപുറം അസബാഹ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് CM സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 വാത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ് റോഡ് കോട്ടക്കൽ രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് അധ്യാപികയും കലാകാരിയുമായ ഉഷാദേവി P. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്. 11:00 സ്മൃതിഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ഗാനാമൃതം. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം. രചന അനിൽ തമ്പാൻ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. തുടർന്ന് 4:00 പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 102.7 ആകാശവാണി മഞ്ചേരി FM ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 38 സെക്കൻഡും. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 25 സെക്കൻഡും. നല്ല ചിന്തകളുണ്ടാവട്ടെ, നല്ല ചിന്തകളാൽ നല്ല പ്രവൃത്തികളുണ്ടാവട്ടെ. കേൾക്കാം സുഭാഷിതം.
1: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ചന്ദ്രൻ കണ്ണഞ്ചേരി.
2: ധാരാളം വാഗ്ദാനങ്ങൾ നൽകുന്നവർ ഒരു വാഗ്ദാനവും പാലിക്കാറില്ല എന്ന് നിരീക്ഷിച്ചത് തോമസ് മുള്ളർ. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളിൽ ഒരുപാട് പ്രതീക്ഷിക്കുന്നവർക്ക് ചിലപ്പോൾ ഒന്നും സഫലമാകില്ല. കുറച്ചുള്ളവരല്ല കൂടുതൽ ആഗ്രഹിക്കുന്നവർ ദരിദ്രരായിടും എന്നൊരു ചൊല്ല് കേട്ടതോർക്കുന്നു. ആശയറ്റ മനുഷ്യർ നിഷ്ക്രിയരാകും. അതിനാൽ പ്രതീക്ഷ നല്ലത്. അമിത പ്രതീക്ഷ അപകടകരവും. ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് കൗമാരക്കാരെ സ്വപ്നം കാണാൻ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം നിരന്തരം പ്രേരിപ്പിച്ചിരുന്നു. ഉള്ളിൽ സ്വപ്നങ്ങളുണ്ടെങ്കിൽ അത് നേടുന്നതിനായി ജാഗ്രതയോടെ പ്രയത്നിക്കും എന്ന ആശയമാണ് അദ്ദേഹം പങ്കുവച്ചത്. പാലങ്ങൾ കുറവായിരുന്ന കാലത്ത് പുഴക്കടവുകളിൽ തോണിക്കായി കാത്തിരിക്കും. അക്കരയുള്ള തോണിയെ എത്ര നോക്കി നിന്നാലും ഇങ്ങടുത്തെത്തില്ല. കടവ് കടന്നെത്തുമ്പോൾ തുടർയാത്രയ്ക്ക് വാഹനം കിട്ടാതെ പെടുന്ന പാട് ചില്ലറയല്ല. തോണി വേഗമെത്തുകയും അതിൽ മറുകര ചെന്ന് സമയം തെറ്റാതെ വാഹനത്തിൽ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിലും പ്രതീക്ഷയുടെ അംശമുണ്ട്. പരീക്ഷ കഴിഞ്ഞാൽ ഫലം വരുന്നത് വരെയുള്ള കാലം പ്രതീക്ഷയുടേത്. ഫലം മെച്ചപ്പെട്ടതാവണേ എന്ന

0: അന്നേരത്തെ കരുതൽ. മെഡിക്കൽ ലാബിൽ ടെസ്റ്റിന് സാമ്പിൾ കൊടുത്തു പോരുന്നാലും എല്ലാം നോർമൽ ആവണേ എന്നതാണ് ഏവരുടെയും സ്വകാര്യ വിചാരം. മത്സരം കാണാനിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ടീം ജയിക്കണേ എന്നാണല്ലോ ആഗ്രഹം. ഓരോ കളിക്കാരുടെ ലക്ഷ്യവും തോൽവിയല്ല, മറിച്ച് വിജയം മാത്രം. വല്ലതും തരണേന്ന് നമുക്ക് മുന്നിൽ കൈനീട്ടുന്നവർക്കും പ്രതീക്ഷയാണ്, ഭിക്ഷാപാത്രത്തിൽ സംഭാവന വീണയെന്ന്. അവരവരുടെ സ്ഥാപനങ്ങളിലൂടെ ഉപഭോക്താക്കളെ തേടുമ്പോൾ ചെറു കച്ചവടക്കാർക്കും വമ്പൻ വ്യാപാരികൾക്കും പ്രതീക്ഷയുണ്ട്, അത് ലാഭമാണ്. അടിച്ചാൽ കോടികളാണ് നേടാനാവുക എന്ന മോഹന പ്രതീക്ഷയിലാണ് ലോട്ടറി എടുക്കുന്നവർ. എല്ലാ പ്രാരാബ്ദങ്ങളും തീരും, ആഗ്രഹങ്ങൾ പലതും നിറവേറ്റാം. പോണാൽ പോകട്ടും മട്ടിൽ തുച്ഛം മുടക്കി മെച്ചം നേടാൻ സാധ്യതയുള്ള അപൂർവം പദ്ധതികളിൽ ഒന്ന്. കത്തും വെയിലത്താകുമ്പോൾ തണലിനെയാണ് ആഗ്രഹിക്കുക. ചൂടേറിയ നേരത്ത് കാർമേഘം കണ്ടാൽ വരണ്ട മണ്ണും മനുഷ്യരും പ്രതീക്ഷിക്കുക മഴയാണ്. കടപ്പുറത്ത് ചെന്നാൽ തീരെ വരട്ടെ എന്ന് കൊതിക്കും, പക്ഷേ വസ്ത്രം നനയരുതെന്നാവും മിക്കവരുടെയും കരുതൽ. എന്തായാലും വെയിൽ വിതച്ച സൂര്യൻ കനൽക്കട്ടയായി കടലിൽ താഴുന്നത് കാണാൻ പിന്നെയും കാത്തു നിൽക്കും. കൃഷി ഇറക്കുമ്പോൾ ലാഭകരമായ വിളവാണ് പ്രതീക്ഷ. ചൂണ്ടയിടുമ്പോഴും വല വീശുമ്പോഴും മനസ്സ് നിറയെയുള്ളതും അതുതന്നെ. മത്സരങ്ങളിൽ കഴിവ് പ്രകടിപ്പിക്കുമ്പോൾ മത്സരാർത്ഥികൾ പലരും ഒന്നിനൊന്ന് മികവുള്ളവരായിരിക്കും. അവരവരുടേത് ഏറ്റവും ശ്രദ്ധേയമാക്കുവാനാണല്ലോ എല്ലാവരുടെയും ശ്രമം. ചില സംഗതികൾക്ക് പ്രതീക്ഷ മാത്രം പോരാ, പ്രയത്നവും അനിവാര്യമാണ്. ഇഷ്ട ജോലി നേടാൻ, മികച്ച വിജയം ലഭിക്കാൻ, കൂടുതൽ ലാഭം കിട്ടാനൊക്കെ തീവ്ര പരിശ്രമം കൂടിയേ തീരൂ. അങ്ങനെ ആകെക്കൂടി നോക്കിയാൽ മനുഷ്യജീവിതത്തിൽ പ്രതീക്ഷ എന്ന മൂന്നക്ഷരത്തിൽ പലതും ബന്ധിതം. സ്വപ്നം കാണാനും ശുഭാപ്തി വിശ്വാസം സൂക്ഷിക്കണം. പ്രതീക്ഷ അത് പ്രചോദനമാണ്. സർവതും പ്രതീക്ഷയ്ക്കൊത്ത് ആയില്ലെങ്കിലും അപ്രതീക്ഷിതമായ പലതും ജീവിതത്തിൽ ഭവിച്ചേക്കാം. അതിൽ ഗുണവും ദോഷവും ഇടകലരാം. എങ്കിലും പ്രതീക്ഷ ഉപേക്ഷിക്കരുത്. അത് ജീവിതത്തിന് ഊർജമാണ്. അതാണ് നമ്മെ നയിക്കുന്നത്.
1: ചന്ദ്രൻ കണ്ണഞ്ചേരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9495174923.
2: ആകാശവാണി 102.7 മഞ്ചേരി FM.
3: പ്രഭാതഗീതം. പ്രഭാതഗീതത്തിൽ ആദ്യം സുജാത ആലപിച്ച ഗാനം

0: ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിച്ചു.
1: പ്രഭാതഗീതം.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12601 പുരട്ചി തലൈവർ മാംഗ്ലൂർ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് മെയിൽ 8 മിനിറ്റ് വൈകി 6:36 16527 യശ്വന്തപൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് 2026 ജൂലൈ 8. ചരിത്രത്തിൽ ജൂലൈ 8 പ്രാധാന്യം എന്താണ് അറിയാം.
2: ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ് 1988 പെരുമൺ തീവണ്ടി ദുരന്തമുണ്ടായത്. ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് അഷ്ടമുടിക്കായലിലേക്ക് മറിഞ്ഞു. 105 യാത്രക്കാർ കൊല്ലപ്പെട്ട അപകടത്തിൽ 300 പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ റെയിൽ ദുരന്തത്തെ തുടർന്നാണ് ഇന്ത്യൻ റെയിൽ സിസ്റ്റം അപകടങ്ങളെ പ്രതിരോധിക്കാനുള്ള സാങ്കേതിക വിജ്ഞാന മേഖലകളിൽ ആസൂത്രിത തയ്യാറെടുപ്പ് തുടങ്ങിയത്. ചരിത്രത്തിൽ എന്നാണ്

0: 1988 പെരുമൺ തീവണ്ടി ദുരന്തമുണ്ടായത്. ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് അന്ന് അഷ്ടമുടിക്കാലിലേക്ക് മറിഞ്ഞു. 105 യാത്രക്കാർ കൊല്ലപ്പെട്ടു. അപകടത്തിൽ 300 പേർക്ക് പരിക്കേറ്റു.
1: ചരിത്രപഥം.

0: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും കലാകാരിയുമായ പി ഉഷാദേവി.
1: ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് ഒറ്റുനോക്കുന്ന സമയത്താണ് ഞാൻ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. ലോകത്തുള്ള ഫുട്ബോൾ പ്രേമികളിൽ ഏറ്റവും കൂടുതൽ ആവേശമുള്ളവരാണ് മലപ്പുറം ജില്ലക്കാർ. ചെറിയ കുട്ടികൾ പോലും ഫുട്ബോൾ ലഹരിയിലാണ്. ലോകത്തുള്ളവരെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന കളി ആവേശം ഇത് നമ്മുടെ മലപ്പുറത്തല്ലാതെ മറ്റെവിടെ കാണും?
0: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് പി ഉഷാദേവി.

പ്രിയപ്പെട്ടവരെ, ഇന്ന് 7/10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകത്തിൽ പ്രമേഹ രോഗനിർണയത്തെക്കുറിച്ച് അറിയാം. സംസാരിക്കുന്നത് ഡോക്ടർ പി റാഷ്മ മുഹമ്മദ്. ഏഴ് 40 ആയുരാരോഗ്യത്തിൽ താരനും പ്രതിരോധവും. തിരൂർ ബി പി അങ്ങാടിയിലെ ഐഷ്യുനാനി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹഷ്കർ ഷഫീഖിന്റെ വാക്കുകൾ കേൾക്കാം.

ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 24 ആണ്. ഇപ്പോൾ കർഷകർക്കുള്ള അറിയിപ്പുകൾ കേൾക്കാം കാർഷിക വൃത്താന്തത്തിൽ.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ:
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
0: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിന് ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസ്സിംഗ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിന്റെ 33% വരെ, അതായത് പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാം. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കാർഷിക അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപം ബാങ്ക് ലോൺ വഴി ലഭ്യമാക്കി വായ്പകൾക്ക് പലിശയിൽ ഇളവ് നൽകുന്ന പദ്ധതിയായ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അഥവാ AIF എന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് 7 വർഷം വരെ

0: 6% പലിശ നിരക്കിൽ ലോൺ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിൽ ഒരു ഗുണഭോക്താവിന് ഒരു സംരംഭത്തിന് പരമാവധി 2 കോടി രൂപ വരെ ലഭ്യമാകും. ഒരാൾക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിലായി 25 സംരംഭങ്ങൾക്ക് വരെ ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം. പ്രാഥമിക സംസ്കരണ കേന്ദ്രങ്ങൾ, പാക്ക് ഹൌസുകൾ, കൂൺ കൃഷി, ഹൈഡ്രോപോണിക് ഫാമിംഗ്, കൃത്യത കൃഷിക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വെയർഹൌസ്, പോളിഹൌസ്, റീഫർ വാൻ, ശാസ്ത്രീയമായി പഴം പഴുപ്പിക്കുന്ന മുറികൾ, യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്ന കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ, കാർഷിക നഴ്സറികൾ, ജൈവവള ഉൽപ്പാദനം, കാർഷിക ഡ്രോണുകൾ, ഇ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള വിതരണ ശൃംഖല, സംഭരണ കേന്ദ്രങ്ങൾ, ഗുണനിലവാര കേന്ദ്രങ്ങൾ, വിളഭൂമിയിലും വിളവെടുപ്പിനുമുള്ള യന്ത്രങ്ങൾ, തേൻ സംസ്കരണം, പട്ടുനൂൽ കൃഷി, കാർഷിക പമ്പുകൾ, നിലവിലുള്ള പമ്പുകളുടെ സൗരോർജ്ജവൽക്കരണം തുടങ്ങിയവയ്ക്ക് അനുവദിക്കുന്ന ലോണുകൾക്കാണ് പലിശയിൽ ഇളവ് നൽകുന്നത്. ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഇതിനു പുറമെ കൃഷി, വ്യവസായ, വാണിജ്യ വകുപ്പുകളിൽ നിന്നും വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ വഴി സബ്സിഡിയും ലഭ്യമാവും. കൃഷിവകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ, സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ, PM KUSUM, വ്യവസായ വാണിജ്യ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് മൂലധന നിക്ഷേപത്തിനുള്ള സബ്സിഡി, നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന ടെക്നോളജി മിഷൻ ഓൺ കോക്കനട്ട് തുടങ്ങിയ പദ്ധതികൾ AIF പദ്ധതിയുമായി ബന്ധിപ്പിക്കുമ്പോൾ പരമാവധി സബ്സിഡിക്ക് പുറമെ 6% പലിശ സബ്സിഡി കൂടി ലഭിക്കുന്നു. ഈ പദ്ധതി 2026 സെപ്റ്റംബർ വരെയുള്ള ലോണുകൾക്കാണ് ലഭ്യമാകുന്നത്. നിലവിൽ കാർഷിക മേഖലയിൽ എടുത്തിട്ടുള്ള ലോണുകളും ഈ പദ്ധതിയിലേക്ക് മാറ്റാം. കൂടുതൽ വിവരങ്ങൾക്കും സബ്സിഡി ആനുകൂല്യത്തിനും കൃഷിഭവനുമായോ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായോ ജില്ലാ കൃഷി ഓഫീസുമായോ ബന്ധപ്പെടാം. 7907430240 അല്ലെങ്കിൽ 81370081 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പറുകൾ വീണ്ടും പറയാം. 7907430240 81370081
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ:
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744550424.
4: പ്രിയപ്പെട്ടവരെ, കാലാവസ്ഥ ശ്രദ്ധിക്കൂ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല.

0: ഇപ്പോൾ സമയം 6 മണിക്കഴിഞ്ഞ് 45 മിനിറ്റും 45 സെക്കൻഡുമാണ്. ഇനി ഇന്നത്തെ പ്രധാന പത്രവാർത്തകളിലൂടെ ഒരു നോട്ടം.
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
2: ദൃഷ്ടി
3: പ്രയോജകർ,
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റെഹാൻ കണ്ണാശുപത്രി.
4: സൊവേരിയൻ കോംബാക്ട് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
1: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
4: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
4: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയാർ. ദൃഷ്ടി.
0: സ്വാഗതം ദൃഷ്ടിയിലേക്ക്. വയനാട്ടിലെ കള്ളാടിയിൽ മണ്ണിടിച്ചിൽ, 3 പേർ മരിച്ചു, 9 പേർക്ക് പരിക്ക്, 7 പേർക്കായി തിരച്ചിൽ. അഹമ്മദാബാദ് സ്ഫോടന പരമ്പര, 3 മലയാളികളടക്കം 38 പേരുടെ വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചു. ഇന്തോനേഷ്യൻ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഇഡിയെ ആക്രമിച്ച കേസ്, പ്രതികൾക്ക് ജാമ്യമില്ല. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്, കോഴിക്കോട് ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും

0: സംഭവങ്ങൾക്കും അവധി. നിലമ്പൂരിലും കരുളായിയിലും മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപക നഷ്ടം. വെനസ്വേല ഭൂകമ്പം, മരണം 3535, ഏകദേശം 50,000 പേരെ കാണാതായി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന, ബെൽജിയം, സ്പെയിൻ എന്നീ ടീമുകൾ ക്വാർട്ടറിൽ കടന്നു. ഇംഗ്ലണ്ടിനെതിരായ 3 T20 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് തോൽവി. ഇംഗ്ലണ്ട് ജയിച്ചത് 125 റൺസിന്. ദൃഷ്ടി സമാപിച്ചു.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
3: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
3: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളം എന്നും രാവിലെ 8:15.
6: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി. നീ ഒന്ന് സമാധാനിക്കി.
9: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു. പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
8: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
0: കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ തയ്യാറാക്കിയത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 23,760 രൂപ, മാനന്തവാടി 26,800 രൂപ, കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 13,600 രൂപ, വടകര 15,500 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് 3,700 രൂപ, നാളികേരം 1,000 പാലക്കാട് 24,000, പൊന്നാനി 16,500, കോഴിക്കോട് 15,980, ക്വിന്റലിന് മഞ്ചേരി 4,300, മാനന്തവാടി 5,600, കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കൊയിലാണ്ടി 9,000, റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 27,200, മാനന്തവാടി 23,500, ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000, മാനന്തവാടി 3,600, പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700, അടക്ക 1,000 പാലക്കാട് 3,500, പൊന്നാനി 4,000, ക്വിന്റലിന് കോഴിക്കോട് 7,500, മഞ്ചേരിയും 7,500. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, ചേട്ടൻ 67,500, വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, വയനാടൻ 69,000, ചുക്കു ക്വിന്റലിന് പാലക്കാട് 28,500, കോഴിക്കോട് 26,000, മാനന്തവാടി 22,500, ഇഞ്ചി ക്വിന്റലിന് കോഴിക്കോട് പുതിയത് 18,200, മാനന്തവാടി പുതിയതിന് 14,000, ഉണക്കക്കപ്പ കോഴിക്കോട് 2,800, പച്ചക്കപ്പ ക്വിന്റലിന് 2,500, ശർക്കര ക്വിന്റലിന് പാലക്കാട് 4,200, കോഴിക്കോട് 5,200.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
10: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
11: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
0: പ്രിയരെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം മുദ്രമോതിരം, പാടിയത് യേശുദാസ്. ശ്രീകുമാരൻ നമ്പിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ ഈണം.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഗാനമാണ് കേട്ടത്. ചിത്രം മുദ്രമോതിരം. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 50 സെക്കൻഡും. 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളാടി ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനൽ. വാർത്തകൾ വിശദമായി. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായ കള്ളാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്തു നിന്ന് ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയായ കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മണ്ണിനടിയിൽ നിന്ന് 3 പുരുഷന്മാരുടെ മൃതദേഹമാണ് ലഭിച്ചത്. മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രബാൻ, ബീഹാറുകാരനായ ബികാഷ് കുമാർ, ജാർഖണ്ഡിലെ അൻമോൽ എന്നീ അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസ് സർജനെ അടിയന്തരമായി വൈത്തിരിയിലേക്ക് എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കിയത്. കാണാതായ 5 പേർക്കായി തെരച്ചിൽ ഇന്നും തുടരും. മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. ചികിത്സയിൽ കഴിയുന്ന 7 പേരിൽ ഒരാൾ മലയാളിയാണ്. സൈറ്റ് എഞ്ചിനീയറായ ഇദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. പരിക്ക് ഗുരുതരമല്ല. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ICU. മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ റൂം തുറന്നതായും മന്ത്രി മുരളീധരൻ അറിയിച്ചു. മന്ത്രിമാരായ KP അനിൽകുമാർ, TE സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം

0: പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. വയനാട്ടിൽ മണ്ണിടിഞ്ഞു കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്കാ ഗാന്ധി MP അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും NDRFും മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും MP വ്യക്തമാക്കി. ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് സാധ്യമായ എല്ലാ പിന്തുണയും നൽകണമെന്ന് പ്രിയങ്ക പാർട്ടി പ്രവർത്തകരോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചു. കനത്ത മഴയിൽ വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 5 പേർ മരിച്ച വാർത്ത വേദനാജനകവും ദാരുണവുമാണെന്ന് MK രാഘവൻ MP പറഞ്ഞു. മണ്ണും അവശിഷ്ടങ്ങളും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കുന്നുകൂട്ടിയതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന പ്രാഥമിക വിവരങ്ങൾ കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് അറിയിച്ചു. ദുരന്തത്തിന്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുപിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കമ്പനി സെക്രട്ടറി വ്യക്തമാക്കി. സംഭവത്തിൽ ഏതന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധരാണെന്നും സെക്രട്ടറി അറിയിച്ചു. വയനാട് മേപ്പാടി മേഖലയിൽ പെയ്ത കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മഴ തുടരുന്നതിനാൽ ചാലിയാർ തീരനിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് നാടുകാണി ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി നൽകി. ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. സർവകലാശാലാ പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമേറിയതാണെന്നും സമാനമായ ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര വിശ്വാസം, ഭാവിയിലേക്ക് പൊതുവീക്ഷണം എന്നിവ പങ്കിടുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഭീകരതയ്ക്കെതിരെയും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. വികസനം, സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നീ തത്വത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. രാജ്യരക്ഷ, സമുദ്രസുരക്ഷ, വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കൃത്രിമ ബുദ്ധി, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രണ്ടു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് UPI, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, സ്റ്റാർട്ടപ്പുകൾ, നവീകരണം എന്നിവയുൾപ്പെടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളിൽ സഹകരണം വികസിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രേറ്റ് നിക്കോബാർ മുതൽ മലാക്ക കടലിടുക്ക് വരെ വ്യാപിച്ചുകിടക്കുന്ന സൈബർ സുരക്ഷ, സമുദ്രസുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണ്. ഗംഗാ മഹാകുംഭ് പോലെ ഇന്ത്യയുടെ സാംസ്കാരിക ധാർമ്മികതയെ പ്രതിഫലിപ്പിക്കുകയും ഉഭയകക്ഷി ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കാൻ അവസരം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധത്തിന്റെ പുതിയ അധ്യായമായി സഹകരണത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളുടെയും സൌഹൃദം ഇന്തോ പസഫിക് മേഖലയിലുടനീളം സമാധാന പുരോഗതിക്കും കാരണമാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു.
0: രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ്സ് ഹയാത്തിൽ ആണ് പരിപാടി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രി ബിന്ദുകൃഷ്ണ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ആഘാതവും തയ്യാറെടുപ്പ് നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി അറ്റ്ലാന്റയിൽ ഈജിപ്തിനെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചത്. നേരത്തെ സിയാറ്റലിൽ മറ്റൊരു മത്സരത്തിൽ ബെൽജിയം അമേരിക്കയെ തോൽപ്പിച്ചു. 1-4 നേടിയാണ് ബെൽജിയം ക്വാർട്ടറിലെത്തിയത്. വാൻകൂവറിൽ കൊളംബിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലാൻഡ്

0: ക്വാർട്ടറിലെത്തി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾരഹിത മത്സരത്തിന് ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിലായിരുന്നു സ്വിറ്റ്സർലാൻഡിന്റെ ജയം. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: മത്സരത്തിന്റെ 79-ാം മിനിറ്റ് വരെ 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെയാണ് അർജന്റീന ഈജിപ്തിനെ കീഴടക്കിയത്. ആദ്യ പകുതിയുടെ 15-ാം മിനിറ്റിൽ യാസർ ഇബ്രാഹിം ഈജിപ്തിനെ മുന്നിലെത്തിച്ചു. തിരിച്ചടിക്കാൻ ലഭിച്ച പെനാൽറ്റി സൂപ്പർ താരം മെസ്സി പാഴാക്കിയതോടെ ഈജിപ്ഷ്യൻ പ്രതീക്ഷകൾ വാനോളമുയർന്നു. 67-ാം മിനിറ്റിൽ കളിയുടെ ഗതിക്കെതിരെ മൊസഫ സീക്കോ വീണ്ടും എമിലിയാനോ മാർട്ടിനസിന്റെ വലയിൽ പന്തെത്തിച്ച് ഈജിപ്തിന്റെ ലീഡ് 2-0 ഉയർത്തി. മത്സരം കൈവിടുമെന്ന ഘട്ടം കൺമുന്നിൽ കണ്ട മെസ്സിപ്പട 2 ഗൾപ്പിച്ച് ഇരമ്പി അർസറോടെ 79-ാം മിനിറ്റിൽ ക്രിസ്റ്റ്യൻ റൊമാരയിലൂടെ ഒരു ഗോൾ തിരിച്ചടിച്ചു. 4 മിനിറ്റുകൾക്ക് ശേഷം 83-ാം മിനിറ്റിൽ കിടിലൻ ഗോളിലൂടെ മെസ്സി സ്കോർ നില 2-2 മാറ്റി. ഈ ലോകകപ്പിലെ മെസ്സിയുടെ 8-ാം ഗോളായിരുന്നു അത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ ഹെഡറിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ ക്വാർട്ടർ ഉറപ്പാക്കി. തെക്കേ അമേരിക്കൻ കരുത്തരെ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്ന സ്വിറ്റ്സർലൻഡാണ് ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ ക്രിക്കറ്റ് 5 മത്സര പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ 125 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 222 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 11.4 ഓവറിൽ 76 റൺസിന് പുറത്തായി. സ്ത്രീകളുടെ സൗജന്യയാത്ര ഗവൺമെന്റിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും മന്ത്രി സി പി ജോൺ കാസർകോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന പ്രശ്നം പഠിച്ചു പരിഹരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സ്വകാര്യ ബസ്സും കെ എസ് ആർ ടി സി ബസ്സും ഒരുമിച്ചോടുന്ന റൂട്ടുകളിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നും സി പി ജോൺ പറഞ്ഞു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പോലെ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഡിപ്പോകളിലും രൂപീകരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിൽ മന്ത്രി കെ എ തുളസി മിന്നൽ പരിശോധന നടത്തി. ഇന്നലെ രാത്രി 7:30 മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളടി ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 6 മണിക്കഴിഞ്ഞ് 55 മിനിറ്റും 15 സെക്കൻഡും. വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ വിവിധ പരിപാടികളുമായി ഇതാ FM ശുഭദിനം പുലരുകയായി. ഏവർക്കും സ്വാഗതം.

എഫ് എം ശുഭദിനത്തിൽ ആദ്യം എന്നത്തെയും പോലെ വിദ്യാഭ്യാസ വാർത്തകളാണ്. രണ്ടായിരത്തി 2026-27 അധ്യയന വർഷത്തിൽ പ്ലസ് വൺ ITI ഡിഗ്രി, PG, TTC, പോളിടെക്നിക് എന്നീ കോഴ്സുകളിലേക്ക് ഒന്നാം വർഷ പ്രവേശനം ലഭിച്ച മലപ്പുറം ജില്ലയിലെ അർഹരായ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രാരംഭ ചെലവുകൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷ നിലമ്പൂർ ITDP ഓഫീസ് ക്ഷണിച്ചിട്ടുണ്ട്. പട്ടികവർഗ വികസന വകുപ്പിന്റെ ഹോസ്റ്റലുകളിലോ സ്ഥാപനങ്ങളിലോ പഠിച്ച് താമസിക്കുന്നവർ ഒഴികെയുള്ള പണിയ, കാട്ടുനായിക്ക, അറനാടൻ, ചോലനായിക്ക സമുദായങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സഹായം ലഭിക്കുക. അപേക്ഷകർ 2026-27 വർഷം മെറിറ്റ് അല്ലെങ്കിൽ റിസർവേഷൻ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നേടിയവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയരുത്. BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരായിരിക്കണം. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി

ഡിഗ്രി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകൾക്ക് ഡിഗ്രി പ്ലസ് ടു അല്ലെങ്കിൽ SSLC യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 7994449314. ആവർത്തിക്കാം, 7994449314. 2026 ITA പ്രവേശനത്തിന് അപേക്ഷിക്കുന്നതിനുള്ള തീയതി ഈ മാസം 10 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഓൺലൈനായി അപേക്ഷിച്ചവർ ഈ മാസം 13 വൈകുന്നേരം 5 ഏതെങ്കിലും ഗവൺമെന്റ് ITAയിൽ അസിൽ രേഖകൾ സഹിതം നേരിട്ടെത്തി അപേക്ഷയോടൊപ്പം സമർപ്പിച്ച രേഖകളുടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഫോൺ നമ്പറുണ്ട്, 0493122239322. മറ്റൊരു നമ്പർ 0483285028. നമ്പറുകൾ ആവർത്തിക്കാം, 04931-222-9322. രണ്ടാമത്തെ നമ്പർ 04832850238. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 7th semester ഇന്റഗ്രേറ്റഡ് MSc സൈക്കോളജി നവംബർ 2024 പരീക്ഷകളുടെ പുനർമൂല്യനിർണയ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1st semester MA ഇസ്ലാമിക് ഹിസ്റ്ററി, മാസ്റ്റർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് വിദൂര വിഭാഗം. 3rd semester MA പൊളിറ്റിക്കൽ സയൻസ്, MSc മാത്തമാറ്റിക്സ് നവംബർ 2025 പരീക്ഷകളുടെ പുനർമൂല്യനിർണയ ഫലവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലപ്പുറം ജവഹർ നവോദയ വിദ്യാലയത്തിൽ 11th class ഒഴിവുള്ള കൊമേഴ്സ് സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്ന് 10th class 60% മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുമായി വിദ്യാലയത്തിൽ നേരിട്ടെത്തുക. ഫോൺ നമ്പർ 0494245030. നമ്പർ ആവർത്തിക്കാം, 0494245030. വിദ്യാഭ്യാസ വാർത്തകൾ സമാപിച്ചു.

0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 7 മണി. നമ്മളിൽ ഏറ്റവും മോശപ്പെട്ടവരിൽ അല്പം നന്മയുണ്ട്, ഏറ്റവും നല്ലവരിൽ അല്പം തിന്മയും. ഈ ചിന്താധാര മാർട്ടിൻ ലൂഥർ കിംഗ് ജൂനിയറിൻ്റേത്. നമ്മളിൽ ഏറ്റവും മോശപ്പെട്ടവരിൽ അല്പം നന്മയുണ്ട്, ഏറ്റവും നല്ലവരിൽ അല്പം തിന്മയും. ചിന്തോദ്ദീപകമായ ഈ വാക്കുകൾ മാർട്ടിൻ ലൂഥർ കിംഗ് ജൂനിയറിൻ്റേതാണ്. ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഇന്ത്യയുടെ 18-ാമത് റെയിൽവേ സോൺ ഏതാണ്? ചോദ്യം ആവർത്തിക്കാം. ഇന്ത്യയുടെ 18-ാമത് റെയിൽവേ സോൺ ഏതാണ്? പ്രിയരെ, ഉത്തരം കണ്ടുപിടിച്ചു വെച്ചോളൂ. ശരിയാണോ എന്ന് നമുക്ക് FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്ത് ശ്രദ്ധിക്കാം.

0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
3: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
0: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്.

0: മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്.
3: ജീവിത ദുഃഖമാം തോണിയിലേറി ഞാൻ, സ്നേഹമാം തീരത്തണഞ്ഞു. കെ മനോജ് കുമാർ ആലപിച്ച ഗാനം. രചന കെ പി സുമതി. സംഗീതം മലബാർ മനോഹരൻ.

0: കെ പി സുമതിയുടെ വരികൾക്ക് മലബാർ മനോഹരൻ ഈണം നൽകി. കെ മനോജ് കുമാർ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
1: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ.

0: ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
2: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
1: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
2: അതെങ്ങനെ?
1: ഒരു ആശ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉത്പാദിപ്പിക്കാം. ആശ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
2: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.

0: നയൻ.
1: സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ 2026-27 വർഷത്തെ മലപ്പുറം ജില്ലാതല ജൈവവൈവിധ്യ കോൺഗ്രസ് മത്സരങ്ങൾക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ചിത്രരചന, ജലഛായം, പ്രോജക്റ്റ് അവതരണം, വീട്ടുവളപ്പിലെ ജൈവവൈവിധ്യ സംരക്ഷണം, അവതരണം എന്നിവയിലാണ് മത്സരം. ജൂനിയർ 10 വയസ്സുമുതൽ 14 വയസ്സുവരെ, സീനിയർ 15 വയസ്സുമുതൽ 18 വയസ്സുവരെ, കോളേജ് 19 വയസ്സുമുതൽ 22 വയസ്സുവരെ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. പൂരിപ്പിച്ച അപേക്ഷകൾ ഇമെയിൽ വഴി ഈ മാസം 20-നകം ലഭ്യമാക്കണം. ഇമെയിൽ വിലാസം പറയാം, mlpdckssbb@gmail.com. ആവർത്തിക്കാം, mlpdckssbb@gmail.com. കൂടുതൽ വിവരങ്ങൾ കേരള biodiversity.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം ആവർത്തിക്കാം, kerala biodiversity.org. ഫോൺ നമ്പറുണ്ട്, 9433-1090-1. മറ്റൊരു നമ്പർ 8606-85-4375. നമ്പറുകൾ ആവർത്തിക്കാം, 9633-109013. രണ്ടാമത്തെ നമ്പർ 8606-85-4375. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്നും പാറ്റേൺ CBC പദ്ധതികൾ പ്രകാരം വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയിട്ടുള്ള സഹകരണ സംഘങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ആകർഷകമായ ഇളവുകളോടെ വായ്പാ കുടിശ്ശിക ഒറ്റത്തവണയായി ഒടുക്കി തീർപ്പാക്കുന്നതിന് ബോർഡിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആശ്വാസ് 2026 അടുത്ത മാസം 31 വരെ നടത്തുന്നുണ്ട്. കുടിശ്ശിക വരുത്തിയ സഹകരണ സംഘങ്ങളും സ്ഥാപനങ്ങളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് പ്രോജക്ട് ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 04832734807. 04832734807.
0: ആശ പവർ MPPT ചാർജ് കൺട്രോളർ. സേവന വാർത്തകൾ സമാപിച്ചു.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
4: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
4: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
6: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 22601 കോയമ്പത്തൂർ മാംഗ്ലൂർ സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും. പ്രിയരെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10:50. ഇനി ആരോഗ്യജാലകം.
7: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യജാലകം.
8: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ഫോൺ 04933-262-262.
8: എന്താ മാഷേ, സുഖല്ലേ?
10: എന്ത് സുഖം, പ്രമേഹം കാരണം ഇപ്പോ കാഴ്ച ശക്തി കുറഞ്ഞു വരിക.
8: അപ്പൊ അറിഞ്ഞില്ലേ, ടൈപ്പ് 2 പ്രമേഹം ഇപ്പോൾ ശസ്ത്രക്രിയയിലൂടെ സുഖപ്പെടുത്താമല്ലോ.
7: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക് സെന്റർ പെരിന്തൽമണ്ണ.
8: ഫോൺ 04933-262-262. ജീവിതം ആരോഗ്യപൂർണമാക്കൂ,
7: രോഗങ്ങളെ അകറ്റി നിർത്തൂ.
8: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
11: പ്രമേഹ നിർണയത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ പി രാഷ്മ മുഹമ്മദ്.
12: ഒരു രോഗിക്ക് തരം 1 തരം 2 ഡയബറ്റിസ് ആണോ എന്ന് നിർണയിക്കുന്നത് ഒരു പ്രധാന ചികിത്സ ആശങ്കയാണ്. കാരണം തരം 1 ആജീവനാന്തം തുടർച്ചയായി ഇൻസുലിൻ ആശ്രയിക്കേണ്ടി വരുന്നു. തരം 2 ഡയറ്റിലൂടെയോ ഓറൽ ഡ്രഗ്സ് വായിലൂടെ എടുക്കുന്ന ഗുളികകളിലൂടെയോ പ്രമേഹം നിയന്ത്രിക്കാവുന്നതാണ്. കുട്ടിക്കാലം മുതൽ പ്രമേഹമുള്ളവർക്ക് മിക്കവാറും തരം 1 ആവാനാണ് സാധ്യത കൂടുതൽ. പ്രസവകാലത്തുണ്ടാവുന്ന ഡയബറ്റിസിനെ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്നാണ് പറയുന്നത്. ഗർഭകാലത്ത് മിക്കവാറും സ്ത്രീകൾക്ക് ഇൻസുലിൻ പ്രതിരോധം കൂടുന്നു. 2-4% വരെ ഗർഭിണികളിൽ ഇതൊരു താൽക്കാലിക പ്രമേഹാവസ്ഥയായി പരിണമിക്കും. 26% പേരിൽ പിന്നീട് ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹം നിർണയിക്കാൻ രക്തപരിശോധനയാണ് ഉത്തമം. കുറഞ്ഞത് 3 പരിശോധനയെങ്കിലും ചെയ്യണം. 1 വെറും വയറ്റിലുള്ള

0: ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, 2 ഭക്ഷണശേഷമുള്ള പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, 3 HbA1c ലെവൽ. വെറും വയറ്റിലെ പഞ്ചസാരയുടെ അളവ് മനസ്സിലാക്കാൻ കാലത്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി രക്തം പരിശോധിക്കാം. പരിശോധന ചെയ്യുന്നതിന് കുറഞ്ഞത് 8 മണിക്കൂർ നേരം വരെ വയർ കാലിയായിരിക്കണം. രാവിലെ 6 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് പരിശോധന ചെയ്യുന്നതാണ് ഉത്തമം. സാധാരണ 110 mg അല്ലെങ്കിൽ താഴെയായിരിക്കണം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ്. 126 mg മുകളിൽ ആണെങ്കിൽ അത് പ്രമേഹത്തിന്റെ ഒരു മാനദണ്ഡമാണ്. 110നും 126നും ഇടയിലാണെങ്കിൽ അത് പ്രീ ഡയബറ്റിസ് അഥവാ പ്രമേഹ പൂർവാവസ്ഥ എന്ന് പറയും. രണ്ടാമത് ഭക്ഷണത്തിന് ശേഷം ചെയ്യുന്ന പരിശോധനയാണ്. 2 മണിക്കൂറിന് ശേഷം നോക്കുന്ന പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, അതിൽ 140ന് താഴെയാണെങ്കിൽ സാധാരണമായ അളവാണ്. 140നും 200നും ഇടയിലാണെങ്കിൽ അത് പ്രമേഹ പൂർവാവസ്ഥ അഥവാ പ്രീ ഡയബറ്റിസ് ആണ്. 200ന് മുകളിലാണെങ്കിൽ അത് പ്രമേഹമാണ്. ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് രക്തമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റാൻഡം ബ്ലഡ് ഷുഗർ എന്ന് പറയും. ഇത്തരത്തിൽ പരിശോധിക്കുമ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് 200ൽ കൂടുതലാണെങ്കിൽ പ്രമേഹമാകാം. ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പ്രമേഹമാണെന്ന് സ്ഥിരീകരിക്കാം. എന്നാൽ ലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിൽ രക്തം വീണ്ടും പരിശോധിക്കണം. അതായത് നമുക്ക് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന ടെസ്റ്റ് ചെയ്യാം. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിൽ പഞ്ചസാര പാനീയം കുടിക്കുന്നതിന് 2 മണിക്കൂർ ശേഷവുമുള്ള പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുന്നു. 200ന് മുകളിലാണെങ്കിൽ പ്രമേഹമാണ്. HbA1c ലെവലാണ് മൂന്നാമത്തെ പരിശോധന. പ്രമേഹം നിയന്ത്രണത്തിലാണോ എന്ന് വിലയിരുത്താൻ ഫലപ്രദമായ പരിശോധനയാണ് ഇത്. 3 മാസത്തെ രക്തത്തിലെ ഗ്ലൂക്കോസ് നിലയെക്കുറിച്ച് കൃത്യമായ ധാരണ ഈ പരിശോധന നൽകും. ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിനിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ് നമുക്ക് വിലയിരുത്താം. ഇത് 5.7 കുറവായിരിക്കണം. 6.4 മുകളിലാണെങ്കിൽ പ്രമേഹമാണ്. ഇതിന് 2നും ഇടയിലാണെങ്കിൽ പ്രമേഹ പൂർവാവസ്ഥ അഥവാ പ്രീ ഡയബറ്റിസ് ആണ്. ഈ HbA1c അളവ് പ്രമേഹ രോഗികളിൽ 7ൽ കുറവായി നിലനിർത്തണം. പ്രമേഹം നിയന്ത്രണത്തിലാണെങ്കിൽ HbA1c 6 മാസത്തിലൊരിക്കൽ നോക്കണം. നിയന്ത്രണമല്ലാത്ത പ്രമേഹമാണെങ്കിൽ 3 മാസം കൂടുമ്പോൾ പരിശോധിക്കണം.
1: പ്രമേഹ നിർണയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പി. രാഷ്മ മുഹമ്മദ്.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജികർ
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0499332622.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
7: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
8: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
9: പ്രിയപ്പെട്ടവരെ, സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോവൽ കേൾക്കാൻ കാത്തിരിക്കുകയായിരിക്കും അല്ലേ? കേട്ടോളൂ.
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
11: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: ഫോൺ 0483280500.
11: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
10: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
11: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
10: ഫോൺ 0483280500.
12: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
13: ക്രിസ്മസിന് എനിക്ക് ഒരുപാട് പണമുണ്ടാവും. ഒരു ട്രക്ക് നിറയെ ചെസ്റ്റ്നട്ടും ബദാം പരിപ്പും വാൾനട്ടും അത്തിപ്പഴവും ഉണക്കമുന്തിരിയും കൊണ്ടുവരും. ഒരുപാട് കളിപ്പാട്ടങ്ങൾ കൊടുക്കും. അത് അയൽവക്കത്തെ ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ അവർക്ക് കടം കൊടുക്കാലോ. ഞാൻ ഭയങ്കര ധനികനാവും, ഒരു പൂത്ത പണക്കാരൻ, ശരിക്കും പണക്കാരൻ. ഞാൻ ലോട്ടറി അടിക്കുകയും ചെയ്യും. എന്നിട്ട് ഞാൻ ധിക്കാരപൂർവം പിങ്കിയെ നോക്കി. ഈ ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്തിയത് ഇഷ്ടമായില്ല എന്നറിയിക്കാൻ ഞാൻ പറഞ്ഞു വന്നതൊന്നും മുഴുമിപ്പിക്കട്ടെ പിങ്കി. ഇനിയും എത്ര പിള്ളേരുണ്ട്. അപ്പൊ മോനെ, നിനക്ക് കൗബോയ് ആവണോ? ഇതാ നിന്റെ ജീനിയും മൂക്ക് കയറും. നിനക്ക് മാംഗോ രാജീവ ഓടിക്കണോ? ഇതാ നിന്റെ

0: തൊപ്പിയും പീപ്പിയും.
1: എന്തിനാ സെസെ പീപ്പി? നീ തന്നെത്താനേ ഇരുന്ന് എന്തോരം വർത്തമാനം പറയുന്നേ, അവസാനം നിനക്ക് വട്ട് പിടിക്കും. അത് ടോട്ടോക്കയായിരുന്നു, എന്റെ അടുത്ത് വന്നിരുന്നു. ബീർകുപ്പികളുടെ അടപ്പുകൾ ചരടിൽ തൂക്കിയിട്ടിരിക്കുന്ന എന്റെ നാരകത്തെ നോക്കി ചങ്ങാത്തത്തോടെ പുഞ്ചിരിച്ചു. അവന് എന്തോ കാര്യം നടത്താനുണ്ട്. അതാ സെസെ, നീ എനിക്ക് 4 ടോസ്റ്റോ തരുമോ?
0: ഇല്ല.
1: നിന്റെ കയ്യിലുണ്ടോ പണം?
0: ആ
1: ഉണ്ടായിട്ടും നിനക്ക് എനിക്ക് തരാനിഷ്ടല്ല അല്ലേ? കാരണമറിഞ്ഞാൽ തരുമോ? ഞാൻ വലിയ പണക്കാരനാകും, കാരണം എനിക്ക് ട്രാർസാസ് മോൻറ്റസിൽ പോകണം. ഇതൊക്കെ എന്താ? പറയൂല. എന്നാ വേണ്ട? അല്ല പിന്നെ ഞാൻ പറയില്ല. നിനക്ക് 4 ടോസ്റ്റോ തരൂല്ല. നിനക്ക് ഗോട്ടി കളിക്കാൻ നല്ലപോലെ അറിയാം. നിനക്ക് നല്ല ഉന്നമുണ്ട്. നാളെ നിനക്ക് വീണ്ടും ഗോട്ടി കളിച്ചാൽ കൂടുതൽ ഗോട്ടി കിട്ടും. അത് വിറ്റിട്ട് ആ 4 ടോസ്റ്റോവ ഈസിയായി ഉണ്ടാക്കാലോ. അതൊന്നും കാര്യമല്ല, ഞാൻ തരില്ല. എന്റെ അടുത്ത് വന്ന് വഴക്കുകൂടാൻ നിൽക്കണ്ട. ഞാൻ നല്ല സ്വഭാവത്തിൽ ഒരു വികൃതിയും കാട്ടാതെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ വഴക്കുകൂടാൻ വന്നതൊന്നുമല്ല. നീ എന്റെ പുന്നാരനിയനല്ലേ? ദേ ഇപ്പൊ പെട്ടെന്ന് ഹൃദയശൂന്യനായ രാക്ഷസനായി മാറിയിരിക്കുന്നു. ഞാൻ ഹൃദയമില്ലാത്തൊരു രാക്ഷസനൊന്നുമല്ല, ഹൃദയമില്ലാത്ത ഗുഹാമനുഷ്യനാ. ട്രോഗ്ലോഡൈറ്റ്.
2: അതെന്താ
1: ട്രോഗ്ലോഡൈറ്റ്? എഡ്മുണ്ടോ മാമൻ ഒരു മാസികയിൽ അതിന്റെ പടം കാണിച്ചു. വലിയ തൊപ്പിയുള്ള കുരങ്ങന്മാരെ പോലെ കയ്യിൽ ഗതയുമുണ്ട്. ലോകാരംഭകാലത്ത് ഗുഹയിൽ താമസിച്ചിരുന്ന നിയാണ്ട, ആ വാക്ക് ഞാൻ മറന്നുപോയി. മനുഷ്യരാ അവര്, അതൊരു വിദേശ വാക്കാ, വിഷമം പിടിച്ചതും. അതാ ഞാൻ മറന്നുപോയത്. എഡ്മുണ്ടോ മാമ നിന്റെ തലയിൽ ഇങ്ങനെയുള്ളതൊക്കെ കുത്തി നിറയ്ക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ നീ ആ പണം തരുമോ?
0: എന്റെ പണമുണ്ടോ അതിന്?
1: സെസെ, നമ്മൾ ഷൂ പോളിഷ് ചെയ്യാൻ പോകുമ്പോ നിനക്കൊന്നും കിട്ടാത്ത ദിവസം എനിക്ക് കിട്ടിയതിന്റെ പങ്ക് തരാറില്ലേ? നീ ക്ഷീണിച്ചാൽ നിന്റെ പെട്ടിയും കൂടി ഞാൻ ചുമന്ന് നടക്കാറില്ലേ? അത് സത്യമായിരുന്നു. ടോട്ടോക്ക എന്നോട് അല്പത്തത്തോടെ പെരുമാറുന്നത് വിരളം. എന്തായാലും ഞാനിനി ആ പണം കൊടുത്തുപോകും. അതാണ് സംഭവിക്കുക. നീ അത് കടം തന്ന് ഞാൻ ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ പറയാം. ഞാൻ മിണ്ടിയില്ല. നിന്റെ ഓറഞ്ച് മരം എന്റെ പുളിമരത്തിനേക്കാൾ ഭംഗിയുള്ളതാണ് എന്ന് ഞാൻ പറയും.
3: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, ശബ്ദം ബോബി.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
5: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
6: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9745550424.
8: പ്രിയപ്പെട്ടവരെ, ഇനി തൊഴിലവസര വാർത്തകളാണ്. വാർത്തകളിൽ പറയുന്ന തീയതികളും ഫോൺ നമ്പറുകളും മറ്റു വിവരങ്ങളും കുറിച്ചുവെക്കാൻ ശ്രദ്ധിക്കണേ.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ട അല്ലേ?
8: ഏലംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വിവിധ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ഫാർമസിസ്റ്റ്, ഇവനിംഗ് OP, ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലാണ് ഒഴിവുള്ളത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം 16 രാവിലെ 11 ഏലംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഫാർമസിസ്റ്റ് ഒരു ഒഴിവാണ്. DPharm അല്ലെങ്കിൽ BPharm പാസ്സായിരിക്കണം. ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർക്കും ഒരു ഒഴിവാണുള്ളത്. +2 LBS അംഗീകൃത ഡാറ്റ എൻട്രി കോഴ്സ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. രണ്ട് തസ്തികകളിലും ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം താമസക്കാർക്കും ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണനയുണ്ട്. അപേക്ഷകർക്ക് 40 വയസ്സ് കവിയരുത്. താൽപര്യമുള്ളവർ ആവശ്യമായ അസൽ രേഖകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പറുണ്ട്, 0493323.

0: 1 5 6. ആവർത്തിക്കാം, 0493330156. ഇമെയിൽ വിലാസം mophcelamkulam@yahoo.com. ഒരിക്കലിക്കൂടി പറയാം, mophcelamkulam@yahoo.com. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള അധ്യാപക തസ്തികകളിലേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യവകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നതിന് യോഗ്യരായ ജീവനക്കാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രൊഫസർ 4, അസോസിയേറ്റ് പ്രൊഫസർ 4, അസിസ്റ്റന്റ് പ്രൊഫസർ 11 എന്നീ തസ്തികകളിലാണ് ഒഴിവ്. യോഗ്യതയുള്ളവർ അവരുടെ മാതൃവകുപ്പിൽ നിന്നുള്ള NOC സഹിതം അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയും ഉൾപ്പെടുത്തണം. സേവന വേതന വ്യവസ്ഥകൾ അന്യത്ര സേവനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളുടെയും ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് ഡയറക്ടർ അറിയിച്ചു. അവസാന തീയതി 15 ആണ്. വിവരങ്ങൾക്ക് 0491-295-1010 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0491-295-1010. ദേശീയ ആരോഗ്യ ദൌത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 18 വൈകുന്നേരം 5 അപേക്ഷിക്കണം. വെബ്സൈറ്റ് വിലാസം www.arogyakeralam.gov.in. ആവർത്തിക്കാം, www.arogyakeralam.gov.in. ഫോൺ നമ്പർ 0483273-0313. ഒരിക്കൽ കൂടി പറയാം, 0483273-0313.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത്, തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 24 മിനിറ്റും 40 സെക്കൻഡും. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. ജക്കാർത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് പിന്നാലെ പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഇരു രാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയത്. യു എൻ രക്ഷാസമിതിയുടെ ഉപരോധ സമിതി നിരോധിച്ചവ ഉൾപ്പെടെയുള്ള ആഗോള ഭീകര സംഘടനകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സൈബർ സുരക്ഷ, പ്രതിരോധ വ്യവസായം, സമുദ്രസുരക്ഷ, ബഹിരാകാശം എന്നിവയിലെ സഹകരണം വിപുലീകരിക്കുന്നതിനായി മൂന്നാമത് ഇന്ത്യ ഇന്തോനേഷ്യ സുരക്ഷാ സംഭാഷണം ഉടൻ സംഘടിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയുടെ വികസിത ഭാരത് 2047 ദർശനവും ഇന്തോനേഷ്യയുടെ ഇന്തോനേഷ്യ എ മാസ് 2045 അജണ്ടയും മുൻനിർത്തി സാമ്പത്തിക ബന്ധം ശക്തമാക്കാനും ആസിയാൻ ഇന്ത്യ ചരക്ക് വ്യാപാര കരാർ സമയബന്ധിതമായി പുതുക്കാനും തീരുമാനിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി വിപുലീകരണം ഇന്ത്യയുടെ നയമല്ലെന്നും രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിലൂടെ ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സംഭാവന നൽകാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: हम ऐसे वर्ल्ड ऑर्डर के लिए काम करेंगे जहां डेवलपमेंट इंक्लूसिव हो,

0: टेक्नोलॉजी एक्सेसिबल हो और ग्लोबल गवर्नेंस अधिक न्यायपूर्ण और रिप्रेजेंटेटिव हो।
1: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തി. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാംഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനുമൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 11 ദിവസത്തെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽ സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശ്രീ ജയശങ്കർ അറിയിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. രണ്ട് ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരടും അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധ ശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും പ്രത്യേക എക്സിബിഷനും ഒരുക്കും.
1: വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിലാകും വയനാട്ടിലെത്തുക. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. 0939628875 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കള്ളാടിയിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും അറിയിച്ചു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. വയനാട് ജില്ലയിൽ നിന്നാണ് മലപ്പുറത്തേക്ക് അതിർത്തി വനത്തിലൂടെ ചാലിയാർ പുഴ ഒഴുകിവരുന്നത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴയെ തുടർന്ന് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ നിലവിലെ വില സ്ഥിരമായി തുടരുകയോ കുറയുകയോ ചെയ്താൽ ആഭ്യന്തര പെട്രോൾ ഡീസൽ വില ഉപഭോക്താക്കൾക്ക് അനുകൂലമാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വെല്ലുവിളി നേരിട്ടപ്പോൾ സമയബന്ധിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ എൽപിജിയുടെ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ പുരി. ബീഹാറിലെയും കേരളത്തിലെയും ദേശീയപാത ഇടനാഴി പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും എല്ലാ നിർവ്വഹണ ഏജൻസികളും ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വിവിധ മേഖലകളിൽ എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിശദാംശങ്ങളിലേക്ക്.
4: സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കാലവർഷം വൈകുന്നതിന്റെയും ദുർബലമാകുന്നതിന്റെയും ആഘാതം വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴയുടെ സ്ഥിതിഗതികൾ കാലാവസ്ഥാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഖാരിഫ് സീസണിൽ എൽനിനോയുടെ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് ആഴ്ചതോറും വിള കാലാവസ്ഥാ നിരീക്ഷണ ഗ്രൂപ്പിന്റെ യോഗങ്ങൾ ചേരുന്നുണ്ടെന്ന് കൃഷി സെക്രട്ടറി വ്യക്തമാക്കി. 262 ദുർബല ജില്ലകൾക്കായി ജില്ലാ കാർഷിക അടിയന്തര പദ്ധതികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉഷ്ണതരംഗങ്ങൾ, ഡെങ്കിപ്പനി വ്യാപനം എന്നിവ നിരീക്ഷിക്കാൻ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിനെ ചുമതലപ്പെടുത്തി.

0: വൈദ്യുതി ഉൽപാദനവും ലഭ്യതയും സംബന്ധിച്ച് വൈദ്യുതി വകുപ്പ് വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പിലെ അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്ന് സ്വിറ്റ്സർലാന്റ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ 3-4 സ്വിറ്റ്സർലാന്റിന്റെ ജയം. മറ്റൊരു മത്സരത്തിൽ ഈജിപ്തിനെ തകർത്ത് അർജന്റീനയും ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 അർജന്റീനയുടെ ജയം. ക്വാർട്ടറിൽ അർജന്റീന സ്വിറ്റ്സർലാന്റിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമുസ് കടലിടുക്കിൽ 3 ചരക്കു കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US വ്യോമാക്രമണം. താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇറാനിയൻ എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതിയും അമേരിക്ക റദ്ദാക്കി. US നടപടികൾ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. വെനസ്വേലയിൽ ഇക്കഴിഞ്ഞ June 24 ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 3,685. 16,740 പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗിക കണക്കുകൾ. ഭൂകമ്പത്തെ തുടർന്ന് തടസ്സപ്പെട്ട വാണിജ്യ വ്യോമ ഗതാഗതം എത്രയും വേഗം പുനരാരംഭിക്കുമെന്ന് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിർവഹിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പുതിയ ട്രെയിനിംഗ് സെന്ററിലൂടെ ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലാന്റും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 7:35.

0: ഇപ്പോൾ ഇന്നത്തെ ഗാനം.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: മികച്ച ലേസർ ചികിത്സ ഇനി MES മെഡിക്കൽ കോളേജ്.
2: വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഹെയർ റിമൂവൽ എന്നിവയ്ക്ക് മികച്ച ലേസർ ചികിത്സ.
1: മികച്ച ചികിത്സ ഇനി കുറഞ്ഞ ചിലവിൽ
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493298300.
2: മൊബൈൽ 9995300862.
0: ഇന്നത്തെ ഗാനം.
3: ലോകം മുഴുവൻ കാൽപന്തിന്റെ ആരവം മുഴങ്ങുമ്പോൾ കേരളത്തിലെ മലപ്പുറം ജില്ലയ്ക്ക് ഇത് ആരവത്തിലുപരി ഒരു വികാരമാണ്. ഈ നാടിന്റെ ഹൃദയമിടിപ്പ് ഒരു ഫുട്ബോൾ ഉരുളുന്ന വേഗത്തിനനുസരിച്ചാണ്. ഇപ്പോൾ പച്ചപ്പുൽ മൈതാനങ്ങളിലെ വേഗതയും സെവൻസ് കോർട്ടുകളിലെ ആവേശാരവങ്ങളും ഈ മണ്ണിലെ മനുഷ്യരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ഗ്യാലറികളിൽ ഉയരുന്ന ആരവങ്ങളും കയ്യടികളും ഒരു ജനതയുടെ ആ കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ്. ഫുട്ബോൾ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഈ നാട് പ്രിയപ്പെട്ട ടീമുകളുടെ വർണ്ണങ്ങളാൽ പുനർജനിക്കുന്നു. മലപ്പുറത്തിന്റെ കാൽപന്ത് പ്രണയവും പച്ചയായ മനുഷ്യരുടെ സ്നേഹവും വളരെ ലളിതവും വൈകാരികവുമായി ചിത്രീകരിച്ച സിനിമയാണ് സുഡാനി ഫ്രം നൈജീരിയ. ഫുട്ബോൾ പേമാരി പെയ്തിറങ്ങുന്ന ഈ പുലരിയിൽ കേൾക്കാം ഈ ചിത്രത്തിലെ ഒരു ഗാനം. ഇന്നത്തെ ഗാനമായി ഏതുണ്ടട കാൽപന്തല്ലാതെ

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് നീതു പ്രസാദ്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: താരനും പ്രതിരോധവും സംസാരിക്കുന്നത് തിരൂർ BP അങ്ങാടിയിലെ ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷഫീഖ്.
4: നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പരസ്യത്തിൽ ഒരു നായകനോ നായികയോ നല്ല കറുപ്പ് ഡ്രസ്സ് ഇട്ട് വരുന്നു. അവർ മുടി ചീകുമ്പോഴോ തലയിൽ തൊടുമ്പോഴോ തല അട്ടുമ്പോഴോ അവരുടെ കഴുത്തിലോ ബാക്കിലോ ഒക്കെ വെളുത്ത പൊടി കാണുന്നു. പെട്ടെന്ന് ഇത് അവരുടെ കോൺഫിഡൻസിനെയോ വൃത്തിയോ ഒക്കെ ബാധിക്കുന്നു. അങ്ങനെ അവർ ഒരു കോൺഫിഡൻസ് കുറഞ്ഞ രീതിയിൽ നിൽക്കുന്ന സമയത്ത് സ്ക്രീനിൽ പെട്ടെന്ന് ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂവിൻ്റെയോ ഒരു ഹെയർ ഓയിലിൻ്റെയൊക്കെ പരസ്യം വരുന്നു. ഇന്ന് ഭൂരിഭാഗം പേരും നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് താരൻ. ഏത് പ്രായത്തിലുള്ളവരെയും അലട്ടുന്ന ഈ പ്രശ്നം, നേരത്തെ പറഞ്ഞതുപോലെ ഡ്രസ്സിലോ മുഖത്തിലോ ഒക്കെ വെള്ളപ്പൊടി കാണുകയോ ചൊറിച്ചിൽ അനുഭവപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മനുഷ്യചർമ്മത്തിൽ സ്നേഹഗ്രന്ഥികൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്, സെബാഷ്യസ് ഗ്ലാൻഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ പ്രവർത്തനത്തിൽ താളപ്പിഴ ഉണ്ടാകുമ്പോഴോ കൂടുതലായി സെബം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ ഇത് പൊഴിയുന്നതാണ് താരൻ എന്ന് പറയുന്നത്. പുരികത്തിൽ, കൺപോളയിൽ, മൂക്കിൻ്റെ വശങ്ങളിൽ, ചെവിയുടെ പിറകുവശത്ത്, തോളിൽ, നെഞ്ചിൽ, തുടയിടുക്കിലെല്ലാം ചില ആളുകളിൽ താരന് കണ്ടുവരാറുണ്ട്. ശരീരത്തിൽ എണ്ണമയം കൂടുതലുള്ളവർ, സ്ട്രെസ് കൂടുതലുള്ളവർ, മുടിക്കും തലക്കും വേണ്ട രൂപത്തിൽ കെയർ കൊടുക്കാത്തവർ, ഡ്രൈ സ്കിൻ ഉള്ളവർ, തലക്ക് വിയർപ്പ് കൂടുതലുള്ളവർ, അമിതമായി ഷാംപു ഉപയോഗിക്കുന്നവർ, ചില ഹെയർ ഡ്രയറുകൾ ഉപയോഗിക്കുന്നവർ, ചില ജെല്ലുകൾ ഉപയോഗിക്കുന്നവർ, ഇവരിലെല്ലാം താരന് കണ്ടുവരാറുണ്ട്. വരണ്ട ചർമ്മമുള്ളവരിലും അമിതമായി ഓയിലി സ്കിൻ ഉള്ളവരിലും ഒരുപോലെ താരന് കാണാറുണ്ട്. താരനുള്ളവർ അതിൽ നിന്ന് പൂർണ്ണ മോചനം നേടാൻ ചിട്ടയായ ജീവിത രീതികൾ പിന്തുടരുകയും സ്ട്രെസ് പരമാവധി ഒഴിവാക്കുകയും ചെയ്യണം. അമിതമായി താരനുള്ളവർ ധാരാളമായി വെള്ളം കുടിക്കണം. ഹെയർ ജെല്ലുകൾ, ഹെയർ സ്പ്രേ തുടങ്ങിയ സ്റ്റൈലിഷ് പ്രോഡക്റ്റുകളുടെ അമിതമായ ഉപയോഗം പരമാവധി ഒഴിവാക്കണം. കുളി കഴിഞ്ഞതിന് ശേഷം തലയിൽ എണ്ണ തേക്കുന്ന ശീലം ഒഴിവാക്കണം. പരമാവധി കുളിക്കുന്നതിന് മുമ്പ് തന്നെ തലയിൽ എണ്ണ തേക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് തലയോ

0: കുട്ടിയുടെ ഡ്രൈനസ് കുറക്കാനായി കറ്റാർവാഴയുടെ ജെല്ല് തലയിൽ തേക്കുന്നത് നല്ലതാണ്. ഇത് മോയ്സ്ചറൈസർ എഫക്റ്റ് കിട്ടാൻ വേണ്ടി സഹായിക്കും. ആപ്പിൾ സിഡർ വിനേഗർ വെള്ളവും ചേർത്ത് തുല്യ അളവിൽ 1:1 റേഷ്യോയിലെടുത്ത് ഷാമ്പു ഉപയോഗിക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ് തലയിൽ പുരട്ടുന്നത് തലയുടെ pH ലെവൽ കറക്റ്റ് ആക്കുന്നതിനും ഡാൻഡ്രഫിൻ്റെ ഗ്രോത്ത് കുറക്കുന്നതിനും ഫംഗൽ ഇൻഫെക്ഷൻ പ്രതിരോധിക്കുന്നതിനും സഹായിക്കും.
1: താരനും പ്രതിരോധവും. ഇതുവരെ സംസാരിച്ചത് തിരൂർ BP അങ്ങാടിയിലെ ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷഫീഖ്.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: ഐക്യോ ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ,
5: തിങ്കൾ രാവിലെ 8:20.
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യോ ഒപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
6: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
7: വാക്കും
6: പൊരുളും. പ്രായോജകർ
7: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
6: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
9: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
10: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
9: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
8: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്.
2: ഫോൺ 7025131199.
11: കാവ്യധാര,
12: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
13: നാലപ്പാട്ട് നാരായണ മേനോൻ രചിച്ച ഓണക്കാഴ്ച എന്ന കവിത കേൾക്കാം. ആലാപനം ഹിത ഈശ്വരമംഗലം.

0: നാലപ്പാട്ട് നാരായണ മേനോന്റെ ഓണക്കാഴ്ച എന്ന കവിത ആലപിച്ചത് ഹിത ഈശ്വരമംഗലം.
1: കാവ്യധാര
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
6: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
7: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും കലാകാരിയുമായ പി ഉഷാദേവി.
8: ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് ഒറ്റുനോക്കുന്ന സമയത്താണ് ഞാൻ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. ലോകത്തുള്ള ഫുട്ബോൾ പ്രേമികളിൽ ഏറ്റവും കൂടുതൽ ആവേശമുള്ളവരാണ് മലപ്പുറം ജില്ലക്കാർ. ചെറിയ കുട്ടികൾ പോലും ഫുട്ബോൾ ലഹരിയിലാണ്. ലോകത്തുള്ളവരെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന കളി ആവേശം ഇത് നമ്മുടെ മലപ്പുറത്തല്ലാതെ മറ്റെവിടെ കാണും?
7: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് പി ഉഷാദേവി.
3: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം സമർപ്പിക്കുന്നു
9: ജീവിത പാഠം. പ്രായോജകർ
10: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയിലെ, അവിടെ പോയാൽ ചെലവ് കുറയും.
11: ഒറ്റപ്പാലം കണ്ണാശുപത്രി തോട്ടക്കര ഒറ്റപ്പാലം.
12: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ നൂതന സാങ്കേതിക വിദ്യയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, വിദഗ്ധരായ ഡോക്ടർമാർ, അർപ്പണബോധമുള്ള ജീവനക്കാർ, കാരുണ്യ ആൻഡ് പ്രൈവറ്റ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനങ്ങൾ, 3000 സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തിയ ചാരിതാർത്ഥ്യം. ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര.
1: ജീവിത പാഠം.
13: അടുത്ത നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന് പ്രവചിക്കാൻ സാധിക്കുമോ? ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഒന്നിനും ഒരു തീർച്ചയുമില്ല. മുന്നോട്ടുള്ള വഴിയിൽ മഞ്ഞു മൂടി കാഴ്ച മറഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇന്ന് മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്ന ജോലിയോ ബിസിനസ്സോ ഒക്കെ കോവിഡ് പോലെയുള്ള അപ്രതീക്ഷിത വെല്ലുവിളികൾക്ക് മുന്നിൽ എങ്ങനെ വേണമെങ്കിലും മാറിമറിയാം. ഇങ്ങനെയുള്ള ഈ കാലത്ത് നിയതമായ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ എന്താണ് മാർഗം? വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾക്ക് ഒറ്റയടിക്ക് വിധേയരാകുകയാണോ പരിഹാരം? എന്താണ് സുനിശ്ചിതമായ വിജയവഴി എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് 1911 തിരിച്ചു പോകണം. ദക്ഷിണ ധ്രുവം കീഴടക്കുക എന്ന ലക്ഷ്യവുമായി 2 സംഘങ്ങൾ യാത്ര പുറപ്പെടുന്നു. നോർവേക്കാരനായ റോൾഡ് അമുൻസെന്റെ നേതൃത്വത്തിൽ ഒരു സംഘം, ബ്രിട്ടീഷുകാരനായ റോബർട്ട് ഫാൽക്കൺ സ്കോട്ടിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം. വ്യത്യസ്തമായ 2 രീതികളായിരുന്നു ഇരു സംഘങ്ങളും സ്വീകരിച്ചത്. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ പരമാവധി ദൂരം മുന്നേറുക, പ്രതികൂലമാകുമ്പോൾ ടെന്റിൽ വിശ്രമിക്കുക. ഈ രീതിയിലായിരുന്നു ഫാൽക്കൺ സ്കോട്ടിന്റെയും സംഘത്തിന്റെയും മുന്നേറ്റം. പ്രതിദിനം 20 ദൂരം പിന്നിടുക. കാലാവസ്ഥ എത്ര തന്നെ പ്രതികൂലമായാലും 20 പിന്നിട്ടതിനു ശേഷം മാത്രം ആ ദിനം വിശ്രമിക്കുക. ഇതായിരുന്നു റോൾഡ് അമുൻസെന്റെ രീതി. ഹിമപാതവും കൊടുങ്കാറ്റും ആത്മധൈര്യത്തെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വഴികളിലൂടെ ഇരു സംഘങ്ങളും മുന്നേറിക്കൊണ്ടിരുന്നു. കാലാവസ്ഥ പൊതുവിൽ ശാന്തമായിരുന്ന ചില ദിനങ്ങളിൽ ഫാൽക്കൺ സ്കോട്ടിന്റെ സംഘം 50-60 വരെ പിന്നിട്ടു. അപ്പോഴും റോൾഡ് അമുൻസെന്റെ സംഘം 20 ദൂരം മാത്രം താണ്ടി ബാക്കി സമയം വിശ്രമിച്ചു. കാറ്റും

മഞ്ഞും രൗദ്രഭാവത്തിലെത്തിയ ദിനങ്ങളിൽ അമുൻസന്റെ സംഘം ധാരാളം സമയമെടുത്ത് വളരെ പണിപ്പെട്ട് 20 മൈൽ ദൂരം സഞ്ചരിച്ചു. അതേസമയം ഫാൽക്കൺ സ്കൂട്ടും സംഘവും കൂടുതൽ സമയം വിശ്രമിച്ചു. ഇവരിൽ ഏത് സംഘമാണ് വിജയിച്ചിട്ടുണ്ടാകുക എന്ന് ഊഹിക്കാമോ? വിജയിച്ചതിന്റെ കഥ പറയാൻ ജീവനോടെ ബാക്കിയായത് ആരാണ് എന്നറിയാമോ? എന്തുതന്നെ സംഭവിച്ചാലും ശരി, പ്രതിദിനം 20 മൈൽ ദൂരം ഞാൻ പിന്നിടുക തന്നെ ചെയ്യും എന്ന നിശ്ചയദാർഢ്യത്തോടെ മുന്നേറിയ റോൾഡ് അമുൻസന്റെ സംഘമാണ് ദക്ഷിണ ധ്രുവം കീഴടക്കി ചരിത്രത്തിലിടം നേടിയത്. 1911 ഡിസംബർ 14 അത്. ഏകദേശം 5 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ ഫാൽക്കൺ സ്കൂട്ടിനും സംഘത്തിനും ദക്ഷിണ ധ്രുവത്തിലെത്താനായുള്ളൂ. മാത്രമല്ല, ജീവനോടെ തിരികെ എത്താൻ അവർക്കായില്ല. മടക്കയാത്രയിൽ അന്റാർട്ടിക്കയിലെ തണുത്തുറഞ്ഞ മഞ്ഞുപാളികളിൽ അവർ ഓർമ്മയായി മാറി. ഇനി പറയൂ, വെല്ലുവിളികൾ ഏറെ നിറഞ്ഞ, ഒന്നിനും ഒരു നിശ്ചയവുമില്ലാത്ത, ആശയക്കുഴപ്പങ്ങളും സങ്കീർണതകളും നിറഞ്ഞ ലോകത്ത് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തന്ത്രം എന്താണ്? 20 മൈൽ മാർച്ച് എന്നാണ് അതിനുത്തരം. എന്ത് സംഭവിച്ചാലും ശരി, പ്രതിദിനം 20 മൈൽ മുന്നേറുക, ലക്ഷ്യത്തിലെത്തിയാൽ മാത്രം ബാക്കി സമയം വിശ്രമിക്കുക എന്ന റോൾഡ് അമുൻസന്റെ രീതിയാണ് 20 മൈൽ മാർച്ച് എന്നറിയപ്പെടുന്നത്. അമിതമായ ശുഭാപ്തി വിശ്വാസം കൊണ്ടോ അശുഭാപ്തി വിശ്വാസം കൊണ്ടോ കാര്യമൊന്നുമില്ല. എന്തുതന്നെ സംഭവിച്ചാലും ശരി, മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട് എന്ന മന്ത്രമാണ് വലിയ ലക്ഷ്യങ്ങൾ നേടാനുള്ള ചെറിയ രഹസ്യം. കഴിഞ്ഞ നിമിഷത്തിലെ നിങ്ങളെക്കാൾ കൂടുതൽ മികച്ച പതിപ്പാകണം അടുത്ത നിമിഷത്തിലെ നിങ്ങൾ എന്ന നിശ്ചയദാർഢ്യം ഒരു നാൾ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും.

0: ജീവിത പാഠം.
1: രചന മുനീർ ആമയൂർ. ആഖ്യാനം ശാലിനി എസ്.
2: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം.
3: ജീവിത പാഠം
2: സമാപിക്കുന്നു. പ്രായോജികർ
4: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയിലെ, അവിടെ പോയാൽ ചെലവ് കുറയും.
5: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര ഒറ്റപ്പാലം.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM ൽ. സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
8: പ്രായോജകർ
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
11: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
12: ആകെ പേടിയാവുന്നു ഡോക്ടർ.
13: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
11: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
13: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
7: കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ പ്രചാരമുള്ള ഒരു സംഘനൃത്തമാണ് കൈകൊട്ടിക്കളി. മതപരമായ ചില അനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും അവതരിപ്പിക്കുന്ന ഒരു അവതരണ കലയാണിത്. ധനുമാസത്തിൽ ശുക്ലപക്ഷത്തിൽ പൗർണമി ദിവസം കേരളത്തിലെ സ്ത്രീകൾ ആഘോഷമാക്കുന്ന തിരുവാതിരയുമായി ബന്ധമുള്ളതുകൊണ്ടാണ് ഈ കളിക്ക് തിരുവാതിരക്കളി എന്ന് പേരു വന്നത്. ആടുന്നത് കാരണം തിരുവാതിരക്കളി എന്നും കൈകൊട്ടി പാടിക്കളിക്കുന്നതുകൊണ്ട് കൈകൊട്ടിക്കളി എന്നും പേരു വന്നു. ഇന്ന് കൈകൊട്ടിക്കളിപ്പാട്ട് കമല P. നമ്പൂതിരിയും സംഘവും അവതരിപ്പിക്കുന്നു.

0: കമല പി നമ്പൂതിരിയും സംഘവും അവതരിപ്പിച്ച കൈകൊട്ടിക്കളിപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: EDU എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
3: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
2: EDU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
5: എന്നും രാവിലെ 7 മണിക്ക്
4: പരിപൂർണ 100% റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു.
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.
7: FM പ്രധാന വാർത്തകൾ.
6: ഭീകരതയ്ക്കെതിരെയും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസനം, സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നീ തത്വത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമാകും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. സുരക്ഷിതവും വിശ്വാസയോഗ്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ നിർമ്മിത ബുദ്ധിഭാവിയായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോ കീർത്തിവർദ്ധൻ സിംഗ്. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ജനീവയിൽ ചേർന്ന UN ഉന്നതതല പ്ലീനറിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ഫാക്ടറികളിൽ സുരക്ഷ ഉൾപ്പെടെ പരിശോധനകൾ കർശനമാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തിരുവനന്തപുരത്ത് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിലെ സംസ്ഥാനതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി നൽകി. ജില്ലകളിലെ അംഗനവാടികൾക്കും അവധി ബാധകമാണ്. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷർക്കും

0: കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺമാർക്കുമായി ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. പരിപാടി ഫൈസൽ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വെള്ളയാംകുടി എ കെ ജി പടിയിൽ യുവതി കിണറ്റിൽ വീണു മരിച്ചു. കിഴക്കേ ആലുങ്കിൽ രാധു ആണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലാൻഡ് ക്വാർട്ടറിൽ. വാൻകൂവറിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 സ്വിറ്റ്സർലൻഡിന്റെ ജയം.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
2: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: ഫോൺ 8129110087.
1: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
2: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2260, കോയമ്പത്തൂർ ജംഗ്ഷൻ മാംഗ്ലൂർ സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 1667 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 1609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5623 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 9:44, 1626 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:51 എത്തിച്ചേരും.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
5: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും. എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
7: ഹാ, അതപ്പൊ നന്നായെ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
6: തന്നെയോ? അതേതായാലും നന്നായി.
7: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
6: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
8: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
5: എന്നും രാവിലെ 7:35.
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
9: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യ ജാലകം.
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
9: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
10: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
4: CH സെന്റർ മഞ്ചേരി. മഞ്ചേരി CH സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന OP പ്രവർത്തിക്കുന്നു.
10: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
4: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിന് ആവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
10: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: വൈവിധ്യമാർന്ന കരിയർ നൽകുന്ന ഒരു മേഖലയാണ് എഞ്ചിനീയറിംഗ്. ഈ രംഗത്തെ തൊഴിൽ സാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസഹബാഹ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് സി എം.
2: നമ്മുടെ നാടിന്റെ വികസന പ്രക്രിയയിൽ ഭാഗഭാക്കാകാനും തനതായ സംഭാവന നൽകാൻ കഴിയുന്നതുമായ ജോലിയാണ് ഒരു എഞ്ചിനീയറുടേത്. സുസ്ഥിര വികസനം നടപ്പിലാക്കുക എന്നതാണ് ഓരോ എഞ്ചിനീയറുടെയും ഉത്തരവാദിത്വം. അടിസ്ഥാന മേഖലാ വികസനം, നിർമ്മാണ യൂണിറ്റ്, മാനുഫാക്ചറിംഗ് യൂണിറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നിവ കൂടാതെ നാലാം തലമുറ വിപ്ലവമായി കാണുന്ന AI, MI, റോബോട്ടിക് എഞ്ചിനീയറിംഗ് തുടങ്ങി ഗ്രീൻ എനർജിയായ സോളാർ, ഹൈഡ്രജൻ ഫ്യൂവൽ,

ഇലക്ട്രോണിക് ചിപ്പ്, ഇലക്ട്രോണിക് വെഹിക്കിൾ തുടങ്ങിയവയുടെ നിർമ്മാണവും ഗവേഷണവും വരെ എഞ്ചിനീയറിംഗ് മേഖലയിൽ വ്യാപിച്ചു കിടക്കുന്നു. യുവതി യുവാക്കൾക്ക് സ്വദേശത്തും വിദേശത്തുമായി ധാരാളം അവസരങ്ങൾ ഈ മേഖല തുറന്നുകൊടുക്കുന്നു. എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാന യോഗ്യതയായ ബിടെക് കോഴ്സ്, IIT, NIT സംസ്ഥാന എഞ്ചിനീയറിംഗ് കോളേജുകൾ, ബിറ്റ്സ് പിലാനി പോലുള്ള ഉന്നതമായ സ്വകാര്യ കോളേജുകളിലും പഠിക്കാൻ അവസരമുണ്ട്. 10-ാം ക്ലാസ്സിന് ശേഷമുള്ള +2 വിദ്യാഭ്യാസമാണ് ബിടെക്കിലേക്കുള്ള അടിസ്ഥാന യോഗ്യത. JEE മെയിൻ, JEE അഡ്വാൻസ് എന്നീ രണ്ട് പ്രധാന പരീക്ഷകളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് IIT, NIT പോലെയുള്ള സുപ്രധാന സ്ഥാപനങ്ങളിൽ പ്രവേശനം സാധ്യമാകുന്നത്. കൂടാതെ കേരളത്തിലെ സർക്കാർ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന കീം എൻട്രൻസ്

0: പഠിക്കാൻ അവസരമുണ്ട്. 10-ാം ക്ലാസ്സിന് ശേഷമുള്ള പ്ലസ് ടു വിദ്യാഭ്യാസമാണ് ബി ടെക്കിലേക്കുള്ള അടിസ്ഥാന യോഗ്യത. JEE മെയിൻ, JEE അഡ്വാൻസ് എന്നീ രണ്ട് പ്രധാന പരീക്ഷകളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് IIT, NIT പോലെയുള്ള സുപ്രധാന സ്ഥാപനങ്ങളിൽ പ്രവേശനം സാധ്യമാകുന്നത്. കൂടാതെ കേരളത്തിലെ സർക്കാർ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന കീം എൻട്രൻസ് പരീക്ഷ വഴി ബിടെക് പഠനം സാധ്യമാകുന്നു. കേരള സർക്കാരിൽ PSC വഴി പൊതുമരാമത്ത്, ജലവിഭവ വകുപ്പ്, വൈദ്യുതി വകുപ്പ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ എഞ്ചിനീയർമാർക്ക് ധാരാളം അവസരങ്ങളുണ്ട്.
1: സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസഹബാഹ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് CM സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
3: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555024.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
10: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
11: പ്രിയരെ, ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 10:48. ഇനി സൈബർ ലോകത്തേക്കൊരു ജാലകം.
12: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
13: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
12: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
14: അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
15: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
14: കുട്ടികൾ കളിക്കട്ടെ.
13: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
12: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
16: സൈബർ ജാലകം.
17: ഇന്റർനെറ്റും വേൾഡ് വൈഡ് വെബും ഒന്നാണോ?
18: നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന പദങ്ങളാണ് ഇന്റർനെറ്റും WWW അഥവാ വേൾഡ് വൈഡ് വെബും. കേൾക്കുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ അറിയുക, ഇവ രണ്ടും ഒന്നല്ല. ഇന്റർനെറ്റ് എന്നാൽ പരസ്പരം ബന്ധപ്പെടുത്തിയിരിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളുടെ കൂട്ടമാണ്. എന്നാൽ വേൾഡ് വൈഡ് വെബ് അഥവാ WWW എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെടുത്തിയിരിക്കുന്ന പ്രമാണങ്ങളുടെ കൂട്ടമാണ്. ടിം ബെർനേഴ്സ്-ലീ ആണ് WWW ഉപജ്ഞാതാവ്. നിരവധി വെബ്സൈറ്റുകളും ഫയലുകളുമെല്ലാം WWW ഭാഗമാണ്. വെബിൽ ഓരോ വ്യക്തിയും സ്ഥാപനവും സ്ഥാപിച്ചിരിക്കുന്ന രേഖകളാണ് വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജ്. ഓരോ വെബ്സൈറ്റിനും ഒരു വിലാസമുണ്ടാകും. വേൾഡ് വൈഡ് വെബ് പ്രവർത്തിക്കുവാൻ ആവശ്യമായ സോഫ്റ്റ്വെയറാണ് ബ്രൗസർ. മൊസില്ല ഫയർഫോക്സ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, എഡ്ജ്, ഗൂഗിൾ ക്രോം തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ മാത്രം. എല്ലാ വെബ്സൈറ്റുകളും ആരംഭിക്കുന്നത് WWW എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. വേൾഡ് വൈഡ് വെബ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് ഇത്. ഈ വെബ്സൈറ്റ് WWW ഭാഗമാണ് എന്നർത്ഥം. ഒരിക്കൽ കൂടി പറയാം, ഇന്റർനെറ്റും വേൾഡ്

0: വേൾഡ് വൈഡ് വെബും ഒന്നല്ല. ഇന്റർനെറ്റ് എന്നാൽ പരസ്പരം ബന്ധിതമായ കമ്പ്യൂട്ടർ ശൃംഖലകളുടെ കൂട്ടമാണ്. WWW അഥവാ വേൾഡ് വൈഡ് വെബ് എന്നാൽ പരസ്പരം ബന്ധിതമായ പ്രമാണങ്ങളുടെ കൂട്ടമാണ്. ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിച്ച് വേൾഡ് വൈഡ് വെബിലെ നിരവധി വെബ്സൈറ്റുകളും മറ്റ് ഫയലുകളും കാണാവുന്നതും പ്രയോജനപ്പെടുത്താവുന്നതുമാണ്.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ. സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
3: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
8: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും കലാകാരിയുമായ പി ഉഷാദേവി.
9: ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് ഒറ്റുനോക്കുന്ന സമയത്താണ് ഞാൻ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. ലോകത്തുള്ള ഫുട്ബോൾ പ്രേമികളിൽ ഏറ്റവും കൂടുതൽ ആവേശമുള്ളവരാണ് മലപ്പുറം ജില്ലക്കാർ. ചെറിയ കുട്ടികൾ പോലും ഫുട്ബോൾ ലഹരിയിലാണ്. ലോകത്തുള്ളവരെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന കളി ആവേശം ഇത് നമ്മുടെ മലപ്പുറത്തല്ലാതെ മറ്റെവിടെ കാണും?
8: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് പി ഉഷാദേവി.
10: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ
11: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555-8852-664.
10: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
11: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
10: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
11: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
10: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. ഫോൺ 7555-8852-664.
1: രസമുകുളം.
12: പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ മസാല കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം സോയ ചങ്ക്സ് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒരു കപ്പ് സോയ ചങ്ക്സ് ചേർത്ത് 2 മിനിറ്റ് തിളപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം കൂടി മൂടി വയ്ക്കണം. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകി അതിലെ വെള്ളം ഒട്ടുമില്ലാതെ കൈകൊണ്ട് നന്നായി പിഴിഞ്ഞെടുത്ത് മാറ്റിവെക്കാം. ഇനി ഇതിന് ആവശ്യമുള്ള സ്പെഷ്യൽ മസാല പേസ്റ്റ് നമുക്ക് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാനിൽ അല്പം എണ്ണ ചൂടാക്കി അതിലേക്ക് അരിഞ്ഞുവെച്ച് സവാള ചേർക്കാം. കൂടെ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 1 പിടി മല്ലിയില, 10 കശുവണ്ടി എന്നിവ കൂടി ചേർത്ത് 2 മിനിറ്റ് നേരം വഴറ്റുക. അതിനുശേഷം 2 ഇടത്തരം തക്കാളി അരിഞ്ഞതുകൂടി ചേർത്ത് തക്കാളി നന്നായി വെന്ത് ഉടയുന്നതുവരെ വഴറ്റണം. ഇത് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് അല്പം വെള്ളവും ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. ഇനി മറ്റൊരു പാനിൽ എണ്ണ ചൂടാക്കി 1/2 ടീസ്പൂൺ ജീരകവും 2 പച്ചമുളക് അരിഞ്ഞതും ചേർക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാല പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് പച്ചമണം മാറുന്നതുവരെ 2-3 മിനിറ്റ് നേരം വഴറ്റണം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് എണ്ണ തെളിയുന്നതുവരെ നന്നായി മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി യോജിപ്പിക്കണം. ഇത് മൂടിവെച്ച് ചെറിയ തീയിൽ കുറച്ചു നേരം കൂടി വേവിക്കാം. ഇത് നല്ലവണ്ണം വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ ഒരു ടീസ്പൂൺ കസൂരി മേത്തിയും കുറച്ച് മല്ലി

0: മല്ലിയിലയും കൂടി വിതറി തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള സോയ മസാല കറി തയ്യാറായിട്ടുണ്ട്. ഉണ്ടാക്കുന്ന വിധം ഒന്നുകൂടി പറഞ്ഞു തരാം. ആദ്യം സോയ ചങ്ക്സ് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒരു കപ്പ് സോയ ചങ്ക്സ് ചേർത്ത് 2 മിനിറ്റ് തിളപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം കൂടി മൂടി വെക്കണം. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകി അതിലെ വെള്ളം ഒട്ടുമില്ലാതെ കൈകൊണ്ട് നന്നായി പിഴിഞ്ഞെടുത്ത് മാറ്റിവെക്കാം. ഇനി ഇതിന് ആവശ്യമുള്ള സ്പെഷ്യൽ മസാല പേസ്റ്റ് നമുക്ക് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാനിൽ അല്പം എണ്ണ ചൂടാക്കി അതിലേക്ക് അരിഞ്ഞു വെച്ച് സവാള ചേർക്കാം. കൂടെ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 1 പിടി മല്ലിയില, 10 കശുവണ്ടി എന്നിവ കൂടി ചേർത്ത് 2 മിനിറ്റ് നേരം വഴറ്റുക. അതിനുശേഷം 2 ഇടത്തരം തക്കാളി അരിഞ്ഞതുകൂടി ചേർത്ത് തക്കാളി നന്നായി വെന്ത് ഉടയുന്നത് വരെ വഴറ്റണം. ഇത് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് അല്പം വെള്ളവും ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. ഇനി മറ്റൊരു പാനിൽ എണ്ണ ചൂടാക്കി 1/2 ടീസ്പൂൺ ജീരകവും 2 പച്ചമുളക് അരിഞ്ഞതും ചേർക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാല പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ 2-3 മിനിറ്റ് നേരം വഴറ്റണം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ നന്നായി മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി യോജിപ്പിക്കണം. ഇത് മൂടിവെച്ച് ചെറിയ തീയിൽ കുറച്ചു നേരം കൂടി വേവിക്കാം. ഇത് നല്ലവണ്ണം വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ 1 ടീസ്പൂൺ കസൂരി മേത്തിയും കുറച്ച് മല്ലിയിലയും കൂടി വിതറി തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് മസാലക്കറി തയ്യാറായി.
1: രസമുകുളം. റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം. റേഡിയസ് ഹെൽത്ത് സെന്റർ, ഫോൺ 7555852664.
3: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
5: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ഇന്നത്തെ ഗാനം
5: എന്നും രാവിലെ 7:35.
6: എം ഇ എസ് മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന ഒ പി.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
9: രംഗഗീതം.
8: പ്രായോജകർ
10: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
8: 9847341588. ഞാനിനി ജോലിക്ക് പോണില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞ് 3 മാസല്ലേ ആയുള്ളൂ, അവൻ വലുതാവട്ടെ.
10: മോനെ നമുക്ക് വാത്സല്യം ഡേ കെയറിലാണ്. അവിടെ ആവുമ്പോ 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ തന്റെ സ്വന്തം മക്കളെ പോലെ അവർ നോക്കും. നിന്റെ ബ്രേക്ക് ടൈമിൽ പോയി അവന് പാലും കൊടുക്കാം. തന്നെയല്ല, ഇനി നമ്മുടെ മോള് സ്കൂളിൽ വിട്ടു വന്നാ അവിടെ നിർത്താലോ, ആഫ്റ്റർ സ്കൂൾ കെയർ ഉണ്ട്.
8: വാത്സല്യം ഡേ കെയർ, കൊട്ടക്കൽ. ഫോൺ 9847341588.
11: ഇബിലീസിന്റെ മക്കൾ എന്ന നാടകത്തിനു വേണ്ടി KG സത്താർ ഈണം നൽകി ആലപിച്ച ഗാനം, രചന അഹമ്മദ് പാടൂർ.
12: അമിലക്കാർ

0: ഇബിലീസിന്റെ മക്കൾ എന്ന നാടകത്തിൽ കെ ജി സത്താർ ഈണം നൽകി ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന അഹമ്മദ് പാടൂർ.
1: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
2: രംഗഗീതം സമാപിക്കുന്നു.
1: പ്രായോജകർ
3: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
1: 9847341588.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
9: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
10: പ്രിയരെ, FM ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഓർക്കുന്നില്ലേ? ഇനി ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്.
11: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
12: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
11: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
12: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
11: ആധുനിക രീതിയിൽ കണ്ണു പരിശോധനയും ചികിത്സയും.
12: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി,
11: കൂടാതെ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളും ലഭ്യമാണ്.
12: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
11: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച,
12: ശ്രീകാന്ത് നേത്രാലയ.
10: അപ്പോ പ്രിയപ്പെട്ടവരെ, ഏതായിരുന്നു ആ ചോദ്യം? അതെ, ഇന്ത്യയുടെ 18th റെയിൽവേ സോൺ ഏതാണ്? ഇതായിരുന്നു ആ ചോദ്യം. ഉത്തരം കിട്ടിയോ? ശരിയാണോന്ന് നോക്കൂട്ടോ. ഉത്തരം, സൗത്ത് കോസ്റ്റ് റെയിൽവേ. അതെ, സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് ഇന്ത്യയുടെ 18th റെയിൽവേ സോൺ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ആസ്ഥാനമാക്കി 2026 June 1 മുതലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ദക്ഷിണ റെയിൽവേ, കിഴക്കൻ തീരദേശ റെയിൽവേ എന്നിവയുടെ നിശ്ചിത ഭാഗങ്ങൾ സംയോജിപ്പിച്ചാണ് പുതിയ സോണിന് രൂപം നൽകിയിട്ടുള്ളത്. ഇതിന്റെ പരിധിയിൽ വരുന്ന സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട് എന്നിവയാണ്. അപ്പോൾ ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി കേട്ടോളൂ. ഇന്ത്യയുടെ 18th റെയിൽവേ സോൺ ഏതാണ്? ഉത്തരം, ഈ കഴിഞ്ഞ ജൂൺ മുതൽ, അഥവാ 2026 June 1 മുതൽ പ്രവർത്തനം ആരംഭിച്ച സൗത്ത് കോസ്റ്റ് റെയിൽവേ, അഥവാ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ആസ്ഥാനമാക്കി ആരംഭിച്ച

0: സൗത്ത് കോസ്റ്റ് റെയിൽവേ, ദക്ഷിണ റെയിൽവേ, കിഴക്കൻ തീരദേശ റെയിൽവേ എന്നിവയുടെ നിശ്ചിത ഭാഗങ്ങൾ സംയോജിപ്പിച്ചാണ് പുതിയ സോണിന് രൂപം നൽകിയിട്ടുള്ളത്. ഇതിന്റെ പരിധിയിൽ വരുന്ന സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട് എന്നിവയാണ്.
1: ഇതുവരെ കേട്ടത്
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
2: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
1: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത,
2: ശനിയും ഞായറും രാവിലെ 7:50.
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: പ്രിയപ്പെട്ടവരെ, അങ്ങനെ സമയം 8 കഴിഞ്ഞ് 29 ആയിട്ടുണ്ട്. ഇന്നത്തെ FM ശുഭദിന പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ശുഭദിനത്തിലുണ്ടായിരുന്ന വിവിധ വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പോ പുതിയൊരു ഊർജവുമായി പുതിയ ദിവസം പുലരട്ടെ. നമ്മളിൽ ഏറ്റവും മോശപ്പെട്ടവരിൽ അല്പം നന്മയുണ്ട്, ഏറ്റവും നല്ലവരിൽ അല്പം തിന്മയും എന്ന മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ പറഞ്ഞിരുന്ന ആ ചിന്താവിഷയം ഓർക്കുന്നല്ലോ അല്ലേ? ഏവർക്കും നന്മകൾ നേരുന്നു. ഇന്നത്തെ ശുഭദിന പുലരിയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ മുഹസന നൂറുലമീനാണ്, കൂടെ രവികുമാർ മേലാറ്റൂർ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30:11. ഇനി കേൾക്കാം എന്റെ ഗാനം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം.
2: അധ്യാപികയും കലാകാരിയുമായ പി ഉഷാദേവിയാണ് എന്റെ ഗാനത്തിൽ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കാനായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. അവരുടെ ജീവിതാനുഭവങ്ങൾക്കും പ്രിയ ഗാനങ്ങൾക്കുമായി നമുക്ക് കാതോർക്കാം.
3: എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഉഷാദേവി പട്ടാമ്പി. എന്റെ ഗാനം പരിപാടിയിലേക്ക് എനിക്ക് അവസരം കിട്ടിയതിൽ സന്തോഷം. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ എന്നെ ശക്തമായി സ്വാധീനിച്ച ശ്രാവ്യ മാധ്യമമാണ് റേഡിയോ. അച്ഛൻ വളരെ ദീർഘവീക്ഷണമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് ആധുനിക ഉപകരണങ്ങൾ വിപണിയിലെത്തിയാലും കഴിയുന്നത്ര വേഗത്തിൽ വീട്ടിലെത്തിക്കും. അന്ന് റേഡിയോ ഉള്ള അപൂർവം വീടുകളിലൊന്നായിരുന്നു ഞങ്ങളുടേത്. രാവിലെ സുഭാഷിതം മുതൽ വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ, നാടകങ്ങൾ, ശനി ഞായർ ദിവസങ്ങളിലെ ശിശുലോകം, ബാലലോകം, കവിതകൾ, ലഘുകഥകൾ, നോവലുകൾ, പ്രഭാഷണങ്ങൾ, ഇങ്ങനെ വിജ്ഞാനവും വിനോദവും നൽകുന്ന എത്രയെത്ര പരിപാടികൾ. സ്കൂൾ കലോത്സവത്തിന് അവതരിപ്പിക്കാൻ ലളിതഗാനം പഠിച്ചിരുന്നതും റേഡിയോവിലൂടെ. ചലച്ചിത്രഗാനങ്ങൾ കേട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കും. എന്റെ റേഡിയോ ഭ്രാന്ത് കണ്ട് മകൻ പഴയ മോഡലിലുള്ള റേഡിയോ വാങ്ങിക്കൊണ്ടുവന്ന് തന്നു. കേരളത്തിന്റെ ഗൃഹാതുരത്വത്തിൽ മായാതെ കിടക്കുന്ന സുവർണ കാലഘട്ടമാണ് റേഡിയോ കാലം. നമ്മൾ കേരളീയരുടെ പ്രധാന നദിയായ ഭാരതപ്പുഴ അഥവാ നിള പട്ടാമ്പി നഗരത്തിന്റെ വിരിമാറിലൂടെ ഒഴുകുന്നു. ഈ നദിയിലെ പഞ്ചാരമണലിലും തെളിഞ്ഞ ശുദ്ധമായ വെള്ളത്തിലും കളിച്ചിരുന്ന ഒരു കുട്ടിക്കാലമുണ്ടായിരുന്നു. വേനൽക്കാലമായാൽ ഇരുകരകളിലും ആറ്റുവഞ്ചിപ്പൂക്കൾ അങ്ങനെ ആടിയുലഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നോ. ആദ്യ ഗാനം നിളയെക്കുറിച്ചു തന്നെയാകട്ടെ.

നക്ഷതങ്ങൾ എന്ന സിനിമയിലെ അനശ്വരഗാനം, ഒ എൻ വി കുറുപ്പിന്റെ കാൽപ്പനികത നിറഞ്ഞ വരികൾക്ക് ബോംബെ രവി സംഗീതം നൽകിയിരിക്കുന്നു.

അച്ഛനും അമ്മയും അച്ചമ്മയും ഞങ്ങൾ നാല് പെൺകുട്ടികളും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു എൻ്റേത്. അച്ഛനും അമ്മയും അത്യാവശ്യം പാടുമായിരുന്നു. അവർക്ക് കലയോടുള്ള സ്നേഹം കൊണ്ട് തന്നെ പ്രൈമറി ക്ലാസ്സിൽ നിന്ന് പാട്ടും നൃത്തവും പഠിക്കാനുള്ള അവസരവും എനിക്ക് ലഭിച്ചു. ഇപ്പോഴും പാട്ടിലും മോഹിനിയാട്ടത്തിലും പരിശീലനം തുടരുന്നു. കൂടാതെ നല്ല വായനാശീലമുള്ളവരായിരുന്നു അച്ഛനും അമ്മയും. പത്രമാസികകളൊന്നും വീട്ടിൽ വരുന്നുണ്ടായിരുന്നില്ല. അന്ന് സാധനങ്ങൾ പത്രത്താളിലാണ് പൊതിഞ്ഞുകൊണ്ടുവന്നിരുന്നത്. അതിലെ വാർത്തകൾ അതീവ ശ്രദ്ധയോടെ അമ്മ വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി അമ്പിളി അമ്മാവൻ എന്ന ബാലസാഹിത്യ മാസിക അച്ഛൻ കൃത്യമായി വാങ്ങിവരും. വലിയ അക്ഷരത്തിലായിരുന്നു കേട്ടോ പ്രിന്റിങ്, കൂടാതെ ചിത്രങ്ങളും. അച്ഛൻ വലിയ കഥാപുസ്തകങ്ങൾ വാങ്ങി വന്ന് വായിക്കുന്നത് കാണാം. അച്ഛന്റെ വായന കഴിഞ്ഞ ഉടനെ അമ്മ വായിക്കാൻ തുടങ്ങും. ഉയർന്നു പഠിക്കാനുള്ള അവസരം കിട്ടിയിരുന്നെങ്കിൽ അവർ എത്രയോ ഉയരങ്ങളിൽ എത്തിയേനെ എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. അന്ന് അമ്മ പാടി നടന്നിരുന്ന പാട്ടുകളിൽ ഒന്നാവട്ടെ അടുത്തത്.

പ്രതിഫലിപ്പിക്കുന്നു. സിനിമാഗാനങ്ങൾ കേൾക്കാത്ത ഒരു ദിവസം പോലും മലയാളിക്കില്ല. എന്തിനേയും സ്വന്തമായ അനുഭവമാക്കി പരിവർത്തിപ്പിക്കുന്ന സവിശേഷതയാണ് മലയാള ചലച്ചിത്ര ഗാനശാഖയെ ഏറ്റവും ജനകീയമാക്കിയത്. എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു. തോടും പച്ച പുതച്ച് പരന്നുകിടക്കുന്ന പാടവും കടന്നു വേണം സ്കൂളിലെത്താൻ. മഴയായാൽ വരമ്പ് നിറയെ ചളിയും. എങ്കിലും നിൽച്ചെടികളെ തഴുകി നടക്കാൻ ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു. ഇലത്തുമ്പിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളികളിൽ സൂര്യകിരണങ്ങൾ പതിക്കുമ്പോഴുണ്ടാകുന്ന ആ കാഴ്ച ഓ വർണ്ണനാതീതം. ഈ പാട്ട് കേൾക്കുമ്പോഴെല്ലാം ഞാൻ ആ കാലത്തിലേക്ക് തിരിച്ചെത്തുന്നു.

ഗാനത്തിൻ്റെ മണമുള്ള ജീവിതഗന്ധിയായ സിനിമാ ഗാനങ്ങൾ, മലയാള ചലച്ചിത്രഗാനങ്ങൾ മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചവയാണ്. കേവലം ഒരു വിനോദോപാധി എന്നതിലുപരി കേരളത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായ മാറ്റങ്ങളെ

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.

0: ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
5: എന്റെ ഗാനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ഗാനങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പം അധ്യാപികയും കലാകാരിയുമായ പി ഉഷാദേവി.
6: പ്രീ ഡിഗ്രിക്ക് മഞ്ചേരി NSS കോളേജിൽ ആദ്യമായി കോളേജിലെത്തിയപ്പോൾ വല്ലാത്ത ഭയമായിരുന്നു. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തം. ആ അന്തരീക്ഷത്തോട് ഇണങ്ങാൻ കുറച്ചു ദിവസമെടുത്തു. കുന്നുകയറി ക്ലാസ്സിലെത്തുമ്പോഴേക്കും ഒരു പരുവത്തിലാകും. ആ കാലത്ത് എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ഗാനം, എത്ര കേട്ടാലും മതി വരാത്തത്, അത് എല്ലാ സംഗീതാസ്വാദകരുടെയും മനസ്സിൽ മായാതെ നിൽക്കുന്ന എവർഗ്രീൻ ഗാനം.

37 വർഷത്തെ അധ്യാപന ജീവിതം. മലപ്പുറം ജില്ലയിൽ വിവിധ സ്കൂളുകളിലായി ജോലി ചെയ്തു. GUPS ചെങ്ങരയിലും GUPS പുല്ലൂരിലും GHSS പുലാമന്തോളിലും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചു. സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർ, രക്ഷിതാക്കൾ, പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒരുപോലെ ശോഭിക്കുന്ന കുട്ടികൾ, അവരിൽ പലരും വിളിക്കാറുണ്ട് കേട്ടോ, അന്വേഷിച്ചെത്തുന്നവരുമുണ്ട്. ഒരു അധ്യാപികയ്ക്ക് ഇതിൽ പരം മറ്റെന്തു വേണം? ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് ഒറ്റുനോക്കുന്ന സമയത്താണ് ഞാൻ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. ലോകത്തുള്ള ഫുട്ബോൾ പ്രേമികളിൽ ഏറ്റവും കൂടുതൽ ആവേശമുള്ളവരാണ് മലപ്പുറം ജില്ല.

ചെറിയ കുട്ടികൾ പോലും ഫുട്ബോൾ ലഹരിയിലാണ്. ലോകത്തുള്ളവരെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന കളിയാവേശം. ഇത് നമ്മുടെ മലപ്പുറത്തല്ലാതെ മറ്റെവിടെ കാണും? ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് മലപ്പുറത്തെ സ്നേഹത്തിൻ്റെയും ഫുട്ബോൾ ആവേശത്തിൻ്റെയും കഥ പറഞ്ഞ സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമയാണ്. ഷഹബാസ് സമിൻ എഴുതി അദ്ദേഹം തന്നെ ഈണം നൽകി പാടിയ കുറ എന്ന പാട്ട് കേൾക്കാം.

പ്രധാനാധ്യാപികയായി പ്രമോഷൻ ലഭിച്ചത് തിരൂരിനടുത്തുള്ള കൽപ്പകഞ്ചേരിയിൽ. പട്ടാമ്പിയിൽ നിന്നും വളരെ ദൂരം. അതിരാവിലെ യാത്ര ആരംഭിക്കും. റോഡിൽ തിരക്ക് കുറവാണെങ്കിൽ 1.5 മണിക്കൂർ ഡ്രൈവിംഗ്. തിരിച്ചു വരുന്നത് ഇരട്ടിയിലധികം സമയമെടുക്കും. അത്രയും തിരക്കുള്ള റോഡായിരുന്നു. ഈ യാത്രയിൽ മനോഹരമായ പാട്ടുകളായിരുന്നു എന്റെ വിരസത അകറ്റിയിരുന്നത്. വിപ്ലവവും ഭക്തിയും വിരഹവും പ്രണയവും തീർത്ത എത്രയെത്ര ഗാനങ്ങൾ! അർത്ഥസമ്പുഷ്ടമായ കാവ്യഭംഗി നിറഞ്ഞ സംഗീത സംവിധാനത്തിന്റെ ഹൃദ്യമായ ആവിഷ്കാരം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭാവനാസുന്ദരമായ രചന, രവീന്ദ്രൻ മാഷിന്റെ അനുപമ സംഗീതം, ചിത്രം കന്മദം.

എന്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം കണ്ട സിനിമ പട്ടാമ്പി മിനർവ ടാക്കീസിൽ നിന്നാണ്. അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോയതും ഓലമേഞ്ഞ ടാക്കീസിനുള്ളിലെ ചാരു ബെഞ്ചിലിരുന്ന് കുമാരസംഭവം എന്ന സിനിമ കണ്ടതും ഇന്നലെ എന്ന പോലെ ഓർക്കുന്നു. കുമാരസംഭവം കാളിദാസ് കൃതിയാണെന്നോ ഇതിവൃത്തം പാർവതീപരമേശ്വര വിവാഹവും മറ്റുമാണെന്നോ മനസ്സിലാകാത്ത പ്രായം. പക്ഷേ അന്നു കേട്ട മനോഹരഗാനം മനസ്സിന്റെ ആഴത്തിലേക്കിറങ്ങുന്നതായിരുന്നു. ഇക്കാലത്തെയും അനശ്വര ഭക്തി ശൃംഗാരഗാനങ്ങളിലൊന്ന് ഒ എൻ വി കുറുപ്പിന്റെ വരികൾ. ഒ എൻ വി സാറിനെ കുറിച്ച് പറയുമ്പോൾ വല്ലാത്തൊരു നഷ്ടബോധം അനുഭവപ്പെടാറുണ്ട്. എം എ മലയാളത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ക്ലാസ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയം എം എം ബഷീറും ചാത്തനാത്ത് അച്യുതനുണ്ണിയും എഴുതിയ പാഠപുസ്തകങ്ങൾക്ക് ക്ലാസ് എടുത്തത് അവർ തന്നെയായിരുന്നു. ഇങ്ങനെ പ്രഗത്ഭരായ വ്യക്തികളുടെ ക്ലാസ്സിലിരുന്ന് പഠിക്കാനുള്ള അസുലഭ അവസരവും ലഭിച്ചു. പക്ഷേ ഒ എൻ വി സാറിന്റെ ഒരു ക്ലാസ് എങ്കിലും കേൾക്കാനുള്ള മോഹം സഫലമായില്ല. ഒ എൻ വി കുറിപ്പിന്റെ വരികൾ, ദേവരാജൻ മാഷിന്റെ സംഗീതം.

കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ പാടിയുറക്കാൻ താരാട്ടുപാട്ടിന്റെ ഒരു ശേഖരം തന്നെ കരുതി വച്ചിരുന്നു. ഉറങ്ങുന്നതുവരെ മാറി മാറി പാടിക്കൊണ്ടേയിരിക്കും. എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. ഇപ്പോൾ പേരക്കുട്ടികൾ വെറുക്കാനും ഈ പാട്ടുകളാണ് പാടുന്നത്. മക്കൾ എത്ര വലുതായാലും ചെറുതാണെന്ന തോന്നലിൽ നിന്ന് മുക്തമാകുന്നില്ല ഓരോ അമ്മ മനസ്സും. ദൂരെയാണെങ്കിലും മനസ്സ് മക്കൾക്കു ചുറ്റും വട്ടമിട്ടു പറന്നുകൊണ്ടേയിരിക്കും.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എന്റെ ഗാനം തുടരുന്നു. പ്രിയ ഗാനങ്ങളുമായി നമ്മളോടൊപ്പം പി ഉഷാദേവി.
6: VCD പ്ലെയർ നാട്ടിൽ പ്രചാരത്തിൽ വന്ന കാലം. ഒരുപാട് നല്ല സിനിമകൾ അന്ന് കേസറ്റ് ഇട്ട് കാണുമായിരുന്നു. ചില സിനിമകൾ ആവർത്തിച്ച് കണ്ടു. അന്ന് കണ്ട ഹൃദയസ്പർശിയായ ഒരു സിനിമയാണ് തുള്ളാതെ മനവും തുള്ളും. എക്കാലത്തെയും മനോഹരമായ മെലഡികളിലൊന്ന്.

ഞാൻ യാത്രകൾ ഇഷ്ടപ്പെടുന്നു. ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. പാട്ടും നൃത്തവും മറ്റും കൊണ്ട് യാത്രകൾ സന്തോഷപ്രദമാക്കാറുണ്ട്. പ്രായഭേദമന്യേ എല്ലാ അംഗങ്ങളും പങ്കെടുക്കും. അവിടെ നല്ലൊരു കൂട്ടായ്മ രൂപപ്പെടുന്നു. യാത്രയിൽ ഏറെ സുഹൃത്തുക്കളെയും നേടാനാകുന്നു. ഒപ്പന കളിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഗാനങ്ങളിൽ ഒന്ന് നമുക്ക് കേൾക്കാം. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോടെ

പ്രിയ ശ്രോതാക്കളെ, പാട്ടും പറച്ചിലും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. എന്നെ കേട്ടിരുന്ന നിങ്ങളോടും ഇവിടെ വന്ന് പ്രിയപ്പെട്ട ഗാനങ്ങൾ അവതരിപ്പിക്കാൻ അവസരം നൽകിയ മഞ്ചേരി FM നോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.

0: എന്റെ ഗാനം. എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് അധ്യാപികയും കലാകാരിയുമായ പി ഉഷാദേവി. അവരുടെ ഫോൺ നമ്പർ 9846330828. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9846330828. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം എം ജിഷ.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9 മണി കഴിഞ്ഞ് 20:08.

0: FM പ്രധാന വാർത്തകൾ.
1: നമസ്കാരം. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില സ്ഥിരമായി തുടരുകയോ കുറയുകയോ ചെയ്താൽ ആഭ്യന്തര പെട്രോൾ ഡീസൽ വില അനുകൂലമാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യ കോസ്റ്റാറിക്ക സംയുക്ത സാമ്പത്തിക വ്യാപാര സമിതിയുടെ ആദ്യ യോഗം ഓൺലൈനിൽ ചേർന്നു. രണ്ടു ദിവസത്തെ യോഗത്തിൽ വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി വിമൽ ആനന്ദും കോസ്റ്റാറിക്ക വിദേശ വ്യാപാര ജനറൽ ഡയറക്ടർ അഡ്രിയാന കാസ്ട്രോയും സംയുക്താധ്യക്ഷരായി. എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ആഘാതവും തയ്യാറെടുപ്പ് നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. തൃണമൂൽ കോൺഗ്രസ് ബാങ്ക് വഴി നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകൾ, ഫണ്ട് വഴി തിരിച്ചുവിടൽ എന്നിവയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും പരിസരത്തുമായി 5 സ്ഥലങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തി. വ്യോമയാന മേഖലയിൽ പ്രവർത്തിക്കുന്ന കെയർവെൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഡയറക്ടർമാർ, ഇലക്ട്രൽ ട്രസ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ ദുരന്തം വേദനാജനകവും ദാരുണവുമാണെന്ന് എം കെ രാഘവൻ എം പി. മണ്ണും അവശിഷ്ടങ്ങളും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കുന്നുകൂട്ടിയതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന പ്രാഥമിക വിവരങ്ങൾ കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നും എം പി പറഞ്ഞു. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്ര അനുവദിച്ച നടപടിയെ തുടർന്ന് കോട്ടയം ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. 24 മണിക്കൂർ സേവനം നിർത്തിവച്ച് സമരം നടത്താനാണ് തീരുമാനം. കൊച്ചി വാട്ടർ മെട്രോ സർവീസ് വിപുലീകരിക്കാൻ സാധ്യതാ പഠന സഹകരണത്തിന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് SCMS വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ധാരണാപത്രം ഒപ്പുവച്ചു. ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പെരിയാർ നദിയിലൂടെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം വരെ സർവീസ് നീട്ടുന്നതാണ് പദ്ധതി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം ക്വാർട്ടറിൽ. അമേരിക്കയെ 1-1 4 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ക്വാർട്ടർ പ്രവേശം.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 1669 മാംഗ്ലൂർ കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 9:28 ട്രെയിൻ നമ്പർ 1635 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ

0: പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
2: കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
7: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
6: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
9: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
10: ആയിഷ ഗർഭിണിയാണോലേ?
11: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
10: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
12: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
10: തന്നെയോ? അതേതായാലും നന്നായി.
12: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
10: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
11: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് രവി മേലാറ്റൂർ. സ്കൂളുകളിൽ വിവിധ പരിശീലന പരിപാടികൾക്കായി പുറമേ നിന്നുള്ള പരിശീലകരെ നിയമിക്കുന്നതിന് മുൻപ് അവരുടെ യോഗ്യതയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും നിർബന്ധമായും പരിശോധിച്ച് ഉറപ്പാക്കണമെന്ന് മലപ്പുറം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി CWC ഉത്തരവിട്ടു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നിർണായകമായ ഈ ഉത്തരവ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻപാകെ ലഭിച്ച വിവിധ പരാതികൾ പരിശോധിച്ചതിൽ സ്കൂളുകളിൽ കലാകായിക പരിശീലനം, വ്യക്തിത്വ വികസന ക്ലാസുകൾ, കരാട്ടെ, യോഗ, കൌൺസിലിംഗ്, മോട്ടിവേഷൻ ക്ലാസുകൾ തുടങ്ങിയവ നടത്താൻ എത്തുന്ന ചില പുറം പരിശീലകരുടെ ഭാഗത്തുനിന്ന് കുട്ടികൾ ശാരീരികവും മാനസികവുമായി പീഡനങ്ങൾക്കും ലൈംഗികാതിക്രമ സാധ്യതകൾക്കും മറ്റ് അനുചിതമായ പെരുമാറ്റങ്ങൾക്കും ഇരയാകുന്ന സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി കമ്മിറ്റി വിലയിരുത്തി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കുട്ടികൾക്ക് സുരക്ഷിതമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കാനുമാണ് പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയും നിയമപരവും ധാർമ്മികവുമായ ബാധ്യതയാണെന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. ജുവനൈൽ ജസ്റ്റിസ് കുട്ടികളുടെ സംരക്ഷണവും പരിപാലനവും നിയമം 2015, പോക്സോ നിയമം 2012, കൂടാതെ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് പുറത്തിറക്കിയ സ്കൂൾ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഉത്തരവ് പ്രകാരം ജില്ലയിലെ സർക്കാർ എയ്ഡഡ്, അൺ എയ്ഡഡ്, CBSE, ICSE ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുറമേ നിന്നുള്ള പരിശീലകരെ നിയമിക്കുന്നതിന് മുൻപ്, അവരുടെ വിദ്യാഭ്യാസ പരിശീലന യോഗ്യത, തിരിച്ചറിയൽ രേഖകൾ, സാധുവായ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായും പരിശോധിച്ച് ഉറപ്പാക്കണം. കൂടാതെ കുട്ടികളുമായി പ്രവർത്തിക്കാൻ അനുയോജ്യമായ സ്വഭാവവും പെരുമാറ്റവും സംബന്ധിച്ച രേഖകളും പരിശോധിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും പരിശീലകർ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് സ്ഥാപന മേധാവികൾ ഉറപ്പാക്കണമെന്നും കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഏതെങ്കിലും സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികാരികളെയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെയും ഉടൻ അറിയിക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. ഈ നിർദ്ദേശങ്ങൾ മലപ്പുറം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അടിയന്തരമായി കൈമാറി കർശനമായി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കും റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി

0: നിർദ്ദേശം നൽകി. ചെയർപേഴ്സൺ അരീക്കാടൻ മമ്മു മാസ്റ്റർ, അംഗങ്ങളായ പി പ്രസന്ന, അഡ്വക്കേറ്റ് ഷഹനാസ് ബീഗം കെ ടി, അഡ്വക്കേറ്റ് എ സതീഷ്, അഡ്വക്കേറ്റ് ഫനൂജ കെ എസ് എന്നിവർ ഉൾപ്പെട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പുറം പരിശീലകരെ നിയമിക്കുന്നതിൽ ഏകീകൃതവും ഉത്തരവാദിത്തപരവുമായ പരിശോധനാ സംവിധാനം ഉറപ്പാക്കുന്നതിനും ഈ ഉത്തരവ് മാതൃകാപരമായ നടപടിയാകുമെന്ന് വിലയിരുത്തുന്നു. നാട്ടുവൃത്താന്തം കഴിഞ്ഞു.
1: വികസന വാർത്തകൾ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
7: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
8: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

മഴവില്ലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യഗാനം കെ എസ് ചിത്ര പാടിയത്. കെ എൽ ശ്രീകൃഷ്ണദാസിന്റെ വരികൾക്ക് ഈണം നൽകിയത് ദർശൻ രാമൻ.

0: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45
0: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്നും പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
6: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
5: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
7: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
9: എന്നും രാവിലെ 8:30.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
8: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
10: രാവിലെ 8:23.
8: പ്രായോജകർ,
10: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
8: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
11: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
12: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
13: മഴവില്ലിൽ അടുത്തതായി ജി വേണുഗോപാൽ പാടിയ ഗാനം.

0: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യ ജാലകം
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
6: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
5: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332
7: ദൃഷ്ടി
8: ദിവസവും കാലത്ത് 6:35
9: തിമിരത്തിന്റെ അസ്കിതുണ്ടോ?

0: ഒന്നൊരു സംശയം.
1: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
4: എന്നും രാവിലെ 7 മണിക്ക്.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: മഴവില്ലിലെ അടുത്ത ഗാനം മധു ബാലകൃഷ്ണൻ പാടിയത്.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം ചൊവ്വാഴ്ച രാവിലെ 7:50
1: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
0: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510733334.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി.
4: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
0: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി ശനിയാഴ്ച രാവിലെ 8:20.
1: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: മഴവില്ലിൽ അവസാനമായി ലീലാമ മാത്യു ആലപിച്ച ഗാനം. പകൽക്കുറി വിശ്വന്റെ വരികൾക്ക് ഈണം നൽകിയത് വെൺപകൽ സുരേന്ദ്രൻ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 9 മണി കഴിഞ്ഞ് 56:12. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം ഇന്ന് മെൽബണിൽ എത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബരീൻസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനുശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിൽ ആണ് പരിപാടി. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ട്രെയിനിംഗ് സെന്ററിന്റെ ലക്ഷ്യം. വയനാട് കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപം മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി തിരച്ചിൽ 2-ാം ദിവസമായ ഇന്നും ഊർജിതമായി തുടരുന്നു. NDRF, അഗ്നിസുരക്ഷാസേന, പോലീസ്, സന്നദ്ധ സേനാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. ശക്തമായ മഴയിൽ കോഴിക്കോട് 2 ഇടത്ത് കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരിയിൽ കറുത്തപറമ്പ് റോഡിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപം പൊതുകിണറും പുതുപ്പാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറുമാണ് ഇടിഞ്ഞു താഴ്ന്നത്. കർണാടക വനത്തിൽ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉള്ളിക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കവിഞ്ഞു ഒഴുകി. രാത്രിയോടെ പാലത്തിന് മുകളിലൂടെ ഗതാഗതം നിരോധിച്ചു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പ്രൊവിഷണൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇന്ന് 1-ാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12-നകം ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ഫ്രാൻസ് മൊറോക്കോയെയും സ്പെയിൻ ബെൽജിയത്തെയും നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 1634-5 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28

ട്രെയിൻ നമ്പർ 16610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, ട്രെയിൻ നമ്പർ 16606 തിരുവനന്തപുരം മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസ് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 59:40. ഇനി അല്പസമയത്തിനകം കേൾക്കാം റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ കരളിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ. എന്നാൽ പലരും ഇത് തുടക്കത്തിലെ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് വസ്തുത. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും പരിശോധനാ രീതിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ എ എസ് പ്രദീപ് കുമാർ.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. കരൾ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭാരമേറിയതും ആയ അവയവമാണ്. ആരോഗ്യമുള്ള കരളിൽ കൊഴുപ്പ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല. കരളിന് ഏകദേശം 500 ധർമ്മങ്ങൾ ഉണ്ട്. ഭക്ഷണവും മാലിന്യങ്ങളും സംസ്കരിക്കുക എന്നതാണ് ഒരു പ്രധാന ജോലി. ഈ പ്രക്രിയയിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും. അമിതമായി മദ്യപിക്കുകയോ അമിതമായി ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ശരീരം അധികമുള്ള ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി മാറ്റുന്നു. ഈ കൊഴുപ്പ് കരൾ കോശങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. കരളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. സാധാരണയായി കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പുണ്ടാകാറുണ്ടെങ്കിലും കരളിന്റെ മൊത്തം ഭാരത്തിന്റെ 5 മുതൽ 10% കൂടുതൽ ആകുമ്പോഴാണ് അതിനെ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. കാലക്രമേണ ഫാറ്റി ലിവർ ഫൈബ്രോസിസിനും തുടർന്ന് സിറോസിസിനും കാരണമാകും. ഫാറ്റി ലിവർ പ്രധാനമായി 2 തരത്തിലുണ്ട്. 1980 വരെ മദ്യം മാത്രമായിരുന്നു കാരണമായി പരിഗണിച്ചിരുന്നത്. ഫാറ്റി ലിവർ രോഗത്തിന്റെ 2 പ്രധാന തരങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് അമിതമായി മദ്യപിക്കുന്നത് മൂലം കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. രണ്ടാമത്തേത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, മദ്യപിക്കാത്തവരിലോ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മദ്യപിക്കുന്നവരിലോ കാണപ്പെടുന്ന അവസ്ഥയാണിത്. ഇന്നത്തെ കാലത്ത് ഈ രണ്ടാമത്തെ തരത്തിലാണ് കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നത്. മദ്യപാനം മാത്രമല്ല ഫാറ്റി ലിവറിന് കാരണം, മറ്റു കാരണങ്ങളുമുണ്ട്. അമിതമായ മദ്യപാനം മൂലമാണ് മദ്യപാനം സംബന്ധിച്ച ഫാറ്റി ലിവർ രോഗം ഉണ്ടാകുന്നത്. എന്നാൽ മദ്യപിക്കാത്തവരിൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. അമിതഭാരം, പൊണ്ണത്തടി, വയറിന്റെ വണ്ണക്കൂടുതൽ, ദീർഘകാലമായുള്ള പ്രമേഹം അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം, രക്തത്തിൽ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് ഉയർന്ന അളവിൽ ട്രൈഗ്ലിസറൈഡുകൾ, ഇനി ഉയർന്ന രക്തസമ്മർദ്ദം, വ്യായാമമില്ലായ്മ, അനാരോഗ്യകരമായ ഭക്ഷണരീതി, ഹെപ്പറ്റൈറ്റിസ് എന്നിവ

ഇവയാണ് പ്രധാന കാരണങ്ങൾ. ഇതിനു പുറമെ സാധാരണമല്ലാത്ത ചില കാരണങ്ങളും ഉണ്ട്. തൈറോയിഡിന്റെ കുറവ്, ചില മരുന്നുകൾ, PCOD, കുട്ടികളിൽ ജന്മനാ ഉള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗം, കരളിൽ കോപ്പർ, അയൺ എന്നിവയുടെ നിക്ഷേപം എന്നിവയാണ് മറ്റ് ചെറിയ ചില കാരണങ്ങൾ. ഇതിനു പുറമെ ചില ഗർഭിണികൾക്കും ഗർഭകാലത്ത് ഫാറ്റി ലിവർ ഉണ്ടാകാം. മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാകാം. മെലിഞ്ഞവരാണെങ്കിൽ പോലും അവർക്ക് പേശികളുടെ അളവ് കുറവും കൊഴുപ്പിന്റെ അളവ് കൂടുതലുമാണെങ്കിൽ ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്ക് മുകളിൽ പറഞ്ഞ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇതിനു പുറമെ കുട്ടികൾക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. ഉണ്ണത്തടിയുള്ള കുട്ടികൾ, ധാരാളം അന്നജമടങ്ങിയ ഭക്ഷണം, മധുരപലഹാരങ്ങൾ മുതലായവ കഴിക്കുന്ന കുട്ടികൾ, ആവശ്യത്തിന് വ്യായാമം ചെയ്യാത്ത കുട്ടികൾ എന്നിവർക്ക് ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ ജന്മനാ ഉള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗമുണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. ഫാറ്റി ലിവറിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജില് സിമ്പിൾ ഫാറ്റി ലിവറാണ്. കരൾ കോശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. പക്ഷേ കരളിന്റെ കോശങ്ങൾക്ക് വീക്കമോ കേടുപാടുകളോ ഒന്നുമില്ല. പലപ്പോഴും ഈ സ്റ്റേജില് രോഗലക്ഷണങ്ങളോ ഒന്നും കാണില്ല. ജീവിതശൈലി മാറ്റങ്ങളുടെ സാധാരണയായി ഇത് ലിവർ പഴയപടിയാക്കാനും സാധിക്കും. രണ്ടാമത്തെ സ്റ്റേജില് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. കരളിൽ കൊഴുപ്പടിയുകയും വീക്കം ഉണ്ടാകുകയും ചെയ്യും. അതായത് ഇൻഫ്ലമേഷൻ കൂടി ഉണ്ടാകും. അപ്പോഴേക്കും കരൾ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങുന്നു. നേരിയ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഈ സ്റ്റേജിലും നമുക്ക് ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ കരളിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ദീർഘകാല വീക്കം കോശങ്ങളുടെ നശീകരണത്തിലേക്ക് നയിക്കുന്നു. ഇത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നീ മൂന്ന് സ്റ്റേജുകളിലുണ്ട്. കരൾ പ്രവർത്തനം ഇപ്പോഴും മിക്കവാറും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ ചികിത്സിച്ചാൽ കേടുപാടുകൾ ഭാഗികമായെങ്കിലും നമുക്ക് പഴയപടിയാക്കാൻ സാധിക്കും. നാലാമത്തെ സ്റ്റേജാണ് സിറോസിസ്. ഇത് അവസാനത്തെ സ്റ്റേജാണ്. കരളിനുണ്ടാകുന്ന വലിയ തരത്തിലുള്ള സ്കാറിംഗ് ആണ് ഇതിന്റെ ലക്ഷണം. കരളിന്റെ ഘടനയും പ്രവർത്തനത്തെയും ഇത് ഗുരുതരമായി ബാധിക്കുകയും ലിവർ ചുരുങ്ങി വരികയും കോംപ്ലിക്കേഷനിലോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇത് ചികിത്സിച്ചാൽ തന്നെയും നമുക്ക് തിരിച്ച് കരളിനെ പഴയ രീതിയിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റേജാണ്. ഇനി ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ ഫാറ്റി ലിവറിന് സാധാരണയായി യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റാവശ്യങ്ങൾക്കായി സ്കാനിംഗ് നടത്തുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്. എങ്കിലും ചിലരിൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടേക്കാം. വയറിന്റെ വലതു ഭാഗത്ത് മുകളിലായി ഉണ്ടാകുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ ചെറിയ വേദന, കഠിനമായ ക്ഷീണവും തളർച്ചയും, വിശപ്പില്ലായ്മ, വയറ് നിറഞ്ഞ ഒരു തോന്നൽ, ഇതാണ് തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ. ഇനി ഗുരുതരമായ ഫാറ്റി ലിവർ രോഗമുള്ളപ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, മഞ്ഞപ്പിത്തമാണ് പ്രധാനം. കണ്ണുകളുടെയും ചർമ്മത്തിന്റെയും നിറം മഞ്ഞ നിറമാകും. മൂത്രത്തിന്റെ നിറം മഞ്ഞ നിറമാകും. വയറ് വീർത്തു വരും. വയറ്റിൽ വെള്ളം കെട്ടലുണ്ടാകും. കാലുകളിൽ നീര് വരും. രക്തം ഛർദ്ദിക്കും. മലം കറുത്തതായിട്ട് പോകും. രക്തസ്രാവ പ്രവണതകളും ഇതിനു പുറമെ ഉണ്ടാകാം. ഇനി എങ്ങനെയാണ് രോഗം നിർണയിക്കുന്നത്? ആദ്യം ആ വ്യക്തിയുമായി സംസാരിക്കുകയും പിന്നീട് ദേഹപരിശോധന നടത്തുകയുമാണ് രോഗം നിർണയിക്കുന്നതിന് ആവശ്യം. തുടർന്ന് LFT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാൻ, ഫൈബ്രോസ്കാൻ തുടങ്ങി ചില പരിശോധനകൾ ചെയ്യുന്നു. പിന്നീട് ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ കരൾ ബയോപ്സിയും ചെയ്യുന്നു. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചിലപ്പോൾ പലപ്പോഴും നോർമൽ ആയിരിക്കും. നോർമൽ ആയാലും ഫാറ്റി ലിവർ ഉണ്ടാകാം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഫാറ്റി ലിവർ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ LFT മാത്രം ആശ്രയിച്ച് രോഗമില്ലെന്ന് പറയാനും ആകില്ല. ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ആവശ്യമാണ്. ഇപ്പോൾ ഇതിനേക്കാൾ പുതിയ തരത്തിലൊരു സ്കാൻ വന്നിട്ടുണ്ട്. അതാണ് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത്. ഫൈബ്രോസ്കാൻ ഫൈബ്രോസിസിനും അതിന്റെ തീവ്രതയും കണ്ടെത്താൻ സഹായിക്കും. മാത്രമല്ല സിറോസിസിന്റെ സ്ഥിതിയും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഈ അൾട്രാസൗണ്ട് സ്കാനും ഫൈബ്രോസ്കാനും തമ്മിൽ ചെയ്യുന്നത് കൊണ്ടുള്ള കുറെ വ്യത്യാസങ്ങളും ഉണ്ട്. ഇപ്പൊ ഫൈബ്രോസ്കാൻ ആണെങ്കിൽ അതിൽ എത്രത്തോളം ഫൈബ്രോസിസ് ഉണ്ട്, എത്രത്തോളം കൊഴുപ്പുണ്ട്, ലിവറിന് എത്രത്തോളം സ്റ്റിഫ്നെസ് ആയി, അതല്ലെങ്കിൽ അത് കട്ടിയായി പോയി, എത്രത്തോളം ലിവർ സെൽസിന് വ്യത്യാസം വന്നു എന്നൊക്കെ അറിയാൻ സാധിക്കും.
പക്ഷേ അൾട്രാ

അൾട്രാസൗണ്ട് സ്കാനിലാണെങ്കിൽ ലിവറിൽ ഫാറ്റ് ഉണ്ടോ എന്ന് മാത്രമായിരിക്കും അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഫാറ്റി ലിവറിന്റെ ഗ്രേഡ് ആയിരിക്കും അൾട്രാസൗണ്ട് സ്കാനിൽ പറയപ്പെടുന്നത്, ഗ്രേഡ് 1, 2, 3 എന്നുള്ളത്. ഫൈബ്രോസ്കാനിൽ ഫൈബ്രോസ്കാനിന്റെ സ്റ്റേജും ഫാറ്റിന്റെ അളവും പ്രത്യേകം പറയുന്നു, അത് സ്റ്റേജ് 1, 2, 3, 4 എന്നുള്ള തരത്തിൽ അറിയാൻ സാധിക്കും. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴേക്കും സിവിയറും മോഡറേറ്റും തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിക്കും, പക്ഷേ ചെറിയ തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഫൈബ്രോസ്കാനിൽ എല്ലാ തരത്തിലുള്ള ഫാറ്റി ലിവറുകളും അറിയാൻ സാധിക്കും. ഇനി ഫാറ്റി ലിവർ ചികിത്സിക്കാൻ മരുന്നുകളേക്കാൾ ജീവിതശൈലി മാറ്റമാണ് വേണ്ടത്. ശരീരം ഭാരം കുറയ്ക്കുകയാണ് പ്രധാനം. ശരീരഭാരം 7

ചെയ്യാൻ സാധിക്കും. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴേക്കും സിവിയറും മോഡറേറ്റും തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിക്കും. പക്ഷേ ചെറിയ തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഫൈബ്രോ സ്കാനിൽ എല്ലാ തരത്തിലുള്ള ഫാറ്റി ലിവറുകളും അറിയാൻ സാധിക്കും. ഇനി ഫാറ്റി ലിവർ ചികിത്സിക്കാൻ മരുന്നുകളേക്കാൾ ജീവിതശൈലി മാറ്റമാണ് വേണ്ടത്. ശരീരം ഭാരം കുറയ്ക്കുകയാണ് പ്രധാനം. ശരീരഭാരം 7 മുതൽ 10% വരെ ഭാരം കുറച്ചാൽ കരളിലെ കൊഴുപ്പും അതുപോലെ കുറയും. ക്രമേണ ഭാരം കുറയ്ക്കുന്നതാണ് പെട്ടെന്ന് ഭാരം കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത്. ഭക്ഷണ ക്രമീകരണവും അത്യാവശ്യമാണ്. എണ്ണമയമുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ, മധുരം, മൈദ എന്നിവ കുറയ്ക്കുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വ്യായാമം എല്ലാ ദിവസവും ചെയ്യേണ്ടതുണ്ട്. കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഭാരം കൂടുതലുള്ളവരാണെങ്കിൽ അത് 50 മിനിറ്റോ 1 മണിക്കൂറോ ആക്കി കൂട്ടേണ്ടതുണ്ട്. അത് മാത്രമല്ല കഠിന വ്യായാമവും വേണ്ടിവരും. ഉദാഹരണത്തിന് സൈക്ലിംഗ്, നീന്തൽ, ഭാരോദ്വഹനം, പിന്നെ മറ്റ് ജിംനാസ്റ്റിക്സ്, അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഭാരം കൂടി കുറയ്ക്കാൻ സാധിക്കും. മദ്യപാനം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനു പുറമെ ജീവിതശൈലി രോഗ നിയന്ത്രണവും വേണം. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുകയും ഇതിനോടൊപ്പം ചെയ്താൽ നമുക്ക് ഫാറ്റി ലിവർ നമുക്ക് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഫാറ്റി ലിവർ മാറ്റാൻ എന്തെങ്കിലും മരുന്നുകൾ നിലവിൽ ലഭ്യമാണോ? ഫാറ്റി ലിവർ രോഗത്തെ ചികിത്സിക്കാൻ അംഗീകൃത മരുന്നുകളൊന്നും ഇല്ല. കൂടുതൽ പേർക്കും പ്രത്യേക മരുന്നിന്റെ ആവശ്യവുമില്ല. എന്നാൽ ചില രോഗികളിൽ വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അസുഖത്തിന്റെ തീവ്രത കുറയ്ക്കാനും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും സാധിച്ചേക്കും. ജീവിതശൈലി മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മദ്യപാനം മൂലമുള്ള ഫാറ്റി ലിവർ ഉള്ള ഒരാൾ മദ്യം പൂർണ്ണമായി ഒഴിവാക്കിയാൽ കരളിന് പഴയ അവസ്ഥയിലേക്ക് മടങ്ങാൻ സാധിക്കുമോ? മദ്യം മൂലമാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നതെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യം ഉപേക്ഷിക്കുക എന്നത് തന്നെയാണ്. ഇത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് കടക്കുന്നത് തടയാൻ സാധിക്കും. മദ്യപാനം നിർത്തുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ കുറവ് ഉണ്ടാകും. തുടർന്ന് കരൾ നിക്ഷേപിച്ചിരിക്കുന്ന കൊഴുപ്പിനെ ഗ്ലൂക്കോസാക്കി മാറ്റി രക്തത്തിലേക്ക് ഒഴുക്കിവിടും. അങ്ങനെ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കുറേശ്ശെ കുറേശ്ശെ കുറയും. അതോടെ ഇൻഫ്ലമേഷനും ലിവറിന്റെ ഇൻഫ്ലമേഷനും കുറയും. നശിച്ചുകൊണ്ടിരിക്കുന്ന ലിവർ സെല്ലുകൾക്ക് പകരം പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നു. ഇപ്പൊ ലിവർ ഒരു സ്വയം പുനരുദ്ധരിക്കാൻ കഴിവുള്ള അവയവമായതുകൊണ്ട് ലിവറിന്റെ ഡാമേജ് വലിയൊരു രീതിയിൽ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇത് പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സിറോസിസ് ആയി കഴിഞ്ഞാൽ ഇത് പ്രയാസമാണ്. എത്ര സമയം കൊണ്ട് സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും? 2-4 ആഴ്ച കൊണ്ട് കൊഴുപ്പ് കുറയാൻ തുടങ്ങും. 6 മുതൽ 8 ആഴ്ച കൊണ്ട് നല്ല വ്യത്യാസം ഉണ്ടാകും. 3 മാസം മുതൽ 6 മാസം വരെ കൊണ്ട് അസുഖം പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ ലിവർ ഏകദേശം നോർമലായി മാറും. ഫാറ്റി ലിവർ കരളിനെ മാത്രമല്ല മറ്റവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കരളിൽ ഫാറ്റ് അടിയും പോലെ ശരീരത്തിലെ മറ്റവയവങ്ങളിലും ഫാറ്റ് അടിഞ്ഞുകൂടും. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം, സ്ട്രോക്ക്, കിഡ്നി ഫെയിലുവർ, ഹൈപ്പർ ടെൻഷൻ എന്നിവ വരാനുള്ള സാധ്യതയും അല്പം കൂടുതലാണ്. ചില ഗർഭിണികൾക്ക് ഗർഭകാലത്ത് ഈ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് ഗർഭകാലത്തിന് മുൻപേ തന്നെ ഇത്തരം അസുഖം ഉണ്ടെങ്കിൽ ഗർഭകാലത്ത് അത് തുടരുകയോ കൂടുതൽ മോശമാകുകയോ ചെയ്യാം. ഇതിന്റെ കാരണങ്ങൾ ഹോർമോണൽ വ്യത്യാസം, അമിതഭാരം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇവയാണ്. ഗർഭകാലത്ത് പുതുതായി ഉണ്ടാകുന്ന ഫാറ്റി ലിവർ അവസ്ഥയാണെങ്കിൽ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും അപകടം സംഭവിക്കാം. നേരത്തെയുള്ള രോഗനിർണയവും ഉടനടിയുള്ള ആശുപത്രി പരിചരണവും അത്യാവശ്യമാണ്. ഫാറ്റി ലിവർ കൃത്യസമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സിക്കാതെ വിട്ടാൽ ചിലരിൽ കരളിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കാം. കരളിൽ ഫൈബ്രോസിസ്, സിറോസിസ് തുടങ്ങിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. കരളിന്റെ പ്രവർത്തനം ഇല്ലാതാകും. കരൾ ക്യാൻസറിനും സാധ്യത കൂടുതലാണ്. മറ്റ് ജീവിതശൈലി രോഗങ്ങളും വർദ്ധിക്കും. ഇനി പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലിയിലുള്ള മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരോഗ്യകരമായ ഭക്ഷണരീതി, സ്ഥിരമായ വ്യായാമം,
ശരീര

0: ഭാരം നിയന്ത്രിക്കുക, മദ്യപാനം ഒഴിവാക്കുക, പ്രമേഹവും കൊളസ്ട്രോളും നിയന്ത്രിക്കുക, അപകട സാധ്യതയുള്ളവർ വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുക എന്നിവയാണ് പ്രതിരോധ മാർഗങ്ങൾ. ഇനി ഫാറ്റി ലിവർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി ജീവിതശൈലി മാറ്റങ്ങൾ സ്വീകരിച്ചാൽ മിക്കവാറും നിയന്ത്രിക്കാനും കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും. നേരത്തെയുള്ള രോഗനിർണയവും തുടർച്ചയായ ചികിത്സയും കരളിനെ ഗുരുതരമായ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 25 സെക്കൻഡും. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് സ്മൃതിഗീതങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ടത്. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം, പ്രമേയാധിഷ്ഠിത മലയാള ചലച്ചിത്രഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. മേഘയുടെ തീരോധാനം, ഒരു അന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളാണ്. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 102.7 ആകാശവാണി മഞ്ചേരി FM ൽ ഇന്ന് ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: 102.7 ആകാശവാണി മഞ്ചേരി എഫ് എമ്മിൽ ഇത് ഫുട്ബോൾ ബീറ്റ്സിന്റെ സമയം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഫുട്ബോൾ ആവേശവും കളിയാരവങ്ങളും പങ്കുവയ്ക്കാൻ കേൾക്കാനായി മഞ്ചേരി എഫ് എം ഇതാ കാതോർത്തിരിക്കുകയാണ് കൂടെ ശ്രോതാക്കളും. വിളിക്കേണ്ട നമ്പറുകൾ അറിയാമല്ലോ. 0483 29 50 300, രണ്ടാമത്തെ നമ്പർ 0483 29 50 800.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
2: ഷക്കീര, we are ready.
3: We are ready.
4: We are ready.
5: We are ready.

0: അപ്പോൾ പ്രിയപ്പെട്ടവരെ, തുടങ്ങുകയായി ഫുട്ബോൾ ബീറ്റ്സ് തത്സമയ ഫോണിൻ പരിപാടി. ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ മൊഹ്സന നൂറുൽ അമീൻ, കൂടെ
1: ഷാജി ജോസഫ്,
0: സ്റ്റുഡിയോ സഹായമായി
1: രവി മെലാറ്റോ,
0: സാങ്കേതിക സഹായം
1: വേലായുധൻ അരീക്കോട്, റോബിൻ വർഗീസ്, കൽപ്പറ്റ.
0: അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിളിക്കാം നമ്മുടെ എഫ് എം നമ്പറിലേക്ക്, 0483 29 50 300, രണ്ടാമത്തെ നമ്പർ 0483 29 50.

0: 800. അപ്പോൾ ഷാജി, നമ്മുടെ ഒരു ശ്രോതാവിത കാത്തിരിക്കുകയാണ്, ഓടി വന്നിരിക്കുകയാണ് ഫോണുമായിട്ട്. കേൾക്കാം അല്ലേ, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ഇതാരാണ്? സ്വാലിഹൊന്ന് ഉറക്കെ പറേ, കേൾക്കുന്നില്ലല്ലോ. എങ്ങനെ? ആ ഓക്കെ, സോലി എവിടുന്ന് വിളിക്കുന്നു? കൊണ്ടോട്ടിയിൽ നിന്നു അല്ലേ. എന്താണ്, ഒരു ഉഷാറില്ലല്ലോ. കളി ഒന്നൊന്ന് ഉഷാറാവട്ടെ, മഴയൊക്കെ പെയ്ത് തണുത്തിരിക്കുകയാണോ? അർജന്റീനയുടെ കളി കഴിഞ്ഞ് ആ ഒരു എന്റെ തണുത്തതിനൊരു കാരണം പറയ. അർജന്റീന ജയിച്ചതിനുള്ള സന്തോഷമാണോ?
1: ജയിച്ചതിനുള്ള സന്തോഷം അവിടുന്ന് ആർത്തു വിളിച്ചിട്ട് സൗണ്ട്.
0: അതാണ് സംഗതി. അപ്പൊ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സ്വാഭാവികമാണ്.
2: അപ്പള് ആദ്യ പകുതിയിൽ നിങ്ങൾ എന്ത് ചെയ്തു? മിണ്ടാതിരുന്നോ?
0: അയ്യോ, ആ 70 മിനിറ്റ് കടന്നു പോയതല്ല, 70 മണിക്കൂർ. വളരെ പോയി. 79-ാമത്തെ മിനിറ്റ് വേണ്ടി വന്നു അർജന്റീന കൊല്ലേ. പോരാടി പോരാടി. അല്ല, സത്യം എന്താന്ന് പറഞ്ഞാൽ തന്നെ, അർജന്റീന ഫാൻസ് പറയാന്നുണ്ടെങ്കിൽ അവർക്ക് കളിക്കാൻ ഈ 15 മിനിറ്റ് മതി അല്ലേ. ബാക്കിയുള്ള സമയം വെറുതെ ഓടി കളിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഇതായി 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കൂളായിട്ട് ജയിച്ചു പോന്നു.
1: അവരുടെ തന്ത്രം.
0: ആ, കോച്ചിന്റെ തന്ത്രാണ്
2: അതല്ല. അതാണ് ആദ്യം ഒരു ഫ്രീ കിക്ക് കിട്ടിയപ്പോളേ അത് പാളിപ്പോയി അല്ലേ. അർജന്റീന
0: അപ്പൊ
2: ഒന്ന് പേടിച്ചു അല്ലേ.
0: അപ്പൊ എന്തായിരുന്നു കൂടെ, നിങ്ങൾ ഒരുപാട് പേര് ഒന്നിച്ചിരുന്നായിരുന്നോ കളി കണ്ടിരുന്നത്? കൂട്ടുകാർക്കൊപ്പമാണോ വീട്ടുകാർക്കൊപ്പമാണോ? ആ, അപ്പൊ പിന്നെ ഫസ്റ്റിലാ ഷൂട്ട് ഔട്ടൊക്കെ ഒന്ന് പഴച്ചപ്പോ, പെനാൽറ്റി ഷൂട്ട് പഴച്ചപ്പോ എങ്ങനെയായിരുന്നു ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു റിയാക്ഷനും, അത് നിങ്ങൾ തരണം ചെയ്തത് എങ്ങനെയായിരുന്നു?
1: മറ്റുള്ള ഒപ്പോണന്റ് ഫ്രണ്ട്സിന്റെ പ്രതികരണമാണ്. 2 ഗോള്
0: അത് മുഴുവൻ സഹിച്ചിരുന്നു നിങ്ങളല്ലേ. ഒടുവിൽ എങ്ങനെ 79 മിനിറ്റ് നിങ്ങൾ മിണ്ടാതിരുന്ന ലാസ്റ്റ് വാശിയേറിയ ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു. ഒന്നൊന്നര വരവ്
2: പോകും പോകും.
0: ഗാലറിയിൽ
2: ചാമ്പ്യന്മാര് ആദ്യം ബ്രസീല് പോയി, പിന്നെ
0: രണ്ടാമതായിട്ട്
2: മന്മരങ്ങളൊക്കെ
0: വീണ് പോയൊരാഴ്ചയായിരുന്നു. പക്ഷെ അർജന്റീന അവിടെ ഒന്നും പിടികൊടുക്കാതെ കരുത്തുറ്റ ഒരു തിരിച്ചറിവ് തന്നെയാണ് നടത്തി. അങ്ങനെ കോർണറിലേക്ക് അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് കയറി അല്ലേ. അപ്പോ ബെറ്റൊക്കെ ഉണ്ടായിരുന്നോ? സോലിഹ വെച്ചിട്ടില്ല, വരാൻ പോകുന്നല്ലേ ഉള്ളു അല്ലേ. ഫൈനൽസും സെമി
1: ഫൈനൽസും.
0: ഓ, ബ്രസീൽ ഫാൻസ്. അപ്പൊ വീട്ടിൽ സോലിഹ മാത്രമേ ഉള്ളു അർജന്റീന.
1: അവർക്ക് സവനപ്പം കൊണ്ടാ പോയത്,
0: അവര് കൂളാക്കാൻ വേണ്ടിട്ടില്ല.
2: അവരാദ്യം പടക്കം പിടിച്ചിട്ടുണ്ടോ?
0: 79 മിനിറ്റ് ഇവര് പൊട്ടിച്ചു, ബാക്കിയുള്ള 15 മിനിറ്റ് അർജന്റീന പൊട്ടിക്കൽ പൊട്ടിച്ചു കേട്ടത് കേട്ടോ. എന്തായാലും എന്ത് ചെയ്യുന്നു സോലി? ഹലോ, ഓ ഹലോ സോലി, പോയോ? എന്തു പറ്റിപ്പോയി സോലിഹ? ശബ്ദം പൂർണ്ണമായിട്ട് അടഞ്ഞോ? അർജന്റീനയുടെ കളി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശമൊക്കെ തീരുമാനമായി എന്ന് പറഞ്ഞിരുന്നു. കളിയെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും വീണ്ടും ശബ്ദം അടഞ്ഞു പോയാ?
1: ഹലോ,
0: ആ പറയൂ, കേൾക്കുന്നില്ല. ആ, അപ്പോ എന്താ പിന്നെ സോലിഹ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ, ജോലി ചെയ്യുകയാണോ, അതോ?
1: പഠിക്കുന്നു പഠിക്കുന്നു.
0: എന്തിനു പഠിക്കുന്നു? പി ജി കാന്നാ പറഞ്ഞേ. ഓക്കെ, ഓക്കെ, എവിടെയാ ഏത് കോളേജിലാ? ഇഗ്നോയില് പഠിക്കുന്നു. ഓക്കെ, ഏത് കോഴ്സാ? എം എ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോ ആ ഒരു കളിയുടെ ആരല്ലേ ഒരാട്ട വീര്യം അങ്ങോട്ട് ഈ നൃത്തത്തിൽ ഈ ഒരു സ്വിംഗിൽ അങ്ങോട്ട് പോവട്ടെ അല്ലേ. ഇനി ക്വാർട്ടർ ഫൈനലിൽ ആരുമായിട്ടാണ് നിങ്ങളുടെ ടീം?
2: ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡ്.
0: സ്വിറ്റ്സർലൻഡ് ആയിട്ട് എങ്ങനെ?
2: ഇത് പോരാ,
0: ഈജിപ്ത് ഇങ്ങനെ നിങ്ങളൊക്കെ പിടിച്ച് വട്ടം കറക്കായിരുന്നല്ലോ.
2: ഇന്നലെ ഒന്ന് പേടിച്ചു.
1: എന്നാലും മെസ്സിയുടെ ആ കാലിന് നമ്മളെപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ട്.
0: മെസ്സിയുടെ കാലിന് എന്തോ ഒരു മാഗ്നറ്റ് ഉള്ളത് പോലെ അല്ലേ, അങ്ങനെ ബോളും കൊണ്ട് പോകുന്നത് കണ്ടാലേ കാലിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോലെ തോന്നും. ആ ഒരു തഴക്കവും വഴക്കവും അതെ.

0: തന്നെ, ഇതൊക്കെ തന്നെയല്ലേ ഇതിന്റെ ഒരു ഭംഗി അല്ലേ? ഏത് ടീമായാലും അവരിങ്ങനെ 10-22 പേര് ഒരു ബോളിന് പിറകെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ലാസ്റ്റിൽ ആ ഒരു 90-ാം മിനിറ്റിൽ അല്ലെങ്കിൽ അതും കഴിഞ്ഞിട്ട് നിന്ന് തീരുമാനമാകുമ്പോഴേക്കും എത്ര കോടികളുടെ ജനഹൃദയങ്ങളാണ് ഇങ്ങനെ മിടിച്ചും നിലച്ചും പോകുന്നതല്ലേ, എന്താവും എന്താവും എന്നറിയാതെ. അപ്പോ ഇനിതാ ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡുമായിട്ട് വരുന്ന ഞായറാഴ്ചയാണല്ലേ, രാവിലെ ഞായറാഴ്ച രാവിലെ 6:30 കളി. അപ്പോ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനി അന്നത്തെ ദിവസം, അന്നത്തെ ദിവസത്തേക്കൊക്കെ ശബ്ദം വീണ്ടും എടുത്തോളൂ കേട്ടോ. ആർത്ത് വിളിക്കാനായാലും ആർത്ത് കരയാനായാലും നല്ല തന്നെ ഉണ്ടാവട്ടെ, നിങ്ങൾ ടീം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ബാക്കി ടീംസ് ഒക്കെ പോയപ്പോ എങ്ങനെയായിരുന്നു? ബാക്കിയുള്ള നിങ്ങൾക്ക് ഒരു പ്രതിപക്ഷ ബഹുമാനമുള്ള കൂട്ടത്തിലാണോ? അതോ നിങ്ങൾ
1: ആണല്ലോ റൊണാൾഡോനെ നെയ്മറിനെ മെസ്സിനെ കുറിച്ച് പരാമർശിക്കുന്നത്?
0: അതെ അതെ,
1: അവര് മെസ്സിനെ പുറത്തായപ്പോ
0: സങ്കടം ഉണ്ടായിരുന്നു. ഒരു ഒരു നമുക്ക് മത്സരിക്കാനായാലും ഒരു നമുക്ക് കിടത്ത മത്സരാർത്ഥിയെ പോലെ എതിരാളികൾ വേണമെന്ന് പറയും. പക്ഷെ ആരും മോശമല്ല, വല്ലാത്തൊരു വേൾഡ് കപ്പ് തന്നെ ഇപ്രാവശ്യം ഈ കടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. പറഞ്ഞ് നമുക്ക് പ്രതീക്ഷിക്കാത്ത പലരും വൻ കളിയും
2: ജപ്പാനൊക്കെ
0: അതെ മസ്മരിക കളികൾ കളിച്ചിട്ടാണ് ഓരോരുത്തർ പുറത്തു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇന്നലെ ഈജിപ്റ്റ് തന്നെ നിർത്താതെ നിലനൊടിക്കാതെ കളിക്കായിരുന്നു. അതുപോലെ തന്നെ നോർവേ ബ്രസീലിന് തളച്ചത് എങ്ങനെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കളിയായി പോയി. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രത്തോളം ഒരു ആവേശം. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ, അല്ലെങ്കിൽ സ്ത്രീകളടക്കം അല്ലെ, ആവേശത്തോടു കൂടി ഇരിക്കുകയാണ്. സ്ക്രീനിന്റെ മുന്നിലായാലും വാർത്തകൾക്ക് മുന്നിലായാലും രണ്ടാരും കൂടിയ രണ്ട് സ്ത്രീകളൊക്കെ കൂടിയാൽ ഇപ്പൊ പ്രത്യേകം പറയുന്നത് ഈ ഫുട്ബോളിന്റെ കാര്യമൊക്കെ തന്നെയാണ്. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല, കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. ഇത് കളിയുടെ ഒരു പ്രത്യേകത അല്ലേ. അപ്പൊ പറഞ്ഞതുപോലെ ഞായറാഴ്ച അതിനു മുന്നായിട്ട് കളി ഞായറാഴ്ച അർജന്റീനയുടെ കളി ക്വാർട്ടർ ഫൈനൽ വെള്ളിയാഴ്ച തുടങ്ങുന്നുണ്ട് അല്ലേ ഷാജി. അപ്പോ ഞായറാഴ്ച ആവുമ്പോഴേക്കും ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പൂർവാധികം ശക്തിയോട്
2: പൂർവാധികാരായിട്ട്
0: വരട്ടെ നമ്മുടെ മെസ്സിയും കൂട്ടരും അല്ലേ. അപ്പൊ സോലിഹിനും സോലിഹിന്റെ ടീമിനും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. പിന്നെ നമ്മുടെ ശ്രോതാക്കൾ ഇനി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അവരുടെ ടീമൊക്കെ ഒരുപാട് പേരുടെ ടീമുകൾ ജയിച്ചു പോയിട്ടുണ്ട്, കളിച്ച് തോറ്റുപോയവരുണ്ട്. എല്ലാവർക്കും പങ്കുവെക്കാം മഞ്ചേരി FM പോയിട്ട്. അപ്പൊ സോലിഹ എന്നാ പിന്നെ ഒരു അവസരത്തിൽ ഇനി നമുക്ക് കൂടുതൽ സംസാരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി വിജയാശംസകൾ.

0: ഷാജിയേട്ടാ,
1: പറയൂ.
0: അപ്പോ സോലിഹായിരുന്നു വിളിച്ചിരുന്നത്, നല്ലൊരു അർജന്റീനൻ ഫാൻ അല്ലേ? ഇന്നലെ കളി കണ്ട ആവേശത്തിൽ, കളി ജയിച്ച ആവേശത്തിൽ ശബ്ദമൊക്കെ പോയിട്ട് ആയിരുന്നു സംസാരിച്ചിരുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ പറഞ്ഞു അവർക്ക് പല പോരാളി, അവരോട് മത്സരിച്ചിരുന്ന ലക്കടേറ്റ പോരാളികളൊക്കെ തിരിച്ചു പോയ ഒരു ആഴ്ചയായിരുന്നു. എന്നാലും ഇനി അതൊക്കെ ആയിട്ട്
2: നമ്മുടെ
0: നോക്കൌട്ട് റൗണ്ട് ഓഫ് 16 നമ്മുടെ പ്രധാനപ്പെട്ട പല ടീമുകളും അതിലല്ലേ വിഷമമായി പോയി. റൊണാൾഡോയുടെ ഒക്കെ ഒരു പോക്ക് എന്ന് പറഞ്ഞാലേ, 6 വേൾഡ് കപ്പ് കളിച്ചു
2: അല്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, ഒന്നെങ്കിൽ റൊണാൾഡോ ടീം അല്ലെങ്കിൽ ബ്രസീലിന്റെ ഫൈനല് വരണം.
0: തുടക്കം മുതലേ നമ്മളിങ്ങനെ മനസ്സിലാരാധനയോട് കൂടി കൊണ്ട് നടക്കുന്ന അല്ലേ, ലക്ഷക്കണക്കിന് ആളുകള് മനസ്സിലിതുപോലെ ബിംബങ്ങള് അല്ലേ തിരിച്ചു പോയി. നല്ല വിഷമോ, ഭയങ്കര വിഷമായിരുന്നു. എന്നാലും ഇനിയെന്നൊക്കെ ഓരോ ഏത് പത്രങ്ങൾ എടുത്തു നോക്കിയാലും ആരുടെ ഒരു ഫീഡ്ബാക്ക് പറയുമ്പോഴൊക്കെ നെയ്മറും റൊണാൾഡോയും ഒക്കെ ഈ വേൾഡ് കപ്പിൽ നിന്ന് തിരിച്ചു പോക്കെ വലിയ വിഷമായിരുന്നു. ഒരു 6 വേൾഡ് കപ്പിലും റൊണാൾഡോക്ക് ഇത്രയും വലിയ അല്ലേ ഗ്രേറ്റസ്റ്റ് ഓഫ് എവർ,
2: കിട്ടിയിട്ടില്ല
0: ഒരു വേൾഡ് കപ്പ് കയ്യിൽ പിടിക്കാനാവാതെയാണ് രണ്ടുപേരായാലും. നെയ്മർ ആയാലും ബ്രസീലിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നെയ്മറിനും
2: എന്തായാലും വിരമിച്ചു.
0: വേൾഡ് കപ്പ് മാറോടടുക്കി പിടിച്ചല്ലെങ്കിൽ അതിനൊന്നും മുത്തമിടാൻ ഭാഗ്യമില്ലാതെയാണ് അവര് പോയത്.

0: കുഴപ്പമില്ല, ഇനിയും വരുന്നുണ്ട് കളികൾ. ഈ ഒരു 2026 കൂടി അവസാനിക്കുന്നില്ല, 2030 പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും എന്നുള്ള
1: അവരൊന്നും ഇല്ല എന്നുള്ളൊരു വിഷമമുള്ളൂ. ഇനിയും പുതിയ താരങ്ങളെ കണ്ടെത്തണം.
0: അതെ,
1: അവരെ ആരാധിക്കാനേ, കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ ഈ CR7 അല്ലെങ്കിൽ മെസ്സി
0: അവരുടെ
1: അറിയില്ല, അവരെ കുറിച്ചല്ലേ അറിയുള്ളൂ. മറ്റവരൊക്കെ ഇനി
0: വരുന്നവര് ഇനി വന്നിട്ട് വേണം. അപ്പോ അതെ, അതില് ഇനിയിപ്പോ
1: മെസ്സിനോട്
0: കൂടെ തന്നെ മത്സരിച്ചു.
1: അപ്പൊ ലോകകപ്പ് 21 ഗോൾ നേടി, ഗോൾ നേടിയ ഏക വ്യക്തിയായി മെസ്സി ഇന്നലെ, ഇന്നലത്തെ കളിയില്.
0: ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണത്തിലാണ്.
1: അതെ, ലോകകപ്പിൽ തുടർച്ചയായി 9 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരമായി ലയണൽ മെസ്സി. ഇന്നലത്തെ കളിയില് ഈജിപ്തിനെ 3-2 തോൽപ്പിച്ച് ക്വാർട്ടർ ഫൈനലിൽ നമ്മുടെ അർജന്റീന കടന്നിരിക്കുന്നു
0: കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിങ്ങനെ സംസാരിക്കും, നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടാണ് നമ്മുടെ ഫുട്ബോൾ ബീറ്റ്സ് ടെലിഫോൺ ലൈവ് പ്രോഗ്രാം ഇവിടെ കാത്തിരിക്കുന്നത് കേട്ടോ. ഞാനും കൂടെ ഷാജി ജോസഫും ഉണ്ട്. അപ്പൊ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0483-2950-300. രണ്ടാമത്തെ നമ്പർ 0483-2950-800. നമ്മുടെ ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ
2: ഹലോ
0: ഹലോ, വെൽക്കം ടു ഫുട്ബോൾ ബീറ്റ്സ്. ഇത് ആരാണ്?
2: ഇത് മഞ്ചേരി.
0: മഞ്ചേരിയിൽ നിന്ന് ആരാ വിളിക്കുന്നത്? ഷംസുദ്ദീൻ. എന്തൊക്കെയുണ്ട് ഷംസുദ്ദീൻ, പറയൂ വിശേഷങ്ങൾ, ഫുട്ബോളിന്റെ വിശേഷങ്ങൾ. ആ ചിരിയിൽ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ, എന്ത് പറയൂ.
2: വിശേഷങ്ങളെ പറയാനുള്ളൂ,
0: വിശേഷങ്ങൾ തന്നെ പറയാനുള്ളൂ അല്ലേ. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുമായിട്ട് ഫിഫ വേൾഡ് കപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊഴിഞ്ഞ പോക്കുകളുണ്ട്, പുത്തൻ താരോദയങ്ങളുണ്ട്. ആരുടെ ടീമാണെന്ന് ആദ്യം പറയൂ.
2: അത് ചോദിക്കാണ്ടോ,
1: അതെന്താ സംശയം? ഇന്നലെ വിളിക്കുന്നതൊക്കെ
0: അത് ശരി, ബ്ലഡ് ചോര മുറിച്ചാല് നീല ചോരയാന്ന് പോലും ഞരമ്പ് മുറിച്ചാ വരുന്നത്. അത് ശരി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ, നിങ്ങളും കൂടെ ഒന്ന് പങ്കുവെക്ക്, എങ്ങനെ ഉണ്ടായിരുന്നു 79 മിനിറ്റ് വരെയുള്ള ഒരു അവസ്ഥ? ഒന്ന്
1: വിക്ഷോഭങ്ങൾ
0: അവരുടെ എങ്ങനെയായിരുന്നു അത് മറികടന്നത്?
2: ഇന്നലത്തെ കാര്യം എന്ന് പറയുമ്പോ പുറം പോയി നോർത്തിച്ച കാര്യമാണ്.
0: എങ്ങനെ
1: തോറ്റു?
2: പുറം പോയി നോർത്തിച്ച്.
0: അതെ, കയ്യിൽ നിന്ന് പോയെന്നില്ല, ഉറപ്പിച്ചിങ്ങനെ നിക്കായിരുന്നു.
2: ബ്രസീലും പോയി, പോർച്ചുഗലും പോയി, അതിന്റെ പിന്നാലെ നമ്മളും
0: കൂടെ ഒന്നിൽ പഴച്ചാൽ മൂന്നെന്ന് പറഞ്ഞ പോലെ അർജന്റീനയും പിറകെ പോയി.
2: ആ, ഇന്നലെ ആ ടീമിന് ഒരു 80 മിനിറ്റ് വരെ മറ്റേ ടീമൊക്കെ ഫുൾ പടക്കം വാങ്ങിച്ച് പടക്കം മൊത്തം പൊട്ടിച്ച്,
0: മുഴുവൻ പടക്കവും പൊട്ടി തീർന്നതിന് ശേഷം 80 ശേഷം നമ്മുടെ ആദ്യത്തെ തിരി അങ്ങോട്ട്
2: എടുത്തു. വാങ്ങിച്ച് പടക്കം മൊത്തം പൊട്ടിച്ച്
0: അല്ല, അവർക്ക് ഭാഗ്യം 80 മിനിറ്റ് എങ്കിലും നിങ്ങൾ കൊടുത്തല്ലോ അതിനായിട്ട്. എങ്ങനെ
2: കളി കണ്ടില്ല? കളി നീറ്റ് പോകുന്നു, അവിടെ നീറ്റ് പോകുന്നു, കളി കണ്ടില്ല, പുറത്തു പോയിരുന്നു.
0: നിങ്ങൾ അർജന്റീനിയൻ ടീംസ് ഫാൻസ്? ഓ, കാണാൻ കാണാൻ അങ്ങോട്ടില്ല, അതങ്ങോട്ട് കണ്ടിരിക്കാനുള്ള ഒരു മനക്കരുത്തില്ല. ഇന്നലെ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഈ ഗ്രൂപ്പുകളിലൊക്കെ നിറയെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മത്സരല്ലേ, പ്രഷറിന് ഗുളിക കഴിക്കുന്നവരെയൊക്കെ കളി കാണാതെ എണീറ്റ് പോകേണ്ടതാണ്. ഇത് ഏത് ടീമിനായാലും അല്ലേ, ഇവര് ജയിക്കോ എന്നുള്ള ടീം കൊണ്ട് മറ്റവർക്ക് ടെൻഷൻ, തോൽക്കോ എന്നുള്ള ടീം കൊണ്ട് എന്ന പേടി കൊണ്ട് അർജന്റീന ഫാൻസിന് ടെൻഷൻ അല്ലേ. ആർക്കായാലും ചങ്കിടുപ്പ്.
2: നമുക്ക് പിന്നെ നെയ്മറും റൊണാൾഡോയും പോയത് കൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല, കാരണം അവരെ കൂട്ടിട്ട് പോകാനേ ഉള്ളൂ.
1: CR7 പോയത് കൊണ്ട്
2: അവരുടെ വർത്തമാനം പറയാൻ പറ്റില്ലല്ലോ. അവരെല്ലാം വർത്തമാനം പറയാൻ പറ്റില്ല. പിന്നെ ഫ്രാൻസിന്റെ ടീമാണ് എംബാപ്പേ.
0: ഫ്രാൻസിന് മികച്ച ടീംസ്, ഫാൻസ് ഫാൻഷിപ്പ്
2: മികച്ച ടീമാണ്.
0: അല്ല, ഫാൻഷിപ്പ് നന്നായിട്ടുണ്ട് ഫ്രാൻസിന്. എംബാപ്പേ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികളൊക്കെ ഇപ്പൊ നെയ്മർ അല്ലേ, അല്ല ഈ ഒരു എനിക്ക് തോന്നുന്നു എംബാപ്പയെ ആരാധിക്കുന്ന ഒരുപാട് കൊച്ചു കുട്ടികളുണ്ട്. ഞങ്ങൾ
2: എംബാപ്പേന് അത്രത്തോളം ഇല്ല, ഇപ്പൊ റൊണാൾഡോ മെസ്സി അവനെ മെയിൻ ആയിട്ടുള്ളത്.
0: അല്ല, വരുന്ന കുട്ടികളില് ഇനിയിപ്പോ ഈ ഒരു ചെറിയ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ.
2: മെസ്സിന്റെ റൊണാൾഡോന്റെ കാലം കഴിഞ്ഞു പിന്നെ അവരെ കൂടെ പിന്നെ ബാക്കിയുള്ള പിള്ളേർക്ക്.
0: ആ, അതെ അതെ, എന്തായാലും അതുപോലെ ഒരുപാട് പേര് സ്പെയിനിലായാലും ലെമിനിയമാല് അല്ലെ, അതുപോലെയുള്ള ചെറിയ, അപ്പൊ ഹാലണ്ട്, ഹാലണ്ടൊക്കെ 24 വയസ്സിൽ
2: കത്തിക്കയറി. അവൻ മാത്രമേ ഫോം ഉള്ളൂ.
0: അതെ അതെ,
2: ടീം സെറ്റപ്പ് ഇല്ല, അവർക്കൊന്നും ആവശ്യ ആരാധകരെ കിട്ടൂല.
0: അല്ല, പറയാൻ പറ്റില്ല ഷംസുദ്ദീൻ.
2: ഇനിയിപ്പോ എന്തായാലും ഫ്രാൻസിന് ഒരു വെല്ലുവിളി വരുന്നുണ്ട് മൊറോക്കോ ആയിട്ട്, അതിന് വെല്ലുവിളി.

0: ഓ മൊറോക്കോ വൻ വെല്ലുവിളി. ആ അത് ശരിയാ, ആദ്യത്തെ ക്വാർട്ടർ ഫൈനൽ അല്ലേ.
1: ആ
0: മൊറോക്കോ മികച്ച ടീമാണ്. അതെ
1: ടീമാണ് മൊറോക്കോ.
0: അതെ അതെ,
1: നമ്മൾ മെസ്സിനെ കണ്ട് കൂടിയതല്ലോ, നമ്മൾ ഇതിന്റെ മുന്നേ അർജന്റീനയാണ്, നമ്മൾ ബാറ്റിംഗ് ഷൂട്ടാ.
0: ഓ അത് ശരി.
2: പിന്നെ മറഡോണ ഉള്ള കാലത്ത് തന്നെ അല്ലേ?
1: ഇല്ല ഇല്ല, മറഡോണിന്റെ കളി വന്നിട്ടില്ല, അത് കഴിഞ്ഞിട്ടുള്ള ബാറ്റിംഗ് ഷൂട്ടാ.
0: ഓ അത് ശരി, അന്ന് തൊട്ട് അർജന്റീന
1: ഗോൾ അതിലൊന്നര മുതലായിരുന്നു. ആ കാലത്ത് കയറി കൂടിയ മനസ്സിലെ.
0: ഓ അത് ശരി, അതിലേക്ക് പിന്നെ പുതിയ പുതിയ
1: മരിക്കുന്ന കാലം വരെ മാറില്ല.
0: ഇതാണ് ഈ ഫുട്ബോളിന്റെ പ്രത്യേകത അല്ലേ, ലോകം മുഴുവൻ ഒരു ദേശം ഒരു വികാരം.
2: ഇന്നലൊക്കെ അങ്ങോട്ട് തോറ്റിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അതൊരു സങ്കടം തന്നെയാവും അല്ലേ?
1: സങ്കടം, കാരണം അത് വേൾഡ് കപ്പിനെ പോലും ബാധിക്കാതെ നമ്മള് അത് വേൾഡ് കപ്പ് അർജന്റീനയ്ക്ക് പുറം പോയി കഴിഞ്ഞാൽ വേൾഡ് കപ്പിനെ പോലും ബാധിക്കും.
2: തീർച്ചയായിട്ടും
1: നമ്മളൊന്നും പിന്നെ കളി കാണാൻ പോലും
2: പോകും.
1: പിന്നെ ആരെങ്കിലും കപ്പോട്ടിട്ടാണ് നമ്മളൊരു മേലൊക്കെ പോയിരിക്കും.
0: ഇതിപ്പോ നമ്മുടെ കേരളത്തിലല്ലേ, എവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഓരോ കവലകളും ഓരോ രാജ്യമായിട്ട്
2: മാറിയിട്ടുണ്ട്.
0: ചിലയിടത്തൊക്കെ ചെന്ന ഇത് ബ്രസീലിലേക്ക് എത്തിയോ തോന്നും, ചിലയിടത്ത് ഇത് അർജന്റീനയാണോ? എന്ത് ചെയ്യുന്നു ശംസുദ്ദീൻ?
1: മഞ്ചേരി ഷോപ്പുണ്ട്.
0: ആ ഷോപ്പിലാണ്. അപ്പൊ ഓക്കെ, രാത്രി കളി ഇരുന്ന് എല്ലാ കളി ഇരുന്ന് കണ്ടിരുന്നാ?
1: മിക്കവാറും കളി കണ്ടിട്ടുണ്ട്.
0: ആ പകൽ സമയത്ത് ഷോപ്പിൽ കിടന്നുറങ്ങോ? അല്ല, രാത്രി ഉറക്കളിച്ച് കളി കണ്ടാലേ പിറ്റേന്ന്.
1: അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, കളി വർക്കിനുമായിട്ട് ഉറപ്പുവയ്ക്കാറുണ്ട്.
0: ഓക്കെ, അപ്പൊ ഒരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ ഇഷ്ടപ്പെട്ട കാര്യത്തിനും വേണ്ടിട്ടൊന്നും ചെയ്യുമ്പോ ഇത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല അല്ലേ?
1: എത്ര നേരം കണ്ടാലും നമുക്ക് ക്ഷീണം വരില്ല. പിന്നെ കളി കാണുന്നല്ലേ, മടുപ്പുണ്ടാവൂല.
0: അതെ അതെ അതെ.
1: ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം
0: പ്രതീക്ഷയുണ്ട്, രണ്ടാമത്തെ പ്രാവശ്യം ഇനിയിപ്പോ തുടർച്ചയായിട്ട് കൊണ്ടുപോകും. ഖത്തറും നമ്മൾ തുടരും അല്ലേ? ഖത്തറിൽ ഖത്തറിലെ ചരിത്രം ആവർത്തിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട്
2: ആഗ്രഹമുണ്ട്. നടക്കട്ടെ അല്ലേ? സ്വിറ്റ്സർലൻഡുമായിട്ടാണ് ഇനി കളി. ജൂലൈ 12
1: രാവിലെ
2: 6:30 രാവിലെ.
0: ഓക്കെ, അപ്പോ ഫുൾ ഒരുങ്ങി തന്നെ ഇരുന്നോളൂ, എന്ത് നേരിടാനല്ലേ?
1: എന്ത്
0: ആര് വന്നാലും നേരിടും, ജയിച്ചേ പോരൂ.
2: ഇനിയിപ്പോ പേടിയുണ്ടാവില്ല, അവസാന മിനിറ്റും വരെ കാത്തിരിക്കും അർജന്റീന ആരാധകർ.
0: അതെ, ഇനിയിപ്പോ 79 മിനിറ്റ് എന്ന വിഷയമാവില്ല കേട്ടോ.
1: ഇന്നലെ ചാടിപ്പോലും ചാടിയിട്ടില്ല, ഇന്നലെ ചാടി കളിച്ച
0: നല്ലാത്തൊരു ഗോളായിരുന്നു നമ്മുടെ റൊമേരോ 79 മിനിറ്റിൽ തന്നതല്ലേ.
1: ഇന്നലെ 10 മിനിറ്റ് ചാടി കളിച്ച പോലെ ഞാൻ ചാടി കളിച്ചിട്ടില്ല.
0: അത് ശരി, ഏതായാലും മുഴുവൻ എനർജി എടുത്ത് തീർക്കണ്ട, ഇനി വരാനുള്ള കളികൾ ഇനിയും വരാനുണ്ട്. ആയിക്കോട്ടെ, നിങ്ങള് കൂട്ടായിട്ടിരുന്നായിട്ടായിരിക്കും കളി കണ്ടിരുന്നത്, ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട്? ഓ അത് ശരി, ഓക്കെ. അതുപോലെ സ്ക്രീൻ ഓക്കെ,
1: നാലുകൊല്ലം കൂടുമ്പോ വരുന്ന സംഭവല്ലേ?
0: ആ അതെ അതെ, നാലുകൊല്ലം കൂടും വരുമ്പം വരുമ്പോ ഉള്ള
1: സംഭവമാണ്, അതൊരിക്കലും മോശമാക്കില്ല.
0: അതെ ഓക്കെ, അപ്പൊ ഓക്കെ ശംസുദ്ദീൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട ടീമിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്.
1: ഓക്കെ, താങ്ക് യു,
0: ഓക്കെ. എന്നാ പിന്നീട് രസത്തിന് സംസാരിക്കാം കേട്ടോ.
1: ഓക്കെ, പിന്നെ വിളിക്കാം.

0: ഷാജേട്ടാ, അപ്പോ നോക്കൗട്ട് റൗണ്ടുകളൊക്കെ പിന്നിട്ടിട്ട് ക്വാർട്ടർ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വേൾഡ് കപ്പ് അല്ലേ?
1: ക്വാർട്ടർ മത്സരങ്ങൾ ജൂലൈ 10 ആരംഭിക്കും.
0: അത് ക്ലിയർ ഫിക്സർ ആരൊക്കെയാണ്?
1: അതെ അതെ, ജൂലൈ 10 1:30 AM ഫ്രാൻസ് മൊറോക്കയെ നേരിടും. ജൂലൈ 11 12:30 AM സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ജൂലൈ 11 12:30 നോർവേ ഇംഗ്ലണ്ടിനെ നേരിടും. ജൂലൈ 12:30 AM അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടും.
0: അപ്പോൾ ഇതാണ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ ഒരു പിക്ചർ.
1: അതെ അതെ അതെ അതെ.
0: ഈ എട്ട് ടീമുകൾ ആരൊക്കെയാണ് ഇനി 4

0: പേര് സെമി ഫൈനൽസിലേക്ക് എത്തുന്നത്
1: ആണ്.
0: അല്ലെ,
1: അതെ അതെ, കളി
0: നമുക്കൊരു
1: കാണണം.
0: ആ ശ്രോതാവ് ഉണ്ട്, ആരാ നോക്കാം അല്ലെ.
1: ആ നോക്ക് നോക്ക്.
0: ഹലോ,
2: ഹലോ, നമസ്കാരം.
0: ഹലോ, ആ ഫുട്ബോൾ ബീസ് ആണ്. ഇത് ആരാണ്?
2: ഇത് പടപ്പറമ്പിൽ നിന്ന് നാരായണനാണ്.
0: നാരായണേട്ടൻ പടപ്പറമ്പിൽ നിന്നല്ലേ? പറഞ്ഞോളൂ നാരായണേട്ടാ, കാത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഫുട്ബോൾ ബീറ്റ്സിലെ
2: ലോകത്തിലെ
0: എന്താണ് അടിപൊളിയായത്?
2: അർജന്റീന.
0: ഓ, അടുത്ത അർജന്റീന പേരണി എത്തിയിരിക്കുന്നത്. അതെയോ? അതെ, ശരി. നിങ്ങള് ഫുൾ വീട് അർജന്റീനയാണ്.
1: അല്ല, വേറെ ആരും ഇല്ലേ? വേറെ വേറെ ടീമിനൊന്നും ആരും ഇല്ല വീട്ടില്. ആ, എല്ലാരും ബെഞ്ചമിൽ കൂടിയിരിക്കൂലേ. അപ്പൊ വാശിണ്ടാവില്ല.
0: അപ്പൊ ഇന്നലെ രാത്രി കളി കണ്ടിരുന്നോ? എല്ലാരും കൂടെ കൂടിയിരുന്നിട്ട് കണ്ടു.
2: അന്നേരം 9:00 തുടങ്ങി കഴിയുന്നേരം കണ്ടു. ഹാഫ് ടൈം ശേഷമാണ് പിന്നെ ഗോളൊക്കെ അടിച്ചത്.
0: നാരായണേട്ടന് എത്ര പ്രായമുണ്ട്?
2: എനിക്കിവിടെ ഒരു 50 അല്ല 60.
0: 60? ഓക്കെ, ചെറുപ്പം തന്നെയാണ്. അപ്പൊ ചെറുപ്പത്തില് കളിച്ചിരുന്നോ ഫുട്ബോള്?
2: ഇല്ലില്ല, ഇങ്ങനെ കാണും, ഇങ്ങനെ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, അത്രേ ഉള്ളൂ.
0: സ്വന്തമായിട്ട് ടീം ആദ്യം തൊട്ടേ അർജന്റീന തന്നെയാണോ, അതോ മക്കളും പേരമക്കളും ഒക്കെ അർജന്റീന ആയപ്പോ ആ സ്വാധീനം വന്നതാണോ? ഹലോ, മുൻപത്തെ അർജന്റീന ടീമിന്റെ കളിയൊക്കെ കണ്ടിരുന്നോ? നമ്മുടെ മറഡോണയുടെ അന്നോട്ടേ കാണാറുണ്ടായിരുന്നു അല്ലേ?
2: കൊറേ വർഷം തന്നെ കാണും. അതും അന്നൊന്നും ഇവിടെ ടിവി ഒന്നും ഇല്ലല്ലോ നമുക്ക്.
0: അപ്പൊ അന്ന് എങ്ങനെയായിരുന്നു കണ്ടിരുന്നത് കളി?
2: അന്ന് ഞാൻ കൊറേ സ്ഥലങ്ങളിലൊക്കെ നടന്നു പോയി കണ്ടിരുന്നു.
0: ആണല്ലേ, കൊറേ ദൂരെ എവിടെയാ കാണുന്നത്? അവിടെ വരെ പോയിട്ട് കാണും അല്ലേ?
2: ആ, എവിടെ വേണമെങ്കിലും പോയി കാണാം. അന്ന് നമുക്ക് ടിവി അങ്ങനെ കഴിവില്ല. അന്ന് ടിവി ഇല്ലല്ലോ.
0: ആ, ഇല്ലല്ലോ, ഇപ്പഴല്ലേ ടിവി ആയാലും കാണാനൊക്കെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ.
2: അതെ അതെ,
0: ഇപ്പോ ടിവിയും കടന്നിട്ട് ഓരോ ജംഗ്ഷനിലും അല്ലെങ്കിൽ ഓരോ അങ്ങാടികളിലും ഒക്കെ സ്ക്രീന് വെച്ചിട്ട് കളി കാണാണല്ലോ അല്ലെ, എല്ലാരും കൂടെ കൂടിയിരുന്നിട്ട്. ആ, അതെ അതെ, എങ്ങനെയാണ് എന്തിനു വീട്ടിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഫോണിലിരുന്നിട്ട് ഇരിക്കുന്ന ഇരുത്തത്തിൽ കാണാനായിട്ട് കഴിയുന്ന ഒരു കാലം കിട്ടും. ഏതെന്നായാലും അപ്പൊ ആവേശമൊക്കെ കൂടിയിരിക്കുകയാണ്, എല്ലാവർക്കും ഫുട്ബോൾ കാണാൻ പറ്റുന്ന
2: പ്രതീക്ഷകളില്ലാരും.
0: അതെ, ആര് ജയിക്കുമെന്ന് പ്രെഡിക്ട് ചെയ്യാം, പ്രവചിക്കാൻ പറ്റാത്ത ഒരു.
2: ഹാഫ്
0: ടൈമും കഴിഞ്ഞു,
1: 79 മിനിറ്റ്
0: കഴിഞ്ഞതിന് ശേഷമാണ് അല്ലേ ആദ്യ ഗോള് വന്നത്.
1: പെനാൽറ്റി പോയപ്പോ മെസ്സി അടിക്കും അടിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ
0: തുടക്കത്തിൽ തന്നെ ഒരു ലീഡ് കിട്ടുമെന്ന് വിചാരിച്ചോണ്ടിരുന്നത് അല്ലെ, കയ്യിന്ന് പോയി. പിന്നെ 79th മിനിറ്റിൽ മറ്റവരടിച്ചപ്പോഴും 15th മിനിറ്റിൽ മറ്റവരടിച്ചു. എങ്ങനെ അങ്ങനെ സമാധാനിപ്പിച്ചോണ്ടേരുന്നു? ശരി, ഓക്കെ. കുട്ടികൾ കളിക്കാറുണ്ട്, അല്ലാതെ ഗ്രൗണ്ടിൽ പോയി കളിക്കാറില്ലേ ഫുട്ബോള്?
2: നമ്മള് കുട്ടികൾ പോയി അടുക്ക കളിക്കുന്നു. ഇപ്പൊ വലിയ കുട്ടികളായി, ഒക്കെ കാര്യങ്ങളൊക്കെ ആയപ്പോ അങ്ങോട്ടും പോയാലും ഇപ്പൊ ഇങ്ങനെ കളി കാണും.
0: കാണും, ഓ, അത് ശരി.
2: നമുക്കൊക്കെ ഈ കളിനോടൊക്കെ ഭയങ്കര താല്പര്യം.
0: അതെ അല്ലേ, ആയിക്കോട്ടെ. അപ്പോ ഇനിയിപ്പോ ഫൈനൽ ആര് നേടും കപ്പ് എന്ന് നമുക്ക്
2: പ്രതീക്ഷയിലില്ല, കാരണം ആര് ജയിക്കും അതിനും വലിയ കളിക്കാരും ചെറുത്തുകൊണ്ട് വലിയ.
0: അതെ അതെ, അതാണ്
1: നമ്മുടെ കാഴ്ചപ്പാടില്. അർജന്റീനയോ?
2: അർജന്റീന വരണം എന്നാണ് നമുക്ക്
1: ആഗ്രഹം.
2: കയറൊക്കെ ഇങ്ങനെ കാണുമ്പോ മെസ്സിനെ കാണുമ്പോ രസമായിട്ട് ഇങ്ങനെ.
0: അതെ അല്ലേ, അതൊരു അതൊരു രസാണല്ലേ.
2: അതില് പറയുന്നുണ്ട് പേരക്കുട്ടികൾ എന്ന് മെസ്സി ചെയ്യാൻ ജയിക്കാ. ഒരു സ്കൂൾ പോകുമ്പോഴൊക്കെ എങ്ങനെ പറയാ,
0: സ്കൂളിലൊക്കെ നല്ല ഫൈറ്റാണ് കുട്ടികൾ തമ്മിലേ. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ഈ ഫാൻ ഷോസും ഓരോ ടീമിനും ഒരുപാട് കുട്ടികൾ അല്ലേ, എല്ലാവരും ഓരോരോ ഫാൻസ്. എങ്ങനെ ജേഴ്സി ഒക്കെ വാങ്ങി കൊടുത്തോ? ആ, അതെ അതെ അതെ, ഇപ്പൊ എല്ലാ വീട്ടിലും പ്ലെയേഴ്സ് ആണ്, അർജന്റീന പ്ലെയേഴ്സ് ഒക്കെ മൊത്തത്തിൽ ജേഴ്സി ഇടുന്നവരുടെ എണ്ണം എടുത്താല് കോടിക്കണക്കിനായിരിക്കും. അർജന്റീന ആയാലും ബ്രസീൽ ആയാലും പോർച്ചുഗൽ ആയാലും അല്ലേ, രസാണ്. 4 വർഷം കൂടുമ്പോഴുള്ള ഒരു ആഘോഷം.
2: അതെ, ഇനിയിപ്പോ മനുഷ്യന്റെ കാര്യമില്ല, ഇനിയിപ്പോ ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലൊന്നും ഇല്ല. മനുഷ്യന്മാരല്ലേ നമ്മള്?
0: അല്ല, അതിപ്പോ ഏത് കാര്യത്തിനായാലും അങ്ങനെ തന്നെയല്ലേ ഉള്ളു അല്ലേ.
2: കിട്ടി കണ്ടാ കണ്ടു,
0: അത് എപ്പോഴായാലും എന്ത് തന്നെയാലും അടുത്ത നിമിഷം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതി അങ്ങനെയല്ലേ. അതെ അതെ അതെ. അപ്പോ നാരായണേട്ടാ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടെ നല്ലവണ്ണം കളിക്കുന്ന എല്ലാവരും വിജയിക്കട്ടെ അല്ലേ, എല്ലാവർക്കും ഒരു വിജയം. നമുക്കിപ്പോ കപ്പും ഇത് വകുത്തു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട്.

0: പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കേൾക്കും, അപ്പൊ എനിക്കൊന്ന് വിളിക്കണം വിളിക്കണം. അപ്പൊ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട്
1: അതിനല്ലേ, അതിനല്ലേ ഫുട്ബോൾ ബീറ്റ്സ് ഈ ഒരു ആവേശം പങ്കുവെക്കാൻ വേണ്ടിട്ട് തന്നെ അല്ലേ മഞ്ചേരി FM കളി തുടങ്ങിയ അന്ന് മുതല് ഇവിടെ ലൈവ് നമ്മുടെ ഓണാണ് ഫോണ്. എത്ര പേര് വിളിച്ച്, എത്ര പേര് അവരുടെ സന്തോഷങ്ങള് സങ്കടങ്ങള് പ്രതീക്ഷകളൊക്കെ പങ്കുവെച്ചു അല്ലെ. ഇനിയും വിളിക്കാനായിട്ട് ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു പോയി. ആ ആയിക്കോട്ടെ ഓക്കെ, എന്നാ ഇനി മറ്റൊരു അവസരത്തിൽ ഇനി സംസാരിക്കാം അല്ലേ. നമുക്ക് ഇനി ആളുകൾക്ക് ഇതിൽ വരണ്ടേ, ഇതുവരെ വന്നത് അർജന്റീനയുടെ ടീംസ് മാത്രം.
0: അപ്പൊ
1: ഓക്കെ, അപ്പൊ ഷാജേട്ടാ മറ്റു ടീമുകളൊക്കെ വരട്ടെ, ഇവരോട് ഇന്നിപ്പോ വന്ന മൂന്ന് ഗോളുകളും
2: ബ്രസീലൊക്കെ പോയതുകൊണ്ട് ആൾക്കാർക്കൊരു
1: കളി കാണാനുള്ള ഒരു ഇഷ്ടം കുറഞ്ഞോ,
2: കളി കാണാനൊരു ഇഷ്ടം കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അർജന്റീന ഫാൻസിനാണ് കൂടുതലിപ്പം ഒരു താല്പര്യം
1: ഉള്ളത്. പാടില്ലല്ലോ, ജൂലൈ 19-ന് നമ്മുടെ ഫൈനൽ മത്സരം വരാൻ പോകുന്നത്, അതുവരെ കൊണ്ട് പോകണം. അതല്ലേ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാല്, നമ്മള് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ടീം ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെയാണ് പലപ്പോഴും അല്ലേ. നമ്മള് ഒരു ടീമിനും വേണ്ടിയിട്ട് ഇപ്പൊ അങ്ങനെയാണ് ഫീഡ്സില് നമ്മുടെ
2: വരുന്നുണ്ട്.
1: പോയല്ലോ, ആദ്യം പോയി വഴി കാണിച്ചു കൊടുത്തു ജർമ്മനി. നമുക്കൊരു ശ്രോതാവുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
3: ഹലോ,
1: ആ ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: അഷ്റഫ്
1: കരുവാര് കൊണ്ടുവന്ന് അഷ്റഫ്. അഷ്റഫ് മുൻപ് ഫുട്ബോൾ ബീറ്റ്സിൽ വിളിച്ചിരുന്നോ? എനിക്ക് പേര് കേട്ടപ്പോൾ ഒരു പരിചയം പോലെ തോന്നി. ഓക്കെ, അന്ന് ഏത് ടീമായിരുന്നു, ഞാൻ മറന്നു.
3: ടീമൊന്നുമില്ല, എന്റെ ടീം ഇറ്റലി ആയിരുന്നു.
1: ഇന്നലെ ഇന്നലെ കളി കണ്ടതൊന്നും ഇവിടെ അല്ലേ. ആ യെസ്, ആ ഒരു താല്പര്യം, ആ ഇന്നലത്തെ കളിയുടെ ഒരു ഫീഡ്ബാക്ക് ഇവിടെ പങ്കുവെക്കണം തോന്നി അല്ലേ. അതാണോ, എങ്ങനെയുണ്ട് വേറെ ഇപ്പൊ ഇറ്റലി വേറെ ടീമിനോട് കൂറൊന്നും ഇല്ലേ? ഒരു ടീം പോയപ്പോ അടുത്ത ടീം എന്നുണ്ടാ?
3: ഇല്ല, അങ്ങനൊന്നുമില്ല,
1: അങ്ങനെയില്ല. ഓക്കെ,
3: നന്നായിട്ട് കളിച്ചു, പക്ഷേ റഫറിന്റെ
2: എങ്ങനെ
3: റഫറിങ് വളരെ മോശമായിരുന്നു
1: അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ അത് അർജന്റീനൻ ടീംസിനോട് ചോദിച്ചാൽ, ഫാൻസിനോട് ചോദിച്ചാൽ അവര് പറയും എന്ത് പ്രശ്നം, അതൊക്കെ ടീം കളി ഫുട്ബോളിലെ നിയമങ്ങളിൽ പെട്ടതാണ്.
3: അർജന്റീന ജയിക്കേണ്ട കളി തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല.
2: കൂടുതൽ നേരം അവരാണ് ഗോൾമുഖത്തേക്ക് കൂടുതൽ ആക്രമിച്ചത്, അടിച്ചത് അല്ലേ. ഗോളി അത്ര സ്ട്രോങ് ആയതുകൊണ്ട്, എന്താ മുസ്തഫ അഹമ്മദ് ഷൊബേർ എന്ന് പറഞ്ഞ ഗോളി അല്ലേ, അയാള് ഭയങ്കര സ്ട്രോങ്
1: ആണ്. എന്തോ റേഞ്ച് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അഷ്റഫ്. ഹലോ,
3: ഹലോ,
1: ആ പറഞ്ഞോളൂ.
3: അല്ലേ, ലെഫ്റ്റ് ലാസ്റ്റ് ആ വാറ്
1: അവിടെയൊക്കെ ചെറിയൊരു അസ്വസ്ഥത തോന്നിയില്ല, എന്തോ നീതികേട് സംഭവിച്ചോ. അങ്ങനെയൊന്നും ആവില്ല കേട്ടോ, അങ്ങനെയൊന്നും ആയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
3: അത് പറയണ എന്താ വെച്ചാൽ, അതിന്റെ മുന്നേ ആ സ്കൂട്ടുണ്ടല്ലോ, പിന്നെ ഇപ്പുറത്തെ ആണ് ഇത് കൊണ്ടുപോയിട്ട് അത് വാറ് കൊടുത്ത് ചെറിയൊരു ഫോൾ ഉള്ളു, അതൊന്നും ശരിക്കും വാറ് കൊടുക്കാനുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്.
2: അതെ അതെ, അത് ശരി, അത് ശരി, നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നും.
1: അത് നമുക്ക് അങ്ങനെ തോന്നും, പക്ഷെ അതിനൊക്കെ ന്യായീകരണങ്ങൾ പലതുണ്ട്. അത് അതിന്റെ മുന്നേ ഉള്ള ആ സീക്വൻസിന്റെ തുടക്കം മുതൽ നോക്കുന്നല്ലേ പറഞ്ഞു. എങ്ങനെ,
3: അതേ നീതി മറ്റേ ടീമും അർഹിച്ചിരുന്നു, അത് അത്രേ ഉള്ളൂ. അപ്പൊ ആ പിന്നെ ലാസ്റ്റത്തെ ഗോളിനെ ഒന്ന് വാറിന് വേണ്ടിട്ട് അവര് വാദിച്ചിട്ട് അവർക്ക് ചോപ്പ് കാർഡും മഞ്ഞക്കാർഡും കൊടുത്ത്.
1: പറഞ്ഞതുപോലെ ഇതൊക്കെ തന്നെ പങ്കുവെക്കാൻ
2: വേണ്ടിട്ടാണ്
3: റഫറിങ് വലിയ ടീമുകൾക്ക് വേണ്ടിട്ടേ വല്ലാതെ ഇപ്പൊ
2: ഒരു തോന്നലുണ്ടോ.
3: അല്ല, നോർവേ ബ്രസീൽ കളിയില് ലാസ്റ്റ് ബ്രസീലിന് അനുകൂലമായി പെനാൽറ്റി കിട്ടി, അത് ശരിക്കും ആവശ്യമില്ലാത്ത പെനാൽറ്റിയാണ്. അടുത്ത പെനാൽറ്റി ഉണ്ടല്ലോ,
1: അതെ ശരി.
2: അല്ല, ഫൈനലിൽ ആര് വരുമെന്നാണ് നമ്മളുടെ കാഴ്ചപ്പാട് ഒന്ന് പറയായിരുന്നെങ്കിൽ.
1: അതെ, ഇത് എന്തായാലും ടീമില്ലാതെ നിൽക്കുന്ന ഷർഫ് ധൈര്യമായിട്ട് പറയാം ആരായിരിക്കും.
3: ഒരു ഭാഗത്ത് എന്തായാലും ഫ്രാൻസ് ഉണ്ടാവും,
1: ഒരു ഭാഗത്ത് ഫ്രാൻസ് ഉറപ്പാണ്. ഓ ഓക്കെ,
2: മറുഭാഗത്ത്
1: അർജന്റീനയാണോ ആരാന്ന് അറിയില്ല അല്ലെ. ബെൽജിയം ആണോ, ഇംഗ്ലണ്ട് ആണോ, സ്പെയിൻ ആണോ, നോർവേ ആണോ, അതോ സ്വിറ്റ്സർലൻഡ് ആണോ?
3: കപ്പടിക്കണം.
1: ആര് കപ്പടിക്കണം? സ്പെയിന്.
3: ഇംഗ്ലണ്ട്.
1: ഓ, ഇംഗ്ലണ്ട്.
2: ഇംഗ്ലണ്ട് മനക്കളി അല്ലേ,
3: നന്നായിട്ട് കളിക്കണം, നല്ല ടീമാണ്. 1960
1: ആരാ പറഞ്ഞ ഇംഗ്ലണ്ടിനെയാണോ?
3: ഇംഗ്ലണ്ട്.

0: ഓക്കെ, അത് ശരി. ആ ആ ശരിയാ, ഇംഗ്ലണ്ടൊക്കെ മികച്ച ടീമാണല്ലേ. ഇപ്പൊ മെക്സിക്കോയാണ് തോൽപ്പിച്ച് ഇംഗ്ലണ്ട്
1: ക്വാർട്ടറിലെത്തിയത്. ഈ ജപ്പാനെ പ്രീ ക്വാർട്ടറിൽ തോൽപ്പിച്ച ടീമിനെ പിന്നെ തോൽപ്പിക്കുന്ന ടീമൊക്കെ കപ്പടിച്ച ചരിത്രം ഉണ്ടെന്നാ പറയുന്നത്.
0: ശരി, അങ്ങനെ ചരിത്രം ആവർത്തിക്കാന്നുണ്ടെങ്കിൽ നോർവേക്കുമ്പോണ്ടല്ലേ,
2: പുതിയൊരാൾ വരട്ടെ, ചരിത്രം ആവർത്തിക്കട്ടെ,
1: പുതിയൊരു ചാമ്പ്യൻ വരട്ടെ.
2: അതെ അതെ അതെ.
0: അപ്പോ അഷ്റഫ്, ഏതായാലും നമുക്ക് കാത്തിരിക്കാല്ലേ, ഈ ക്വാർട്ടർ ഫൈനൽസ് അങ്ങോട്ട് കഴിയട്ടെ, സെമിയുടെ ചിത്രം തെളിയട്ടെ, പിന്നെ ഫൈനൽ വരുന്നു, തീരുമാനിക്കുന്നു ആരാണ് 2026 ഫിഫ വേൾഡ് കപ്പിനെ പിടിക്കാൻ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുപോകുന്നത് ഏത് ടീമാണ് എന്ന് നമുക്ക് അന്നറിയാം. അതുവരെ ആ ഏത് ഫാൻസ് ഏത് ടീമായാലും ചോരാതെ കാത്തു സൂക്ഷിക്കുക ഈ ഒരു പോരാട്ട വീര്യം, ആ ഒരു മത്സര അല്ലേ, അതൊരു ഇതൊക്കെ തന്നെയല്ലേ ഇതിന്റെ ഒരു രസം എന്ന് പറഞ്ഞാല്. അപ്പോ അഷ്റഫ്, എന്നാലും നമുക്കിനി പിന്നെ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അല്ലേ ഇനി പിന്നൊരു ദിവസത്തിൽ ഇനിയും കാണാട്ടോ, അപ്പോ ഇനിയും സംസാരിക്കാം. അതുവരെ കൂടെ ഉണ്ടാവണം മഞ്ചേരി എഫ് എമ്മിന്റെയും കൂടെ. ഓക്കെ എന്നാ, താങ്ക് യു.

0: ഷാജേട്ടാ, ഇന്നലെ ഇപ്പം നമ്മുടെ അർജന്റീനയുടെയും ഈജിപ്തിന്റെയും കളി പറഞ്ഞ കൂട്ടത്തിൽ അതിന് ശേഷം നടന്ന കളിയെ കുറിച്ച് വല്ലാതെ അങ്ങോട്ട് പറയാൻ
1: പറ്റില്ല. സ്വിറ്റ്സർലൻഡ്
0: കൊളംബിയയും അത് 90 മിനിറ്റും കളിയൊന്നും ഇല്ലാതെ കഴിഞ്ഞു പോയിരുന്നു. ലാസ്റ്റ് പെനാൽറ്റി ഷൂട്ടൗട്ട് ആയിരുന്നു അതിൽ, സ്വിറ്റ്സർലൻഡില് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് സ്വിറ്റ്സർലൻഡ് 4-3 വിജയിച്ചിട്ട് ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്.
1: പിന്നെ ബെൽജിയം 3-0 USA തോൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ അർജന്റീന 1-0.
0: അതെ, അപ്പോ എന്തായാലും പ്രിയപ്പെട്ടവരെ, അങ്ങനെ
1: ഇന്ന്
0: ഇനി കളിയില്ല. ഇനി കളി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ 12 അല്ലേ, ജൂലൈ 12 വെള്ളിയാഴ്ച, ജൂലൈ 10. അതെ അതെ, ജൂലൈ 10 12 അർജന്റീനയുടെ കളി.
1: ഓക്കെ,
0: അത് പറഞ്ഞു അത് തന്നെയാണ് വയലിൽ വരുന്നത്. അപ്പോ ജൂലൈ 10 വെള്ളിയാഴ്ച രാവിലെ 1:30 പുലർച്ചെ, അതിരാവിലെ 1:30 ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ തുടങ്ങുകയാണ്.
1: ഫ്രാൻസും
0: മൊറോക്കയും തമ്മിലുള്ള മത്സരത്തോടു കൂടി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് കിക്ക് ഓഫ് ആണ്. അപ്പൊ അതിനുശേഷം പിന്നെ കളി കൂടുതൽ ചൂടായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയി എന്ന ആശംസയൊക്കെയാണ് ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും എല്ലാവിധ ആശംസകളും എല്ലാ ടീമിനും നേർന്നുകൊണ്ട് ഇന്നത്തെ ഫുട്ബോൾ ബീസിൽ നിന്നും ഇവിടെ പറയുകയാണ്. ഞാൻ മോസന നൂറുൽ അമീൻ, കൂടെ
1: ഷാജി ജോസഫ്,
0: സ്റ്റുഡിയോ സഹായം രവി മേലാറ്റൂർ,
1: സാങ്കേതിക സഹായവുമായി
0: സേതലവി മഞ്ചേരി, വേലായുധനരികോട് റോബിൻ വർഗീസ്,
1: കൽപ്പറ്റ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 53 മിനിറ്റ്.
1: എഫ്എം പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനോടൊപ്പം 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിലാണ് പരിപാടി. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻ സി എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ട്രെയിനിംഗ് സെന്ററിന്റെ ലക്ഷ്യം. വയനാട് കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപം മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി തിരച്ചിൽ 2nd ദിവസമായി ഇന്നും ഊർജിതമായി തുടരുന്നു. NDRF, അഗ്നിസുരക്ഷാ സേന, പോലീസ്, സന്നദ്ധ സേനാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. ശക്തമായ മഴയിൽ കോഴിക്കോട് 2 കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരിയിൽ കറുത്തപറമ്പ്

0: റോഡിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപം പൊതുകിണറും പുതുപ്പാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറുമാണ് ഇടിഞ്ഞു താഴ്ന്നത്. കർണാടക വനത്തിൽ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉളിക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കവിഞ്ഞൊഴുകി. രാത്രിയോടെ പാലത്തിന് മുകളിലൂടെ ഗതാഗതം നിരോധിച്ചു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പ്രൊവിഷണൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇന്ന് ഒന്നാംഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ഇതിലുൾപ്പെട്ടവർ ഈ മാസം 12-നകം ഫീസടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ഫ്രാൻസ് മൊറോക്കോയെയും സ്പെയിൻ ബെൽജിയത്തെയും നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകളം, എന്നും രാവിലെ 8:15.
3: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം,
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ്, 10:59, 16606 തിരുവനന്തപുരം മാംഗ്ലൂർ എറണാട് എക്സ്പ്രസ്, 11:33, 16160 മാംഗ്ലൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്, 11:38, 16330 മാംഗ്ലൂർ നാഗർകോവിൽ അമൃതരാജ് അമൃത് ഭാരത് എക്സ്പ്രസ്, 11:41 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5609 ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസ്, 2:54 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
7: ട്രെയിൻ സമയം.
8: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
9: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
10: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
4: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
9: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
13: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
14: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ
0: വായിക്കുന്നത് മുഹസിന നൂറുൽ അമീൻ. ഉത്തരമേഖലാ സാമൂഹിക വനവൽക്കരണ വിജ്ഞാപന വ്യാപന വിഭാഗം കോഴിക്കോട് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വനമഹോത്സവം 2026 ജില്ലാതല സമാപനം കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിദ്യാർത്ഥികൾക്ക് തൈകൾ കൈമാറി കെ ജയന്തി എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ ജറീഷ് അധ്യക്ഷനായി. സാമൂഹിക വനവൽക്കരണ വിഭാഗം ഉത്തരമേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി മുഖ്യപ്രഭാഷണം നടത്തി. ഹരിത മാന്ത്രികത എന്ന പേരിൽ ശ്രീജിത് വിയൂർ മാജിക് ഷോ അവതരിപ്പിച്ചു. കോഴിക്കോട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷർക്കും കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺമാർക്കുമായി ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും വാർഷിക പദ്ധതി രേഖാപ്രകാശനവും അഡ്വക്കേറ്റ് ഫൈസൽ ബാബു എംഎൽഎ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ അധ്യക്ഷയായി. നാട്ടുവൃത്താന്തം സമാപിച്ചു.
14: വികസന വാർത്തകൾ.
15: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി.

0: ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ദിവസവും കാലത്ത് 6:35
5: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
6: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
7: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
8: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
7: CH സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
9: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
10: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
9: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
11: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
10: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 1:30.

സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ.

ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം സ്മൃതിഗീതം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ് പി ഒ, 676122. വാട്സാപ്പ് നമ്പർ 9495050606.

സ്മൃതിഗീതങ്ങളിലെ ആദ്യഗാനം ഇടിമുഴക്കം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം പകർന്നത് ശ്യാം. ഈ ഗാനത്തിനായി കത്തയച്ചത് പട്ടാമ്പി കരിമ്പുള്ളിയിൽ നിന്നും രാജൻ, ഭാര്യ അജിത, മക്കൾ ഷീബ, അനീത്, റിൻസി, അനൂപ്, കൊച്ചുമോൻ ആരുഷ് എന്നിവർ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഗന്ധർവ ക്ഷേത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം ഇന്ദ്രവല്ലരി പൂചൂടി വരും എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിനായി കത്തയച്ചത് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. വയലാറിന്റെ വരികൾ ദേവരാജന്റെ ഈണം.

0: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: ചിത്രം തോക്കുകൾ കഥ പറയുന്നു. ഈ ഗാനത്തിനായി കത്തയച്ചത് പി എം വാസുദേവൻ നമ്പൂതിരിയും കുടുംബവും മുളഞ്ഞൂർ ഒറ്റപ്പാലത്ത് നിന്നും. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ഗായകൻ പി ജയചന്ദ്രൻ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: എം വേലായുധൻ പുറ്റമണ്ണ എഴുതിയിരിക്കുന്നു. ഹരിശ്ചന്ദ്ര എന്ന ചിത്രത്തിൽ കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനത്തിനായി തിരുനയിനാർ കുറിച്ചിയുടെ ഈ ഗാനത്തിന് ഈണം നൽകിയത് ബ്രദർ ലക്ഷ്മണൻ.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: സ്മൃതിഗീതങ്ങൾ തുടരുന്നു.

പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണം നൽകി. യേശുദാസും പി ലീലയും ചേർന്ന് പാടിയ ഗാനം ചിത്രം അയലത്തെ സുന്ദരി. ഈ ഗാനം ആവശ്യപ്പെട്ടത് പാണ്ടിക്കാട് നിന്നും ചിങ്കാര കോയാക്ക, ഇണ്ണിപ്പ സി കെ ആർ എന്നിവർ.

ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ഈണം നൽകിയത് ജി ദേവരാജൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, ഷറഫുന്നീസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നെയ്ഹ എന്നിവർ.

പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്മൃതിഗീതങ്ങളാണ്. അടുത്ത ഗാനം സ്വപ്നം എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയത്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് സലീൽ ചൗധരി. ഈ ഗാനത്തിനായി കത്തയച്ചത് രമ ചെറാട്ടുകുഴി, മലപ്പുറം.

ഓമന എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മ എഴുതി, ദേവരാജൻ ഈണം നൽകി, യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിനായി കത്തയച്ചത് രാജി, മരത്തങ്കോട്.

പ്രിയ സ്മൃതിഗീതമേ, എനിക്ക് നിന്നിലൂടെ വാർഡ് നമ്പർ 7 എന്ന ചിത്രത്തിലെ ഗാനം കേൾപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് കത്തെഴുതിയിരിക്കുന്നു ഗിരീഷ് ചിറ്റണ്ട, തൃശൂരിൽ നിന്നും. ഗായകൻ കെ ജെ യേശുദാസ്. രാമകൃഷ്ണപിള്ളയുടെ വരികൾക്ക് ഈണം നൽകിയത് ജി ദേവരാജൻ.

കാട്ടുമല്ലിക എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് ബാബുരാജ്. ഈ ഗാനം ആവശ്യപ്പെട്ട് വാട്സാപ്പ് സന്ദേശം അയച്ചത് രാധാ കളത്തിങ്ങൽ അച്ഛനമ്പലത്തിൽ നിന്ന്.

ഗസൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. യൂസഫ് അലി കേച്ചേരി എഴുതിയ ഈ ഗാനത്തിന് സംഗീതം പകർന്നത് ബോംബെ രവി. ഈ ഗാനം ആവശ്യപ്പെട്ടത് മൂത്തേടം പൂളപ്പൊയ്കയിൽ നിന്ന് ടി മുഹമ്മദും കുടുംബവും.

അടുത്തതായി ടി അഷ്റഫ് വെസ്റ്റ് കൈപ്പുറം ആവശ്യപ്പെട്ട ഗാനം ചിത്രം ആരാധന. യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയത്. ബിച്ചു തിരുമല എഴുതിയ ഈ ഗാനത്തിന് സംഗീതം നൽകിയത് കെ ജെ ജോയ്.

ചിത്രം ഇവിടെ തുടങ്ങുന്നു. പി സുശീലയും മോഹനും ചേർന്ന് പാടിയ ഗാനം. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ജോൺസന്റെ ഈണം. ഈ ഗാനം ആവശ്യപ്പെട്ട് വാട്സാപ്പ് സന്ദേശം അയച്ചത് സമീറ കരുവാരകുണ്ട്.

സ്മൃതിഗീതങ്ങളിൽ അവസാനമായി സഞ്ചാരി എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസ് പാടിയ ഈ ഗാനം എഴുതിയത് യൂസഫ് അലി കച്ചേരി, സംഗീതം പകർന്നത് കെ ജെ യേശുദാസ്. ഈ ഗാനം ആവശ്യപ്പെട്ട് വാട്സാപ്പ് സന്ദേശം അയച്ചത് ആയിഷ ബി വി അഷ്റഫ്, മഠത്തിങ്കൽ, പൊന്നാനി.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിൽ എത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബീസിനൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിന കർമ്മ പരിപാടിയിലേക്ക് പ്രോഗ്രാം മാനേജ്മെന്റ് കോർഡിനേഷന് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറിയായി സജീവ് ഇ പി ചുമതലയേറ്റു. സെക്രട്ടേറിയറ്റ് പൊതുഭരണ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയാണ്. കേരളത്തിലെ 6 ജില്ലകളിൽ കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. നേരത്തെ ഈ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ആയിരുന്നു. വിഖ്യാത ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജ് ഓർമ്മയായിട്ട് നാളേക്ക് 25 വർഷം പൂർത്തിയാകും. ഓർമ്മദിനത്തോടനുബന്ധിച്ച് നാളെ രാവിലെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ അനുസ്മരണ സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം ജില്ലയിൽ സ്വകാര്യ ബസ് ഉടമകൾ ആരംഭിച്ച പണിമുടക്ക് പൂർണ്ണം. സമരത്തിന്റെ ഭാഗമായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്നും കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലെ ചനപോര മേഖലയിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടതായി പോലീസ്. കരസേനയും CRPFഉം സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,05,960 രൂപയായി. 13,245 രൂപയാണ് ഗ്രാമിന്.
1: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12-5നും ട്രെയിൻ നമ്പർ 16605 മംഗളൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12-13നും ട്രെയിൻ നമ്പർ 16159 ചെന്നൈ മംഗളൂരു എക്സ്പ്രസ് 18നും ട്രെയിൻ നമ്പർ 12617 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗൾദ്വീപ് എക്സ്പ്രസ് 1:48നും തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54നും ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01നും അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.

0: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യ ജാലകം.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: ഓ, എത്ര ശ്രദ്ധിച്ചാലും ഗ്യാസിന് നല്ല ചെലവാ.
6: ആദ്യം തന്നെ നീ പഴയ സ്റ്റൗ ഒന്ന് മാറ്റ്. ഈ ശനിയാഴ്ച ആണെങ്കിൽ പിട്ടാപ്പള്ളി സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ നല്ല കോംബോ ഓഫറുകളുണ്ട്. 14,050 രൂപ വില വരുന്ന പ്രീമിയം ബ്രാൻഡുകളുടെ LPG സ്റ്റൗ, പ്രഷർ കുക്കർ കോംബോയ്ക്ക് 8,400 രൂപയേ ഉള്ളൂ. 8,050 രൂപയുടെ കോംബോയ്ക്ക് വെറും 4,000 രൂപയും, പിന്നെ ഓരോ കോംബോയ്ക്ക് ഒപ്പം വെജിറ്റബിൾ ചോപ്പർ ഫ്രീ ആയിട്ടും കിട്ടും.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
3: എന്നും രാവിലെ 8:30.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
8: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
9: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടും. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
8: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
9: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
8: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
9: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
10: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
9: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
10: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
11: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
12: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
13: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
14: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
15: എന്നും രാവിലെ 7:00.
14: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
15: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
16: ആ മാഷേ, സുഖാണോ?
17: ആ, സുഖം തന്നെ, സുഖം തന്നെ.
16: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
17: അവ ITI ചേർന്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
16: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജനതാൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
18: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
3: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
18: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
18: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
18: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത.
7: ശനിയും ഞായറും രാവിലെ 7:50.
3: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
19: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
0: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്
3: എല്ലാ എൽ ഇ ഡി ടി വി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക് പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് എല്ലാ എൽ ഇ ഡി ടി വി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ
2: പിട്ടാപ്പള്ളി ഏജൻസീസ്
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
5: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ
0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്
6: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം
7: ആസ്മ അലർജി മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക് PCOS ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
8: KP പത്രോസ് വൈദ്യൻ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി
7: ഫോൺ 9744550424
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ

0: കോഴിക്കോട് റോഡ് മഞ്ചേരി.
1: ന്യൂ മിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.

ഇശൽ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ജാലകം കേൾക്കാം. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് റെസിഡൻഷ്യൽ മെഡിക്കൽ എൻട്രൻസ് പരിശീലന ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷത്തെ മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. അപേക്ഷാഫോമും വിശദവിവരങ്ങളും മലപ്പുറം ജില്ലയിലെ മത്സ്യഭവനുകളിൽ നിന്നും ലഭ്യമാണ്. ഈ മാസം 15 വരെ പൂരിപ്പിച്ച അപേക്ഷാഫോം ജില്ലാ ഫിഷറീസ് ഓഫീസിൽ സ്വീകരിക്കും. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ് ബയോളജി വിഷയങ്ങൾക്ക് 85% മാർക്കോടെ വിജയിച്ചതോ മുൻവർഷം നടത്തിയ നീറ്റ് പരീക്ഷയിൽ 41% മാർക്ക് ലഭിച്ചതോ ആയ കെമിസ്ട്രി 41% മാർക്ക് ലഭിച്ചവരോ ആയ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ഫിംസ് ഐഡി ഉള്ളതുമായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമേ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാകുകയുള്ളൂ. ഫോൺ നമ്പർ 0494266642. അധ്യയന വർഷം സ്റ്റേറ്റ് സിലബസിൽ 10-ാം ക്ലാസ് +2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A1 A+ ലഭിച്ചവരും CBSE ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവരുമായ വിമുക്ത ഭടന്മാരുടെ മക്കൾക്കുള്ള കാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. സർവീസ് പ്ലസ് ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റൌട്ടും അനുബന്ധ രേഖകളും അടുത്ത മാസം 15-ാം തീയതി കോഴിക്കോട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. വർഷത്തെ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് ആന്റ് സെർച്ച് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് നിലവിൽ 5-7 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. മുൻവർഷത്തെ വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡ് ഉള്ളവർക്ക് മുൻഗണന. പട്ടികജാതി വിഭാഗത്തിലെ ദുർബല വിഭാഗങ്ങളായ വേടൻ, നായാടി, കള്ളാടി, അരുന്ധതിയാർ, ചക്ലിയർ എന്നിവരിൽ B ഗ്രേഡുള്ളവരെയും പരിഗണിക്കും. അപേക്ഷകരുടെ കുടുംബവാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയരുത്. അപേക്ഷകൾ ഈ മാസം 15-ാം തീയതി ബന്ധപ്പെട്ട ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. അപേക്ഷാഫോം അതത് പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കും. ജാലകം സമാപിച്ചു.

0: ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കല്ലാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യോഗ്യകാർത്തയിലെ പ്രംബനൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രാലയ സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ 2 ദിവസത്തെ യോഗത്തിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ സന്നിഹിതയായിരുന്നു. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കല്ലാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം ദുരന്തമേഖലയിൽ സന്ദർശനം നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: പ്രദേശത്ത് കിടാബർ നായ്ക്കൾ, NDRF, പോലീസ്, ഫയർഫോഴ്സ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. എന്നാൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന മഴ ആ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പ്രദേശത്തെ ആളുകളെയൊക്കെ ഇന്നലെ തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു. മീനാക്ഷി പാലത്തിലേക്ക് ഒലിച്ചിറങ്ങിയ മണ്ണുകൾ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വയനാടിന്റെ ചുമതലയുള്ള മന്ത്രിമാരായ AP അനിൽകുമാർ, TC സിദ്ദിഖ് എന്നിവർ ഇന്നലെ തന്നെ രാത്രിയോടെ തന്നെ ഈ പ്രദേശ സന്ദർശനം നടത്തുകയും ഏകോപനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്.
0: വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി VD സതീശനുമായി ഫോണിൽ സംസാരിച്ചു. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭായോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. ദുരന്തത്തിൽ 2 രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിസഭായോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും രണ്ടാണ്. രണ്ടു തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും.
0: വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ഥലത്തുനിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ വയനാട്ടിൽ ആരോഗ്യവകുപ്പിന്റെ എല്ലാ സേവനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മേപ്പാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ലഭ്യമാണ്. പ്രദേശത്ത് ആംബുലൻസും മെഡിക്കൽ ടീമും ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിലിൽ ദുരന്തം അങ്ങേയറ്റം വേദനാജനകമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റവർക്കും മരിച്ചവരുടെ കുടുംബത്തിനുമുള്ള സഹായം എത്രയും വേഗം നൽകണമെന്നും BJP എല്ലാ പിന്തുണയും നൽകുമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ വീഴ്ച സംഭവിച്ചത് ആരുടെ ഭാഗത്തുനിന്നാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ പ്രതികരിച്ചു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യത.

0: ഉള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ശക്തമായ മഴയെ തുടർന്ന് കാരശ്ശേരി പഞ്ചായത്തിലെ പൊതുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരി കറുത്തപറമ്പ് റോഡിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപമുള്ള വലിയ കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. പുതുപ്പാടി അടിവാരം പൊട്ടിക്കയിൽ തടയണമുക്കിന് സമീപവും കിണറിടിഞ്ഞു. കർണാടക വനത്തിൽ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉളിക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കയറി. രാത്രിയോടെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചെങ്കിലും നിലവിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അഭിമുഖങ്ങളിൽ മാർക്ക് കൂട്ടി നൽകിയതുൾപ്പെടെയുള്ളവ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ മേഖലകളിൽ എല്ലിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലന്റ് എന്നീ ടീമുകളാണ് അവസാന എട്ടിലേക്ക് മുന്നേറിയത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ജൂലൈ 10 വെള്ളിയാഴ്ച രാത്രി 1:30 ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ജൂലൈ 11 ശനിയാഴ്ച രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ബ്രസീലിന് തകർത്തു വരുന്ന നോർവേക്ക് മത്സരം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ജൂലൈ 12 പോലെ 6:30 അരങ്ങേറും. ജൂലൈ 15-16 തീയതികളിൽ സെമി ഫൈനലും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം.
0: ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷനായി. കോറോ ഹെൽത്തിലെ തൊഴിൽ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കമ്പനിയുമായി വെള്ളിയാഴ്ച ചർച്ച നടത്തുമെന്നും അതുവരെ തൽസ്ഥിതി തുടരണമെന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തത് നിയമവിരുദ്ധ നടപടിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 538 പോയിന്റ് ഇടിഞ്ഞ് 77643, നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 24233 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,05,960 രൂപയും ഗ്രാമിന് 13,245 രൂപയുമാണ് ഇന്നത്തെ വില. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡാൻസ് ആപ്പ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. പ്രയേഷ്, സുമൻ, രാഹുൽ എന്നിവരെയാണ് മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചതിന് സസ്പെൻഡ് ചെയ്തത്. പോലീസ് സംഘത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവതി പിന്തുടർന്ന് തടഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. KSRTC പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതായി ഉന്നയിച്ച് കോട്ടയം ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. ഇന്ന് രാവിലെ നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് മാർച്ച് നടത്തി. മുണ്ടക്കയം ഭാഗങ്ങളിൽ ചില സ്വകാര്യ ബസ്സുകൾ ഒഴികെ എല്ലാ സ്വകാര്യ ബസ് സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ്. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
1: വയോജനങ്ങളെ പരിചരിക്കുന്നവർ അനുവർത്തിക്കേണ്ട.

0: ആരോഗ്യചര്യകൾ. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജീസ്പർ സൂസൻ ജോൺ സംസാരിക്കുന്നു.
1: പരസഹായം ആവശ്യമുള്ള ഉറ്റവരെ, കരുതി പരിപാലിക്കുന്നവരെ പരിചാരകർ, കെയർ ടേക്കർ എന്ന് പറയുന്നു. പരസഹായം ആവശ്യമുള്ള വൃദ്ധരുടെ അംഗസംഖ്യ വർദ്ധിച്ചു വരുന്നതോടൊപ്പം അവരെ പരിപാലിക്കുന്ന ഉറ്റവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. പ്രതിഫലമെന്നേ ക്ഷമയോടും സഹിഷ്ണുതയോടും ഉത്തരവാദിത്വത്തോടും അവിശ്രമം അധ്വാനിക്കുന്ന ഇവരുടെ ആകുലതകൾ വളരെയാണ്. പലപ്പോഴും വയോധികർക്ക് ചെയ്യേണ്ടി വരുന്ന ജോലികൾ രോഗത്തിനനുസൃതമായ ഭക്ഷണം നൽകൽ, മരുന്ന് നൽകൽ, മലമൂത്ര വിസർജനത്തിന് സഹായിക്കൽ, ശുചിയാക്കൽ, വസ്ത്രം ധരിപ്പിക്കൽ മുതലായവ മനം മടുപ്പിക്കുന്നതും കായിക അധ്വാനം ഏറെ ആവശ്യമുള്ളതുമാണ്. മിക്കപ്പോഴും സ്ത്രീകളാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നത്. പുരുഷന്മാർ പൊതുവെ സാമ്പത്തിക കാര്യങ്ങൾ, ആശുപത്രി ചികിത്സാ ക്രമീകരണങ്ങൾ, സാധനങ്ങൾ വാങ്ങി നൽകൽ തുടങ്ങിയ താരതമ്യേന ഭാരം കുറഞ്ഞ ജോലികൾ ചെയ്യുന്നു. അരികിൽ നിന്നായാലും അകലത്തിൽ നിന്നായാലും ചെയ്യുന്ന വയോധിക സംരക്ഷണ പ്രവൃത്തി വളരെ ഉത്തരവാദിത്വം ഉള്ളതാണ്. ലോകാരോഗ്യ സംഘടനയുടെ വയോധികരെ പരിചരിക്കുന്നത് സംബന്ധിച്ചുള്ള ദീർഘകാല സമീപന നയരേഖയിൽ പ്രതിഫലം കൂടാതെയോ പ്രതിഫലം പറ്റിയോ പ്രവർത്തിക്കുന്ന പരിചാരകരെ ശാക്തീകരിക്കുന്നതിന് പരിശീലന പദ്ധതികളും സഹായ ഉപകരണങ്ങളും ഉപയോഗിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ സംഘടനയുടെ ആഗോളതല റിപ്പോർട്ടിലെ കണ്ടെത്തലിൽ പരസഹായം ആവശ്യമുള്ള വയോധികരെയും ശിശുക്കളെയും സംരക്ഷിക്കുന്നതിനായി ഭവനങ്ങളിൽ ഒതുങ്ങിക്കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്ക് പുറമേയുള്ള സ്ഥിര സ്വഭാവ ജോലികൾ സ്വീകരിക്കാൻ കഴിയാതെ വരുന്നു. തന്മൂലം സാമ്പത്തിക ശക്തിയില്ലാതെ വരികയും ഭാവി ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ജീവിത നിലവാര ആരോഗ്യ പരിപാലന കാര്യങ്ങളിലെ അപര്യാപ്തതകളും സാമൂഹ്യ ജീവിതത്തിൽ അംഗീകാരത്തിന് കുറവും ഉണ്ടാകുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. വയോജന പരിചാരകരുടെ ആകുലത അഥവാ ബേൺഔട്ട്. ബേൺഔട്ട് എന്ന ആംഗലേയ പദത്തിന് തത്തുല്യമായി ഉപയോഗിക്കാൻ ആകുലത എന്ന പദം പര്യാപ്തമാകയില്ല. 1970s കൂടുതൽ പ്രചാരം ലഭിച്ച ബേൺഔട്ട് എന്ന പദം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അമിതമായ പിരിമുറുക്കത്താൽ ശാരീരിക, മാനസിക, വൈകാരിക, ആത്മീക തലങ്ങളിലുണ്ടാകുന്ന കഠിനമായ തളർച്ചയാണ് വിവക്ഷിക്കുന്നത്. ബേൺഔട്ട് ഊർജം ചോർത്തിക്കളയുകയും ജീവിതത്തിന്റെ കാര്യക്ഷമതയും കർമ്മശേഷിയും ഉൽപാദനക്ഷമതയും ഇല്ലാതാക്കി വ്യക്തികളെ നിസ്സഹായരും ആശയറ്റവരും നിഷ്ക്രിയരുമാക്കി തീർക്കുന്നു. ഇത് ഭവനത്തിലും പ്രവർത്തന മേഖലകളിലും സാമൂഹ്യ ജീവിതത്തിലും ബന്ധങ്ങളിലും പ്രതിഫലിക്കുന്നു. ബേൺഔട്ട് ശരീരത്തിൽ സ്ഥായിയായ മാറ്റങ്ങൾ വരുത്തുകയും ബലഹീനപ്പെടുത്തി രോഗാതുരമാക്കുകയും ചെയ്യുന്നു. യഥാസമയം ആവശ്യമായ ശാരീരിക, മാനസിക, വൈകാരിക പിന്തുണ ലഭിച്ചില്ല എങ്കിൽ വയോജന പരിചാരകരുടെ പിരിമുറുക്കം വർദ്ധിക്കുകയും അത് വിഷണ്ണത, ഉത്കണ്ഠ മുതലായവ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആകുലതയ്ക്ക് അഥവാ ബേൺഔട്ടിന് കാരണമായ ജൈവ ശാസ്ത്രീയ കാരണങ്ങൾ: വയോധികരുടെ പ്രവചനാതീതമായ രോഗകാല ദൈർഘ്യം, ഉദാഹരണം പാർക്കിൻസോണിസം, അൾഷിമേഴ്സ് ഡിസീസ്, ഡിമെൻഷ്യ, പാരാലിസിസ്. രോഗങ്ങളുടെ ബഹുലത: പരിചാരകരുടെ ഉറക്കമില്ലായ്മയും ഉറക്കത്തിന് സമയമില്ലായ്മയും, അനാരോഗ്യകരവും സമയം തെറ്റിയുമുള്ള ഭക്ഷണക്രമം, ജലപാനത്തിലെ കുറവ്, ശാരീരിക ബലഹീനതകൾ. മാനസിക കാരണങ്ങൾ: വയോധികരുടെ സൗഖ്യത്തിൽ ശുഭാപ്തി വിശ്വാസമില്ലായ്മ, വയോധികരുടെ സഹകരണമില്ലായ്മയും പ്രതിഷേധാ മനോഭാവവും, മാനസിക വിശ്രമത്തിനും സാമൂഹ്യ ബന്ധങ്ങൾക്കും അവസരം ലഭിക്കാത്ത ജോലിഭാരം, വിവിധമായ ഉത്തരവാദിത്തങ്ങളും ജോലികളും പരസഹായം കൂടാതെ ചെയ്യേണ്ടി വരുന്നത്, കഠിനമായ അമിത ജോലിഭാരം വഹിക്കുവാനും സഹിക്കുവാനും മാനസിക കെൽപ്പില്ലായ്മ, ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണത കൈവരിക്കാനുള്ള അമിത താൽപര്യം, തന്റെ പ്രവൃത്തിയിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധം. സാമൂഹിക കാരണങ്ങൾ: സാമൂഹ്യമായി ഒറ്റപ്പെട്ട് കഴിയേണ്ട അവസ്ഥ, ജോലിഭാരം ലഘൂകരിക്കാൻ സഹായികൾ ഇല്ലാതിരിക്കുക, ചെയ്യുന്ന സേവനത്തിന് ആവശ്യമായ പരിശീലനത്തിന്റെ അഭാവം, സാമ്പത്തിക പ്രശ്നം, സാംസ്കാരിക പശ്ചാത്തലം, കുടുംബത്തിലെ അംഗസംഖ്യയും ബന്ധങ്ങളിലെ നിലവാരവും. ആകുലത അഥവാ ബേൺഔട്ട് ഉളവാക്കുന്ന പ്രശ്നങ്ങൾ: ശാരീരിക ബലഹീനത, ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയുക, അടിക്കടി ഉണ്ടാകുന്ന രോഗങ്ങൾ, രോഗങ്ങൾ ഉണ്ടായിട്ടും

0: അറിയാതിരിക്കൽ, ഭക്ഷണം, ഉറക്കം മുതലായവയിലുണ്ടാകുന്ന ദോഷകരമായ ശൈലിമാറ്റം, വിഷണ്ണത, ഉത്കണ്ഠ, അമിത വിഷാദം, ഏകാന്തത, പെട്ടെന്ന് കോപാകുലരാകുക, ഉത്സാഹം നഷ്ടപ്പെടുക, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറുക, കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിൽ, ബന്ധങ്ങളിൽ അസന്തുലിതാവസ്ഥ, ബന്ധങ്ങളിലെ തകർച്ച, സംരക്ഷകരുടെ ജീവിത നിലവാരം താണുപോവുക, ആകുലത അഥവാ ബേൺഔട്ട്, എങ്ങനെ അതിജീവിക്കാം. ജൈവശാസ്ത്രീയ കാര്യങ്ങൾ: രോഗപരിശോധനയും ആരോഗ്യ പരിപാലനവും ക്രമമായും ചിട്ടയായും നടത്തുക. ശരീരഭാരം സന്തുലിതമായി നിലനിർത്തുക. ശാരീരിക ക്ഷമത നിലനിർത്തുക. ആരോഗ്യകരമായ ഭക്ഷണരീതി അനുവർത്തിക്കുക. ധാരാളം ജലം കുടിക്കുക. മതിയായ നല്ല ഉറക്കം ഉറപ്പുവരുത്തുക. ആവശ്യമായ വ്യായാമം ചെയ്യുക. മദ്യപാനം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഒഴിവാക്കുക. ഹോമിയോപ്പതിയിൽ വളരെ നല്ല ചികിത്സ ബേൺഔട്ട് അഥവാ ആകുലതയ്ക്ക് ലഭ്യമാകും. ഒരു ഹോമിയോ ഡോക്ടറുടെ സഹായത്തോടുകൂടി അവയെ ഉപയോഗിക്കാം. ശാരീരിക ബലഹീനതയ്ക്ക് ആസിഡ് ഫോഴ്സ്, ചൈന മുതലായ മരുന്നുകൾ വളരെ ഫലപ്രദമാണ്. ഉറക്കമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കോക്കുലസ് ഇൻഡിക്കസ്, കാലിഫോസ്, പാസിഫ്ലോറ മുതലായ ഹോമിയോ മരുന്നുകളും വളരെ ഫലപ്രദമാണ്. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒരു ഹോമിയോ ഡോക്ടറുടെ സഹായത്തോടുകൂടി ഹോമിയോപ്പതിക് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. സന്ധികളിലെ ബലക്ഷയം മുതലായവയ്ക്ക് ബ്രയോണിയ, റെസ്റ്റോക്സ്, കൽക്കേരിയ ഫ്ലോർ, കൽക്കേരിയ ഫോസ്, തൂജ, ഗോയാക്കം, റൂട്ട എന്നീ മരുന്നുകളും വളരെ ഫലപ്രദമാണ്. മാനസിക കാര്യങ്ങൾ: മനസ്സിനെ ശാന്തമായി സൂക്ഷിക്കുക. ശാന്തമായ മനസ്സ് വെല്ലുവിളികളെ അതിജീവിക്കാൻ പര്യാപ്തമായ ആയുധമാണ്. വൈകാരിക പിന്തുണ ലഭ്യമാക്കുക. നന്മ പ്രവൃത്തികളിൽ പങ്കെടുക്കുക. വൈകാരിക പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. സുഹൃത്ത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിയും ഇഷ്ടവിനോദങ്ങളിൽ പങ്കെടുത്തും വൈകാരിക ആരോഗ്യം ഉറപ്പുവരുത്തുക. ഓമന വളർത്തുമൃഗങ്ങളുമായി സമയം ചിലവഴിക്കുക. ചുമതലകൾ നിറവേറ്റുന്നതിൽ ലളിതമായ മാർഗങ്ങൾ അവലംബിക്കുക. സ്വയം സന്തുഷ്ടരായിരിക്കാൻ ശ്രമിക്കുക. മാനസിക വിശ്രമത്തിനും പുനരുജ്ജീവനത്തിനും സമയം കണ്ടെത്തുക. ഉദാഹരണം യോഗ, ധ്യാനം മുതലായവ. ആത്മീക പരിപോഷണത്തിന് ശ്രദ്ധിക്കുക. വയോധികരെ പരിചരിക്കാൻ ആവശ്യമായ മനഃശാസ്ത്ര അറിവും പരിശീലനവും നേടുക. വിപരീത ചിന്തകൾ ഒഴിവാക്കുക. വയോധികരെ പരിചരിക്കുന്നത് കടമ നിറവേറ്റുന്നതിനുള്ള അവസരമായി കാണുക. ചെയ്യുന്ന പ്രവൃത്തിയിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുക. വിഷണ്ണത, ഉത്കണ്ഠ, വിഷാദം, മൂഡ് ചേഞ്ച്, സ്വയം ഒറ്റപ്പെടുത്തുക മുതലായ അവസ്ഥകളിൽ ഒരു ഹോമിയോപ്പതിക് ഡോക്ടറുടെ സഹായത്തോടുകൂടി ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കാം. അവയിൽ വളരെ ഫലപ്രദമായവ ഇഗ്നീഷ്യ, സ്റ്റെഫിസാഗ്രിയ, നാട്രമൂർ, പൾസാറ്റില, മെഡോറിനം, ലൈക്കോപോഡിയം, സെപ്പിയ എന്നിവയാണ്. സാമൂഹിക കാര്യങ്ങൾ: നല്ല സാമൂഹിക ബന്ധങ്ങൾ പുലർത്തുക. ലഭിക്കുന്ന സഹായങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. ജീവിത പങ്കാളിയോട് കൂടുതൽ അടുത്ത ബന്ധം പുലർത്തുക. സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നല്ല സൗഹൃദം പുലർത്തുക. വിപരീത ചിന്താഗതിക്കാരോടുള്ള ബന്ധം കുറയ്ക്കുക. ദിവസവും കുറേ സമയം എല്ലാവിധ പ്രവൃത്തികളിൽ നിന്നും ഒഴിവ് കണ്ടെത്തുക. അമിത ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക. വയോജന പരിചരണം കുടുംബാംഗങ്ങളുമായി പങ്കിട്ട് ചെയ്യുക. സമൂഹത്തിന്റെ ഉത്തരവാദിത്വം: വയോജന പരിചാരകരുടെ സേവനത്തെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. വയോജന പരിചാരകർക്ക് സംരക്ഷണം ആവശ്യമാണെന്നത് തിരിച്ചറിയുക.
1: വയോജനങ്ങളെ പരിചരിക്കുന്നവർ അനുവർത്തിക്കേണ്ട ആരോഗ്യചര്യകൾ: തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജീസ്പർ സൂസൻ ജോൺ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ

0: റാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി യുഎസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലൻഡും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയ്ക്ക് ഒപ്പമായിരുന്നു സന്ദർശനം. യോഗികർത്തയിൽ സ്ഥിതി ചെയ്യുന്ന വാസ്തുവിദ്യാ വിസ്മയമായ പ്രാംബാനൻ ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ്. അവിസ്മരണീയവും ആത്മീയമായി ആഴമാർന്നതുമായ അനുഭവവുമാണ് പ്രാംബാനൻ സന്ദർശനമെന്ന് ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾ വീക്ഷിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാംസ്കാരിക ബന്ധത്തെ ഇത് പ്രതിഫലിപ്പിക്കും.
1: ഭാരത് ഇന്തോനേഷ്യ മിത്രതാ മജബൂത് കരനെ ഹം ദോനോ ദേശോ കെ നാഗരികോ കെ കല്യാൺ ഓർ ദോനോ ദേശോ കെ തേജ് വികാസ് കെ ലിയേ പരമാത്മാ സെ പ്രാർത്ഥന കീ ഹൈ ഓർ ആജ് ഉനോനെ മുസ്സേ പ്രോമിസ് ലിയാ ഹൈ കി 29 കെ പഹലെ ഇസ് കാം കോ ഹം കർ ലെങ്കേ ഓർ ആപ്കോ ദുബാരാ ആനാ ഹൈ മൈ ആപ്കോ വാദാ കർതാ ഹൂം കി മൈ ഇസ്കെ പുനർനിർമാണ കെ ബാദ് ജറൂർ യഹാ ആഊംഗാ.
0: ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരുന്നു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഇന്നലെ ഉഭയകക്ഷി ചർച്ചകളും നടത്തി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം പങ്കെടുക്കും. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരു പ്രധാനമന്ത്രിമാർക്കുമിടയിൽ നടക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കും. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരവുമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ഇന്നത്തെ മന്ത്രിസഭാ യോഗം വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്.
0: മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. രാവിലെ 6 മണിയോടെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇടവിട്ട് ഉണ്ടാകുന്ന മഴ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. NDRFും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. മന്ത്രിമാരായ ടി സിദ്ദിഖ്, എ.പി. അനിൽകുമാർ എന്നിവർ ഇന്നലെ രാത്രിയോടെ സ്ഥലത്തെത്തി ഏകോപനം നിർവഹിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ മണ്ണിടിച്ചിൽ സ്ഥലം സന്ദർശിക്കും. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് രാജ്യത്തെ വിവിധ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും കാലവർഷം ദുർബലമാകുന്നതിന്റെ ആഘാതം സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ഖാരിഫ് സീസണിൽ എൽനിനോ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപടികൾ ഉറപ്പുവരുത്തുന്നതായും സെക്രട്ടറിമാർ യോഗത്തിൽ അറിയിച്ചു.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മഹാരാഷ്ട്രയിലെ കനത്ത മഴയും വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യവും സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി സംസാരിച്ച് വിലയിരുത്തി. ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ മഹാരാഷ്ട്ര സർക്കാരിന് സാധ്യമായ എല്ലാ സഹായവും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ മഴയാണ് മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി താക്കൂർ, സെക്രട്ടറി അനിൽ മാലിക് എന്നിവർ പങ്കെടുത്തിരുന്നു. സംയുക്ത പ്രസ്താവന അംഗീകരിക്കുന്നത് പ്രധാന സമ്മേളനത്തിൽ വെച്ചാണ്. തുടർന്ന് ബ്രിക്സ് യോഗത്തോടനുബന്ധിച്ച് ഒരുക്കിയ പ്രദർശനം സമ്മേളന പ്രതിനിധികളായ മന്ത്രിമാർ സന്ദർശിക്കുന്നുണ്ട്. ഗ്രാമീണ വികസനം, ശാസ്ത്രം, സാങ്കേതികം, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, പോഷകാഹാരം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളാണ് പ്രദർശനത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കും. നാളെയാണ് പരിപാടിയുടെ സമാപനം.
1: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പുയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവെ, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് അവസാന എട്ടിലേക്ക് മുന്നേറിയത്. അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്നാണ് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ കടന്നത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 സ്വിറ്റ്സർലൻഡിന്റെ ജയം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഈജിപ്തിനെ 2-3 തകർത്താണ് അർജന്റീന ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ മൂന്നാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിലും പരിസരങ്ങളിലുമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി ദുർബലപ്പെടുത്തുകയാണ് സൈനിക നീക്കത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് US അറിയിച്ചു. ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമൂസിലെ ഇടപെടലുകൾ അംഗീകരിക്കില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ സൈനിക കമാൻഡ് അറിയിച്ചു. ഇതിനിടെ താൽക്കാലിക കരാർ പ്രകാരം ഇറാന് എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതി അമേരിക്ക റദ്ദാക്കി. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചതായി പോലീസ് അറിയിച്ചു. പോലീസും സൈന്യവും CRPFും സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സംഭവം. പ്രദേശത്തുനിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ജമ്മുകശ്മീർ ഭരണകൂടം. രജിസ്ട്രേഷൻ, നിശ്ചയിച്ച തീയതികൾ, പ്രതിദിന തീർത്ഥാടക പരിധി എന്നിവയിൽ സുപ്രീംകോടതി നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി US. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലൻഡും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി 102.7 മഞ്ചേരി FM.

ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പുകളെ തുടർന്ന് ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരം നിലയം റിലേ പരിപാടികളിൽ. 5:45 ഞാറ്റുവേല. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. നിങ്ങളിപ്പോൾ കേട്ടത് ഈ നിലയം ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി 102.7 മഞ്ചേരി FM ഗാനാമൃതം. ഇന്നീ പരിപാടിയിൽ ജോൺസൺ മാസ്റ്റർ ഈണം നൽകിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സ്നേഹസാഗരം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് വേണുഗോപാലും ചിത്രയും ചേർന്ന്. കൈതപ്രത്തിന്റെ വരികൾ

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: ഗാനാമൃതത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജോൺസൺ മാസ്റ്റർ ഈണം നൽകിയ ഗാനങ്ങളാണ്. ഇനി കിരീടം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് MG ശ്രീകുമാർ. വരികൾ കൈതപ്രം.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
4: ഗാനാമൃതത്തിൽ നിങ്ങൾ കേൾക്കുന്നത് ജോൺസൺ മാസ്റ്റർ ഈണം നൽകിയ ചലച്ചിത്ര ഗാനങ്ങളാണ്. ഇനി പക്ഷ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസ്, കെ ജയകുമാറിന്റെ വരികളാണ്.

ഇനി വേണുഗോപാലും ചിത്രയും സംഘവും പാടിയത് ചിത്രം സന്ദേശം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ.

0: FM പ്രധാന വാർത്തകൾ.
1: വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ചു. ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ കേന്ദ്രമന്ത്രി എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും അമിത്ഷാ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചു. വയനാട് ദുരന്ത മേഖല മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം സന്ദർശിക്കും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി എത്തുക. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്യുന്നതിന് നടപടി ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മഹാരാഷ്ട്രയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സഹായം ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനാണ് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയത്. മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിന്റെ ചരമവാർഷികത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു ആദരാഞ്ജലി അർപ്പിച്ചു. സാമൂഹിക നീതി, ജനാധിപത്യ മൂല്യങ്ങൾ, ദേശീയ താൽപര്യം എന്നിവയോട് ചന്ദ്രശേഖറിന് ഉണ്ടായിരുന്ന പ്രതിബദ്ധത വിലമതിക്കാനാവാത്തതാണെന്ന് കിരൺ റിജ്ജു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടേതാണ് നടപടി. മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിക്കെതിരെ വ്യാജ പോസ്റ്റർ നിർമ്മിച്ച് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. ശൈലൻ കണ്ണൻ എന്ന ഫേസ്ബുക്ക് ഐ ഡി ഉപയോഗിക്കുന്ന ആൾക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ ഒന്നാം സമ്മാന തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാന തുക 30 കോടിയാക്കി. 50 ലക്ഷമായിരുന്ന മൂന്നാം സമ്മാനം 25 ലക്ഷമാക്കി. സമ്മാന ഘടനയിൽ മാറ്റം വരുത്തി.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
4: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
7: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
1: ട്രെയിൻ നമ്പർ 1205 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19. ട്രെയിൻ നമ്പർ 2213 ലോകമാന്യ തിലക് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:29. ട്രെയിൻ നമ്പർ 1634 മംഗലൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54. ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ആറാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, കലവൂർ ബി സി. സംവിധാനം റൂബി ബാബു.

0: ഒടുക്കം രേഖാമാഡത്തിനെ വിളിച്ച് 4 മണിക്കൂറിന് ശേഷമുള്ള ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ഒപ്പിച്ചു എന്നാ തോന്നുന്നേ.
1: മെട്രോയുടെ യെല്ലോ ലൈൻ സ്റ്റാർട്ട് ആയല്ലോ, അപ്പോ ഇത്തിരി ട്രാഫിക് കുറയുമായിരിക്കും അല്ലേ?
0: എവിടെ, ചന്ദ്രി സാറിനൊപ്പം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 കഴിഞ്ഞു. അന്നും ബാംഗ്ലൂരിലെ ട്രാഫിക് ഇതുപോലെയൊക്കെ തന്നെയാ.
1: 10 വർഷമായോ ഭുജംഗണ്ണൻ ഈ കമ്പനി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്?
0: അതെ, അന്ന് പക്ഷേ ഓഫീസ് ഇപ്പോഴത്തെ ഇന്ദിരാനഗറിലായിരുന്നില്ല, ബൊമ്മനഹള്ളിയിലായിരുന്നു. പിന്നീടാണ് മാറിയത്.
1: ആട്ടെ, ചന്ദ്ര സാർ എന്താ ഇങ്ങനെ ഉറ്റം തെടിയിട്ട് നടക്കുന്നെ? വല്ല പ്രേമനൈരാശ്യവും മറ്റോ ആണോ?
0: ഹേയ്, സാറിന് ജോലി വിട്ട് വേറൊരു കാര്യവും ചെയ്യാൻ താല്പര്യമില്ല. കുറച്ചു കൊല്ലം മുമ്പ് ഒരു ആലോചനയൊക്കെ വന്ന് കല്യാണം ഏതാണ്ട് ശരിയായതാ. പക്ഷേ
1: എന്തു പറ്റി?
0: കല്യാണം കഴിഞ്ഞതിന്റെ 2-ാം ദിനമോ 3-ാം ദിനമോ ആ കുട്ടി ഇറങ്ങിപ്പോയി. ഒരു പരിചയക്കാരുണ്ടായിരുന്നോ മറ്റോ ആ കേട്ടത്.
1: അയ്യോ, കഷ്ടമായിപ്പോയി. ആ കുട്ടിയെ ഭുജംഗണ്ണൻ കണ്ടിട്ടുണ്ടോ?
0: പിന്നെ കാണാതെ, ഞാൻ തന്നെ അല്ലേ അപ്പോഴും ഡ്രൈവറും പ്യൂണും ഒക്കെ.
1: എന്നിട്ട് ആ കുട്ടി ഇപ്പോ എവിടെ ഉണ്ടെന്നറിയോ?
0: അറിഞ്ഞിട്ടെന്തിനാ, എല്ലാം കഴിഞ്ഞിട്ടിപ്പോ 1 കൊല്ലം എത്ര കഴിഞ്ഞു. ആഹാ, പഴയ കഥ പറഞ്ഞതുകൊണ്ട് നമ്മൾ എത്തിയതറിഞ്ഞില്ല. ഇതാ, ദേ ഈ ബിൽഡിങ്ങിന്റെ 6-ാമത്തെ നിലയിലാണ് ഷൂട്ടിംഗ് ഫ്ലോർ. ഇറങ്ങിക്കോളൂ.
1: ശരി ഭുജംഗണ്ണ.
0: ഓക്കേ.

0: ഷോ, എന്തൊരു ട്രാഫിക്കാ! ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് നമ്മളെ ടൈമിന് തന്നെ എത്തില്ലേ പൂജങ്കണ്ണ?
1: ഇപ്പോഴായിട്ട് ഞാൻ ഒരാളോട് ഒരു ഗ്യാരണ്ടിയും പറയാറില്ല. ബാംഗ്ലൂരിലെ ട്രാഫിക്ക് അത്രയധികം മോശമായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദിൽ നിന്ന് വന്ന ആ മോഡൽ കൊച്ചിന്റെ ഫ്ലൈറ്റ് പോലും മിസ്സായി. അതും 2 മണിക്കൂർ നേരത്തെ ഇറങ്ങിയിട്ട് പോലും. എത്തിയപ്പോഴേക്കും ഗേറ്റ് അടച്ചു.
0: അയ്യോ, എന്നിട്ട് എന്ത് ചെയ്തു?
1: എന്ത് ചെയ്യാൻ,

0: ആ അന്ന, നീ വന്നോ? ഞാൻ വിളിക്കാൻ മൊബൈൽ എടുത്തതേ ഉള്ളൂ.
1: ഒരുവിധം രക്ഷപ്പെട്ടു വരുന്നു എന്ന് പറഞ്ഞാ മതി. ഇനിയും ഷൂട്ട് തീർന്നിട്ടില്ല. ലേറ്റ് ആവുമെന്ന് കണ്ടപ്പോ ചന്ദ്രസാർ തന്നെ എന്നോട് പൊക്കോളാൻ പറഞ്ഞു.
0: എനിക്ക് തോന്നുന്നത് നീ ചന്ദ്രസാറിനെ വിട്ട് ഇനി എങ്ങും പോകൂല്ല എന്നാണ്.
1: അത് കൊള്ളാം. നിനക്ക് വേണ്ടി ലൈഫ് റിസ്ക് എടുത്ത് ഞാൻ സ്പൈ വർക്ക് ചെയ്യുന്നത് പോരാ, എന്നെ കളിയാക്കുന്നു?
0: ഹോ, ചൂടാവല്ലേടോ. നിന്റെ ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്തതല്ല, ഒരു തമാശ പറഞ്ഞതേ ഉള്ളൂ. ദാ, ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് ടേബിളിന്റെ മേലിലിരിപ്പുണ്ട്. നിനക്കിഷ്ടപ്പെട്ട ചീസ് സൂഷിയും സ്പൈസി ഗുവാപ്പഞ്ചും വേഗം കഴിച്ചു.
1: അതെനിക്കിഷ്ടപ്പെട്ടു. ഇന്ന് അന്വേഷണത്തിൽ ചെറിയൊരു മുന്നേറ്റം ഞാൻ നടത്തിയിട്ടുണ്ട്.
0: എന്തു മുന്നേറ്റം?
1: കാര്യസ്ഥ ഭുജംഗയ്യനുമായി ചെറിയൊരു ഓപ്പണിംഗ് നടത്താൻ സാധിച്ചു. കാര്യമായ വിവരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ആൾക്കെല്ലാം അറിയാമെന്ന് മനസ്സിലായി. ഇനി സംഗതികള് കുറച്ചുകൂടി എളുപ്പോ?
0: എളുപ്പം ആയാ മതി. ഫുഡ് ഡെലിവറി ബോയ്സ് കൊറേ തവണ ഈ ഫ്ലാറ്റിലേക്ക് കയറി ഇറങ്ങും എന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം?
1: യെസ്, യു ഗോട്ട് ഇറ്റ്.

0: അന്നയ്ക്കിന്ന് ഓഫീസിൽ തിരക്കിട്ട പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് പീനിയയിലേക്കുള്ള ഈ യാത്രയിൽ അന്നയെ കൂടെ കൂട്ടിയത്.
1: ഇല്ല ലേഖ മാഡം, പുതിയ ഒരു കോർപ്പറേറ്റ് മീഡിയയ്ക്കുള്ള കൺസെപ്റ്റ് രണ്ട് ദിവസം കൊണ്ട് ഉണ്ടാക്കാവുന്ന ചന്ദ്ര സാർ ചോദിച്ചിരുന്നു.
0: ഹാ, അതിന് രണ്ട് ദിവസം ടൈം ഉണ്ടല്ലോ. പീനി ഇവിടെ നിന്ന് ഇത്തിരി ദൂരം പോകണം. കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ സംസാരിച്ച് വണ്ടി ഓടിക്കാലോ എന്ന് കരുതിയിട്ട.
1: അതിനെന്താ സന്തോഷം?
0: അന്നയ്ക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാ ഞാൻ പറയാൻ പോകുന്നത്. എന്തറിയാനാണോ അന്ന ഈ കമ്പനിയിലേക്ക് വന്നത്, അത് തന്നെയാണ് ഞാൻ അന്നയോട് പറയാൻ പോകുന്നത്.
1: ഞാൻ അത്,
0: ഇറ്റ്സ് ഓക്കെ അന്ന. അന്ന തേടിയെത്തിയത് ആ ഭൂതകാലമാണെന്നറിഞ്ഞതിന് ശേഷം ഞാനും അതേപ്പറ്റി വീണ്ടും ആലോചിച്ചു. ചന്ദ്രുവിന്റെ ഭാര്യ, ഭാര്യ എന്ന് മുഴുവൻ

0: അർത്ഥത്തിൽ പറയാൻ പറ്റില്ല.
1: അതെന്താ?
0: കാരണം വിവാഹം എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിരുന്നില്ല.
1: ഓ,
0: അതിനു മുന്നേ തന്നെ ആ കുട്ടി ഇറങ്ങിപ്പോയി.
1: അയ്യോ,
0: എങ്ങോട്ടാണ് മായയായി മറഞ്ഞതെന്ന് അറിയാൻ എനിക്കും ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രുവിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു.
1: എന്താ?
0: അവളുടെ പുറകെ ആരും പോകരുതെന്ന്. ആ വാക്കു മാനിച്ച് ആരും തന്നെ പിന്നെ ഒരു അന്വേഷണത്തിനും മുതിർന്നില്ല എന്നതാണ് സത്യം. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അന്ന ഈ ദൗത്യവുമായി എത്തിയപ്പോ എനിക്ക് തോന്നുന്നു, ആ കുട്ടി ആരുടെ കൂടെയാണ്, എങ്ങോട്ടാണ് പോയതെന്ന് അറിയണമെന്ന്.
1: ലേഖ മാഡം, എന്തായിരുന്നു ആ കുട്ടിയുടെ പേര്?
0: ഓ, മറന്നു. അവളുടെ പേര് മേഘ. പേരുപോലെ തന്നെ മേഘവർണ്ണത്തിൽ ഒരു സുന്ദരി. അച്ഛന്റെ അമ്മയുടെ ഏക മകൾ. ചന്ദ്രുവിന്റെ ആലോചന വന്നപ്പോ ഒരു എതിർപ്പും അവൾ പ്രകടിപ്പിച്ചിരുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നിറഞ്ഞ സന്തോഷത്തോടെ തന്നെയാണ് മേഘ വിവാഹ മണ്ഡപത്തിലേക്ക് വന്നത്. പൊരുത്തുള്ള ജോഡിയെന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവരും വിലയിരുത്തി.
1: എങ്കിലും മൂന്നാം ദിനം ഇറങ്ങിപ്പോവാൻ എന്തായിരിക്കും കാരണം?
0: അതാണ് അതിശയം. ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും പഠിച്ചു വളർന്ന കുട്ടി. മറ്റൊരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ അത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം മേഘയ്ക്ക് ആ വീട്ടിൽ ഉണ്ടായിരുന്നതാനും. എന്നിട്ടും ഒരു സൂചന പോലും തരാതെ അവൾ ഇറങ്ങിപ്പോയി.
1: ഇനി എന്തെങ്കിലും അപകടം പറ്റിയതാണെങ്കിലോ?
0: ആ വഴിക്കും അന്വേഷണം നടത്തി നോക്കിയിരുന്നു. പക്ഷേ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് മേഘയെ കാണാതായിരിക്കുന്നത്.
1: ഓ,
0: അവളുടെ ഫ്രണ്ട് സർക്കിളിൽ അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല.
1: എന്നിട്ട് പോലീസെ അറിയിച്ചില്ലേ?
0: ഇല്ല, ബോധപൂർവം ഇറങ്ങിപ്പോയതാണെന്ന് മനസ്സിലായപ്പോ മേഘയുടെ അച്ഛൻ തന്നെയാണ് പോലീസിൽ അറിയിക്കേണ്ടെന്ന് പറഞ്ഞത്. അച്ഛനും അമ്മയ്ക്കും അത് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. പിന്നീടാണ് സ്വന്തം മകൾ ചന്ദ്രുവിനോട് ചെയ്ത ചതിക്ക് പരിഹാരം എന്നോണം അവർ ചന്ദ്രുവിനോട് അവരുടെ വീട്ടിൽ നിൽക്കാൻ റിക്വസ്റ്റ് ചെയ്തത്. അതിലിത്തിരി അസ്വാഭാവികത തോന്നാമെങ്കിലും അവരെ രണ്ടുപേരെയും കൂടുതൽ തകർച്ചയിലേക്ക് വിടണ്ടെന്ന് കരുതി ചന്ദ്രു ഇന്നും അവരുടെ കൂടെ തന്നെ നിൽക്കുന്നു, ഒരു മകനെ പോലെ. സോമശേഖരൻ നായരും ഭാര്യയും ചന്ദ്രുവിനെ ഏറ്റെടുത്തു. മകൾ ചെയ്തതിന് പ്രതിവിധി എന്നോണം.
1: ഇതിന്റെ പിന്നില് ഇത്ര വലിയ കഥയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. മകൾ ചെയ്ത തെറ്റിന് പരിഹാരമായി.
0: അതെ, ചന്ദ്രുവിനായി നിരവധി വിവാഹാലോചനകൾ മേഘയുടെ അച്ഛനും അമ്മയും തേടിപ്പിടിക്കാൻ ആരംഭിച്ചെങ്കിലും ചന്ദ്രു അതെല്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഒടുവിൽ അനിയുടെ ചങ്ങാതിയുടെ ചിത്രയുടെ ആലോചന വന്നപ്പോഴാണ് പെൺകുട്ടിയെ കാണാമെന്ന സമ്മതം പോലും ചന്ദ്രു മൂളിയത്. പക്ഷേ അത് ഇങ്ങനെയൊക്കെയായി ഭവിക്കുകയും ചെയ്തു. ഓ, ഇതാ നമ്മൾ ഏകദേശം പീനിയിലെത്തി. കഥയുടെ ബാക്കി വേറൊരു സന്ദർഭത്തിലാവാം.
1: മതി മതി. ലേഖ മാഡം, നമുക്ക് പോവേണ്ടത് 12th ക്രോസ് റോഡ് അല്ലേ? അത് നെക്സ്റ്റ് ആണെന്ന് തോന്നുന്നു.
0: ഹാ, ശ്രദ്ധിച്ച നന്നായി. എപ്പോ വന്നാലും എനിക്കിവിടെ പിശക് പറ്റാറുണ്ട്. ശരി, ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ആറാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്ര

0: ചിത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചിത്ര ദേവിപ്രിയ വി, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്, ഭുജംഗയ്യൻ കലവൂർ ബിസി. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 7-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം കുസൃതിക്കുറിപ്പ് പാടിയത് യേശുദാസ്. PK ഗോപിയുടെ വരികൾക്ക് ടോമിൻ ദെ ജെ തച്ചങ്കരിയുടെ സംഗീതം.
2: വേനൽ പക്ഷി തേങ്ങി പാടി ചെല്ലക്കൂടും കുഞ്ഞും പോയി എന്നെന്നും നിന്നെ കാത്തു കണ്ണി.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമകനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ചിത്ര, ചിത്രം സുന്ദരി കാക്ക, പാടിയത് ചിത്ര. കാര്യപ്രത്തിന് വരികൾക്ക് ജോൺസന്റെ ഈണം.

ചിത്രം മലപ്പുറം ഹാജി മഹാനായ ജോജി. പാടിയത് വേണുഗോപാലും ചിത്രയും ചേർന്ന്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജോൺസന്റെ ഈണം.

ചലച്ചിത്രഗാനങ്ങൾ ഇനി 3 മണിക്ക് കേൾക്കാം. ആകാശവാണി 102.7 മഞ്ചേരി FM.

ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ആദ്യം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പുകളെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണിക്കുള്ള തിരുവനന്തപുരം നിലയം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. ഇപ്പോൾ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് കേൾക്കാം. നാളെ 5:55 വന്ദേ മാതരം, തുടർന്ന് മംഗളവാദ്യം. 6 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ET നിലമ്പൂർ, തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം, ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി, തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി, തുടർന്ന് ചലച്ചിത്ര ഗാനം. 6:55 എഫ് എം ശുഭദിനം, ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരം, ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ, തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യ ജാലകം. ഇതിൽ പ്രമേഹത്തിന്റെ ചികിത്സാരീതികൾ, ഡോക്ടർ പി റാഷ്മ മുഹമ്മദ് സംസാരിക്കുന്നത് കേൾക്കാം. 7:15 ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി, നോവൽ വായന. യോസെ മൗരോ ദേ വാസ്കോൺ സെലോസസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി.

7:30 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ച്ചേരി ആയുരാരോഗ്യം. താരനും പ്രതിരോധവും തിരൂർ ബി പി അങ്ങാടിയിലെ ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷെഫീഖ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. എടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ അങ്ങേ വീട്ടിലേക്ക് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം അരൂർ PK മനോഹരൻ. 7:50 സ്വപ്ന ബാം മൾട്ടി റബ്ബ് കായികലോകം. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവട്ടിപ്പുറം അസബാഗ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൾ ലത്തീഫ് CA സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ വാക്കും പുരളും. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളിയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ഓർമ്മ

തെരഞ്ഞെടുപ്പ്. കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം, രചന ഡോക്ടർ ടി കെ മെഹ്റൂഫ് രാജ്, 13-ാം ഭാഗം, 855-ന് സസ്നേഹം, ഉറൂബിനെ കുറിച്ചുള്ള ഓർമ്മകൾ മകൻ ഇ സുധാകരൻ പങ്കുവയ്ക്കുന്നു. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് നാട്ടുവൃത്താന്തം, തുടർന്ന് മഴവില്ല്.

9:55 ഇന്നത്തെ പരിപാടികൾ എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് ഇഷ്ടഗാനങ്ങൾ. 12 മണിക്ക് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർന്നടക്കം മേഘയുടെ തിരോധാനം, ഒരന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ഡയൽ എ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് നാട്ടുവൃത്താന്തം. 5 മണിക്കുള്ള തിരുവനന്തപുരം നിലയം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. നിങ്ങളിപ്പോൾ കേട്ടത് ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
1: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം
5: എന്നും രാവിലെ 7:00.
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555024.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:03.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510773334.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ.

0: ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: FM പ്രധാന വാർത്തകൾ.
1: ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി VD സതീശനുമായി ഫോണിൽ സംസാരിച്ച് വിശദാംശങ്ങൾ ആരാഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയുള്ള വിജിലൻസ് മാനുവൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് കൂടുതൽ കരുത്ത് പകരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ സന്ദർശിച്ച് വനം മന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടികൾ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. മലപ്പുറം താവന്നൂരിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പത്തനംതിട്ട കടമനിട്ട കല്ലേലിമുക്കിൽ വീട്ടിലെ ലിഫ്റ്റിൽ തലകുടുങ്ങിയ വയോധികൻ മരിച്ചു. 75-കാരനായ മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ശാരീരിക പരിമിതിയുള്ള വ്യക്തിയായിരുന്നു. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമാന തുക വർദ്ധിപ്പിച്ചു. 25 കോടിയിൽ നിന്നും 30 കോടിയായാണ് വർദ്ധിപ്പിച്ചത്. 50 ലക്ഷമായിരുന്ന 3 സമാനം 25 ലക്ഷമാക്കി കുറച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എറണാകുളം മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.
2: FM പ്രധാന വാർത്തകൾ.
1: ട്രെയിൻ നമ്പർ 2269 മംഗലൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:59, ട്രെയിൻ നമ്പർ 1637 ഒഖ എറണാകുളം എക്സ്പ്രസ് 4:07, ട്രെയിൻ നമ്പർ 1634 തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് 4:18 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
3: ട്രെയിൻ സമയം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
1: എന്നും രാവിലെ 7:00.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
0: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.

0: FM പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ബ്രിസ്ക് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികളുടെ പുരോഗതി പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് നിരീക്ഷിക്കാൻ രാജ്യത്തെ ആദ്യമായി ഓപ്പൺ പോർട്ടൽ ആരംഭിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം

0: നമ്പർ ഒന്നാം സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക ഇത്തവണ 30 കോടിയാക്കി. 50 ലക്ഷമായിരുന്ന മൂന്നാം സമ്മാനം 25 ലക്ഷമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ സന്ദർശിച്ച് വനം മന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടികൾ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. മലപ്പുറം തവന്നൂരിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20. ട്രെയിൻ നമ്പർ 1630 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50. ട്രെയിൻ നമ്പർ 1660 മെട്ടേ കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19. ട്രെയിൻ നമ്പർ 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06. ട്രെയിൻ നമ്പർ 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.

നാല് മണിപ്പൂക്കൾ. നാല് മണിപ്പൂക്കൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പമുള്ളത് ഞാനാണ് ഷാജി ജോസഫ്.

0: ഇന്റർനെറ്റ്, വേൾഡ് വൈഡ് വെബ്, ഈ വാക്കുകൾ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. ഇവ രണ്ടും ഒന്നാണോ? മുനീർ ആമയൂർ സംസാരിക്കുന്നു.
1: നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന പദങ്ങളാണ് ഇന്റർനെറ്റും WWW അഥവാ വേൾഡ് വൈഡ് വെബും. കേൾക്കുമ്പോൾ രണ്ട്

0: രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ അറിയുക, ഇവ രണ്ടും ഒന്നല്ല. ഇന്റർനെറ്റ് എന്നാൽ പരസ്പരം ബന്ധപ്പെടുത്തിയിരിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളുടെ കൂട്ടമാണ്. എന്നാൽ വേൾഡ് വൈഡ് വെബ് അഥവാ WWW എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെടുത്തിയിരിക്കുന്ന പ്രമാണങ്ങളുടെ കൂട്ടമാണ്. ടിം ബെർനേഴ്സ്-ലി ആണ് WWW ഉപജ്ഞാതാവ്. നിരവധി വെബ്സൈറ്റുകളും ഫയലുകളുമെല്ലാം WWW ഭാഗമാണ്. വെബിൽ ഓരോ വ്യക്തിയും സ്ഥാപനവും സ്ഥാപിച്ചിരിക്കുന്ന രേഖകളാണ് വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജ്. ഓരോ വെബ്സൈറ്റിനും ഒരു വിലാസമുണ്ടാകും. വേൾഡ് വൈഡ് വെബ് പ്രവർത്തിക്കുവാൻ ആവശ്യമായ സോഫ്റ്റ്വെയറാണ് ബ്രൗസർ. മൊസില്ല ഫയർഫോക്സ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, എഡ്ജ്, ഗൂഗിൾ ക്രോം തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ മാത്രം. എല്ലാ വെബ്സൈറ്റുകളും ആരംഭിക്കുന്നത് WWW എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. വേൾഡ് വൈഡ് വെബ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് ഇത്. ഈ വെബ്സൈറ്റ് WWW ഭാഗമാണ് എന്നർത്ഥം. ഒരിക്കൽ കൂടി പറയാം, ഇന്റർനെറ്റും വേൾഡ് വൈഡ് വെബും ഒന്നല്ല. ഇന്റർനെറ്റ് എന്നാൽ പരസ്പരം ബന്ധിതമായ കമ്പ്യൂട്ടർ ശൃംഖലകളുടെ കൂട്ടമാണ്. WWW അഥവാ വേൾഡ് വൈഡ് വെബ് എന്നാൽ പരസ്പരം ബന്ധിതമായ പ്രമാണങ്ങളുടെ കൂട്ടമാണ്. ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിച്ച് വേൾഡ് വൈഡ് വെബിലെ നിരവധി വെബ്സൈറ്റുകളും മറ്റ് ഫയലുകളും കാണാവുന്നതും പ്രയോജനപ്പെടുത്താവുന്നതുമാണ്.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23
2: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
4: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
8: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
9: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
10: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
11: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
12: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
11: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
13: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
14: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
13: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
14: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
15: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
16: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
15: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
17: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
18: എന്നും രാവിലെ 8:03.
17: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
18: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
19: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

0: 1911 ദക്ഷിണ ധ്രുവം കീഴടക്കാൻ ശ്രമിച്ച രണ്ട് സംഘങ്ങളുടെ അതിജീവനത്തിന്റെ കഥ.
1: അടുത്ത നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന് പ്രവചിക്കാൻ സാധിക്കുമോ? ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഒന്നിനും ഒരു തീർച്ചയുമില്ല. മുന്നോട്ടുള്ള വഴിയിൽ മഞ്ഞു മൂടി കാഴ്ച മറഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇന്ന് മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്ന ജോലിയോ ബിസിനസ്സോ ഒക്കെ കോവിഡ് പോലെയുള്ള അപ്രതീക്ഷിത വെല്ലുവിളികൾക്ക് മുന്നിൽ എങ്ങനെ വേണമെങ്കിലും മാറിമറിയാം. ഇങ്ങനെയുള്ള ഈ കാലത്ത് നിയതമായ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ എന്താണ് മാർഗം? വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾക്ക് ഒറ്റയടിക്ക് വിധേയരാകുകയാണോ പരിഹാരം? എന്താണ് സുനിശ്ചിതമായ വിജയവഴി എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് 1911 തിരിച്ചു പോകണം. ദക്ഷിണ ധ്രുവം കീഴടക്കുക എന്ന ലക്ഷ്യവുമായി രണ്ട് സംഘങ്ങൾ യാത്ര പുറപ്പെടുന്നു. നോർവേക്കാരനായ റോൾഡ് അമുൻസെന്റെ നേതൃത്വത്തിൽ ഒരു സംഘം, ബ്രിട്ടീഷുകാരനായ റോബർട്ട് ഫാൽക്കൺ സ്കോട്ടിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം. വ്യത്യസ്തമായ രണ്ട് രീതികളായിരുന്നു ഇരു സംഘങ്ങളും സ്വീകരിച്ചത്. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ പരമാവധി ദൂരം മുന്നേറുക, പ്രതികൂലമാകുമ്പോൾ ടെന്റിൽ വിശ്രമിക്കുക. ഈ രീതിയിലായിരുന്നു ഫാൽക്കൺ സ്കോട്ടിന്റെയും സംഘത്തിന്റെയും മുന്നേറ്റം. പ്രതിദിനം 20 മൈൽ ദൂരം പിന്നിടുക. കാലാവസ്ഥ എത്ര തന്നെ പ്രതികൂലമായാലും 20 മൈൽ പിന്നിട്ടതിനു ശേഷം

മാത്രം ആ ദിനം വിശ്രമിക്കുക. ഇതായിരുന്നു റോൾഡ് അമുൻസന്റെ രീതി. ഹിമപാതവും കൊടുങ്കാറ്റും ആത്മധൈര്യത്തെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വഴികളിലൂടെ ഇരു സംഘങ്ങളും മുന്നേറിക്കൊണ്ടിരുന്നു. കാലാവസ്ഥ പൊതുവിൽ ശാന്തമായിരുന്ന ചില ദിനങ്ങളിൽ ഫാൽക്കൺ സ്കോട്ടിന്റെ സംഘം 50-60 മൈൽ വരെ പിന്നിട്ടു. അപ്പോഴും റോൾഡ് അമുൻസന്റെ സംഘം 20 മൈൽ ദൂരം മാത്രം താണ്ടി ബാക്കി സമയം വിശ്രമിച്ചു. കാറ്റും മഞ്ഞും രൗദ്രഭാവത്തിലെത്തിയ ദിനങ്ങളിൽ അമുൻസന്റെ സംഘം ധാരാളം സമയമെടുത്ത് വളരെ പണിപ്പെട്ട് 20 മൈൽ ദൂരം സഞ്ചരിച്ചു. അതേസമയം ഫാൽക്കൺ സ്കൂട്ടും സംഘവും കൂടുതൽ സമയം വിശ്രമിച്ചു. ഇവരിൽ ഏത് സംഘമാണ് വിജയിച്ചിട്ടുണ്ടാകുക എന്ന് ഊഹിക്കാമോ? വിജയിച്ചതിന്റെ കഥ പറയാൻ ജീവനോടെ ബാക്കിയായത് ആരാണ് എന്നറിയാമോ? എന്തുതന്നെ സംഭവിച്ചാലും ശരി, പ്രതിദിനം 20 മൈൽ ദൂരം ഞാൻ പിന്നിടുക തന്നെ ചെയ്യും എന്ന നിശ്ചയദാർഢ്യത്തോടെ മുന്നേറിയ റോൾഡ് അമുൻസന്റെ സംഘമാണ് ദക്ഷിണധ്രുവം കീഴടക്കി ചരിത്രത്തിലിടം നേടിയത്. 1911 December 14 അത്. ഏകദേശം 5 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ ഫാൽക്കൺ സ്കോട്ടിനും സംഘത്തിനും ദക്ഷിണധ്രുവത്തിലെത്താനായുള്ളൂ. മാത്രമല്ല, ജീവനോടെ തിരികെ എത്താൻ അവർക്കായില്ല. മടക്കയാത്രയിൽ അന്റാർട്ടിക്കയിലെ തണുത്തുറഞ്ഞ മഞ്ഞുപാളികളിൽ അവർ ഓർമ്മയായി മാറി. ഇനി പറയൂ, വെല്ലുവിളികൾ ഏറെ നിറഞ്ഞ, ഒന്നിനും ഒരു നിശ്ചയവുമില്ലാത്ത, ആശയക്കുഴപ്പങ്ങളും സങ്കീർണതകളും നിറഞ്ഞ ലോകത്ത് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തന്ത്രം എന്താണ്? 20 മൈൽ മാർച്ച് എന്നാണ് അതിനുത്തരം. എന്ത് സംഭവിച്ചാലും ശരി, പ്രതിദിനം 20 മൈൽ മുന്നേറുക, ലക്ഷ്യത്തിലെത്തിയാൽ മാത്രം ബാക്കി സമയം വിശ്രമിക്കുക എന്ന റോൾഡ് അമുൻസന്റെ രീതിയാണ് 20 മൈൽ മാർച്ച് എന്നറിയപ്പെടുന്നത്. അമിതമായ ശുഭാപ്തി വിശ്വാസം കൊണ്ടോ അശുഭാപ്തി വിശ്വാസം കൊണ്ടോ കാര്യമൊന്നുമില്ല. എന്തുതന്നെ സംഭവിച്ചാലും ശരി, മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട് എന്ന മന്ത്രമാണ് വലിയ ലക്ഷ്യങ്ങൾ നേടാനുള്ള ചെറിയ രഹസ്യം. കഴിഞ്ഞ നിമിഷത്തിലെ നിങ്ങളെക്കാൾ കൂടുതൽ മികച്ച പതിപ്പാകണം അടുത്ത നിമിഷത്തിലെ നിങ്ങൾ എന്ന നിശ്ചയദാർഢ്യം ഒരു നാൾ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും.

0: ഹെൽത്ത് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5
1: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
0: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
2: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേ എന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
9: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
10: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി, പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
11: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
12: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഇന്നത്തെ ഗാനം
12: എന്നും രാവിലെ 7:35.
8: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
13: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകൾ.

0: സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: പ്രമേഹ രോഗ നിയന്ത്രണം, ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നു ഡോക്ടർ പി രാഷ്മ മുഹമ്മദ്.
1: ഒരു രോഗിക്ക് തരം ഒന്നാണോ തരം ടു ഡയബറ്റിസ് ആണോ എന്ന് നിർണയിക്കുന്നത് ഒരു പ്രധാന ചികിത്സ ആശങ്കയാണ്. കാരണം തരം ഒന്നുള്ളവർക്ക് ആജീവനാന്തം തുടർച്ചയായി ഇൻസുലിൻ ആശ്രയിക്കേണ്ടി വരുന്നു. തരം രണ്ടുള്ളവർക്ക് ഡയറ്റിലൂടെയോ ഓറൽ ഡ്രഗ്സ് വായിലൂടെ എടുക്കുന്ന ഗുളികകളിലൂടെയോ പ്രമേഹം നിയന്ത്രിക്കാവുന്നതാണ്. കുട്ടിക്കാലം മുതൽ പ്രമേഹമുള്ളവർക്ക് മിക്കവാറും തരം ഒന്ന് ഡയബറ്റിസ് ആവാനാണ് സാധ്യത കൂടുതൽ. പ്രസവകാലത്തുണ്ടാവുന്ന ഡയബറ്റിസിനെ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്നാണ് പറയുന്നത്. ഗർഭകാലത്ത് മിക്കവാറും സ്ത്രീകൾക്ക് ഇൻസുലിൻ പ്രതിരോധം കൂടുന്നു. 2-4% വരെ ഗർഭിണികളിൽ ഇതൊരു താൽക്കാലിക പ്രമേഹാവസ്ഥയായി പരിണമിക്കും. 26% പേരിൽ പിന്നീട് ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹം നിർണയിക്കാൻ രക്തപരിശോധനയാണ് ഉത്തമം. കുറഞ്ഞത് 3 പരിശോധനയെങ്കിലും ചെയ്യണം. 1 വെറും വയറ്റിലുള്ള ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, 2 ഭക്ഷണശേഷമുള്ള പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, 3 HbA1c ലെവൽ. വെറും വയറ്റിലെ പഞ്ചസാരയുടെ അളവ് മനസ്സിലാക്കാൻ കാലത്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി രക്തം പരിശോധിക്കാം. പരിശോധന ചെയ്യുന്നതിന് കുറഞ്ഞത് 8 മണിക്കൂർ നേരം വരെ വയർ കാലിയായിരിക്കണം. രാവിലെ 6 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് പരിശോധന ചെയ്യുന്നതാണ് ഉത്തമം. സാധാരണ 110 mg അല്ലെങ്കിൽ താഴെയായിരിക്കണം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ്. 126 mg മുകളിൽ ആണെങ്കിൽ അത് പ്രമേഹത്തിന്റെ ഒരു മാനദണ്ഡമാണ്. 110-126 ഇടയിലാണെങ്കിൽ അത് പ്രീ ഡയബറ്റിസ് അഥവാ പ്രമേഹ പൂർവാവസ്ഥ എന്ന് പറയും. 2 ഭക്ഷണത്തിന് ശേഷം ചെയ്യുന്ന പരിശോധനയാണ്. 2 മണിക്കൂറിന് ശേഷം നോക്കുന്ന പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, അതിൽ 140 താഴെയാണെങ്കിൽ സാധാരണമായ അളവാണ്. 140-200 ഇടയിലാണെങ്കിൽ അത് പ്രമേഹ പൂർവാവസ്ഥ അഥവാ പ്രീ ഡയബറ്റിസ് ആണ്. 200 മുകളിലാണെങ്കിൽ അത് പ്രമേഹമാണ്. ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് രക്തം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റാൻഡം ബ്ലഡ് ഷുഗർ എന്ന് പറയും. ഇത്തരത്തിൽ പരിശോധിക്കുമ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് 200 കൂടുതലാണെങ്കിൽ പ്രമേഹമാകാം. ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പ്രമേഹമാണെന്ന് സ്ഥിരീകരിക്കാം. എന്നാൽ ലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിൽ രക്തം വീണ്ടും പരിശോധിക്കണം. അതായത് നമുക്ക് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന ടെസ്റ്റ് ചെയ്യാം. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിൽ പഞ്ചസാര പാനീയം കുടിക്കുന്നതിന് 2 മണിക്കൂർ ശേഷവുമുള്ള പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുന്നു. 200 മുകളിലാണെങ്കിൽ പ്രമേഹമാണ്. HbA1c ലെവലാണ് 3 പരിശോധന. പ്രമേഹം നിയന്ത്രണത്തിലാണോ എന്ന് വിലയിരുത്താൻ ഫലപ്രദമായ പരിശോധനയാണ് ഇത്. 3 രക്തത്തിലെ ഗ്ലൂക്കോസ് നിലയെക്കുറിച്ച് കൃത്യമായ ധാരണ ഈ പരിശോധന നൽകും. ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിനിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ് നമുക്ക് വിലയിരുത്താം. ഇത് 5.7 കുറവായിരിക്കണം. 6.4 മുകളിലാണെങ്കിൽ പ്രമേഹമാണ്. ഇതിന് 2 ഇടയിലാണെങ്കിൽ പ്രമേഹ പൂർവാവസ്ഥ അഥവാ പ്രീ ഡയബറ്റിസ് ആണ്. ഈ HbA1c അളവ് പ്രമേഹ രോഗികളിൽ 7 കുറവായി നിലനിർത്തണം. പ്രമേഹം നിയന്ത്രണത്തിലാണെങ്കിൽ HbA1c 6 നോക്കണം. നിയന്ത്രണമല്ലാത്ത പ്രമേഹമാണെങ്കിൽ 3 കൂടുമ്പോൾ പരിശോധിക്കണം.
2: ദിവസവും കാലത്ത് 6:35
3: തിമിരത്തിന്റെ സ്കിത് ഉണ്ടോന്നൊരു സംശയം.
4: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന

0: വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
2: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
3: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
3: എന്നും രാവിലെ 7:00.
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
6: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35.
8: തിമിരത്തിന്റെ അസ്കിതണ്ടോന്നൊരു സംശയം.
9: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
10: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: യോ, ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
12: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
11: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
13: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
11: തന്നെയോ? അതേതായാലും നന്നായി.
13: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
11: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
14: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: ഇപ്പോൾ ചില കാർഷിക അനുബന്ധ വാർത്തകൾ കേൾക്കാം.
1: കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിന് ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസിംഗ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിന്റെ 33% വരെ, അതായത് പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാം. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കാർഷിക അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപം ബാങ്ക് ലോൺ വഴി ലഭ്യമാക്കി വായ്പകൾക്ക് പലിശയിൽ ഇളവ് നൽകുന്ന പദ്ധതിയായ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അഥവാ AIF എന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് 7 വർഷം വരെ 6% പലിശ നിരക്കിൽ ലോൺ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിൽ ഒരു ഗുണഭോക്താവിന് ഒരു സംരംഭത്തിന് പരമാവധി 2 കോടി രൂപ വരെ ലഭ്യമാകും. ഒരാൾക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിലായി 25 സംരംഭങ്ങൾക്ക് വരെ ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം. പ്രാഥമിക സംസ്കരണ കേന്ദ്രങ്ങൾ, പാക്ക് ഹൌസുകൾ, കൂൺ കൃഷി, ഹൈഡ്രോപോണിക് ഫാമിംഗ്, കൃത്യത കൃഷിക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വെയർഹൌസ്, പോളിഹൌസ്, റീഫർ വാൻ, ശാസ്ത്രീയമായി പഴം പഴുപ്പിക്കുന്ന മുറികൾ, യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്ന കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ, കാർഷിക നഴ്സറികൾ, ജൈവവള ഉൽപാദനം, കാർഷിക ഡ്രോണുകൾ, ഇ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള വിതരണ ശൃംഖല, സംഭരണ കേന്ദ്രങ്ങൾ, ഗുണനിലവാര കേന്ദ്രങ്ങൾ, വിളഭൂമിയിലും വിളവെടുപ്പിനുമുള്ള യന്ത്രങ്ങൾ, തേൻ സംസ്കരണം, പട്ടുനൂൽ

കൃഷി, കാർഷിക പമ്പുകൾ, നിലവിലുള്ള പമ്പുകളുടെ സൗരോർജ്ജവൽക്കരണം തുടങ്ങിയവയ്ക്ക് അനുവദിക്കുന്ന ലോണുകൾക്കാണ് പലിശയിൽ ഇളവ് നൽകുന്നത്. ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഇതിനു പുറമെ കൃഷി, വ്യവസായ, വാണിജ്യ വകുപ്പുകളിൽ നിന്നും വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ വഴി സബ്സിഡിയും ലഭ്യമാവും. കൃഷിവകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ, സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ, PM കുസും, വ്യവസായ വാണിജ്യ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് മൂലധന നിക്ഷേപത്തിനുള്ള സബ്സിഡി, നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന ടെക്നോളജി മിഷൻ ഓൺ കോക്കനട്ട് തുടങ്ങിയ പദ്ധതികൾ AIF പദ്ധതിയുമായി ബന്ധിപ്പിക്കുമ്പോൾ പരമാവധി സബ്സിഡിക്ക് പുറമെ 6% പലിശ സബ്സിഡി കൂടി ലഭിക്കുന്നു. ഈ പദ്ധതി 2026 സെപ്റ്റംബർ വരെയുള്ള ലോണുകൾക്കാണ് ലഭ്യമാകുന്നത്. നിലവിൽ കാർഷിക മേഖലയിൽ എടുത്തിട്ടുള്ള ലോണുകളും ഈ പദ്ധതിയിലേക്ക് മാറ്റാം. കൂടുതൽ വിവരങ്ങൾക്കും സബ്സിഡി ആനുകൂല്യത്തിനും കൃഷിഭവനുമായോ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായോ ജില്ലാ കൃഷി ഓഫീസുമായോ ബന്ധപ്പെടാം. 7907430240 അല്ലെങ്കിൽ 8137080197 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പറുകൾ വീണ്ടും പറയാം. 7907430240 8137080197.

0: താരനും പ്രതിരോധവും. ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നു തിരൂർ ബി പി അങ്ങാടിയിലെ ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷെഫീഖ്.
1: നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പരസ്യത്തിൽ ഒരു നായകനോ നായികയോ നല്ല കറുപ്പ് ഡ്രസ്സിട്ട് വരുന്നു. അവർ മുടി ചെയ്യുമ്പോഴോ തലയിൽ തൊടുമ്പോഴോ തല അട്ടുമ്പോഴോ അവരുടെ കഴുത്തിലോ ബാക്കിലോ ഒക്കെ വെളുത്ത പൊടി കാണുന്നു. പെട്ടെന്ന് ഇത് അവരുടെ കോൺഫിഡൻസിനെയോ വൃത്തിയോ ഒക്കെ ബാധിക്കുന്നു. അങ്ങനെ അവർ ഒരു കോൺഫിഡൻസ് കുറഞ്ഞ രീതിയിൽ നിൽക്കുന്ന സമയത്ത് സ്ക്രീനിൽ പെട്ടെന്ന് ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂവിൻ്റെയോ ഒരു ഹെയർ ഓയിലിൻ്റെയൊക്കെ പരസ്യം വരുന്നു. ഇന്ന് ഭൂരിഭാഗം പേരും നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് താരൻ. ഏത് പ്രായത്തിലുള്ളവരെയും അലട്ടുന്ന ഈ പ്രശ്നം, നേരത്തെ പറഞ്ഞതുപോലെ ഡ്രസ്സിലോ മുഖത്തിലോ ഒക്കെ വെള്ളപ്പൊടി കാണുകയോ ചൊറിച്ചിലനുഭവപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മനുഷ്യചർമ്മത്തിൽ സ്നേഹഗ്രന്ഥികൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്, സെബാഷ്യസ് ഗ്ലാൻഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ പ്രവർത്തനത്തിൽ താളപ്പിഴ ഉണ്ടാകുമ്പോഴോ കൂടുതലായി സെബം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ ഇത് പൊഴിയുന്നതാണ് താരൻ എന്ന് പറയുന്നത്. പുരികത്തിൽ, കൺപോളയിൽ, മൂക്കിൻ്റെ വശങ്ങളിൽ, ചെവിയുടെ പിറകുവശത്ത്, തോളിൽ, നെഞ്ചിൽ, തുടയിടുക്കിലെല്ലാം ചില ആളുകളിൽ താരന് കണ്ടുവരാറുണ്ട്. ശരീരത്തിൽ എണ്ണമയം കൂടുതലുള്ളവർ, സ്ട്രെസ് കൂടുതലുള്ളവർ, മുടിക്കും തലക്കും വേണ്ട രൂപത്തിൽ കെയർ കൊടുക്കാത്തവർ, ഡ്രൈ സ്കിൻ ഉള്ളവർ, തലക്ക് വിയർപ്പ് കൂടുതലുള്ളവർ, അമിതമായി ഷാംപു ഉപയോഗിക്കുന്നവർ, ചില ഹെയർ ഡ്രയറുകൾ ഉപയോഗിക്കുന്നവർ, ചില ജെല്ലുകൾ ഉപയോഗിക്കുന്നവർ, ഇവരിലെല്ലാം താരന് കണ്ടുവരാറുണ്ട്. വരണ്ട ചർമ്മമുള്ളവരിലും അമിതമായി ഓയിലി സ്കിൻ ഉള്ളവരിലും ഒരുപോലെ താരൻ കാണാറുണ്ട്. താരനുള്ളവർ അതിൽ നിന്നും പൂർണ്ണ മോചനം നേടാൻ ചിട്ടയായ ജീവിത രീതികൾ പിന്തുടരുകയും സ്ട്രെസ് പരമാവധി ഒഴിവാക്കുകയും ചെയ്യണം. അമിതമായി താരനുള്ളവർ ധാരാളമായി വെള്ളം കുടിക്കണം. ഹെയർ ജെല്ലുകൾ, ഹെയർ സ്പ്രേ തുടങ്ങിയ സ്റ്റൈലിഷ് പ്രോഡക്റ്റുകളുടെ അമിതമായ ഉപയോഗം പരമാവധി ഒഴിവാക്കണം. കുളി കഴിഞ്ഞതിന് ശേഷം തലയിൽ എണ്ണ തേക്കുന്ന ശീലം ഒഴിവാക്കണം. പരമാവധി കുളിക്കുന്നതിന് മുമ്പ് തന്നെ തലയിൽ എണ്ണ തേക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് തലയോട്ടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാനായി കറ്റാർവാഴയുടെ ജെല്ല് തലയിൽ തേക്കുന്നത് നല്ലതാണ്. ഇത് മോയ്സ്ചറൈസർ എഫക്റ്റ് കിട്ടാൻ വേണ്ടി സഹായിക്കും. ആപ്പിൾ സിഡർ വിനേഗർ വെള്ളവും ചേർത്ത് തുല്യ അളവിൽ 1:1 റേഷ്യോയിലെടുത്ത് ഷാംപു ഉപയോഗിക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ് തലയിൽ പുരട്ടുന്നത് തലയുടെ പി എച്ച് ലെവൽ കറക്റ്റ് ആക്കുന്നതിനും ഡാൻഡ്രഫിൻ്റെ ഗ്രോത്ത് കുറക്കുന്നതിനും ഫംഗൽ ഇൻഫെക്ഷൻ പ്രതിരോധിക്കുന്നതിനും സഹായിക്കും.

0: ധാരാളം വാഗ്ദാനങ്ങൾ നൽകുന്നവർ ഒരു വാഗ്ദാനങ്ങൾ പോലും പാലിക്കുന്നില്ല. ഇത് തോമസ് മുള്ളറുടെ വാക്കുകളാണ്. അമിത പ്രതീക്ഷ അപകടകരം. കാത്തിരിപ്പിനെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും സംസാരിക്കുന്നു ചന്ദ്രൻ കണ്ണഞ്ചേരി.
1: ധാരാളം വാഗ്ദാനങ്ങൾ നൽകുന്നവർ ഒരു വാഗ്ദാനവും പാലിക്കാറില്ല എന്ന് നിരീക്ഷിച്ചത് തോമസ് മുള്ളർ. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളിൽ ഒരുപാട് പ്രതീക്ഷിക്കുന്നവർക്ക് ചിലപ്പോൾ ഒന്നും സഫലമാകില്ല. കുറച്ചുള്ളവരല്ല കൂടുതൽ ആഗ്രഹിക്കുന്നവർ ദരിദ്രരായിടും എന്നൊരു ചൊല്ല് കേട്ടതോർക്കുന്നു. ആശയറ്റ മനുഷ്യർ നിഷ്ക്രിയരാകും. അതിനാൽ പ്രതീക്ഷ നല്ലത്. അമിത പ്രതീക്ഷ അപകടകരവും. ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് കൗമാരക്കാരെ സ്വപ്നം കാണാൻ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം നിരന്തരം പ്രേരിപ്പിച്ചിരുന്നു. ഉള്ളിൽ സ്വപ്നങ്ങളുണ്ടെങ്കിൽ അത് നേടുന്നതിനായി ജാഗ്രതയോടെ പ്രയത്നിക്കും എന്ന ആശയമാണ് അദ്ദേഹം പങ്കുവച്ചത്. പാലങ്ങൾ കുറവായിരുന്ന കാലത്ത് പുഴക്കടവുകളിൽ തോണിക്കായി കാത്തിരിക്കും. അക്കരയുള്ള തോണിയെ എത്ര നോക്കി നിന്നാലും ഇങ്ങ് അടുത്തെത്തില്ല. കടവ് കടന്നെത്തുമ്പോൾ തുടർയാത്രയ്ക്ക് വാഹനം കിട്ടാതെ പെടുന്ന പാട് ചില്ലറയല്ല. തോണി വേഗമെത്തുകയും അതിൽ മറുകര ചെന്ന് സമയം തെറ്റാതെ വാഹനത്തിൽ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിലും പ്രതീക്ഷയുടെ അംശമുണ്ട്. പരീക്ഷ കഴിഞ്ഞാൽ ഫലം വരുന്നത് വരെയുള്ള കാലം പ്രതീക്ഷയുടേത്. ഫലം മെച്ചപ്പെട്ടതാവണേ എന്നാവും അന്നേരത്തെ കരുതൽ. മെഡിക്കൽ ലാബിൽ ടെസ്റ്റിന് സാമ്പിൾ കൊടുത്തു പോരുന്നാലും എല്ലാം നോർമലാവണേ എന്നതാണ് ഏവരുടെയും സ്വകാര്യ വിചാരം. മത്സരം കാണാനിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ടീം ജയിക്കണേ എന്നാണല്ലോ ആഗ്രഹം. ഓരോ കളിക്കാരുടെ ലക്ഷ്യവും തോൽവിയല്ല, മറിച്ച് വിജയം മാത്രം. വല്ലതും തരണേന്ന് നമുക്ക് മുന്നിൽ കൈനീട്ടുന്നവർക്കും പ്രതീക്ഷയാണ്. ഭിക്ഷാപാത്രത്തിൽ സംഭാവന വീണയെന്ന് അവരവരുടെ സ്ഥാപനങ്ങളിലൂടെ ഉപഭോക്താക്കളെ തേടുമ്പോൾ ചെറു കച്ചവടക്കാർക്കും വമ്പൻ വ്യാപാരികൾക്കും പ്രതീക്ഷയുണ്ട്. അത് ലാഭമാണ്. അടിച്ചാൽ കോടികളാണ് നേടാനാവുക എന്ന മോഹന പ്രതീക്ഷയിലാണ് ലോട്ടറി എടുക്കുന്നവർ. എല്ലാ പ്രാരാബ്ദങ്ങളും തീരും. ആഗ്രഹങ്ങൾ പലതും നിറവേറ്റാം. പോണാൽ പോകട്ടും മട്ടിൽ തുച്ഛം മുടക്കി മെച്ചം നേടാൻ സാധ്യതയുള്ള അപൂർവം പദ്ധതികളിൽ ഒന്ന്. കത്തും വെയിലത്താകുമ്പോൾ തണലിനെയാണ് ആഗ്രഹിക്കുക. ചൂടേറിയ നേരത്ത് കാർമേഘം കണ്ടാൽ വരണ്ട മണ്ണും മനുഷ്യരും പ്രതീക്ഷിക്കുക മഴയാണ്. കടപ്പുറത്ത് ചെന്നാൽ തീരെ വരട്ടെ എന്ന് കൊതിക്കും. പക്ഷേ വസ്ത്രം നനയരുതെന്നാവും മിക്കവരുടെയും കരുതൽ. എന്തായാലും വെയിൽ വിതച്ച സൂര്യൻ കനൽക്കട്ടയായി കടലിൽ താഴുന്നത് കാണാൻ പിന്നെയും കാത്തു നിൽക്കും. കൃഷി ഇറക്കുമ്പോൾ ലാഭകരമായ വിളവാണ് പ്രതീക്ഷ. ചൂണ്ടയിടുമ്പോഴും വല വീശുമ്പോഴും മനസ്സ് നിറയെയുള്ളതും അതുതന്നെ. മത്സരങ്ങളിൽ കഴിവ് പ്രകടിപ്പിക്കുമ്പോൾ മത്സരാർത്ഥികൾ പലരും ഒന്നിനൊന്ന് മികവുള്ളവരായിരിക്കും. അവരവരുടേത് ഏറ്റവും ശ്രദ്ധേയമാക്കുവാനാണല്ലോ എല്ലാവരുടെയും ശ്രമം. ചില സംഗതികൾക്ക് പ്രതീക്ഷ മാത്രം പോരാ, പ്രയത്നവും അനിവാര്യമാണ്. ഇഷ്ട ജോലി നേടാൻ, മികച്ച വിജയം ലഭിക്കാൻ, കൂടുതൽ ലാഭം കിട്ടാനൊക്കെ തീവ്ര പരിശ്രമം കൂടിയേ തീരൂ. അങ്ങനെ ആകെക്കൂടി നോക്കിയാൽ മനുഷ്യജീവിതത്തിൽ പ്രതീക്ഷ എന്ന മൂന്നക്ഷരത്തിൽ പലതും ബന്ധിതം. സ്വപ്നം കാണാനും ശുഭാപ്തി വിശ്വാസം സൂക്ഷിക്കണം. പ്രതീക്ഷ അത് പ്രചോദനമാണ്. സർവതും പ്രതീക്ഷയ്ക്കൊത്ത് ആയില്ലെങ്കിലും അപ്രതീക്ഷിതമായ പലതും ജീവിതത്തിൽ ഭവിച്ചേക്കാം. അതിൽ ഗുണവും ദോഷവും ഇടകലരാം. എങ്കിലും പ്രതീക്ഷ ഉപേക്ഷിക്കരുത്. അത് ജീവിതത്തിന് ഊർജമാണ്. അതാണ് നമ്മെ നയിക്കുന്നത്.

0: പ്രിയമുള്ളവരെ, നാല് മണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാനാണ് ഷാജി ജോസഫ്. ബൈ ബൈ. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. എൽ നീനോ പ്രതിഭാസം കൃഷിയിലുണ്ടാക്കുന്ന ആഘാതം നേരിടാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ അപകടത്തിൽ പദ്ധതി നടത്തിപ്പുകാരുടെയും കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്ത് ഗുരുതര അനാസ്ഥയുണ്ടായെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്തെ തിരച്ചിൽ തുടരുന്നു. ദേശീയ ദന്തൽ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ഗവൺമെന്റ് ദന്തൽ കോളേജിൽ ദന്തൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ മേഖലാതല യോഗം നടത്തി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികളുടെ പുരോഗതി പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് നിരീക്ഷിക്കാൻ രാജ്യത്താദ്യമായി ഓപ്പൺ പോർട്ടൽ ആരംഭിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എറണാകുളം മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ട്രെയിൻ നമ്പർ 1660 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, ട്രെയിൻ നമ്പർ 5660 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, ട്രെയിൻ നമ്പർ 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.

0: ബ്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: എടക്കര മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് വനമഹോത്സവത്തോടനുബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പ് നടത്തി. വനമഹോത്സവം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയുടെ ആവശ്യകതയെക്കുറിച്ച് പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷന്റെ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ സജി ജോൺ വിശദീകരിച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പ്രദീപ് നെടുങ്കയും പാരിസ്ഥിതിക വിനോദ സഞ്ചാര കേന്ദ്രത്തെക്കുറിച്ചും നെടുങ്കയത്തിന്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ലോകസാഹിത്യത്തിന് മലയാള നാടിന്റെ ശ്രദ്ധേയ സംഭാവനയായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനത്തിൽ മഞ്ചേരി പബ്ലിക് ലൈബ്രറി ബഷീർ പുസ്തക പ്രദർശനം നടത്തി. എറണാകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി NT ഫാറൂഖ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി സെക്രട്ടറി KP ഷാജു അധ്യക്ഷത വഹിച്ചു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
0: വികസന വാർത്തകൾ.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.

0: നാളെ ശാസ്ത്രലോകത്തിൽ സിന്തറ്റിക് ഫൈബറുകൾ. അധ്യാപികയായ സോഫിയ സംസാരിക്കുന്നു.
1: ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപാദനത്തിന്റെ 2/3 വഹിക്കുന്നു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി
1: പാട്ടുകളം തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് കരിയം രാജനും സംഘവും.

ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പകൽ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുതഞ്ചേരി വരികളെഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി, ജി വേണുഗോപാൽ പാടിയത്.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഓണ പച്ചക്കറി കൃഷിയിൽ ജൈവദ്രാവക വളങ്ങളുടെ ഉപയോഗം, ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഫാം അസിസ്റ്റന്റ് ശ്രീമതി ഷഫ്ന എസ് എച്ച്. ഒപ്പം പങ്കെടുക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ വീഡിയോ പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ജെഫിൻ ജെ എസ്.
3: ഓണക്കാലം വരവായല്ലോ. ഓണത്തിനുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയമാണിപ്പോൾ. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരും അതുപോലെ തന്നെ നമ്മുടെ വീട്ടുവളപ്പിലും മട്ടുപ്പാവിലും ഒക്കെ കൃഷി ചെയ്യുന്ന വീട്ടമ്മമാരും ഇപ്പോൾ പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുണ്ട്. വിഷമില്ലാത്ത ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് നല്ല ഉൽപ്പാദനം ലഭിക്കുന്നതിനും നമുക്ക് എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്?
4: ജൈവദ്രാവക വളങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൃഷിയിടത്തിൽ ലഭ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വളങ്ങളാണ്. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയിൽ പോഷകങ്ങളുടെ അളവ് വളരെ കൂടുതലാണ്. ഇവ ദ്രാവക രൂപത്തിലുള്ളവയാണ്. ഇത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് ആഗിരണം ചെയ്യാൻ കഴിയുന്നു. ഇതിലൂടെ സസ്യവളർച്ച മെച്ചപ്പെടുകയും പൂക്കളും കായ്കളും വളരെ അധികം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനവും വർദ്ധിക്കുന്നുണ്ട്.
3: ജൈവദ്രാവക വളങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ളത് പഞ്ചഗവ്യമാണല്ലോ. എന്താണ് ഈ പഞ്ചഗവ്യം?
4: സസ്യങ്ങളുടെ വളർച്ചയെയും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വളരെയധികം ഗുണമേന്മയുള്ള ഒരു ജൈവ ഉൽപ്പന്നമാണ് ഈ പഞ്ചഗവ്യം. പഞ്ചഗവ്യം എന്നതിൽ പഞ്ച എന്ന് ഉദ്ദേശിക്കുന്നത് അഞ്ച്, ഗവ്യം എന്നാൽ പശു. അതായത് പശുവിൽ നിന്നുള്ള അഞ്ച് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പുളിപ്പിച്ചുണ്ടാക്കുന്ന ജൈവ വളമാണ് പഞ്ചഗവ്യം.
3: എങ്ങനെയാണ് ഈ പഞ്ചഗവ്യം തയ്യാറാക്കുന്നത്?
4: നമുക്ക് പഞ്ചഗവ്യം തയ്യാറാക്കാനായിട്ട് ഒരു വലിയ പ്ലാസ്റ്റിക് ബക്കറ്റോ മൺപാത്രമോ ആദ്യം വേണം. അല്ലെങ്കിൽ ഒരു സിമൻറ് ടാങ്കോ എടുക്കാവുന്നതാണ്. ആദ്യമായി 7 കിലോ ചാണകം 1 കിലോ പശുവിൻ നെയ്യുമായി ചേർത്തിളക്കണം. എന്നിട്ട് 3 ദിവസം മാറ്റിവെക്കണം. പാത്രത്തിൻ്റെ വായ്ഭാഗം ഒരു നെറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചോ നന്നായി മൂടിവെക്കണം. ഇത്

0: ആനകൾ മുട്ടയിടുന്നത് തടയാനായിട്ടാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെയും വൈകുന്നേരവും നന്നായി ഇളക്കിക്കൊടുക്കണം. ഒരു 3 ദിവസം കഴിഞ്ഞ് ഇതിലേക്ക് 10 ലിറ്റർ ഗോമൂത്രവും 10 ലിറ്റർ വെള്ളവും ചേർത്ത് 15 ദിവസം മൂടി സൂക്ഷിക്കണം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും 2 നേരം ഇളക്കിക്കൊടുക്കണം. എന്നിട്ടൊരു 15 ദിവസം കഴിഞ്ഞിട്ട് 3 ലിറ്റർ പശുവിൻ പാല്, 2 ലിറ്റർ തൈര്, 3 ലിറ്റർ കരിക്കിൻ വെള്ളം, 3 കിലോഗ്രാം ശർക്കര, 12 നല്ല പഴുത്ത പൂവൻ പഴം ഇവ ചേർത്ത് നന്നായി ഇളക്കിക്കൊടുക്കണം. ഇത് നന്നായി മൂടി സൂക്ഷിക്കണം. എല്ലാ ദിവസവും നേരത്തെ പറഞ്ഞ പോലെ 2 നേരം ഇളക്കിക്കൊടുക്കണം. ഒരു 30 ദിവസം കഴിയുമ്പോൾ പഞ്ചഗവ്യം റെഡിയാകും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തണലുള്ള ഒരു സ്ഥലത്ത് വേണം പഞ്ചഗവ്യം സൂക്ഷിക്കേണ്ടത്.
1: ഈ പഞ്ചഗവ്യം പച്ചക്കറികളിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? എത്ര അളവിൽ ഉപയോഗിക്കണം?
0: പഞ്ചഗവ്യമായിക്കഴിഞ്ഞാൽ ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. സാധാരണയായി 30 മില്ലി പഞ്ചഗവ്യം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ഇലകളിൽ തളിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് പവർ സ്പ്രേയറുകളാണെങ്കിൽ 10 ലിറ്റർ കപ്പാസിറ്റിയുള്ള പവർ സ്പ്രേയറിൽ 300 മില്ലി ഒരു ടാങ്കിൽ നിറച്ച് നമുക്ക് അടിക്കാവുന്നതാണ്. വേറൊരു രീതി എന്ന് പറയുന്നത് ജലസേചനത്തിനായുള്ള വെള്ളത്തിൽ കലക്കിയും ഇത് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ 1 ഹെക്ടറിന് 50 ലിറ്റർ പഞ്ചഗവ്യം ജലസേചനത്തിലൂടെ നമുക്ക് നൽകാനാവും. ഇത് കൂടാതെ വിത്തുകളും തൈകളും നടുന്നതിന് മുമ്പ് 1% വീര്യത്തിൽ പഞ്ചഗവ്യ ലായനിയിൽ 20 മിനിറ്റ് മുക്കി വെക്കുന്നത് നല്ലതാണ്. പഞ്ചഗവ്യം ചെടികളിൽ പ്രാരംഭഘട്ടത്തിൽ ഉപയോഗിക്കുമ്പോൾ 2 ആഴ്ചയിൽ 1 സ്പ്രേ എന്ന തോതിലും പിന്നീട് പൂവിടാനും കായുണ്ടാകാനും വേണ്ി കൊടുക്കുമ്പോൾ 10 ദിവസത്തിൽ 2 സ്പ്രേ എന്ന തോതിലും നമുക്ക് കൊടുക്കാവുന്നതാണ്.
1: പഞ്ചഗവ്യം കൂടാതെ ഫിഷമിനോ ആസിഡും ഒരു ജൈവദ്രാവക വളമാണല്ലോ, അതിന്റെ ഉപയോഗം എങ്ങനെയാണ്?
0: ഫിഷമിനോ ആസിഡ് എന്ന് പറയുന്നത് മത്സ്യമാലിന്യങ്ങളും ശർക്കരയും ഉപയോഗിച്ച് പുളിപ്പിച്ച് തയ്യാറാക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം നൈട്രജനും ധാരാളം അമിനോ ആസിഡും അടങ്ങിയിട്ടുണ്ട്. ദ്രാവക രൂപത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇലകളിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അവയ്ക്കിത് ആഗിരണം ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ചീര, വെണ്ട, മുളക്, വഴുതന തുടങ്ങിയ വിളകളിലൊക്കെ ഇത് വളരെ പ്രയോജനകരമാണ്.
1: ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന രീതി ഒന്ന് വിശദീകരിക്കാമോ?
0: ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാനായിട്ട് 5 കിലോ മത്സ്യം, 5 കിലോ ശർക്കര എന്നിവയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി മുമ്പ് കിട്ടിയിരുന്ന മത്തി എന്ന മത്സ്യം ഇതിന് വളരെ അനുയോജ്യമാണ്. ഇതുണ്ടാക്കാനായി 5 കിലോ മത്സ്യം എടുത്ത് മീൻകുടല് മാറ്റിയ ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിക്കണം. കുടല് മാറ്റുന്നത് ദുർഗന്ധമുണ്ടാകാതിരിക്കാനാണ്. ശേഷം ഇതിൽ ശർക്കര ചേർത്ത് കൊടുക്കണം. എത്ര മത്സ്യമാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ ശർക്കരയും എടുക്കണം. ശർക്കര പൊടിച്ചാണ് ഇതിൽ ചേർക്കേണ്ടത്. ഇതുണ്ടാക്കാനായിട്ട് നമുക്കൊരു ബക്കറ്റോ ഒരു മൺകലമോ എടുക്കാം. ശേഷം അതിനകത്തേക്ക് മീനും ശർക്കരയും ലെയർ ലെയറായിട്ട് ഇടണം. അത് കഴിഞ്ഞ് നന്നായി ഇളക്കിക്കൊടുക്കണം. ശേഷം ഇത് നന്നായി അടച്ച് സൂക്ഷിക്കണം. ഇതിലേക്ക് വെള്ളം ചേർക്കാൻ പാടില്ല. 30 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് റെഡിയാകും.
1: പഞ്ചഗവ്യം ഉപയോഗിച്ചതുപോലെ തന്നെയാണോ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കേണ്ടത്?
0: പഞ്ചഗവ്യം പോലെ തന്നെയാണ് ഇതും കൊടുക്കേണ്ടത്. ഇലകളിൽ തളിച്ചോ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയോ ജലസേചനത്തിലൂടെ കൊടുക്കുകയോ ചെയ്യാം. പക്ഷെ കൊടുക്കേണ്ട അളവിൽ വ്യത്യാസമുണ്ട്. 5 മില്ലി അമിനോ ആസിഡ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വേണം ഇലകളിൽ തളിക്കാൻ. മണ്ണിൽ ഒഴിക്കുന്നതിനായിട്ടാണെങ്കിൽ 10 മില്ലി അമിനോ ആസിഡ് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കണം.
1: ജീവാമൃതവും ഒരു ജൈവദ്രാവക വളമല്ലേ?
0: അതെ, ജീവാമൃതവും ജൈവദ്രാവക വളമാണ്. ജീവാമൃതം പ്രധാനമായും മണ്ണിലെ ഗുണകരമായ സൂക്ഷ്മജീവികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇതുണ്ടാക്കാനായി 10 കിലോ ചാണകം, 10 ലിറ്റർ ഗോമൂത്രം, 200 ലിറ്റർ വെള്ളം, 2 കിലോഗ്രാം ശർക്കര, 2 കിലോഗ്രാം പയറുപൊടി, ആവശ്യത്തിന് മണ്ണ് ഇത്രയും വേണം. ഇത് തയ്യാറാക്കുന്നതിനായി നമുക്കൊരു പ്ലാസ്റ്റിക് ബാരൽ എടുക്കാം. ഇതിലേക്ക് 200 ലിറ്റർ വെള്ളമെടുത്ത് മുന്നേ പറഞ്ഞ ചാണകം, ഗോമൂത്രം, പയറുപൊടി, ശർക്കര, മണ്ണ് ഇവ ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഇളക്കണം. ഇതൊരു ചാക്കുപയോഗിച്ച് മൂടി വയ്ക്കാം. ദിവസവും രാവിലെയും വൈകിട്ടും ഒരു തടിക്കഷ്ണം ഉപയോഗിച്ച് ഘടികാരദിശയിൽ 3 മിനിറ്റെങ്കിലും ഇളക്കണം. ചൂട് കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ 1 ദിവസത്തിനുള്ളിലും തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ 3 ദിവസത്തിനുള്ളിലും ജീവാമൃതം റെഡിയാകും. ഇത് നമുക്ക് ജലസേചനത്തിലൂടെ നൽകാനാകും. ജലസേചനത്തിലൂടെ നൽകുമ്പോൾ ഏക്കറിന് 200 ലിറ്റർ എന്ന അളവിൽ വേണം ഇത് ഉപയോഗിക്കാൻ. പിന്നെ ജീവാമൃതം ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ വളം തയ്യാറാക്കി 1 ആഴ്ചയ്ക്കുള്ളിൽ ഉപയോഗിക്കണം. പിന്നെ ജീവാമൃതം തളിച്ചതിന് ശേഷം 12 മണിക്കൂർ ചെടികൾക്ക് വെള്ളം നൽകാൻ പാടില്ല.
1: ഇതല്ലാതെ സാധാരണയായി ഉപയോഗിക്കുന്ന വേറെയും ജൈവദ്രാവക വളങ്ങളുണ്ടോ?
0: തീർച്ചയായും ധാരാളം ജൈവദ്രാവക വളങ്ങളുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ വളരെ

0: പ്രചാരത്തിലുള്ള ഒന്നാണ് എഗ് അമിനോ ആസിഡ്. ഇപ്പൊ ധാരാളമായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനായി നമുക്ക് കോഴിമുട്ടയും നാരങ്ങാനീരും ശർക്കരയും മാത്രമാണ് ആവശ്യം. ധാരാളം കാൽഷ്യവും അമിനോ ആസിഡും സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ജൈവദ്രാവക വളക്കൂട്ടാണിത്. ഇതുണ്ടാക്കാനായി നമുക്ക് 7 മുട്ട ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ എടുക്കാം. ഇതിലേക്ക് മുട്ട മുങ്ങുന്നത് വരെ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കണം. ഏകദേശം 7 മുട്ടയ്ക്കൊരു 10 മുതൽ 15 വരെ നാരങ്ങ വേണ്ടിവരും. ശേഷം വായു കടക്കാത്ത രീതിയിൽ 2 ആഴ്ച ഈ ബോട്ടിൽ അടച്ചു സൂക്ഷിക്കണം. 2 ആഴ്ച കഴിഞ്ഞ് ബോട്ടിൽ തുറന്ന് മുട്ട ഉടച്ച് അതിനോട് ചേർക്കണം. ശേഷം ഇതിലേക്ക് 250 ഗ്രാം ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഇതൊരു 10 ദിവസം അടച്ചു സൂക്ഷിക്കണം. 10 ദിവസം കഴിഞ്ഞ് എഗ് അമിനോ ആസിഡ് റെഡിയാകും. ഇത് നമുക്ക് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ചെടികളിൽ തളിക്കാം.
1: പഞ്ചഗവ്യം, ജീവാമൃതം, ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ് ഇവയെല്ലാം നമ്മളിപ്പോൾ കേട്ടു. ഇതുകൂടാതെ ഇനിയും ഒരുപാട് ജൈവദ്രാവക വളങ്ങളുണ്ടോ?
0: തീർച്ചയായും ഒരുപാടുണ്ട്. അവയിൽ ചിലതാണ് ദശഗവ്യം, ഗുണപ്പജല, വെർമി വാഷ്, കമ്പോസ്റ്റ് ടീ, ബയോഗ്യാസ് സ്ലറി, ചാണക സ്ലറി ഇവയെല്ലാം. ആദ്യം നമുക്ക് വെർമി വാഷ് എന്താണെന്ന് നോക്കാം. മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റിൽ നിന്നും ലഭിക്കുന്ന ദ്രാവകമാണ് വെർമി വാഷ്. ഇതിൽ സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോണുകളും സൂക്ഷ്മ മൂലകങ്ങളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളവുമായി ചേർത്ത് നേർപ്പിച്ച് ചെടികളിൽ തളിക്കാവുന്നതാണ്. രണ്ടാമതായി ദശഗവ്യം. ദശഗവ്യം എന്ന് പറയുന്നത് പഞ്ചഗവ്യത്തിൽ നിന്നും അതുപോലെ പല ചെടികളുടെ സത്തിൽ നിന്നും 10 ചേരുവകൾ ചേർത്തുണ്ടാക്കിയ ജൈവ ഉൽപ്പന്നമാണ്. അതായത് 10 ചെടികളുടെ ഇലകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആര്യവേപ്പ്, നൊച്ചി, കുലിഞ്ചി, ഉമ്മം, കടലാവണക്ക്, ആടലോടകം, പൊങ്ങം ഇവയുടെ ഇല ഗോമൂത്രവുമായി 1:1 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്ത് 10 ദിവസം കഴിഞ്ഞ് ഇത് അരിച്ചെടുക്കണം. ഇങ്ങനെ ലഭിക്കുന്ന 1 ലിറ്റർ സത്ത് 5 ലിറ്റർ പഞ്ചഗവ്യവുമായി ചേർത്ത് ഇളക്കി 30 ദിവസം സൂക്ഷിക്കണം. 30 ദിവസം കഴിഞ്ഞ് ഇത് നമുക്ക് നേർപ്പിച്ച് ചെടികളിൽ ഉപയോഗിക്കാം. ഇതിന്റെ അളവും പഞ്ചഗവ്യത്തിന്റെ പോലെ തന്നെയാണ്, 3% വീര്യത്തിൽ തളിക്കാം.
1: അപ്പൊ ഈ ഗുണപ്പജല എന്താണ്?
0: ഗുണപ്പജല ഒരു പരമ്പരാഗത ജൈവദ്രാവക വളമാണ്. ഇതിനുവേണ്ടി 1 കിലോഗ്രാം മത്സ്യം അല്ലെങ്കിൽ മാംസത്തിന്റെ അവശിഷ്ടം, 1 ലിറ്റർ പാല്, 1 കിലോഗ്രാം നെയ്യ്, 1/2 കിലോഗ്രാം തേൻ ഇവ ചേർത്ത് മൺപാത്രത്തിൽ തിളപ്പിച്ച് ശേഷം ഇതിലേക്ക് 1-5 ലിറ്റർ ചൂടുവെള്ളം ചേർത്ത് ഇറുകിയ ലിഡ് ഉപയോഗിച്ച് അടച്ചു വെക്കണം. 14 ദിവസം ഇൻക്യുബേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിന്റെ അളവ് 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ്.
1: നേരത്തെ പറഞ്ഞ ജൈവദ്രാവക വളങ്ങളുടെ കൂട്ടത്തിൽ ബയോഗ്യാസ് സ്ലറി ഉണ്ടായിരുന്നല്ലോ, അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്?
0: ബയോഗ്യാസ് സ്ലറി എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങൾ അടങ്ങിയ മികച്ച ഒരു ജൈവവളമാണ്. ഇത് നമുക്ക് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ്. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കും.
1: ഇപ്പോൾ ഇത്രയും ജൈവദ്രാവക വളങ്ങളെ പറ്റി പറഞ്ഞല്ലോ, കർഷകർ ഉപയോഗിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ജൈവദ്രാവക വളങ്ങൾ എപ്പോഴും നമുക്ക് ആവശ്യമായ അളവിൽ മാത്രം തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ് ഉചിതം. പിന്നെ ഇവ നിർദ്ദേശിച്ച അളവിൽ മാത്രം ഉപയോഗിക്കണം. തളിക്കുന്നതിന് മുമ്പേ എല്ലാ ജൈവദ്രാവക വളങ്ങളും നന്നായിട്ട് അരിച്ചെടുക്കണം. ഉച്ച സമയത്ത് തളിക്കാതെ രാവിലെയോ വൈകുന്നേരമോ തളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജൈവദ്രാവക വളങ്ങൾ പെട്ടെന്നുള്ള പോഷക ലഭ്യത ഉറപ്പാക്കുന്നുണ്ട്. ഇതിനോടൊപ്പം അടിവളമായി ചാണകം, കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, കോഴിവളം, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി തുടങ്ങിയ ജൈവവളങ്ങളും നൽകേണ്ടതാണ്.
1: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓണക്കാല പച്ചക്കറി കൃഷിക്ക് വേണ്ടി തയ്യാറാകുന്ന കർഷകരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
0: ഒരുപാട് ജൈവദ്രാവക വളങ്ങൾ ലഭ്യമായ ഈ സാഹചര്യത്തിൽ എല്ലാ ദ്രാവക വളങ്ങളും ഒരേ സമയം ഉപയോഗിക്കേണ്ടതില്ല. കർഷകർക്ക് ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് അവരുടെ വിളയുടെ വളർച്ചാഘട്ടവും മനസ്സിലാക്കി 1-2 ജൈവദ്രാവക വളങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം.
2: വീട്ടിൽ നമുക്ക് ലഭ്യമായ വസ്തുക്കൾ കൊണ്ട് ജൈവദ്രാവക വളങ്ങൾ തയ്യാറാക്കി ഉപയോഗിച്ചാൽ സുരക്ഷിതമായ പച്ചക്കറി ഉത്പാദനം സാധ്യമാകും. മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ചെലവ് കുറയ്ക്കാനും ഇത് സഹായകമാകും. ഈ ഓണക്കാലത്ത് എല്ലാവർക്കും സ്വന്തമായി പച്ചക്കറി കൃഷി ചെയ്ത് വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കാം. വളരെ പ്രയോജനപ്രദമായ ഈ വിവരങ്ങൾ പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ ഫാം അസിസ്റ്റന്റ് ശ്രീമതി ഷഫ്ന SH. ഒപ്പം പങ്കെടുത്തത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ വീഡിയോ പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ജെഫിൻ JS.

0: ഇനി ഒരറിയിപ്പ്. കേരളത്തിലെ കർഷകരെയും കാർഷിക വികസനത്തിനായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയും അംഗീകരിക്കുന്നതിനും ആദരിക്കുന്നതിനും കാർഷിക മേഖലയിലെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമായി സംസ്ഥാന സർക്കാർ കർഷക അവാർഡുകൾ എല്ലാ വർഷവും നൽകിവരുന്നു. 2025 സംസ്ഥാന കർഷക അവാർഡിന് ഇപ്പോൾ അപേക്ഷിക്കാം. ഈ മാസം 13 വരെയാണ് പൂരിപ്പിച്ച അപേക്ഷകൾ കൃഷിഭവനിൽ സമർപ്പിക്കേണ്ടത്. വിശദവിവരങ്ങൾ www.karshikakeralam.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: PM FME പദ്ധതി.
4: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 June 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PM FME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൌകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PM FME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 crore വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPO കൾ, NGO കൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 lakh rupees വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 rupees വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൌത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര

0: സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡെലിറിലെ
2: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi is en route to Australia after concluding his 3-day successful visit to Indonesia. During his 3-day visit to Australia, Mr. Modi will participate in the 3rd India-Australia Annual Summit with his counterpart Anthony Albanese in Melbourne. Discussion between the two leaders will cover cooperation in areas including critical minerals, the cybersecurity domain, supply chain resilience, emerging technologies and others. Prime Minister Modi will also participate in the India-Australia CEOs Forum, where he will address a gathering of top business leaders from both countries. Earlier in the day, Prime Minister Modi visited the UNESCO World Heritage Site of Prambanan Temple in Yogyakarta, along with Indonesian President Prabowo Subianto. The two leaders toured the 9th century temple complex, with Prime Minister Modi offering prayers at the main Shiva temple. In a joint press statement at the temple premises, President Prabowo said Prambanan stands as a symbol of the centuries-old civilizational bond between India and Indonesia. He thanked India for its support towards the conservation and restoration of the temple complex. Speaking on the occasion, Prime Minister Modi described the visit as a deeply spiritual and memorable experience.
3: യോഗ്യകാർത്ത കെ ഇസ് ഭവ്യ മന്ദിർ കോംപ്ലക്സ് അബ് ജബ് ഹം പുനർനിർമ്മാണ കാ കാം കർനേ ജാ രഹേ ഹേ ഓർ യേ യുനെസ്കോ കാ വേൾഡ് ഹെറിറ്റേജ് ഹേ ദുനിയ കേ ദൂർ ദൂർ ക്ഷേത്രോ മേ കഹീ പർ ഭീ ജായേ ഹമേ കഹീ ന കഹീ ഭാരത് കേ സാംസ്കൃതിക വിരാസത് കേ ദർശൻ ഹോതേ ഹേ യേ പൂരേ സൗത്ത് ഈസ്റ്റ് ഏഷ്യ കാ ദൂസറ സബ്സെ ബഡാ ഹമാരി വിരാസത് കീ പഹചാൻ ഹേ.
2: Yesterday, the two leaders held delegation-level talks in Jakarta to strengthen cooperation in defence, security, maritime and other sectors. Prime Minister Modi also addressed the joint session of the Indonesian Parliament and the Indian community in Jakarta. External Affairs Minister Dr. S. Jaishankar today called on Crown Prince Sheikh Sabah Al Khalid Al Sabah of Kuwait. In a social media post, the minister shared that he conveyed the greetings of Prime Minister Narendra Modi to the Crown Prince. Dr. Jaishankar appreciated the Crown Prince's commitment to take forward the bilateral cooperation of India and Kuwait. The minister also thanked him for his sharing of perspectives on developments in the Gulf. Agriculture and Farmers Welfare Minister Shivraj Singh Chauhan today said several parts of the country have received good rainfall in recent days, reducing the number of rainfall deficient districts from 262 to 178. The minister said this while chairing a high-level review meeting in New Delhi over the possible impact of El Nino. He said that after recording a 33% rainfall deficit in June, the monsoon situation has shown improvement in July, with the overall deficit narrowing to 24%. Union Home Minister Amit Shah today spoke to the chief ministers of several states affected by heavy rainfall, flood-like situation and landslides, and assured them of all possible assistance from the centre. Mr. Shah spoke to Maharashtra Chief Minister Devendra Fadnavis, Gujarat Chief Minister Bhupendra Patel and Kerala Chief Minister V.D. Satheesan. Meanwhile, the IMD has issued an orange alert for heavy rainfall and thunderstorms over central and east.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ വനിതാ ഫോറം സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം എൽ ലതകുമാരി ഉദ്ഘാടനം ചെയ്തു. ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്ക് സൌജന്യ യാത്ര നടപ്പാക്കിയും ആശാപ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിച്ചും UDF സർക്കാർ സ്ത്രീകൾക്ക് മുന്തിയ പരിഗണന നൽകിയതായി ലതകുമാരി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് CA ജയശ്രീ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജാൻസി ജോസഫ്, CV ഗോപി, പ്രൊഫസർ എ മുഹമ്മദ് ഷെറീഫ്, B ഹരിഹരൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്ഷേത്രത്തിൽ ജപ്പാൻ ശുദ്ധജല പദ്ധതിയുടെ പ്രധാന പൈപ്പിലെ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വ്യാഴാഴ്ച മുതൽ 8 പഞ്ചായത്തുകളിൽ കുടിവെള്ളം മുടങ്ങും. വയലാർ, കടക്കരപ്പള്ളി, പട്ടണക്കാട്, തുറവൂർ, കുത്തിയതോട്, കോടന്തുരുത്ത്, എഴുപുന്ന, ആരൂർ എന്നീ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് ഞായറാഴ്ച വരെ തടസ്സപ്പെടുന്നത്. മാക്കിയക്കടവിലെ ശുദ്ധീകരണശാലയിൽ നിന്നും തുറവൂർ ഭാഗത്തെ സംഭരണയിലേക്ക് വെള്ളമെത്തിക്കുന്ന പ്രധാന പൈപ്പ് റോഡിനടിയിലൂടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. തൈക്കാട്ടുശ്ശേരി പാലത്തിന് പടിഞ്ഞാറക്കരയിൽ അനുബന്ധ റോഡ് തുടങ്ങുന്നിടത്താണ് ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും ചോർച്ചയുണ്ടായത്. റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോകുമ്പോഴുണ്ടാവുന്ന സമ്മർദ്ദമാണ് ചോർച്ചയുണ്ടാകാൻ കാരണം. രണ്ട് പൈപ്പുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഭാഗം വിട്ടുപോകുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അധികൃതർ പറഞ്ഞു. ജല അതോറിറ്റി ലക്ഷങ്ങൾ മുടക്കി പലതവണ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുള്ള സ്ഥലമാണത്. തുറവൂർ മാക്കേക്കവല റോഡിലൂടെ ഗതാഗതം തടസ്സപ്പെടുത്തി വേണം അറ്റകുറ്റപ്പണിയും നടത്താൻ. ദേശീയപാതയിലെ പ്രധാന പൈപ്പിലെ ജോലികളും ഇതോടൊപ്പം നടക്കുമെന്നും അധികൃതർ അറിയിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളും പങ്കെടുക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അമ്പലപ്പുഴയിൽ പറഞ്ഞു. ജനങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന അക്ഷയ കേന്ദ്രങ്ങൾക്ക് നിയമപരമായ പരിരക്ഷ അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫോറം ഓഫ് അക്ഷയ സെന്റർ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനമായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി അക്ഷയ സംരംഭകരെ തൂഫാൻ കേഡറ്റുമാരായി മന്ത്രി പ്രഖ്യാപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അധ്യക്ഷത വഹിച്ചു. AP സദാനന്ദൻ, CY നിശാന്ത്, എ നസീർ, കെ ബിജു, US സജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴയിൽ സൈബർ തട്ടിപ്പ് വഴി നഷ്ടമായ 800,000 രൂപ പരാതിക്കാർക്ക് തിരികെ ലഭ്യമാക്കിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലൂടെയാണ് തുക തിരികെ ലഭിച്ചത്. ബാങ്കുകൾ തിരികെ ലഭ്യമാകുന്ന തുക അപ്ഡേറ്റ് ചെയ്തിട്ടും ഒട്ടേറെ പരാതിക്കാർ അവബോധക്കുറവ് മൂലം പണം തിരികെ നൽകുവാനുള്ള അപേക്ഷ സമർപ്പിക്കാത്ത സാഹചര്യം നിലവിലുണ്ട്. സൈബർ തട്ടിപ്പ് കേസുകളിലെ അന്വേഷണത്തിന്റെ ഭാഗമായി സംശയാസ്പദ അക്കൌണ്ടുകളിൽ മരവിപ്പിച്ച തുകയിൽ നിന്നാണ് പരാതിക്കാർക്ക് തുക തിരികെ നൽകാൻ നടപടിയെടുത്തത്. ആലപ്പുഴ ജില്ലയിൽ ഒരാൾ കൂടി അമേബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മുഹമ്മ പഞ്ചായത്തിലുള്ള 50 വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി

ചികിത്സയിലാണ്. അപകടനില തരണം ചെയ്തതായി ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു. ബാലഗോകുലം ദക്ഷിണ കേരളം വാർഷിക സമ്മേളനം മാവേലിക്കരയിൽ നടന്നു. സമാപന സമ്മേളനം എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി മാവൂദ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ ഭാരതീയ സംസ്കാരവും ധാർമ്മിക മൂല്യങ്ങളും പഠിപ്പിച്ച് വളർത്താൻ കുടുംബങ്ങളും അധ്യാപകരും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഘടനയുടെ ദക്ഷിണ കേരളം അധ്യക്ഷൻ ഡോക്ടർ എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷൻ എൻ ഹരീന്ദ്രൻ, എം എൻ ശശിധരൻ, ബി എസ് ബിജു, ഡോക്ടർ എസ് രവിശങ്കർ, ടി ജി അനന്തകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി ഡോക്ടർ എൻ ഉണ്ണികൃഷ്ണനെയും ജനറൽ സെക്രട്ടറിയായി ആർ പി രാമനാഥനെയും തെരഞ്ഞെടുത്തു. ഭിക്ഷാടനത്തിനായി ആലപ്പുഴയിലെത്തിയ തമിഴ്നാട് സ്വദേശികളായ രണ്ട് കുട്ടികളെ നാട്ടിലേക്ക് തിരിച്ചയച്ചു.

0: ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഘടനയുടെ ദക്ഷിണ കേരളം അധ്യക്ഷൻ ഡോക്ടർ എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷ വഹിച്ചു. ഉപാധ്യക്ഷൻ എൻ ഹരീന്ദ്രൻ, എം എൻ ശശിധരൻ, ബി എസ് ബിജു, ഡോക്ടർ എസ് രവിശങ്കർ, ടി ജി അനന്തകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി ഡോക്ടർ എൻ ഉണ്ണികൃഷ്ണനെയും ജനറൽ സെക്രട്ടറിയായി ആർ പി രാമനാഥനെയും തെരഞ്ഞെടുത്തു. ഭിക്ഷാടനത്തിനായി ആലപ്പുഴയിലെത്തിയ തമിഴ്നാട് സ്വദേശികളായ രണ്ട് കുട്ടികളെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. ശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ പരിചരണയിലായിരുന്ന കുട്ടികളെയാണ് തൂത്തുക്കുടിയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധികൃതരെ അറിയിച്ച് കുടുംബത്തിനും ശിശു സംരക്ഷണ സംവിധാനത്തിനും കൈമാറിയത്. ഹരിപ്പാട് നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. തമിഴ്നാട്ടിൽ നിന്നും നിരവധി കുട്ടികളെ ഭിക്ഷാടനത്തിനായി കേരളത്തിലെത്തിക്കുന്നതായി ശിശുക്ഷേമ സമിതി കണ്ടെത്തിയിട്ടുണ്ട്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: ഇന്ന് വൈകിട്ട് 6:40 വാർത്താവീക്ഷണം, രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്റർവെൽ, പ്രത്യേക പരിപാടി കേൾക്കാം, ഇതിൽ തീർക്കാം തർക്കങ്ങൾ. 9:30 സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി. എസ് ആർ ശ്രീകാന്ത് മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം, ഗോപകുമാർ കെ ഡി മുഖശംഖ്.

നാളെ രാവിലെ 6 മണിക്കുള്ള ഉഷമലരിയിൽ യൂസഫ് അലി കേച്ചേരിയുടെ നബി പറഞ്ഞ കഥ എന്ന കവിത കേൾക്കാം. ആലാപനം വിഷ്ണു പ്രദീപ്. നാളെ 9:15 ഹലോ സന്ദേശഗാനം. രാവിലെ 11:02 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാദാനം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകുന്നു.

നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, 7-ാം ഭാഗം. നാളെ ഉച്ചയ്ക്ക് 2:15.

0: നാളെ ശാസ്ത്രലോകത്തിൽ സിന്തറ്റിക് ഫൈബറുകൾ അധ്യാപികയായ സോഫിയ സംസാരിക്കുന്നു.
1: ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപാദനത്തിന്റെ 1/2 ഭാഗവും വഹിക്കുന്നു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

അംഗീകൃതവുമായ ശാസ്ത്ര സാങ്കേതിക സാമൂഹിക ശാസ്ത്ര മേഖലകളിലെ വിവരങ്ങളാണ്. തെറ്റായ വിവരങ്ങൾ തിരഞ്ഞ് സമയം കളയണ്ട. നിങ്ങളുടെ പഠനത്തിനും പ്രബന്ധങ്ങൾക്കും ആവശ്യമായ വിശ്വസ്ത വിവരങ്ങൾക്കായി ഈശോദ് സിന്ധു പദ്ധതി ഉപയോഗിക്കുക.

വെറുതെ വായിക്കാനല്ല, ആധികാരികമായി പഠിക്കാൻ. ഈ ചോദ്യ സിന്ധു പദ്ധതി വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏറ്റവും പുതിയതും

0: यत् सर्वोच्च न्यायालयस्य निर्देशानुसारं निर्धारिता यात्रिणां प्रतिदिनस्य संख्या सीमा सम्प्रत्यपि पूर्णतो प्रवृत्ता वर्तते। श्रद्धालवः परामृष्टाः यत् यात्रा प्रारम्भात् पूर्वमेव अग्रिम पञ्जीकरणं करणीयम्, अथ अनुमतिपत्रे उल्लिखिते दिनांके एव यात्रा आरम्भणीया। प्रशासनेन स्पष्टीकृतं यत् अनुपदमेव पञ्जीकरणस्य सुविधा अत्यन्तं सीमित संख्यासु एव उपलब्धा वर्तते। फीफा विश्व कप फुटबॉल प्रतिस्पर्धायां फ्रांस, मोरक्को, नॉर्वे, इंग्लैंड, स्पेन, बेल्जियम, अर्जेंटीना, स्विट्जरलैंड देशैः राउंड ऑफ 16 इत्याख्ये द्वन्द्वे विजित्य अंतिमाष्टमेषु स्वस्थानं सुरक्षितम्। शुक्रवासरे तावत् प्रथमे प्रागुपान्त्यचक्रे रात्रौ सार्धैकवादने फ्रांस देशस्य स्पर्धा मोरक्को देशेन सह भविष्यति। इति वार्ताः।
1: ഇനി പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ജക്കാർത്തയിലും യോഗ്യകർത്തയിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയ ിലേക്ക് തിരിച്ചത്. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഇടവിട്ടുണ്ടാകുന്ന മഴ തെരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: കല്ലാടിയിലെത്തിയ മുഖ്യമന്ത്രി കൊങ്കൺ റെയിൽവേ അധികൃതരും നിർമ്മാണ കമ്പനിയായ ദിൽബ് ബിൽഡേഴ്സുമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. മണ്ണിടിച്ചിൽ പ്രദേശത്തും രക്ഷപ്പെട്ട തൊഴിലാളികൾ കഴിയുന്ന മേപ്പാടി വിംസ് ഹോസ്പിറ്റലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഇപ്പോൾ കളക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. ഈ യോഗത്തിനുശേഷം തുരങ്കപാത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കും. മണ്ണിടിച്ചിൽപ്പെട്ട 5 പേരെ കൂടി കണ്ടെത്താനായുണ്ട്. ഇവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. 4 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇടയ്ക്കിടെയുണ്ടാകുന്ന മഴ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തെരച്ചിൽ നാളെയും തുടരും.
2: കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനി അധികൃതർക്ക് കൈമാറി. ഝാർഖണ്ഡ് സ്വദേശിയായ അൻമോലിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണമൊരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപകടത്തിന് ഇടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്തുനിന്ന് ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കാൻ മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂരൽമലയിലെ ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഹെൽത്ത് സബ് സെന്റർ സജ്ജമാക്കാനും നിർദ്ദേശമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള പ്രവേശനവും കർശനമായി നിയന്ത്രിക്കും. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തുവരുന്നതെന്നും പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ MSE എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത്

0: വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ ഇന്ന് ആരംഭിച്ചു. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായ പ്ലീനറി സെഷനിൽ വനിതാ ശിശുവികസന സഹമന്ത്രി സാവിത്രി താക്കൂർ പങ്കെടുത്തിരുന്നു. വനിതാ കേന്ദ്രീകൃത വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സമ്മേളനം നാളെ സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ കാലവർഷം ശക്തമാകുന്നു. ജില്ലയിൽ 10 വീടുകളാണ് ഇതുവരെ ഭാഗികമായി തകർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണാണ് വീടുകൾക്ക് കേടുപാടുണ്ടായത്. കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വയത്തൂർ ക്ഷേത്രം റോഡിൽ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെള്ളം കയറിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാല ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 എണ്ണം 1.5 മീറ്റർ കണ്ട് ഉയർത്തിയിരിക്കുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്.
0: കോഴിക്കോട് 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ ചാത്തമംഗലം, മാവൂർ, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചെറുപുഴയും ഇരുവഴിഞ്ഞിയും ചാലിയാറും നിറഞ്ഞു കവിഞ്ഞതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയത്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൃഷിനാശമുണ്ടാവുകയും ചെയ്തു. ഒളവണ്ണയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 ദിവസം കൂടി തുടർന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളലുണ്ടായ സ്ഥലത്തെ മണ്ണാണ് അതിവേഗം നീക്കം ചെയ്തു വരുന്നത്. മണ്ണ് 3 ദിവസത്തിനകം മാറ്റി മലയിടിച്ചിൽ ഭീഷണി ഒഴിവാക്കാനും ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ശ്രമം. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ബൈപ്പാസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതുമൂലം മൂന്നാറിൽ മണിക്കൂറുകൾ നീളുന്ന കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. യാത്രാ വിലക്ക് നീളുന്ന പശ്ചാത്തലത്തിൽ വിദേശ സഞ്ചാരികളടക്കം വ്യാപകമായി ബുക്കിംഗ് റദ്ദാക്കുന്നത് മൂന്നാറിലെ മൺസൂൺ ടൂറിസത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.
0: രാജ്യത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത മികച്ച പദ്ധതിയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്നുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ 4 ജില്ലകളിൽ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ഇന്ന് പണിമുടക്ക് നടത്തി. സ്വകാര്യ ബസ് റൂട്ട് മാത്രം ആശ്രയിക്കുന്ന യാത്രക്കാരെ പണിമുടക്ക് സാരമായി ബാധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും പൂർണ്ണമായും ട്രിപ്പ് മുടക്കി പണിമുടക്കിന്റെ ഭാഗമായി. ഇതുമൂലം ജില്ലയിലെ കിഴക്കൻ മേഖല ഉൾപ്പെടെ സ്വകാര്യ ബസ് റൂട്ടുകൾ മാത്രമുള്ള പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. കോട്ടയം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലും ഇതേ ആവശ്യമുന്നയിച്ച് ഇന്ന് നടന്ന സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ്.
0: പത്തനംതിട്ട കടമനിട്ട കല്ലേലിമുക്കിൽ വീട്ടിലെ ലിഫ്റ്റിൽ തല കുടുങ്ങി വയോധികൻ മരിച്ചു. 75 വയസ്സുള്ള മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1-ാം സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി.

0: 50 ലക്ഷമായിരുന്ന മൂന്നാം സമ്മാനം 25 ലക്ഷമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ഈ മാസം 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. പനികൾക്കെതിരെ ജാഗ്രത പുലർത്താം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മാധ്യമപ്രവർത്തകൻ. അവതരണം സോഫിയ ഡാനിയൽ. കാലവർഷത്തോടൊപ്പം സംസ്ഥാനത്ത് പലതരത്തിലുള്ള പകർച്ചപ്പനികളും വ്യാപകമാകുകയാണ്. പനി ബാധിച്ച് ചികിത്സയ്ക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡെങ്കിപ്പനി, എലിപ്പനി, H1N1, ചിക്കുൻഗുനിയ, വൈറൽ പനി, മലേറിയ, ടൈഫോയിഡ്, വെസ്റ്റ്നൈൽ പനി തുടങ്ങി പല പനികളും പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. സാധാരണയായി അണുബാധയുടെ ലക്ഷണമാണ് പനി. ശരീര താപനിലയിലെ വർധനയും ശരീരവേദനയും തലവേദന, ക്ഷീണം, വിശപ്പില്ലായ്മ, ചിലപ്പോൾ വിറയൽ എന്നിവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ശരിയായ വിശ്രമം കൂടാതെ ധാരാളം വെള്ളം കുടിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുന്നതിലൂടെയും 3-4 ദിവസത്തിനുള്ളിൽ പനിക്ക് ശമനമുണ്ടാകും. എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും മാരകമാകുന്നുമുണ്ട്. പല രോഗാണുബാധകളുടെയും സാധാരണമായ ലക്ഷണമാണ് പനി എന്നതിനാൽ ഡോക്ടറുടെ സേവനം തേടേണ്ടതുമാണ്. പെട്ടെന്ന് ശരീരതാപനില വർദ്ധിക്കുന്ന അക്യൂട്ട് പനി അണുബാധയുടെ ലക്ഷണമാകാവുന്നതാണ്. ജലദോഷം, ഇൻഫ്ലുവൻസ, ന്യൂമോണിയ തുടങ്ങി പല രോഗങ്ങളുടെയും ലക്ഷണം ശരീരതാപനില പെട്ടെന്ന് വർദ്ധിക്കുന്നതാണ്. കടുത്ത പനിയേക്കാൾ കൂടുതൽ നേരം നീണ്ടുനിൽക്കുന്ന ശരീരതാപനിലയിലെ വർധനയായ സബ് അക്യൂട്ട് പനി, ആവർത്തിച്ചുണ്ടാകുന്ന പനി, ഇടവിട്ടുള്ള പനി, വിട്ടുമാറാത്ത പനി തുടങ്ങി വിവിധ തരത്തിലാണ് പനി പ്രത്യക്ഷപ്പെടുക. കൃത്യമായ പരിശോധനയും വൈദ്യസഹായവും തേടുക എന്നതാണ് ഈ അവസ്ഥയിൽ പ്രധാനം. ഏറ്റവും കൂടുതൽ പേർ ചികിത്സയ്ക്കായി എത്തുന്ന വൈറൽ പനി വൈറസ് ബാധ മൂലമാണ് സാധാരണയായി ഉണ്ടാകുക. ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന അഡനോ വൈറസുകൾ, ചിക്കൻ പോക്സ് ഉൾപ്പെടെയുണ്ടാക്കുന്ന ഹെർപ്പസ് വൈറസുകൾ, COVID-19, SARS തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന കൊറോണ വൈറസുകൾ തുടങ്ങി പല വൈറസുകളും അതിന്റെ വകഭേദങ്ങളുമെല്ലാം വൈറൽ പനിക്ക് കാരണമാകുന്നുണ്ട്. രോഗിയുമായുള്ള അടുത്തിടപഴകൽ, സ്പർശനം എന്നിവ മൂലമാണ് വൈറൽ പനി പ്രധാനമായും പടരുന്നത്. ചുമ, തുമ്മൽ, കൊതുകുപോലുള്ള പ്രാണികളുടെ കടിയേൽക്കുന്നത്, മലിനമായ ഭക്ഷണം, വെള്ളം ഇവയെല്ലാം കാരണമാകാറുണ്ട്. സംസ്ഥാനത്ത് വൈറൽ പനി പോലെ തന്നെ ഡെങ്കിപ്പനിയും ഭൂരിഭാഗം ജില്ലകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈഡിസ് കൊതുകുകൾ പരത്തുന്ന വൈറൽ രോഗമാണ് ഡെങ്കിപ്പനി. ഉയർന്ന പനിയും തൊലിപ്പുറത്ത് ചുവന്ന പാടുകളും കാണാവുന്നതാണ്. സന്ധിവേദനയും കടുത്ത തലവേദനയും അനുഭവപ്പെട്ടേക്കാം. രോഗം ഗുരുതരമായാൽ രക്തസമ്മർദ്ദം കുറയുക, രക്തസ്രാവം എന്നിവ ഉണ്ടായേക്കാം. പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്നതിനും കാരണമാകാറുണ്ട്. ജീവന് ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഡെങ്കിപ്പനി എത്താവുന്നതുമാണ്. കൊതുക് പരത്തുന്ന മറ്റൊരു രോഗമാണ് ചിക്കുൻഗുനിയ. ഡെങ്കിപ്പനിക്ക് സമാനമായ ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ ചിക്കൻഗുനിയയ്ക്കും കാണാൻ കഴിയുന്നത്. സന്ധികളിൽ നീർവീക്കവും പേശികൾക്ക് വേദനയും ഉണ്ടാകാം. കാൽമുട്ടുകൾ, കണങ്കാൽ, കൈമുട്ട് എന്നിവിടങ്ങളിൽ കഠിനമായ വേദനയും ഉണ്ടാവുന്നതാണ്. പനി മാറിയാലും സന്ധിവേദന ചിലരിൽ നീണ്ടുനിന്നേക്കാം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറുടെ സേവനം തേടേണ്ടത് അനിവാര്യമാണ്. രോഗചികിത്സ പോലെ തന്നെ പ്രധാനമാണ് രോഗപ്രതിരോധവും. കൊതുക് മുട്ടയിട്ട് പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനുള്ള സാഹചര്യം ഇല്ലാതാക്കുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. പാത്രങ്ങൾ, കുപ്പികൾ, ടയറുകൾ, മുട്ടത്തോടുകൾ തുടങ്ങി വെള്ളം തങ്ങി നിൽക്കാൻ കാരണമായ വസ്തുക്കൾ യഥാവിധി നിർമാർജ്ജനം ചെയ്യുക. ആരോഗ്യവകുപ്പ് ഇതോടനുബന്ധിച്ച് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരണത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ

പരിസരങ്ങൾ എന്നിവ വൃത്തിയാക്കണം. ശനിയാഴ്ചകളിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കൊതുക് കടി ഏൽക്കാതിരിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. കൊതുകിന്റെ അമിതമായ ശല്യമുള്ള ഇടങ്ങളിൽ വാതിലുകളിലും ജനലുകളിലും മോസ്കിറ്റോ സ്ക്രീൻ ഉപയോഗിക്കാവുന്നതാണ്. മലേറിയയും മഞ്ഞപ്പനിയും ജപ്പാൻ ജ്വരവും കൊതുക് പരത്തുന്ന മറ്റ് പനിയോടനുബന്ധിച്ചുള്ള രോഗങ്ങളാണ്. മഞ്ഞപ്പനി കരളിനെയും ജപ്പാൻ ജ്വരം തലച്ചോറിനെയും ബാധിക്കും. ദേശാടന പക്ഷികളിലൂടെ കൊതുകുകളിലേക്ക് അവിടെ നിന്നും മനുഷ്യരിലേക്ക് എത്തുന്ന രോഗമാണ് വെസ്റ്റ് നൈൽ പനി. ലക്ഷണങ്ങൾ പൊതുവെയുള്ളത് തന്നെയാണ്. ശ്വാസകോശത്തിലുണ്ടാകുന്ന അണുബാധ ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നതാണ്. പനി, ചുമ, ശ്വാസംമുട്ടൽ, വിറയൽ ഒക്കെ പൊതുവെയുള്ള ലക്ഷണങ്ങളും. ഇൻഫ്ലുവൻസയും COVID-19 ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നതാണ്. ന്യൂമോണിയ തടയാനുള്ള ചില വാക്സിനുകൾ ഇന്ന് ലഭ്യമാണ്. ഇത് രോഗം ഗുരുതരമാകുന്നതിനെ തടയുന്നതിന് സഹായകമാകുന്നു എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. എലിപ്പനിക്ക് ശക്തമായ പനിയും കഠിനമായ പേശിവേദനയും വിറയലും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. കണ്ണിൽ ചുവപ്പ് നിറവും കണ്ടേക്കാം. എലിമൂത്രത്തിലൂടെയാണ് ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ പുറത്തുവരുന്നത്. മഴയത്ത് എലിമൂത്രത്തിലൂടെ രോഗാണുക്കൾ ജലസ്രോതസ്സുകളിൽ എത്താനുള്ള സാധ്യതയുണ്ട്. കെട്ടിനിൽക്കുന്ന ജലത്തിലും നീരൊഴുക്ക് വളരെ കുറഞ്ഞ ഇടങ്ങളിലും പണിയെടുക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. കന്നുകാലികളെ കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ്. എലിമൂത്രം കലർന്ന വെള്ളത്തിൽ ചവിട്ടുമ്പോൾ മുറിവുകൾ, വ്രണങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ അതിൽ കൂടി ബാക്ടീരിയ പ്രവേശിക്കുന്നതാണ്. കൂടാതെ ധാരാളം സമയം വെള്ളത്തിൽ നിൽക്കുമ്പോൾ കാലിലെ ത്വക്ക് മൃദുവാകുകയും അതുവഴി ബാക്ടീരിയ പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. സാൽമോണെല്ല എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ് മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരാവുന്നതാണ്. ഓരോ ദിവസവും പനി ക്രമേണ വർദ്ധിച്ച് ഉയർന്ന പനിയാകുന്നത് ടൈഫോയിഡിന്റെ പ്രധാന ലക്ഷണമാണ്. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുന്നതും ഭക്ഷണം ശുചിത്വമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ വൃത്തിയാക്കേണ്ടതാണ്. വായുവിലൂടെ വളരെ വേഗത്തിൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വൈറസ് രോഗമാണ് പന്നിപ്പനി അഥവാ H1N1. പെട്ടെന്നുണ്ടാകുന്ന ഉയർന്ന പനി, തൊണ്ടവേദന, ശരീരവേദന എന്നിവ പൊതുവെയുള്ള ലക്ഷണങ്ങളാണ്. പന്നികളെ ബാധിക്കുന്ന ഒരു ഫ്ലൂ വൈറസിനോട് സാമ്യമുള്ളതിനാലാണ് പന്നിപ്പനി എന്ന് വിളിക്കുന്നത്. മലിനമായ ചുറ്റുപാടിൽ നിന്നും പകരാനുള്ള സാധ്യത ധാരാളമാണ്. വർഷകാലം പനിക്കാലമാകുന്നത് ആദ്യമായിട്ടല്ല. എങ്കിലും ഓരോ വർഷവും കഴിയുമ്പോൾ പനിയുടെ തരവും വ്യാപനവും വർദ്ധിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട വസ്തുത. കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മാനുഷിക പ്രവർത്തനങ്ങൾ തുടങ്ങി പല കാരണങ്ങളാലും സ്വാഭാവിക കാലാവസ്ഥാ ചക്രത്തിന് മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിതീവ്ര മഴയും മേഘവിസ്ഫോടനങ്ങളും കുറഞ്ഞ സമയത്ത് ലഭ്യമാകുന്ന അമിതമായ മഴയും അന്തരീക്ഷ താപനിലയിൽ വളരെ ഏറ്റക്കുറച്ചിലിന് കാരണമാകാറുണ്ട്. ഇതെല്ലാം മനുഷ്യർ ഉൾപ്പെടുന്ന ജീവജാലങ്ങളുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ പ്രകടമായ വ്യത്യാസങ്ങളാണ് വരുത്തുന്നത്. പലതരത്തിലുള്ള രോഗാണുക്കളുടെ വർദ്ധനവിനും കാരണമാകുന്നു. പെട്ടെന്നുള്ള നഗരവൽക്കരണം, മാലിന്യങ്ങളുടെ വർദ്ധന, ജലസ്രോതസ്സുകൾ മലിനപ്പെടുക, ഇതെല്ലാം അന്തരീക്ഷത്തെയും ജലത്തെയും ഒക്കെ മലിനമാക്കുന്നു. രോഗാണുക്കളുടെ ജനിതക മാറ്റം ഉൾപ്പെടെയുള്ളതിനും ഇതെല്ലാം കാരണമാകുന്നുണ്ട്. അതോടൊപ്പം ജീവിത ശൈലിയിലും ഭക്ഷണശീലത്തിലുമുള്ള മാറ്റവും രോഗപ്രതിരോധ ശക്തിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയിട്ടുമുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം കൊണ്ടുമാത്രം മഴക്കാല രോഗങ്ങളെ പൂർണമായും തടയാനാകില്ല എന്നതും ഒരു വസ്തുതയാണ്. മാലിന്യ നിർമ്മാർജ്ജനം, പരിസര ശുചിത്വം, കൊതുക് നിവാരണം, വ്യക്തിശുചിത്വം, ശരിയായ ഭക്ഷണക്രമം, ആരോഗ്യകരമായ ഭക്ഷണശീലം, തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം, ശരിയായ വിശ്രമം തുടങ്ങി മികച്ച ജീവിതശൈലി പ്രാവർത്തികമാകുക വഴി പനിയും അനുബന്ധ രോഗങ്ങളെയും ഒഴിവാക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. പനികൾക്കെതിരെ ജാഗ്രത പുലർത്താം.

യോട് നേരിട്ട് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഗാനങ്ങൾ ആവശ്യപ്പെടാനുമായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാം. 9495964321 മറ്റൊരു നമ്പർ 9496596321. ഹലോ പ്രിയഗീതം, പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. അതിഥി അഭിനേത്രി ഇന്ദുലേഖ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് നടിയും നർത്തകിയുമായ ഇന്ദുലേഖയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ചലച്ചിത്രങ്ങളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ശ്രദ്ധേയയായ ഇന്ദുലേഖ മികച്ചൊരു ഡബിംഗ് ആർട്ടിസ്റ്റും അന്യഭാഷാ പരമ്പരകളുടെ വിവർത്തകയും കൂടിയാണ്. ഇന്ദുലേഖ

0: ആകാശവാണി.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ജീവിതം നൽകുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നാം കാത്തുസൂക്ഷിക്കുന്ന ആത്മബന്ധങ്ങളാണ്. തിരക്കുകൾക്കിടയിലും പരസ്പര വിശ്വാസവും കരുതലും നൽകി ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത്. പ്രതിസന്ധികളിൽ തളരാതെ നമ്മെ മുന്നോട്ട് നയിക്കുന്നതും സന്തോഷങ്ങൾ ഇരട്ടിയാക്കുന്നതും ഈ സ്നേഹക്കരുതലാണ്. പദവികളെക്കാളും പണത്തെക്കാളും പലപ്പോഴും ഉപകരിക്കും സ്നേഹബന്ധങ്ങൾ. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. അധിക വരുമാനത്തിനായി എള്ള് കൃഷി എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, രാഷ്ട്രീയ ഗോകുൽ മിഷൻ, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: വളർത്തുനായ്ക്കളെ ദയാവധം ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ നൽകുന്ന അനിശ്ചിതത്വം കർഷകരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മഴയുടെ അളവും സമയവും പ്രവചനാതീതമാണ്. ചിലയിടങ്ങളിൽ നല്ല മഴ കിട്ടുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഒട്ടും മഴ കിട്ടാത്ത അവസ്ഥയാണ്. ഒപ്പം നമ്മുടെ അനാസ്ഥ കൊണ്ടും അല്ലാതെയും ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും. ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൃഷിയെയും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും സാരമായി ബാധിക്കുന്നു. അതിനാൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമ്മുടെ പ്രധാന വിഷയം എള്ള് കൃഷിയാണല്ലോ. പോഷകഗുണങ്ങൾ കൊണ്ട് വിലമതിക്കപ്പെടുന്ന ഒരു എണ്ണവിളയാണ് എള്ള്. കേരളത്തിൽ ഇതൊരു പ്രധാന കാർഷിക വിള അല്ലെങ്കിലും ചില മേഖലകളിൽ എള്ള് ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്. എള്ളിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അതുൽ ജയ്പാലാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പമുള്ളത്. ഡോക്ടർ അതുൽ ജയ്പാലുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ അതുൽ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: താങ്ക് യു.
3: ഡോക്ടർ അതുൽ, ഈ എള്ള് കൃഷിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു, അതിന്റെ പ്രാധാന്യം എന്തുവാണെന്ന് വിശദീകരിക്കാമോ?
4: എള്ള് എന്ന് പറയുന്നത് തന്നെ അനശ്വരയുടെ വിത്ത് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഇതിൽ ധാരാളമായി ആന്റി ഓക്സിഡൻസും ഫ്ലേവനോയിഡ്സും ഒക്കെ ഇതിന്റെ അകത്തുള്ളത് കൊണ്ട് ഒരുപാട് ആയുർവേദിക് പ്രിപ്പറേഷൻസിനും ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതിൽ ധാരാളം മിനറൽസ്, കാൽഷ്യം, അയൺ, വിറ്റാമിൻ ബി, വിറ്റാമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഈ എള്ളിന്റെ എണ്ണ നമുക്കറിയാം, അച്ചാറിടാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ചധിക കാലം അത് കേടുകൂടാതെ ഇരിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് എള്ളെണ്ണ ഉപയോഗിക്കുന്നത്.
3: നമ്മുടെ സംസ്ഥാനത്ത് എള്ള് കൃഷി ഏത് പ്രദേശങ്ങളൊക്കെയാണ് അധികം ചെയ്തു വരുന്നത്?
4: മുമ്പ് പല സ്ഥലങ്ങളിലും ചെയ്തു വരുന്നെങ്കിലും ഇപ്പോൾ അത് ഒരു ഓണാട്ടുകര മേഖല എന്ന് പറയുന്ന നമ്മുടെ കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വരുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും എള്ള് കൃഷി നിലനിൽക്കുന്നത്. അത് ഏകദേശം 570 ഹെക്ടറോളം സ്ഥലത്ത് നിലവിൽ എള്ള് കൃഷി ഓണാട്ടുകര മേഖലയിൽ തന്നെയുണ്ട്. ഇതല്ലാതെ തിരുവനന്തപുരത്തും മറ്റു സ്ഥലങ്ങളും

0: ഒക്കെ ചെറിയ രീതിയിൽ ആൾക്കാർ ഇപ്പം വീണ്ടും എള്ള് കൃഷിയിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്.
1: ഈ ഓണാറ്റുകര എള്ളിന് ഭൗമസൂചിക പദവിയും ലഭിച്ചിട്ടുണ്ട് അല്ലേ?
0: അതെ അതെ അതെ, നമ്മുടെ കാർഷിക സർവകലാശാലയുടെ IPR സെല്ലുണ്ട്, ഭൗതിക സ്വത്തവകാശ സെല്ല്. ഇവിടത്തെ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന എള്ളിനത്തിനേക്കാളും ഓണാട്ടുകര മേഖലയിൽ ചെയ്യുന്ന എള്ളിനത്തിന് ഔഷധ ഗുണം കുറച്ചുകൂടെ കൂടുതലുണ്ടെന്ന് കണ്ടെത്തുകയും അങ്ങനെ നമ്മൾ GI രജിസ്ട്രേഷൻ അപ്ലൈ ഒക്കെ ചെയ്തു.
1: നല്ലൊരു കാര്യം തന്നെയാണ്, ഒരു സ്പെഷ്യൽ ഐഡന്റിറ്റി കിട്ടിയിട്ടുണ്ട്.
0: അതെ അതെ.
1: അപ്പൊ ഈ എള്ള് കൃഷിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ ഇതിന് ആവശ്യമുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ മണ്ണിന്റെ സ്ഥിതി അതൊക്കെ എന്തുവാണിത്?
0: ഇപ്പം ഓണാട്ടുകര മേഖലയിലാണ് കൂടുതലും എള്ള് കൃഷി ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അവിടുത്തെ മണ്ണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ മണല് കലർന്നിട്ടുള്ള മണ്ണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നത് അധിക നേരം മണ്ണ് നിൽക്കില്ല. മഴയൊക്കെ വരുമ്പോഴും അതെല്ലാം ഒലിച്ച് പോകാറുണ്ട്. വളരെ ന്യൂട്രിയൻസ് കുറവായിട്ടുള്ള ഒരു മാർജിനൽ സോയിൽ എന്ന് നമ്മൾ പറയത്തക്ക രീതിയിലുള്ള മണ്ണിൽ പോലും എള്ള് നന്നായിട്ട് വളരും. നല്ല നീർവാഴ്ചയുള്ള മണ്ണാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. സാധാരണ കൃഷിക്കാര് രണ്ട് രീതിയിലാണ് കൃഷി ചെയ്യുന്നത്, ഒന്ന് കരപ്രദേശത്തും പിന്നൊന്ന് വയലിലും. ഇപ്പൊ കരപ്രദേശത്തൊക്കെ ചെയ്യുന്ന കൃഷിക്കാരാണെങ്കിൽ ഇപ്പൊ നല്ല സമയമാണ്, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് നമ്മളത് കൃഷി ചെയ്യുന്നത്. ഇനി വയലിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുണ്ടകൻ നെല്ല് കൊയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ എള്ള് വിതയ്ക്കാവുന്നതാണ്. അതിന്റെ സീസൺ ഏകദേശം ജനുവരി മുതൽ ഏപ്രിൽ വരുന്ന നമ്മുടെ ആ സമ്മർ സീസണാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്.
1: അപ്പം കാലാവസ്ഥ എനിക്ക് തോന്നുന്നു ടോട്ടലായിട്ട് നല്ലത് തന്നെയാണ്.
0: അതെ, കാലാവസ്ഥ നമുക്ക് നമ്മുടെ കേരളത്തിന് അനുയോജ്യമായ ഒരു വിള തന്നെയാണ് എള്ള്.
1: അപ്പൊ ഇതിനുവേണ്ടി ഏത് കൃഷിയാണെങ്കിലും നമുക്ക് നല്ല വിളവ് കിട്ടണമെങ്കിൽ ഇനങ്ങൾ എന്തായാലും നല്ലതായിരിക്കണം. അപ്പം എള്ളിനു വേണ്ടിയുള്ള നല്ല ഇനങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: സാധാരണ കൃഷിക്കാര് അവരുടെ കയ്യിലുള്ള എള്ള് അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്ന എള്ള് ഇതൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന് അധികം ഒരു നല്ല വിളവ് നമുക്ക് ഉറപ്പു പറയാൻ സാധിക്കില്ല. നമ്മുടെ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള കുറച്ച് നല്ല ഇനങ്ങൾ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് കായംകുളം 1, തിലോത്തമ, തിലക്, തിലറാണി എന്നീ ഇനങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഏകദേശം 100-110 ദിവസം അതിന് മൂപ്പുണ്ട്.
1: അതിന്റെ പ്രൊഡക്ടിവിറ്റിയും നല്ലതാണ്.
0: അതെ അതെ, വളരെ നല്ലതാണ്. ഇതല്ലാതെ തിലധാര എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്, അത് ഏകദേശം 78 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാം.
1: ഈ എള്ളിന്റെ നല്ല ഇനം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എണ്ണയുടെ ശതമാനമൊക്കെ അതിന്റെ അകത്ത് അധികം കാണും, വളർച്ച നല്ലതായിരിക്കും, അതല്ലേ?
0: ശരിക്കും എള്ളിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ പകുതിയോളം, ഏകദേശം 40-50% നമുക്ക് എണ്ണ തന്നെയാണ്, പിന്നെ ഒരു 20% പ്രോട്ടീൻ, അങ്ങനെയാണ് അതിൽ പോകുന്നത്. എള്ളിന്റെ ഈ ഇനങ്ങൾ മെച്ചപ്പെട്ടതെന്ന് പറയാൻ കാര്യം അതിന്റെ വിളവാണ്. നമുക്ക് ഈൽഡ് നോക്കുമ്പോഴത്തേക്ക് സാധാരണ ലോക്കൽ ഇനങ്ങളെക്കാളും നല്ല വിളവ് നമുക്ക് ഈ ഒരു ഇനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്.
1: ഈ ഇനങ്ങളുടെ ലഭ്യത എങ്ങനെയാണ്, കർഷകർക്ക് ഇത് ലഭ്യമാണോ? ഇത്
0: ആ ഇപ്പൊ നമുക്ക് ഇതിന്റെ സീഡ്സ് അവൈലബിൾ ആണ്. നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ORRS എന്ന് പറയുന്ന ഒരു സ്റ്റേഷനുണ്ട്, ഓണാട്ടുകര റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ. അവിടെ ഇപ്പം ഈ ഇനങ്ങളുടെ വിത്തുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നല്ല ഡിമാൻഡുണ്ട് ഇപ്പൊ ആ ഇനങ്ങൾക്ക്.
1: ഇപ്പൊ ഈ കൃഷി ചെയ്യുമ്പോൾ നിലവൊരുക്കൽ, പിന്നെ അതിന്റെ സംബന്ധമായ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം.
0: എള്ളിന്റെ വിത്തിന്റെ കാര്യം ആദ്യമായി പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചെറിയ വിത്തുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സീഡ്സ് വിതയ്ക്കാൻ നോക്കുമ്പോൾ വിത്ത് മാത്രമായിട്ട് നമ്മൾ കൊണ്ട് വിതയ്ക്കുകയാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ കൂടുതൽ വീഴും, ചില സ്ഥലങ്ങളിൽ കുറച്ചേ വീഴുകയുള്ളൂ. അപ്പൊ വളർന്നു വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം സാധാരണഗതിയിൽ നമ്മൾ കൃഷിക്കാർ ചെയ്യുന്നത് വെച്ചാൽ എത്ര വിത്ത് എടുക്കുന്നു അതിന്റെ ഒരു 2-3 ഇരട്ടി മണലുമായിട്ട് മിക്സ് ചെയ്ത് ഇത് വിതറുകയാണ് പതിവ്. ഇതിന് കാർഷിക സർവകലാശാല ഒരു ശുപാർശ നമുക്കൊന്ന് കൊടുത്തിട്ടുണ്ട്, ഏകദേശം 5 kg വിത്താണ് ഒരു ഹെക്ടറിന് വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഏക്കറിന് നമുക്ക് ഏകദേശം 2 kg വിത്ത് മതിയാവും. അപ്പൊ അത്രയും വിത്തുകളാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ചെറിയ വിത്തുകളായതുകൊണ്ട് തന്നെ നമുക്ക് നടുന്ന സമയത്ത് നിലം നന്നായിട്ട് ഉഴുത് വൃത്തിയാക്കിയതിന് ശേഷം അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചിട്ട് വേണം നമ്മൾ സാധാരണയായിട്ട് വിത്ത് വിതറാറുള്ളത്.
1: ഇതിന്റെ ഈ മുളപ്പ് എത്ര ദിവസം കഴിഞ്ഞത് വെളിയിലോട്ട് വരും?
0: ശരിക്കും എള്ളെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് 5 ദിവസം എടുക്കും അതൊന്ന് പുറത്തു വരാൻ വേണ്ടി. ആദ്യത്തെ സമയത്ത് നമുക്ക് ഇതിന്റെ കളയാണോ എള്ളാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്ന ചെറിയ പ്രയാസം ഉണ്ടാവും. പിന്നെ അത് 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് നല്ല രീതിയിൽ ഗ്രോത്ത് വരും.
1: ഇതിന് വളപ്രയോഗം എങ്ങനെയാണ് ചെയ്യുന്നത്?
0: സാധാരണ ഒരുപാട് കൃഷിപ്പണികളൊന്നും വേണ്ടാത്ത ഒരു വിളയാണ് എള്ള് എന്ന് പറയുന്നത്. നന്നായിട്ട് നമ്മൾ വളപ്രയോഗം ചെയ്ത് നന്നായിട്ട് പരിപാലിച്ച് വരികയാണെങ്കിൽ നല്ല വിളവ് തരുന്ന സെസാം നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് നമുക്ക് കേരള കാർഷിക സർവകലാശാല നമുക്കൊരു ശുപാർശ കൊടുത്തിട്ടുണ്ട്. കാലിവളം അല്ലെങ്കിൽ ജൈവവളം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇത് ഒരു ഹെക്ടറിന് ഏകദേശം 5 ടൺ, അതായത് 5000 kg നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ഒരു ഏക്കറിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ടണ്ണോളം, 2000 kg കാലിവളം നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ഇതല്ലാതെ നമ്മുടെ NPK വളങ്ങളുണ്ട്. അപ്പൊ NPK ഏകദേശം അതിനും ഒരു കണക്കുണ്ട്, 30 15-30 കിലോഗ്രാം എന്നാണ് എൻ്റെ കണക്ക്. ഇപ്പം നമ്മുടെ കൃഷിക്കാരൊക്കെ ആണെങ്കിൽ

0: യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് ഒക്കെയാണ് ഇപ്പം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് യൂറിയയ്ക്ക് ഏകദേശം ഒരു 25 കിലോഗ്രാം, 30 കിലോഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 20 കിലോഗ്രാം പൊട്ടാഷ്, ഇതാണ് ഒരു ഏക്കറിന് നമ്മൾ ശുപാർശ ചെയ്യുന്നത്.
1: ഇതിന്റെ ഉപയോഗ രീതി എങ്ങനെയാണ്? അടിവളമായിട്ട് എല്ലാം കൊടുക്കത്തില്ല.
0: ഇത് ആദ്യത്തെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ജൈവവളത്തിനോടൊപ്പം തന്നെ ചേർത്ത് നമുക്ക് മൊത്തത്തിൽ ഒന്നുകിൽ കൊടുക്കാം, ഇല്ല നമുക്ക് ജലസേചന സൗകര്യമൊക്കെ ഉണ്ട്, നനയ്ക്കാൻ സൗകര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂറിയ മാത്രം നമ്മൾ മുക്കാൽ ഭാഗമേ കൊടുക്കുകയുള്ളൂ. ബാക്കി 25% നമ്മളൊരു ഒരു മാസം കഴിയുമ്പോഴത്തേക്ക്
1: മേൽവളമായിട്ട്
0: കൊടുക്കാം, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ സ്പ്രേ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും.
1: തളിച്ചു കൊടുക്കാൻ പറ്റും.
0: ഒരു 3% വീര്യമാണ് നമ്മൾ പറയുന്നത്. അതായത് 30 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമുക്ക് ചെടിക്ക് മേലിൽ കൂടെ ഇലകൾ വീഴത്തക്ക രീതിയിൽ തളിച്ചു കൊടുക്കാവുന്ന.
1: ഇത് നട്ട് ഇത് കിളിച്ച് പുറത്തോട്ട് വന്ന് ആദ്യം വളമൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് കള നിയന്ത്രണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: അതെ, എള്ളിനെ സംബന്ധിച്ചിടത്തോളം കള നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആദ്യത്തെ 15 മുതൽ 25 ദിവസം അല്ലെങ്കിൽ 15 മുതൽ 20 ദിവസം വരെയുള്ള ഒരു കള നിയന്ത്രണം നമ്മളപ്പോൾ കൊടുക്കണം. ഈ കള നിയന്ത്രണം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഇടയൊന്ന് ഇളക്കി കൊടുക്കണം. അതുമാത്രമല്ല, നമ്മൾ തിന്നിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ വിതയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് വിത്തുകൾ കൂടുതൽ വീഴുകയാണെങ്കിൽ, അത് അവിടെ ഒരുപാട് ചെടികൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മുഴുവനായിട്ട് പിഴുത് കളയാൻ പറ്റും. ആ സ്ഥലങ്ങൾ മാത്രമാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ ചെടികൾ തമ്മിലും ഒരു 15 സെന്റിമീറ്റർ അകലമെങ്കിലും ഉണ്ടാവണം. അതെ,
1: ഒട്ടുമില്ലാത്ത സ്ഥലത്ത് നമുക്ക് പറിച്ചത് തിരിച്ചു നടാൻ പറ്റുമോ? നട്ടാൽ വരാൻ സാധ്യതയില്ല.
0: ഇല്ല, അത് സാധാരണ നമ്മളങ്ങനെ ചെയ്യാറില്ല. നമ്മളങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു നോക്കി, പക്ഷെ അതത്ര സക്സസ് ആയിരുന്നില്ല. നമുക്ക് വീണ്ടും വിത്ത് തന്നെ ഇടേണ്ടതായിട്ടുണ്ട്. ഒരു വളപ്രയോഗം അല്ല, നമ്മളിപ്പം കള നിയന്ത്രണം 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഒരു കള നിയന്ത്രണം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ആവശ്യമെങ്കിൽ ഒരു 40-ാമത്തെ ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ്.
1: ഈ തിന്നിങ് എന്ന് പറയുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്? നട്ട് കഴിഞ്ഞിട്ട്,
0: നട്ട് കഴിഞ്ഞ് ഏകദേശം 15-20 ദിവസത്തിനകത്ത് ഇത് തന്നെ ഈ ചെടി വളർന്ന് ഏകദേശം ഒരു 15 സെന്റിമീറ്ററും ഒരു ചെറിയ സ്കെയിലിന്റെ പൊക്കത്തിൽ വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് തിന്നിങ് ചെയ്യാവുന്നതാണ്. അതാണ് അതിന്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്.
1: ഈ സമയത്ത് ചിലപ്പോഴൊക്കെ മഴ കിട്ടാറുണ്ട്, ചിലപ്പം ഒരു നീണ്ടകാലം വരെ മഴ ഇല്ലാതെ വെള്ളത്തിന്റെ പ്രശ്നം വരാറുണ്ട്. ആ സമയം ജലസേചനം ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലേ?
0: അതെ, കാരണം പൂർണ്ണമായും നമ്മൾ നോക്കുകയാണെങ്കിൽ എള്ളിനെ മഴയെ ആശ്രയിച്ചുള്ള കൃഷിയാണ് സാധാരണമായി കൃഷിക്കാർ ചെയ്യുന്നത്. പക്ഷേ ജലസേചനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. കാര്യം എള്ളിനെ സംബന്ധിച്ചിടത്തോളം 4 സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്ന്, അത് നമ്മൾ നട്ട് മുളച്ച് ഒരു 4-5 ഇല വരുന്ന സമയം, അതൊന്ന്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ശിഖരങ്ങൾ വരുന്ന ബ്രാഞ്ചിങ് ആ സമയത്ത്, പിന്നെ പൂവിട്ട് തുടങ്ങുമ്പോഴും അതിന്റെ പോഡ് കത്തിക്ക വരുന്ന സമയങ്ങളും. ഈ 4 സ്റ്റേജിലും നമുക്ക് മഴ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ ജലസേചനം കൊടുക്കുന്നത് വളരെ നല്ലതായിട്ടിരിക്കും.
1: അങ്ങനെ ചെയ്താലായിരിക്കും
0: നമുക്കൊരു 50%ഓളം നമുക്ക് റീൽഡ് കൂടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്.
1: എള്ളിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും ഒക്കെ ഒരു വെല്ലുവിളിയാണോ, പ്രശ്നം സൃഷ്ടിക്കാറുണ്ടോ?
0: സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെ വലിയൊരു ഈൽഡ് കുറവ് വരത്തക്ക രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. എന്നാലും ഇലതീനി പുഴുക്കളും തണ്ടുതുരപ്പൻ പുഴുക്കളുമാണ് കീടങ്ങളിലായിട്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്.
1: എല്ലാ സ്റ്റേജിലും എഫക്ട് ചെയ്യുമോ?
0: ഇല്ല, ഇതൊരു 15-20 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് സാധാരണ വന്നു തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് സാധാരണ കടയിൽ കിട്ടുന്ന പ്രതിഷ്ഠിതമായിട്ടുള്ള ഏത് ഫോർമുലേഷൻ നമുക്ക് ഉപയോഗിക്കാം, സാൻഡ്രാക്നോൺ ഉണ്ട്, നിംബസിഡിൻ ഉണ്ട്, നീമസോൾ, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ നമുക്ക് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറി കിട്ടും, അല്ലെങ്കിൽ ഇത് വരാതിരിക്കും.
1: രോഗങ്ങൾ പറഞ്ഞാൽ,
0: രോഗങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഇലപ്പുള്ളി രോഗമാണ്. ഇലപ്പുള്ളി രോഗം എന്ന് പറഞ്ഞാൽ ഇലകളിൽ ചെറിയ പുള്ളികളായിട്ട് വന്നതിന് ശേഷം അത് വ്യാപിച്ച് തണ്ടുകളിലേക്കും പോഡിലേക്കും ഒക്കെ വ്യാപിച്ച് നമ്മൾ അവസാന സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഇത് മൊത്തം കരിഞ്ഞു നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു രോഗം ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നമുക്ക് സ്യൂഡോമോണസ്, ഇപ്പം കൃഷിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ് സ്യൂഡോമോണസ്, എല്ലാ ജില്ലകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സ്യൂഡോമോണസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ എന്നുള്ള തോതിൽ നമുക്കൊരു സ്പ്രേ കൊടുത്താൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതല്ലാതെ വരുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഫൈറ്റോപ്ലാസ്മ കൊണ്ടുണ്ടാകുന്ന ഫില്ലോഡി എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. ഫില്ലോഡിയിൽ സാധാരണ ഈ പൂ വരുന്നതിന് പകരം ആ പൂ രൂപപ്പെട്ടത് ഇലയായിട്ട് മാറും. അങ്ങനത്തെ ദിവസം ഒരു ഫില്ലോഡി കൊണ്ടുണ്ടാകുന്ന ഒരു ചെടിയിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ കൺട്രോൾ മെഷർ നമുക്കില്ല, നമുക്കത് പിഴുത് തന്നെ നശിപ്പിച്ച് കളയേണ്ടതുണ്ട്.
1: അതുകൊണ്ട് എത്രയും എളുപ്പം ചെയ്യുന്ന അത്രയും നല്ലത്, അല്ലെങ്കിൽ മറ്റേ ചെടിയിലോട്ട് അത് പടരാനുള്ള ചാൻസസ് ഉണ്ടല്ലോ.
0: അതെ അതെ അതെ, അത് ഒരുപാട് വന്ന് കുറച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് വരുന്നതിന് മുമ്പാണ് നമ്മളിത് പിഴുത് നശിപ്പിച്ച് കളയുന്നത്.
1: ഇപ്പൊ ഇത്രയൊക്കെ നല്ലപോലെ നമ്മൾ പരിപാലിച്ച് എള്ളിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ എന്റെ വിളവെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ വല്ലതും ഉണ്ടോ?
0: ഉണ്ട്. സാധാരണ എള്ള് എന്ന് പറയുമ്പോൾ ഒരു 100 ദിവസമാണ് നമ്മൾ ആവറേജ് പറയുന്നത്. ഇത് എങ്ങനെ വിളവെടുക്കുന്ന റെഡിയായി എന്ന് നമുക്ക് മനസ്സിലാവാൻ ഇതിന്റെ ഏറ്റവും താഴത്തെ ഇലകൾ നോക്കിയാൽ മതി. താഴത്തെ ഇലകൾ പഴുത്ത് ഒരു മഞ്ഞ നിറമായി തുടങ്ങുമ്പോഴാണ് ശരിക്കും നമ്മൾ വിളവെടുപ്പിന് പാകമായി എന്നുള്ളത് നമ്മൾ അറിയുന്നത്. അപ്പം എള്ള് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓണാട്ടുകര മേഖലയൊക്കെ ആണെങ്കിൽ മണല് കലർന്ന മണ്ണാണ്. അപ്പം

0: നമുക്ക് പിഴുതെടുക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വേരോടെ നമ്മൾ പിഴുതെടുത്തതിന് ശേഷം ഇത് ചെറിയ ബണ്ടിലാക്കി കെട്ടി നമ്മളിത് തണലത്ത് കൊണ്ട് വെക്കും. അത് ഒരു 3-4 ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ താഴെന്നാണ് ഇത് മൂപ്പായി വരുന്നത്. അപ്പൊ ഇത് പാകമായതിനു ശേഷം നമുക്ക് ആദ്യം കുറച്ച് വിത്തുകളൊക്കെ തൊഴിഞ്ഞു വീഴും. ആ വിത്താണ് ശരിക്കും നമ്മുടെ ഏറ്റവും നല്ല വിത്ത് എന്ന് പറയുന്നത്. അടുത്ത സീസണിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ആ വിത്താണ്. ബാക്കിയുള്ള എള്ള് നമുക്ക് സാധാരണ നമുക്ക് എള്ളെണ്ണ ഉണ്ടാക്കാനും എള്ളുണ്ടാക്കി ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം നമ്മൾ തണലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഒരു 3 ദിവസം നമ്മൾ വെയിലത്തും കൂടെ വെച്ച് ഉണക്കിയെടുക്കും. ആ സമയത്ത് കമ്പോ എന്തെങ്കിലും വെച്ച് നമ്മൾ തല്ലി ബാക്കിയുള്ള വിത്തും കൂടെ കുഴിച്ചിട്ടാണ് വിത്തെടുക്കുന്നത്.
1: ഇത് ത്രഷിംഗ് ചെയ്യാൻ വേണ്ടി എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മെഷീനറീസ് ഒന്നുമില്ല, ഉപയോഗിക്കാറില്ല. അത്
0: ഇപ്പം നിലവിൽ അങ്ങനത്തെ മെഷീനറീസ് നമുക്ക് ഇത്രയും ഇല്ല, കാരണം അത്രയും വ്യാപകമായിട്ട് നമ്മളിപ്പം കൃഷി ഇപ്പം ചെയ്യുന്നില്ല. നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിൽ വെള്ളാനി കാർഷിക കോളേജിൽ അഗ്രോണമി ഡിപ്പാർട്ട്മെന്റ് 2 എക്യുപ്മെന്റ് ഇപ്പം പേറ്റന്റ് എടുത്തിട്ടുണ്ട്. അതിലൊന്ന് എള്ള് നടുന്ന ഒരു എക്യുപ്മെന്റും മറ്റൊന്ന് എള്ളില് ഹെർബിസൈഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ദോഷം വരാത്ത രീതിയിൽ ഹെർബിസൈഡ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത്
1: കളനാശിനി
0: അങ്ങനെ ഒരു പേറ്റന്റും കൂടെ എടുത്തിട്ടുണ്ട്.
1: ഈ നടുന്ന മെഷീൻ എന്ന് പറയുമ്പോൾ അതെങ്ങനെ വിത്തായിട്ട് നടുവോ അതോ ചെടിയായിട്ട്
0: നടുന്നത്? സാധാരണ ആൾക്കാർ നിന്ന് നടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വിതയ്ക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വിത്ത് വേണ്ടി വരും. അപ്പം സാധാരണ വിത്ത് കുറവാണെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പോകുന്ന നോക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലേബർ കൂടുതൽ വരും. അപ്പം ഈ പുതിയ ടെക്നോളജി അല്ലെങ്കിൽ നമ്മുടെ പേറ്റന്റ് എടുത്ത ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഈ മെഷീനറിയിൽ വിത്ത് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോകുന്നതനുസരിച്ച് ഇട്ടിട്ട് പോകുന്നതാണ്.
1: അതേമാതിരി കളനാശിനി യൂസ് ചെയ്യാനാണോ അതോ കള ഡയറക്റ്റ് ആയിട്ട് മെക്കാനിക്കൽ ആയിട്ട് എടുക്കാനാണോ?
0: ഇല്ല, ഇത് കളനാശിനി അടിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പ്ലാന്റിനെ മാത്രം അത് കളനാശിനി വീഴാതെ പ്രൊട്ടക്ട് ചെയ്യും, ബാക്കി സ്ഥലങ്ങളിൽ മാത്രം ഹെർബിസൈഡ് അടിച്ചു പോകും.
1: അപ്പൊ ഈ 2 മെഷീൻസ് ഇപ്പം പേറ്റന്റ് ആയി, ഇത് കർഷകരിലോട്ട് എത്തിയിട്ടുണ്ടോ? ഇല്ല
0: ഇല്ല, കർഷകരിലോട്ട് എത്തുന്ന പ്രോസസ്സ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പേറ്റന്റ് കഴിഞ്ഞിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്.
1: ഡോക്ടർ അതുൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് എള്ളു കൃഷിയെ കുറിച്ച് നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: എള്ളുകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ കാർഷിക സാധ്യതകളെക്കുറിച്ചും കൃഷിരീതികളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നത് വെള്ളായനി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അതുൽ ജയ്പാലാണ്. ഡോക്ടർ അതുൽ ജയ്പാലുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

0: രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
2: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
3: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ 1 മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് 2 വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. 2 വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷും ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും 2 വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ച പാടുകളായും കാണപ്പെടാറുണ്ട്.

ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിര് വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിൾ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടുതുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡൈസിം 1 ഏക്കറിന് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc

0: ഇടയുണ്ട്. അതിനാൽ ഒരേക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓല ചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 mL ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 mL കുളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. തെങ്ങിൻ തടങ്ങളിൽ പച്ചില വളച്ചെടിയായ പയർ, ഡേഞ്ച തുടങ്ങിയവയുടെ വിത്തുകൾ വിതയ്ക്കാം. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 ഗ്രാം വിത്തുപാകാം. 2.5-3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെപ് സാഷേ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശെയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. കൊമ്പുണക്കം ചെറുമാവുകളുടെ പ്രധാന രോഗമാണ്. ഇത് കുമിൾബാധ മൂലമാണ് ഉണ്ടാകുന്നത്. ഉണങ്ങിയ ചില്ലിയുടെ ചുവടറ്റത്തുള്ള കമ്പ് പരിശോധിച്ചാൽ കുമിൾബാധ മൂലമുള്ള നിറവ്യത്യാസം കാണാം. അതിന് താഴെ വെച്ച് കേടുവന്ന കമ്പ് മുറിച്ചു മാറ്റിയതിനുശേഷം മുറിപ്പാടിൽ ബോർഡോ കുഴമ്പ് തേക്കണം. മുറിച്ചു മാറ്റിയ കമ്പുകളും ഉണങ്ങിയ ഇലകളും തീയിട്ട് നശിപ്പിക്കണം. വള്ളിപ്പയറിന്റെ കരിമ്പൻ കേടിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. പയറിന്റെ തണ്ടുകളിൽ കറുത്ത പൊട്ടുകളുണ്ടായി ക്രമേണ ഇലകൾ മഞ്ഞളിക്കുകയും പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. ഇതൊരു മഴക്കാല രോഗമാണ്. ഇതിനെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിലും തണ്ടുകളിലും തളിക്കുന്നത് ഫലപ്രദമാണ്. ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, വളർത്തുനായ്ക്കളെ ദയാവധം ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ഉത്തരം, നായയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ ശരീരത്തിൽ ക്ഷതം, ഗുരുതരമായ രോഗം എന്നീ സാഹചര്യങ്ങളിൽ മാത്രം വെറ്റിനറി ഡോക്ടറിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദിഷ്ട മരുന്നുകൾ നൽകി ദയാവധം നടത്താം. പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയെ കൊല്ലാൻ പാടില്ല. അതിനെ 10 ദിവസം നിരീക്ഷിച്ച് പേവിഷബാധയുണ്ടെന്ന് ഉറപ്പാക്കിയാൽ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കാനേ നിയമം അനുവദിക്കുന്നുള്ളൂ.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ. Daro inna daro.

0: ശ്രീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13.
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ശ്രീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ഈ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചടയമംഗലം, വെളിനെല്ലൂർ, ഇടമാട്, ഇട്ടിവ, കടയ്ക്കൽ, ചിതറ, കുമ്മിൾ, നിലമേൽ എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചടയമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നസീം എം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9496371409 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9496371409. കേരളത്തിലെ കാർഷിക മേഖലയെ സാങ്കേതിക വിദ്യയുടെ കരുത്തിലൂടെ കൂടുതൽ ഉൽപാദനക്ഷമവും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പാക്കുന്ന അഗ്രി നെക്സ്റ്റ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 150 അഗ്രി ടെക് സ്റ്റാർട്ടപ്പുകളെ തെരഞ്ഞെടുത്ത് സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, കൃഷി ചെലവ് കുറയ്ക്കൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കൃഷിരീതികൾ, മെച്ചപ്പെട്ട വിപണി ബന്ധങ്ങൾ, വരുമാന വർധന എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിക്കുന്ന നൂതന കാർഷിക പരിഹാരങ്ങൾ നേരിട്ട് കൃഷിയിടങ്ങളിൽ പരീക്ഷിക്കാനും വിപുലമായ തലത്തിൽ വിന്യസിക്കാനും അവസരം നൽകുന്ന പദ്ധതിയാണിത്. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 25 ലക്ഷം രൂപ വരെ ധനസഹായം, മെന്ററിംഗ്, ഇൻക്യുബേഷൻ പിന്തുണ, കർഷക ശൃംഖലകളിലേക്കുള്ള പ്രവേശനം, ഫീൽഡ് പൈലറ്റ് അവസരങ്ങൾ എന്നിവ ലഭ്യമാക്കും. പ്രിസിഷൻ ഫാമിംഗ്, ഡ്രോൺ സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്മാർട്ട് ഇറിഗേഷൻ, ഫാം മെക്കനൈസേഷൻ, വിള സംരക്ഷണം, സംസ്കരണവും സംഭരണവും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അഗ്രി ഫിൻടെക്, കാലാവസ്ഥാ സൌഹൃദ കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പദ്ധതിയിൽ പങ്കാളികളാകാം. സ്റ്റാർട്ടപ്പുകൾ http://agrinext.startupmission.in എന്ന ലിങ്കിൽ ഈ മാസം 31-നകം അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9447713627 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447713627. കൃഷി വകുപ്പ് നടപ്പിലാക്കിയ 100,000 യുവജനങ്ങൾക്ക് തൊഴിൽദാന പദ്ധതിയിൽ അംഗങ്ങളായ കർഷകർ ഈ മാസം 10 മുൻപായി കൃഷിഭവനിലെത്തി AIMS രജിസ്ട്രേഷൻ ചെയ്യണം. പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് AIMS രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383470349 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9383470349. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,400 രൂപ, ആലപ്പുഴ 22,700 രൂപ, ചെങ്ങന്നൂർ 24,000, കോട്ടയം 25,800 രൂപ, എറണാകുളം 22,300, കൊച്ചി റെഡി 22,200, വടക്കൻ പറവൂർ 23,900 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,800 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,900, വടക്കൻ പറവൂർ 13,000 രൂപ. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 നെയ്യാറ്റിൻകര 20,000 രൂപ, കായംകുളം 20,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിൻകര 18,000 രൂപ, ചെങ്ങന്നൂർ, എറണാകുളം എന്നിവിടങ്ങളിൽ 26,000, ആലുവ ക്വിന്റലിന് 5,000 രൂപ, തൊടുപുഴ 1,000 24,500 രൂപ, ഉഴുന്ന് പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 11,060 രൂപ, ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,900 രൂപ. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിനാണ് കേട്ടത്.

0: സമയം 7 മണി കഴിഞ്ഞ 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് ഖോർധ ഭുവനേശ്വറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം ഓസ്ട്രേലിയയിലെ സജീവമായ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിലും ഈ സന്ദർശനം നിർണായക പങ്കുവഹിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രമുഖ ആരോഗ്യമേഖലാ വിദഗ്ധനും മെമ്പർ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി ജേതാവുമായ ദീപക് സംഘ്വി ആകാശവാണിയോട് പറഞ്ഞു. ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ മേഖലയിലൂടെ ഉയർന്നുവരുന്ന ആരോഗ്യ പ്രവർത്തകരും എഞ്ചിനീയർമാരും ഓസ്ട്രേലിയയിലെ തൊഴിൽ പ്രതിസന്ധിക്ക് വലിയ പരിഹാരമാകും. പകരം ഇന്ത്യയുടെ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ നിർണായക ധാതുക്കളും അപൂർവ മൂലകങ്ങളും ഓസ്ട്രേലിയയിൽ നിന്ന് ലഭ്യമാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ശക്തമായ പങ്കാളിത്തം വരും നാളുകളിൽ കൂടുതൽ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ എത്തിയത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. സമത്വവും സ്ത്രീ ശാക്തീകരണവും ഉറപ്പാക്കുന്നതിന് ഒരുമിച്ച് മുന്നേറണമെന്ന് ശ്രീമതി അന്നപൂർണദേവി പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതിനിടെ ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് വൈകുന്നേരം സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. കളക്ട്രേറ്റിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗവും ചേർന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെ സുരക്ഷ, എമിഗ്രേഷൻ സംവിധാനം, യാത്രക്കാർക്കുള്ള സൌകര്യം തുടങ്ങിയവ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, റാംമോഹൻ നായിഡു എന്നിവർ വിലയിരുത്തി. ഓട്ടോമേറ്റഡ് എക്സ്റേ ട്രേ റിട്ടേൺ സിസ്റ്റം വിമാനത്താവളങ്ങളിൽ സജ്ജമാക്കാൻ ശ്രീ അമിത്ഷാ നിർദ്ദേശം നൽകി. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മുൻഗണനാടിസ്ഥാനത്തിൽ വികസനം നടപ്പാക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. രാജ്യത്ത് തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയാണെന്നും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ

0: സബാഹുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുവൈത്ത് കിരീടാവകാശി കാണിക്കുന്ന പ്രതിബദ്ധതയെ ശ്രീ ജയശങ്കർ അഭിനന്ദിച്ചു. കൂടിക്കാഴ്ചയിൽ ഗൾഫ് മേഖലയിലെ സംഭവവികാസങ്ങളും ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഫുട്ബോൾ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരക്രമം നിശ്ചയിച്ചു. ഫ്രാൻസ്, മൊറോക്കോ, നോർവെ, ഇംഗ്ലണ്ട്, സ്പെയിൻ, ബെൽജിയം, അർജന്റീന, സ്വിറ്റ്സർലാന്റ് എന്നീ ടീമുകളാണ് ക്വാർട്ടറിലെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ശനിയാഴ്ച സ്പെയിൻ ബെൽജിയം പോരാട്ടവും ഞായറാഴ്ച നോർവെ ഇംഗ്ലണ്ട് അർജന്റീന സ്വിറ്റ്സർലാന്റ് മത്സരങ്ങളും നടക്കും. ഇതാദ്യമായാണ് നോർവെ ലോകകപ്പ് ക്വാർട്ടറിൽ എത്തുന്നത്. 8th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് തെലങ്കാന വേദിയാകും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. രാജ്യത്തെ യുവാക്കൾക്ക് അവരുടെ കായിക പ്രതിഭ പ്രകടിപ്പിക്കാനുള്ള മികച്ച വേദിയായി ഈ ഗെയിംസ് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. എൽ നിനോ പ്രതിഭാസം കൃഷിയിലുണ്ടാക്കുന്ന ആഘാതം നേരിടാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല അവലോകന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: കേന്ദ്ര സർക്കാരിനെ ചുനൌത്തി കാ സാമന കരണിക്ക് തയ്യാറി അപ്രേൽ മെയ് ശുരു കർദി തി മേ ലഗാതാർ കൃഷി മന്ത്രി വരിഷ്ഠ അധികാരിയോ കെ സമ്പർക്ക് മേ ഹൂ ഓർ ജോ ഹമാരി ടീം ഹേ വോ ബി ലഗാതാർ മോണിറ്ററിംഗ് കർ റഹി ഹേ സചിവ് ബി ലഗാതാർ മോണിറ്ററിംഗ് കർ റഹേ ഹേ അൽ നിനോ മോണിറ്ററിംഗ് സെൽ ഓർ ക്രാപ് ബേദർ ബാജ് ഗ്രൂപ്പ് ലഗാതാർ മാൻസൂൺ ബുവായി കി സ്ഥിതി ഫസലോ കി സ്ഥിതി ഓർ ബാജാർ കി സ്ഥിതി പർ നജർ രഖേ ഹുവേ ഹേ.
0: കേന്ദ്ര സർക്കാരിന്റെ ലഹരി മുക്ത ഭാരത യജ്ഞം ഇതുവരെ 23 കോടിയിലധികം ജനങ്ങളിലേക്ക് എത്തിയതായി സാമൂഹിക നീതി മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 7.81 കോടിയിലധികം യുവാക്കളും 5.24 കോടി സ്ത്രീകളും ഉൾപ്പെടുന്നു. രാജ്യം ലഹരിമുക്തമാക്കാൻ വിവിധ മന്ത്രാലയങ്ങളും സന്നദ്ധ സംഘടനകളും ആശുപത്രികളും ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇപിഎഫ് പലിശ ജൂലൈ 15 അക്കൌണ്ടുകളിൽ എത്തുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 2025-26 സാമ്പത്തിക വർഷത്തെ 8.25% പലിശ 34 കോടിയോളം വരുന്ന ഇപിഎഫ് അക്കൌണ്ടുകളിൽ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. 1.44 ലക്ഷം കോടി രൂപയാണ് വരിക്കാർക്ക് കൈമാറുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ലഘുയാത്രാ വിമാനമായ 19-സീറ്റർ സാരസ് MK2 രൂപകൽപ്പന വിജയകരമായി പൂർത്തിയാക്കിയ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസിനെ സിവിൽ ഏവിയേഷൻ മന്ത്രി രാംമോഹൻ നായിഡു അഭിനന്ദിച്ചു. തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ വിമാനങ്ങൾ രാജ്യത്തെ വിദൂരത്തും ഉയർന്ന പ്രദേശങ്ങളിലുമുള്ള വിമാനത്താവളങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള ഉഡാൻ പദ്ധതിക്ക് ഊർജ്ജമാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനുമായി ഇനി ചർച്ചകൾക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുർക്കിയെ തലസ്ഥാനമായ അങ്കാറയിൽ നാറ്റോ ഉച്ചകോടിക്കിടെ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഹോർമൂസ് കടലിടുക്കിൽ 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് വ്യാപാര കരാർ പുതുക്കുന്നതിനുള്ള 13th സംയുക്ത സമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഈ മാസം 10 ഓൺലൈനായും നേരിട്ടുമുള്ള ഹൈബ്രിഡ് രീതിയിലാണ് യോഗം നടക്കുന്നത്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റികൾക്ക് ആവശ്യമായ തന്ത്രപ്രധാന നിർദ്ദേശങ്ങൾ ജോയിന്റ് കമ്മിറ്റി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട്, കള്ളാടി ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. 2 ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ

0: ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: തൊഴിലാളി മണ്ഡലം.
1: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് പുനരുപയോഗത്തിന്റെ തൊഴിൽ ലോകം. ചെറുകിട സംരംഭകനായ ശ്രീ ജേക്കബുമായി സെവിൽ ജുഹാൻ നടത്തുന്ന അഭിമുഖം.
3: തൊഴിലാളി മണ്ഡലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് തൊഴിലാളി മണ്ഡലത്തിൽ നമ്മളോടൊപ്പമുള്ളത് വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. പല പല കാര്യങ്ങൾ ചെയ്ത് പരീക്ഷിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തമായിട്ടെല്ലാം ഉണ്ടാക്കുന്ന ജേക്കബ് അച്ചായനാണ് ഇന്ന് നമ്മളോടൊപ്പം തൊഴിലാളി മണ്ഡലത്തിലുള്ളത്. നമസ്കാരം.
4: നമസ്കാരം.
3: അച്ചായന്റെ സ്വദേശം എവിടെയാണ്?
4: കോഴിക്കോട്.
3: കോഴിക്കോടാണ്. എപ്പം മുതലാണ് ഇങ്ങനെ ഓരോരോ പുതിയ സാധനങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കണം അല്ലെങ്കിൽ ചെയ്യണമെന്നൊക്കെ ആ ഒരു പരീക്ഷണമൊക്കെ തുടങ്ങിയത്? ഏത്
4: എക്സ്പീരിയൻസ് എന്ന് ചെറുപ്പം മുതലേ ഉണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, ചെയ്യാന്നുള്ള മാറ്റങ്ങൾ ചെയ്ത് വരുന്നതാണ്.
3: ഇപ്പൊ എത്ര പ്രായമായി?
4: എൺപത്തൊന്നായി.
3: എന്നാലും നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ?
4: സെയിൽസ് ഒക്കെ ഉണ്ട്. ഉത്പാദിപ്പിച്ചു കൊടുക്കേണ്ട ആൾക്കാർ വിളിക്കും, കൊണ്ട് എത്തിച്ചു കൊടുക്കുക,
3: അതൊക്കെ ചെയ്യുന്നുണ്ട്.
4: മൂന്ന് ജില്ലയില് സപ്ലൈ ഉണ്ട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്.
3: എത്ര ക്ലാസ് വരെ പഠിച്ചു?
4: പഠിപ്പ് പല ഭാഷയും പലതും പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കല്ലേ.
3: അത് ശരിയാണ്, അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. സ്കൂളിൽ എത്ര വരെ പഠിച്ചു എന്ന് ഓർമ്മയുണ്ടോ?
4: അത് പത്താം ക്ലാസ്.
3: പത്താം ക്ലാസ് വരെ പഠിച്ചു. എന്നിട്ട് പിന്നെ ആദ്യമായിട്ട് ഇപ്പൊ പറഞ്ഞില്ലേ പല സാധനങ്ങൾ പരീക്ഷിച്ചു നോക്കിയല്ലോ, ആദ്യമായിട്ടൊക്കെ പരീക്ഷിക്കുന്ന സാധനം ഇപ്പൊ ഓർമ്മയുണ്ട്? എന്താണ് ഫസ്റ്റ് ഈ പുതിയൊരു സാധനം ചെയ്യാന്ന് വിചാരിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ?
4: അത് പലതും ഉണ്ടാക്കുന്നുണ്ട്. പണ്ട് കാലത്ത് പൗഡർ, സോപ്പ്, ഇങ്ങനെ കുറെ ഐറ്റംസ് ഓയില്, നമ്മൾ എല്ലാ സാധനവും ഉണ്ടാക്കും ഒരു വിധം.
3: അപ്പൊ ഇതിന് ഉണ്ടാക്കാൻ ഒരുപാട് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടൊക്കെ.
4: അപ്പൊ
3: അതൊക്കെ എങ്ങനെയാണ് അച്ചായന്? ആ കാലത്ത് ഇപ്പൊ ഇന്നത്തെ പോലെ കൂടുതൽ ഇത്രയും ഇൻഫർമേഷൻ ഇല്ലല്ലോ.
4: എല്ലാ കാലത്തിനനുസരിച്ച് നമ്മള് മാറിക്കൊണ്ടിരിക്കുകയാണ് സാധനങ്ങൾ. ഇപ്പൊ പുതിയ പുതിയ ഐറ്റംസ് ഉണ്ട്. ബ്രേക്സ് ഉണ്ടാക്കില്ല തന്നെ അത് കുറച്ചും കൂടി ഉറപ്പുള്ളൊരു കണ്ടീഷനിൽ ഉണ്ടാക്കുന്നു.
3: ഇതിലിപ്പൊ പറഞ്ഞില്ലേ ഹെയർ ഓയിൽ, സോപ്പ്, പൗഡർ ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പൊ അതിന് വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ
4: വാങ്ങുന്നതാണ്.
3: എവിടുന്നായിരുന്നു വാങ്ങുന്നത്?
4: ഇപ്പൊ ചിലപ്പോ ബോംബെയിൽ നിന്ന് വരണുണ്ടാവും, വെളിനാട്ടിൽ നിന്ന് വരണുണ്ടാവും.
3: ആ കാലത്ത് ആക്ച്വലി ഇത് വരുമ്പോ എത്ര ടൈം എടുക്കും ഇതൊക്കെ വരാൻ വേണ്ടി?
4: അത് നമുക്ക് വാങ്ങാൻ കിട്ടൂല, കിട്ടൂല,
3: മാർക്കറ്റിൽ നിന്ന് പോയി വാങ്ങിട്ട് വരും.
4: പിന്നെ കെമിക്കൽസ് എല്ലാം കിട്ടും. ഇപ്പൊ വില കൂടുതലാണ് കേട്ടോ.
3: മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് അച്ഛൻ ഒരു സോപ്പ് ഉണ്ടാക്കുമ്പോ ഉപയോഗിച്ചോണ്ടിരുന്നത്?
4: ഇപ്പൊ ഡിറ്റർജന്റാ.
3: ഡിറ്റർജന്റ് ആണ്
4: ഇപ്പോഴത്തെ. അത് ലിക്വിഡ് സോപ്പായിട്ട്,
3: ലിക്വിഡ് സോപ്പായിട്ട് ചെയ്യുന്നുണ്ട്.
4: അതെ, അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ.
3: അത് വീട്ടിൽ തന്നെ എല്ലാം ചെയ്യും?
4: വീട്ടിൽ നിന്ന്. ബാമാണ് ഏറ്റവും ഫേമസ്. പിന്നെ ബ്ലൂ
3: ബാം,
4: തുള്ളി നീലം, പിന്നെ ആയുർവേദ സോപ്പാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വാഷിംഗ് സോപ്പ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മുറിവിനുള്ള പൗഡർ, കയ്യോ കാലൊക്കെ മുറിഞ്ഞ
3: മുറിവിനിടുന്ന പൗഡർ,
4: അതിപ്പോ പെട്ടെന്ന് ഒരാൾക്ക് വന്ന ആവശ്യം വന്നാൽ നമ്മള് കൊടുക്കലുണ്ട്.
3: ഇതിലേ ആയുർവേദ സോപ്പ് പറഞ്ഞല്ലോ, കുളിക്കുന്നതല്ല?
4: ആ കുളിക്കുന്നത്.
3: ആ കുളിക്കുന്ന സോപ്പിൽ എന്തൊക്കെയാ ചേർക്കുന്നത് മെയിൻ ആയിട്ട്?
4: അതില് ഡിറ്റർജന്റ് ആണ് കെമിക്കൽസ് ഉപയോഗിക്കാണ്.
3: കെമിക്കൽസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ?
4: താരനുണ്ടാവില്ല,
3: ഡാൻഡ്രഫിന്
4: അങ്ങനെ പറയുന്നുണ്ട് ആൾക്കാര്. നല്ല ഇതെന്ന് പറയുന്നു, ആൾക്കാര് വാങ്ങുന്നുണ്ട്. ഇപ്പൊ കോസ്റ്റ്ലി ആണ് കേട്ടോ വില, കുറെ എട്ട് വിലയാ. അപ്പൊ
3: വീട്ടിലാരൊക്കെയുണ്ട്?
4: വീട്ടില് മോളും ഭാര്യ മാത്രമേ ഉള്ളൂ.
3: അപ്പോ അവരൊക്കെ ഹെൽപ്പ് ചെയ്യോ ഇതില്? സഹായിക്കാറുണ്ടോ?
4: അവര് ചെറുതായിട്ടുള്ളൂ.
3: എല്ലാ
4: പണിയും മാറി മാറി ചെയ്യുന്നതാ.
3: ഇപ്പൊ പറഞ്ഞു കട്ട ഉണ്ടാക്കുന്നല്ലേ, ബ്രിക്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ അത് എത്ര കാലമായിട്ട് ചെയ്യുന്നു?
4: അതൊരു 5-8 കൊല്ലായി.
3: 5-8 കൊല്ലായി അല്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു ഐഡിയ വന്നത് ആദ്യമായിട്ട്?
4: അത് നമുക്ക് ഓരോ ഐഡിയ ഇങ്ങനെ വരും. നമ്മള് പഴയ സാധനങ്ങള് പുതിയത് ഉണ്ടാക്കലുണ്ട്, നോട്ട് ഫോർ വേസ്റ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മള് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് സിമെന്റിൽ ചെയ്യാണ്. അതില് ഏറ്റവും ക്വാളിറ്റി ഉണ്ടാക്കാണ്. മണ്ണി ചേർത്ത് ഉണ്ടാക്കാം, ബേബി മെറ്റൽ ഉപയോഗിക്കും, ബ്രേക്സ് ഉണ്ടാക്കാം, പിന്നെ പല ഡിസൈനിലും ചെയ്യാം, മണ്ണിലും ചെയ്യാം, എല്ലാം ചെയ്യാം. പിന്നെ കോൺക്രീറ്റ് കമ്പി ഇല്ലാണ്ട് ഉണ്ടാക്കാം. കമ്പിയാണല്ലോ തുരുമ്പാവുന്ന പ്രോബ്ലം. സ്റ്റീലാണെങ്കിൽ കുഴപ്പമില്ല, ഒറിജിനൽ സ്റ്റീൽ. കമ്പി ആണെങ്കിൽ കംപ്ലൈന്റ്. ഇത് വെറുതെ കമ്പി വെച്ചാൽ തുരുമ്പായിട്ട് ഇങ്ങനെ ബിൽഡിംഗ് പൊട്ടിങ്ങനെ താഴോട്ട് പോരും, അങ്ങനെ പ്രോബ്ലം ഉണ്ട്.
3: കമ്പി ഒഴിവാക്കിയിട്ട്
4: ആണ് ഞാൻ ഉണ്ടാക്കുന്ന പണിയൊക്കെ ചെയ്യുന്നത്.
3: അത് കട്ടകൾ ഉണ്ടാക്കും അല്ലെ? അതിന്റെ മോഡൽ ഉണ്ട്?
4: അല്ല കട്ടയല്ല നമ്മള്.

0: വാർക്ക തന്നെ ഉണ്ടാക്കും, മോൾഡ് അത് വെച്ചിട്ട് ശരിയാ.
1: അല്ല വാർക്കപ്പണി അങ്ങനെ ചെയ്യണമെങ്കിൽ അപ്പൊ അവിടെ പോയിട്ട് ചെയ്യോ? അങ്ങനെയാണ്,
0: അല്ല നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കേ ഉള്ളൂ.
1: സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്,
0: സ്വന്തം ആവശ്യങ്ങൾക്കൊക്കെ ചെയ്യും.
1: അപ്പൊ വീട്ടില് കുറച്ച് അങ്ങനെ
0: പിന്നെ റോഡും സ്വന്തമായിട്ട് ചെയ്യണം. ഇപ്പൊ അത്യാവശ്യം പഴയ റോഡൊക്കെ ചെയ്യലുണ്ട്.
1: റോഡും അങ്ങനെ ചെയ്തിട്ടുണ്ട്,
0: ഞാൻ ചെയ്യലുണ്ട്.
1: അത് വീടിന് അടുത്തുള്ള റോഡാണോ?
0: നമ്മുടെ റോഡ് തന്നെ,
1: എട റോഡ്,
0: താഴെന്ന് വരുന്ന റോഡ്, കയറ്റത്താണ് ആയിട്ടുള്ള സ്ഥലം.
1: അതിന് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യാൻ എപ്പോഴാ പോവാ?
0: അത് വീടുകളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുമായി. ഇപ്പൊ പ്ലാസ്റ്റിക്കിന് ത്രൂ കിട്ടാണ്ട്.
1: അത് ആക്ച്വലി നമ്മളെ വീട്ടിൽ നിന്ന് എടുത്തിട്ട്
0: ചെറിയ കഷ്ണങ്ങളായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ആവശ്യം വീട്ടിൽ നിന്നുള്ള കിട്ടും, പിന്നെ പുറത്തുനിന്ന് എടുത്താൽ മതിയല്ല ആവശ്യത്തിന് മാത്രം. പിന്നെ അധികം ഉണ്ടാക്കാൻ നമുക്ക് ആരോഗ്യമില്ല, അത് പ്രോബ്ലമാണ്.
1: പക്ഷെ എന്നാലും ഉള്ള ആരോഗ്യത്തിൽ എല്ലാം പരീക്ഷിച്ചു
0: നോക്കുന്നുണ്ട്. അതാണ്
1: ഇതിലേ നമുക്ക് വേസ്റ്റ് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുമ്പോ അതിനകത്ത് ചിലപ്പോ അഴുക്കൊക്കെ കാണുമല്ലോ. അപ്പൊ വന്നിട്ട് എന്താ ചെയ്യാ? വൃത്തിയാക്കി വെച്ചതാണ്
0: എടുക്കുക.
1: അപ്പൊ അത് എടുത്തോണ്ട് വന്നിട്ട് ആ പ്രോസസ് എങ്ങനെയാ ചെയ്യുന്നത്? ഒരു കട്ട ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ
0: ചെയ്യും? കത്ര കൊണ്ട്, ചെറിയ കത്ര കൊണ്ട് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് പീസസ് ആക്കിട്ട് സിമെന്റിലാണ് മിക്സ് ചെയ്യാം.
1: സിമെന്റിൽ
0: ഇത് ചേർത്ത് വെള്ളവും ചേർത്ത് മെറ്റലാണെങ്കിൽ മെറ്റലി ആർക്കും, മണ്ണാണെങ്കിൽ മണ്ണി ആർക്കും, അങ്ങനെ ചെയ്യാം.
1: അത് ആദ്യം പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് കട്ട് ചെയ്യും,
0: കട്ട് ചെയ്ത് വെക്കുകയാണ് കുറെ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് എടുക്കുക. ഒരു 50 ഗ്രാമാണ് ഒരു മോൾഡിന്, 5x7x14 സൈസ്. അതിന് 50 ഗ്രാം എടുക്കും.
1: 50 ഗ്രാം പ്ലാസ്റ്റിക്,
0: പ്ലാസ്റ്റിക്കിന്റെ വെയിറ്റ് കട്ട് ചെയ്ത്. പിന്നെ 4 കിലോ സിമെന്റ് ആയി ചേർക്കുക, നല്ല ക്വാളിറ്റി കിട്ടും. മണ്ണ് ചേർക്കണമെങ്കിൽ മണ്ണ് 4 കിലോ, ബേബി മെറ്റലാണെങ്കിൽ ഒരു 3 കിലോ 2 കിലോ ഒക്കെ മതി. ക്വാളിറ്റി മാറ്റം വരും. ഉറപ്പിന് കുറവുണ്ടാവില്ല. മറ്റ് വാട്ടർ പ്രൂഫ് ആയിരിക്കും. മണ്ണുകൊണ്ട് ചെയ്താൽ വെള്ളം കിടക്കൂല. വെള്ളം കയറുന്ന സ്ഥലങ്ങളും ഉണ്ടാവില്ല അവിടെയൊക്കെ. അങ്ങനെ ബിൽഡിംഗ് കെട്ടി കഴിഞ്ഞാൽ ഒന്നാവില്ല. 10x5 മീറ്റർ ഉയരത്തിൽ നിന്നിട്ടാൽ ഒന്നാവൂല കേട്ടോ. ഇട്ട് കണ്ടില്ലേ?
1: അതില് ചെയ്ത് പുറത്തേക്ക് കൊടുക്കാറുണ്ടോ?
0: ഇല്ല, നമ്മുടെ ഇപ്പൊ ഉണ്ടാക്കണ ഈ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കുള്ളൂ.
1: അപ്പൊ ഇതില് പറഞ്ഞല്ലോ കുറച്ച് കുറച്ച് കട്ടകൾ എന്തായാലും ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ മുടക്കുന്ന പൈസ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത്? തിരിച്ചത്രയും പൈസ
0: നമ്മുടെ ചെയ്യുന്നതാണ്, നമ്മളുടെ പൈസക്ക് വരുമാനം അനുസരിച്ച് ചെയ്തു.
1: ഓക്കെ, വീട്ടിൽ തന്നെയാണ് ഈ പണി ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ? വീടിന്റെ ഭാഗങ്ങളാണ്,
0: വീട്ടിന്റെ സൈഡിന്ന്. പിന്നെ മേലോട്ടുള്ള റോഡൊക്കെ ശരിയാക്കി.
1: നമുക്കറിയാം ഇപ്പം കട്ട അല്ലെങ്കിൽ ബ്രിക്സ് ഉണ്ടാക്കുമ്പോ എല്ലാം ഓരോ കെമിക്കൽ ആഡ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം പഠിച്ചിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള ഒരു കാര്യമാണല്ലോ. അത് എവിടെ നിന്നാണ് ഇതൊക്കെ പഠിക്കുന്നത്?
0: അത് ദൈവം നമുക്ക് തരുന്ന ഒരു ഇതാണ് ശരിക്കും പറഞ്ഞു.
1: ഇതിപ്പം ചെയ്തൊക്കെ നോക്കുമല്ലോ, നോക്കുമ്പോ ഇടയ്ക്ക് ഇതിന്റെ ഈ കണക്കുകളുണ്ടല്ലോ ഓരോന്ന് ചേർക്കുന്നേ,
0: അതൊക്കെ
1: ഓരോ വട്ടം ചെയ്ത്
0: നോക്കും. ശേഷം അതിനെ ലീസ്റ്റ് ഉണ്ടാക്കിട്ട് വെക്കും, എന്നിട്ട് അത് പ്രകാരം തുറന്നുണ്ടാക്കിക്കൊണ്ടിരിക്കും.
1: എന്നിട്ട് നോക്കി സെറ്റ് ആവുന്ന ഒരു ഇത് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച്
0: ചെയ്തു.
1: പിന്നെ ഈ സോപ്പ് ഉണ്ടാക്കുന്നതിനാണെങ്കിൽ കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ?
0: അല്ല, ഇത് കൈക്ക് അലർജി ഉണ്ടാവില്ല. നമ്മള് സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രത്യേക ആൾക്കാർ വാങ്ങാനുള്ളത് കൊണ്ട് നമുക്ക് വെളിയിൽ സപ്ലൈ ചെയ്യാൻ കഴിയില്ല. ആരോഗ്യമില്ലാതെ പണ്ടത്തെ മാതിരി നടക്കൂല. അപ്പൊ അത് ആൾക്കാർ വന്ന് വാങ്ങിക്കോളും.
1: അതിലപ്പം
0: പിന്നെ കുളിക്കുന്ന സോപ്പൊക്കെ അത്യാവശ്യം വിളിച്ചു പറയും, അവർ കൊണ്ടേ കൊടുക്കും. അത് 250 ആണ് അതിന്റെ ക്വാണ്ടിറ്റി.
1: അതിലേ ഈ കുളിക്കുന്ന സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോ അതിനകത്തും ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആ ഷേപ്പും ഇതൊക്കെ കിട്ടാൻ വേണ്ടി അത് കറക്റ്റ് സെറ്റ്,
0: അത് കണക്കുണ്ട്, കൃത്യമായിട്ട് കണക്ക് വെച്ചിട്ടാണ് സാധനങ്ങളൊക്കെ ചേർക്കുക.
1: ഒരു സോപ്പ് ഉണ്ടാക്കുന്നതിന്റെ ഒരു ഇതൊന്ന് പറഞ്ഞു തരുമോ നമുക്ക്? എങ്ങനെയാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് എടുക്കുന്നത് ഒരു കുളിക്കുന്ന സോപ്പ് ചെയ്യുന്നത്?
0: ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആസിഡ് ലറി എന്ന് പറയും, പിന്നെ വെള്ളമാണ് ഉപയോഗിക്കുക, പിന്നെ യൂറിയ ഉപയോഗിക്കും, പിന്നെ കാര ഉപയോഗിക്കും. അതിനൊക്കെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, കണക്ക് കൂട്ടിയിട്ടാണ് ചെയ്യുക. അതൊക്കെ ഉപയോഗിച്ച് പിന്നെ ആയുർവേദ മരുന്നൊക്കെ ചേർക്കും. എന്ന് പറഞ്ഞാല് മഞ്ഞളില്ലേ, മഞ്ഞള് ചേർക്കും. മഞ്ഞൾ എന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞള്, അതിന്റെ പൊടി കിട്ടുമ്പോ ആ പൊടി ചേർത്ത് പിന്നെ നാരങ്ങനീര് ചേർക്കും. അപ്പോ താരനൊന്നും ഉണ്ടാവില്ല, അതാണ് ക്വാളിറ്റി. പിന്നെ വാഷിംഗ് സോപ്പ് ആണെങ്കിൽ കഴിക്കൊന്നും പ്രശ്നമാവില്ല, അത് പ്രത്യേകത ഉണ്ട്.
1: വാഷിംഗ് സോപ്പിൽ എന്തൊക്കെയാ? ഒരു വാഷിംഗ് സോപ്പ്
0: ഇത് സെയിം തന്നെയാണ്, പക്ഷെ ക്വാണ്ടിറ്റി വ്യത്യാസം വരും. പിന്നെ മരുന്നൊന്നും ചേർക്കില്ല, മാത്രം അതിന് സ്മെല്ല് മാത്രം. സ്മെല്ല് മറ്റേതിനും ചേർക്കും, രണ്ട് വിധമായിരിക്കും. ക്വാണ്ടിറ്റി മാറും, നല്ല സ്മെല്ല് കുളിക്കുന്ന സോപ്പിന്
1: നല്ലതായിട്ട് മണം കിട്ടാ,
0: മറ്റും കുഴപ്പമില്ല.
1: അതും ഈ പറഞ്ഞ പോലെ ചെയ്ത് നോക്കിയാണോ ഇങ്ങനെ
0: മനസ്സിലാക്കി? ടെസ്റ്റ് ചെയ്തിട്ട് കൊറേ ടെസ്റ്റ് ചെയ്യുന്ന വരും. ബ്ലൂ ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഭയങ്കര റിസ്ക്കാണ്. നീലമില്ലേ, തുള്ളി നീലം എന്ന് പറഞ്ഞാൽ
1: നീലം
0: ഉണ്ടാക്കണേ ഭയങ്കര റിസ്ക്. അത് നമ്മൾ ഉണ്ടാക്കുന്നത്

0: സ്മെല്ലുള്ളതാണ്,
1: ആ
0: ഞങ്ങൾക്ക് ഒന്നല്ല ഇവിടെ തൈരുണ്ട്.
1: നീലം അല്ലേ?
0: ആ ബ്ലൂ.
1: അതെങ്ങനെയാ ഉണ്ടാക്കുന്നത്?
0: 200 മില്ലി ബോട്ടിലാട്ടോ.
1: ആ അതെങ്ങനെയാ ഉണ്ടാക്കുന്നത്?
0: അതും നമ്മൾ കെമിക്കലും ചേർത്ത് ഉണ്ടാക്കുന്നതാണ്.
1: എന്തൊക്കെ കെമിക്കലാണ് മെയിൻ ആയിട്ട് അതിൽ ഉപയോഗിക്കുന്നത്?
0: അതിന്റെ ബ്ലൂ ഉണ്ട്, പിന്നെ അതിന് കുറെ സാധനങ്ങളൊക്കെ ചേർക്കുന്ന കുറെ ഐറ്റം ഉണ്ട്.
1: അതൊക്കെ വെച്ച്
0: അതൊക്കെ എഴുതി വെച്ചിട്ടാ നമ്മള് ചെയ്യുന്നത്, അല്ലാതെ നമുക്കത് പബ്ലിക്കായിട്ട്.
1: എന്റെ ട്രേഡ് സീക്രട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ശരി.
0: അതുപോലെ ബാമുണ്ടാക്കുന്നതും അത് പ്രത്യേകതയാണ്. അത് നമ്മള് ഡോക്ടർമാര് നേഴ്സുമാരൊക്കെ വാങ്ങണ്ട്. നമ്മള് മരുന്നെന്ന് പറഞ്ഞാല് വലിയ 10, 400, 500 മരുന്നുള്ള കടയിൽ നമ്മുടെ
1: പ്രത്യേകതയാണ്.
0: അത് ആൾക്കാർ വയ്യാണ്ടൊക്കെ എടുക്കില്ല, അത് ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വയ്യാണ്ടൊക്കെ എടുക്കുന്നവർ പിന്നെ കുറച്ചാളാകുമ്പോൾ അവര് പതുക്കെ എണീക്കും, പിന്നെ വടികുത്തി അളക്കും, പിന്നെ അങ്ങനെ നടന്നോളും. അപ്പൊ അതുവരെയൊക്കെ നമ്മൾ കൊടുക്കും.
1: സാർ ഇപ്പം പറഞ്ഞു പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കളക്ട് ചെയ്തിട്ട് അത് കട്ട പോലെ ചെയ്യുക, അതുപോലെ തന്നെ വാർക്കപ്പണിക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു ബേസിക് ഫിലോസഫി സാർ ഫോളോ ചെയ്യുന്ന നോട്ട് ഫോർ വേസ്റ്റ് എന്നതാണല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് തെങ്ങ് വെച്ചിട്ട് ചെയ്യാന്നുണ്ട്, കമ്പിക്ക് പോയാല്. അപ്പൊ നമ്മള് ബേസ് തന്നെ, പിന്നെ ഇത് മാത്രം കമ്പി, അത് വെറുതെ തെങ്ങ് പോലെ അത് ഏരി കഴിഞ്ഞിട്ട് ഫിനിഷ് വൃത്തിയാക്കണം. എന്തായാലും ചിപ്ലി അടിക്കാന്ന് പറയും, അതിന്റെ നല്ല ഉറപ്പുള്ള ഭാഗം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും സംഭവിക്കില്ല, നല്ല ക്വാളിറ്റിയും കിട്ടും. തെങ്ങിനെ ഉപയോഗിക്കും ചെയ്യാം, നല്ല മൂപ്പുള്ള തെങ്ങായിരിക്കണം.
1: അതാ ചെയ്യാൻ. ഇനി വേസ്റ്റിന്റെ കാര്യം വരുമ്പോഴത്തേക്കും ഇത്രയും വേസ്റ്റ് നമ്മൾ ഇതിലേക്ക് റീയൂസ് ചെയ്യുമ്പോൾ അതും മലിനീകരണം കുറയ്ക്കാം.
0: പിന്നെ കത്തിക്കാൻ പാടില്ല, വലിച്ചെറിയാൻ പാടില്ല, അതാണ് നമ്മൾ പ്രിൻസിപ്പിൾ. കത്തിച്ചാൽ ഭയങ്കര ദുർഗന്ധം ഉണ്ടായിരിക്കും, വലിച്ചെറിയായിരിക്കാം. ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും കാണാം വലിച്ചെറിയിലൊക്കെ. അത് 8000 പേപ്പറുണ്ട്, അതുവരെ നമുക്ക് എല്ലാം ഉപയോഗിക്കാം.
1: റീസൈക്കിൾ ചെയ്യാൻ പറ്റും.
0: ഇരുമ്പ് വെച്ചെല്ലാം ഉപയോഗിക്കാം, റബ്ബറോ ഒക്കെ ഉപയോഗിക്കാം, പിന്നെ സ്പോഞ്ച് അതൊക്കെ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇരുമ്പ് പറ്റൂല, അതാണ് തുരുമ്പാകുന്നതാണ് ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയ. ഇനി ബിൽഡിംഗ് ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കും, കുറെ നാൾ നിൽക്കത് കഴിഞ്ഞാൽ പൊട്ടും, അതാണ് അതിന്റെ ഇത്. പിന്നെ സ്റ്റീലാണെങ്കിൽ പ്രോബ്ലം ഇല്ല കേട്ടോ, ഇത് വെറുതെ വെക്കുന്ന കമ്പിക്ക് പോലും. കോമ്പിനേഷൻ ആണ് ഇമ്പോർട്ടന്റ് കോൺക്രീറ്റിന്റെ.
1: ഇപ്പം പറഞ്ഞു പല പല പരീക്ഷണങ്ങളായി, സോപ്പ്, ഹെയർ ഓയില്, പെയിൻ ബാം, പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കട്ട അല്ലെങ്കിൽ ബ്രിക്ക് പോലെ ഉണ്ടാക്കുന്ന ഒരു കാര്യം വരെ ചെയ്തു നോക്കി. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും പദ്ധതികളൊക്കെ ഉണ്ടോ ചെയ്യാൻ വേണ്ടി, ആലോചിച്ച് വെച്ചിട്ടുണ്ടോ? അതോ
0: അങ്ങനെ തെങ്ങിന്റെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ഡോറിന് എടുത്തുപോയി തെങ്ങ് കൊണ്ടുവച്ചൊക്കെ ശരിയാക്കിട്ട് അത് ചിപ്പിളി അടിക്കാന്ന് പറയും, അതായത് അതിന്റെ കാതൽ ഉപയോഗിക്കാവും.
1: ഏറ്റവും ഉറപ്പുള്ള ഭാഗം,
0: ഉറപ്പുള്ള ഭാഗം, അത് മൂപ്പുള്ളത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അതാണ് വേണ്ടത്, നല്ല മൂപ്പുള്ളതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. മുളക് പറ്റും, പക്ഷെ കോസ്റ്റ്ലിയാണ്, മുളക് കിട്ടാനില്ലല്ലോ. കമ്പിക്കുവല ഉപയോഗിക്കാം. കമ്പിയാണ് ഇപ്പോൾ തുരുമ്പ് തുരുമ്പാവുന്നതാണ് അതിൻ്റെ പ്രോബ്ലം. അപ്പോൾ സ്റ്റീല് പ്രശ്നമില്ല, ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. 10 ഇരുമ്പ് കമ്പി ഉപയോഗിക്കുന്നത് 4 സ്റ്റീൽ ഉപയോഗിച്ചാൽ മതി. അത് പിന്നെ കോൺക്രീറ്റിൻ്റെ മിക്സിംഗ് ആണ് ഇമ്പോർട്ടൻ്റ്, മറ്റു വെറുതെ ഇരിക്കുന്നതോ.
1: അപ്പൊ എന്താണെങ്കിലും പുതിയ പ്ലാനില് തെങ്ങിന്റെ വെച്ചിട്ട് ചെയ്യാനാണ് ആഗ്രഹം അല്ലേ?
0: അതെ, അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ പൈസന്റെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ റൂം അവിടെ ചെയ്യാൻ വേണ്ടി കട്ടിണ്ടാക്കി
1: വെച്ചിട്ടുണ്ട്.
0: 3 ജില്ലയിൽ സപ്ലൈ ഉണ്ട്. ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുക, ആൾക്കാർ വിളിക്കാണല്ലോ, അവർക്ക് ക്വാണ്ടിറ്റി ആണ് ഇമ്പോർട്ടൻ്റ്, അതാണ് അവര് ആഗ്രഹിക്കുന്നത്. പിന്നെ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാ. പുകവലി അല്ലെങ്കിൽ മറ്റേ അത് ദോഷം തന്നെയാണ്. പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ ഭയങ്കര പ്രോബ്ലം, മറ്റേ എനിക്കതുകൊണ്ട് വളരെ ദോഷമുണ്ടായിരുന്നു, സ്മെല്ലടിച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചിലവർക്ക് അവരോടൊക്കെ പറയും, അപ്പോൾ അവർക്ക് ചിലവർ അപ്പോൾ തന്നെ സിഗരറ്റൊക്കെ വലിച്ചെറിയുന്നുണ്ട്, കഴിയുന്നും ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ കാണിച്ചാലും മതി, അവർക്കറിയാം. എല്ലാവർക്കും നല്ല പറ്റിയെന്ന് പ്രാർത്ഥിക്കുന്നു.
1: അപ്പൊ എന്താണെങ്കിലും ഈ പ്രായത്തിൽ ഇത്രയും ഊർജ്ജസ്വലനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചേട്ടന് ഇനിയും സ്വപ്നം കാണുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ, പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള ഒരു ആരോഗ്യം എല്ലാം ഉണ്ടാവട്ടെ. ഒപ്പം തന്നെ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഒരു ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഒരു മെസ്സേജ് എന്നോണം ഓർത്ത് വെക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്ത് കടന്നു പോകാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. നോട്ട് ഫോർ വേസ്റ്റ്, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുന്ന ഒരു മികച്ച ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണാൻ കഴിഞ്ഞതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് പുനരുപയോഗത്തിന്റെ തൊഴിൽ ലോകം. ചെറുകിട സംരംഭകനായ ശ്രീ ജേക്കബുമായി സെവിൽജിഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം സുനിത ആനന്ദ്.

0: തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപര്യമുള്ളവർ 8281 42 0305 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281 42 0305.
1: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.
2: ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വെങ്കലം എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:20 കേൾക്കാം. ആകാശവാണി.
1: മാം നിഷാദ ചിത്രീകരണം, രചന ജെ ആർ അനീഷ്.

ഇത് കാടിറങ്ങിയെത്തിയ ഒരു പിടിയാനയുടെയും കുട്ടിയാനയുടെയും കഥയാണ്. വനാതിർത്തിയിലെ റബ്ബർ തോട്ടത്തിനു ചുറ്റും ഉടമസ്ഥൻ മനഃപൂർവ്വം വലിച്ചുകെട്ടിയിരുന്ന വൈദ്യുത കമ്പിയിൽ തട്ടി അകാലത്തിൽ ചരിഞ്ഞ ആ അമ്മയും തൻ്റെ അമ്മ മരിച്ചതറിയാതെ അതിൻ്റെ അകിടുകളിൽ നിന്നും പാല് വലിച്ചു കുടിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിൻ്റെയും കഥ. ആരെയും അമ്മയുടെ ശവശരീരത്തിന് അടുത്തുപോലും എത്താൻ അനുവദിക്കാതെ കാവൽ നിന്ന ആ കാട്ടാനക്കുട്ടിയെ കയറിൽ കുടുക്കിട്ട് പിടിച്ച് പിന്നീട് വനം വകുപ്പിൻ്റെ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു. ആ ആനക്യാമ്പിലെ ഓരോ അന്തേവാസിക്കും അത്തരമൊരു കഥ പറയാനുണ്ടാകും. ജനിച്ചു വളർന്ന കൊടുങ്കാട്ടിൽ നിന്നും പെറ്റമ്മയുൾപ്പെടുന്ന ആനക്കൂട്ടത്തിൽ നിന്നുമൊക്കെ ക്രൂരനായ വിധി തങ്ങളെ ഒറ്റപ്പെടുത്തിയ കഥകൾ. നീണ്ടുനിന്ന ദുരിതപർവ്വങ്ങൾക്കും അപ്പുറം കരുണ പറ്റാത്ത കുറെ മനുഷ്യരുടെ അടുത്ത് എത്തിപ്പറ്റാനും അതിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ഇടയാക്കിയ കഥകൾ.

ഇന്നലെ രാത്രിയിലാണ് സംഭവം. തള്ള അപ്പോഴേ ചത്തു. ആ കുഞ്ഞാണെങ്കിൽ അമ്മയുടെ ജഡത്തിനടുത്തുനിന്ന് മാറുന്നേ ഇല്ല. അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇടിക്കാനായിട്ട് മസ്തകം കുലുക്കി ഓടി വരികയാണ് സാർ. പാവം, ഇടയ്ക്കിടെ ചെന്ന് തള്ളയുടെ പാല് വലിച്ചു കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനറിയില്ലല്ലോ തള്ള ഇനി ചുരത്തില്ലെന്ന്. കഷ്ടം.

0: സർ, വേലിയിലെ കമ്പിയിലൂടെ വൈദ്യുതി കടത്തിവിട്ടിരുന്നു എന്നത് ഉറപ്പാണ്. ആ കമ്പി ചുരുളുകളാണ് പൊട്ടി നിലത്ത് കിടക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ പ്രകാശ് ഒളിവില്ല, അറസ്റ്റ് പേടിച്ചായിരിക്കും. അയാളുടെ ഭാര്യ പറയുന്നത് അവരൊന്നും അറിഞ്ഞതല്ല എന്നാ.
1: എന്തായാലും അടിയന്തരമായി ഓഫൻസ് ബുക്ക് ചെയ്യൂ. പിന്നെ ആ വെറ്റിനറി ഡോക്ടറെ ഒന്ന് വിളിക്കണം. വരുന്ന വഴിക്ക് ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തതാണ്, കിട്ടിയില്ല.
2: ഇലക്ട്രോക്യൂഷൻ ആണെങ്കിലും കാർക്കാസ് പോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ, ഇനി വൈകണ്ട.
3: ഹലോ,
1: ആ ഡോക്ടറല്ലേ? അതെ.
0: അതാ സർ, അതാ കുഞ്ഞ്. പെണ്ണാണെന്നാണ് തോന്നുന്നത്. 2 വയസ്സിനകത്ത് വരും അല്ലേ സർ?
1: കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ടല്ലോ. എല്ലാ പേരെയും കൂടി കണ്ടാൽ ആ കുഞ്ഞ് പേടിക്കും. കാണാനെത്തുന്ന ആൾക്കാരോട് കുറച്ച് മാറി നിൽക്കാൻ പറയൂ. പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കുറച്ച് പോലീസുകാരെ അയക്കാൻ പറയൂ. ആവശ്യമെങ്കിൽ വണ്ടി അയച്ചു കൊടുക്കൂ.
4: നീ ആ സ്റ്റേഷനിലോട്ട് ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ചു പറയ്.
1: അരുൺ ഡോക്ടറെ കിട്ടി സർ. ഫ്ളാറ്റിൽ നിന്നും ഡോക്ടർ തിരിച്ചു കഴിഞ്ഞു. നേരെ ഇങ്ങ് സൈറ്റിലെത്തിക്കൊള്ളാം എന്നാണ് പറഞ്ഞത്. എന്നോട് ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്.
2: അയച്ചു കൊടുക്കും. ഞാനൊന്ന് DFO-യെയും കൺസർവേറ്ററെയും വിളിക്കട്ടെ.
1: ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അറിയിക്കണ്ട സർ. ചാനലുകാരൊക്കെ വിവരം അറിഞ്ഞിട്ടുണ്ട്. പത്രക്കാരും ഇപ്പോൾ എത്തും. അദ്ദേഹം TV-യിലൂടെ കാര്യങ്ങൾ അറിയാനിടയായാൽ പിന്നെ അത് മതി. DFO-യോട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. വിവരം അദ്ദേഹം പറഞ്ഞോളാം എന്നാണ് പറഞ്ഞത്. തന്നെയുമല്ല, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തേക്കടിയിലോ മറ്റാണെന്നാണ് പറഞ്ഞത്. കൂടുതൽ അടുത്തോട്ട് പോകണ്ട സർ. അത കണ്ടോ, ആ കുഞ്ഞ് തള്ള ചത്തതറിയാതെ വീണ്ടും മുല കുടിക്കുകയാണ്. പാലൊന്നും കിട്ടാത്തത് കൊണ്ട് രാവിലെ കണ്ടതിൽ നിന്നും ക്ഷീണമാണ് അതിനിപ്പോൾ. സുധീർ സാറേ, മാറിക്കോ, ആനക്കുട്ടി മസ്തകം കൊണ്ടിരിക്കും. DFO എത്തി സർ. പോലീസും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി പ്രശ്നമില്ല, ആളുകളെ അവരെ നിയന്ത്രിച്ചോളും.

0: ഗുഡ് മോർണിംഗ് സാർ.
1: വെരി ഗുഡ് മോർണിംഗ് സുധീറേ, ആരാണ് ആദ്യം കണ്ടത്?
0: ദാ ഇയാളാണ് സാർ, രാവിലെ ടാപ്പിങ്ങിന് എത്തിയപ്പോൾ കണ്ടെന്നാണ് പറഞ്ഞത്.
1: നിങ്ങളുടെ പേരെന്താണ്?
2: സാറേ, മരുതൻ എന്നാണ് പേര്.
1: എപ്പോഴാണ് നിങ്ങൾ കണ്ടത്?
2: രാവിലെ തോട്ടത്തിലെത്തിയപ്പോഴാണ് കണ്ടത്.
1: നിങ്ങളുടെ മുതലാളി എവിടെ പോയി?
2: പ്രകാശൻ മുതലാളിയോട് വിവരം പറയാനായി ചെന്നതാണ്. അപ്പോ അവിടെ ആരെയും കണ്ടില്ല. അപ്പോ ഞാൻ തോമസ് മെമ്പറെ വിളിച്ച് വിവരം പറയുകയായിരുന്നു. പിന്നെയാണ് ചേച്ചി വീട്ടിൽ വന്നത്.

0: ഗുഡ് മോർണിംഗ് സാർ, ഞാൻ വൈകിയോ?
1: ഇല്ല ഡോക്ടർ അരുൺ, നിങ്ങൾ വൈകിട്ടൊന്നുമില്ല, വേഗത്തിൽ തന്നെയാണ് എത്തിയത്. പിന്നെ അരുൺ, ഇവിടെ ആനക്കൂട്ടമൊന്നും അടുത്തില്ലാത്തതിനാൽ ആ കുഞ്ഞിനെ കാട്ടിലേക്ക് വിടാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെയല്ല, മുലകുടി മാറാത്ത അവസ്ഥയിൽ അത് അതിജീവിക്കുന്നത് സംശയവുമാണ്. നമുക്കതിനെ കോട്ടൂരിലെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
0: കണ്ടിട്ട് അതാണ് ശരിയെന്നാണ് എനിക്കും തോന്നുന്നത്. തന്നെയുമല്ല, കുഞ്ഞിനെ ഇവിടെ നിർത്തിക്കൊണ്ട് തള്ളയുടെ ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനും കഴിയില്ല.

0: രാവിലെ കുളം തിന്നുള്ളാനായിട്ട് പോയതാണ് സർ. നല്ല കൂടൽ മഞ്ഞായിരുന്നു. ഞാൻ മാസ്റ്ററിനെ കൊണ്ടുവിട്ടിട്ട് തിരികെ പോയതാണ്. പിന്നെ അസിസ്റ്റന്റ് മാനേജർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇവരറിയുന്നത്.
1: സാറേ, മഞ്ഞ് ചെറിയ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. ചൂരൊന്നും അടിച്ചതേയില്ല. തൊട്ടടുത്തെത്തിയപ്പോഴാണ് കണ്ടത്. ഞങ്ങൾ നിന്നതിന് ചുറ്റും അപ്പോൾ കാട്ടാനക്കൂട്ടമുണ്ടായിരുന്നു.

0: പറക്കം പറ്റാത്ത രണ്ട് കൊച്ചുങ്ങളുടെ കാര്യമാണ് ഇനി കഷ്ടം. അവരെയും വെച്ച് അയാളിനി എന്ത് ചെയ്യാനാണ്? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അത് വല്ലതും അറിയണമെന്നുണ്ടോ? അവസാനം വല്ല നക്കാപ്പിച്ച കാശും കൊടുത്ത് കയ്യും കഴുകി അവരങ്ങ് പോകും. നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു.
1: ഇതിപ്പോ ഈ വർഷം തന്നെ മൂന്നാമത്തെ സംഭവമാണ്. ഇനി എന്തെങ്കിലും കാര്യമായി ചെയ്യാതെ പറ്റില്ല സാർ. ഇപ്പൊ തന്നെ ആളുകൾ മൊത്തത്തിൽ ഇളകിയിരിക്കുകയാണ്.
2: ശരിക്കുമേ ഇവങ്ങളെ വിടക്കൂടാതെ. ഇത് രൊമ്പ നാളാ റെഗുലറാ നടക്കുന്നത്. കളക്ടർ വരട്ടും, അപ്പുറം തീരുമാനിക്കലാം.
3: തോമസ് മെമ്പറെ, നമ്മൾ മൊബൈൽ അലർട്ടൊക്കെ കൊടുത്തതാണ്. ഇതിങ്ങനെ സംഭവിക്കുമെന്ന് എങ്ങനെ കരുതാൻ? എന്തായാലും ഡി എഫ് ഒ ഇപ്പോഴിങ്ങെത്തും. അപ്പോഴേക്കും ഡെഡ് ബോഡി ആശുപത്രിയിലേക്ക് അയക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമോ?
1: സർ, ഞാൻ പറഞ്ഞാൽ അവരിപ്പോൾ കേൾക്കുമെന്ന് തോന്നുന്നില്ല. കളക്ടർ വരാതെ ഓടിയെടുക്കാൻ അനുവദിക്കില്ലെന്നാണ് അവർ കട്ടായം പറയുന്നത്. തന്നെയല്ല, ബോഡിയുമായി റോഡ് ഉപരോധിക്കുമെന്നും ഒരു വണ്ടിയും കടത്തിവിടരുത് എന്നുമാണ് അവരിൽ ചിലർ പറയുന്നത്. പോലീസിനോടും ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ചില ആൾക്കാരും സംഘടനകളും പ്രശ്നം ആളിക്കത്തിക്കാനാണ് രഹസ്യമായി ശ്രമിക്കുന്നതെന്ന് സാറിനറിയാമല്ലോ. പക്ഷേ ഇതിങ്ങനെ ആവർത്തിച്ച് സംഭവിക്കുമ്പോൾ നമുക്കും ഒന്നും പറയാനാവില്ല. അതാണ് പ്രശ്നം. നാളെയും അവരുടെ മുഖത്ത് നോക്കണമല്ലോ.
2: ഡി എഫ് ഒ ഇപ്പോ എത്തിടുവാരോ? അവരെ തടുക്കണം, അപ്പുറം കളക്ടർ ഉടനെ വന്നിടുവാരോ?

0: ഓമന എന്ന ഓമന പേരിൽ ആ കാട്ടാനക്കുട്ടി ഇപ്പോഴും കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലുണ്ട്. ആമനയുടെ വിശേഷങ്ങൾ കേൾക്കാം.
1: തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡൻ എസ് വി വിനോദ്.
2: വന്യജീവി സംരക്ഷണത്തിന്റെ വേറിട്ട ഒരു കഥ നമുക്ക് കേൾക്കാം. ഇത് ആമിനയുടെ കഥയാണ്. ആമിന ഒരു ആനക്കുട്ടിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ ആന പുനരധിവാസ കേന്ദ്രത്തിലെ ഒരു അന്തേവാസിയാണ് ആമിന. ആമിനയെ വനംവകുപ്പിന് കിട്ടുന്നത് 2021 ജനുവരി മാസം 23 തീയതിയാണ്. വിതിരയ്ക്കടുത്തുള്ള കല്ലാറ് വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരണപ്പെട്ട പിടിയാനയുടെ സമീപത്ത് നിന്ന് നമുക്ക് കിട്ടിയതാണ് ഈ ആമിനെ. ആമിനന്ന് തീരെ ചെറിയ കുട്ടിയാണ്. അതിന്റെ അമ്മ മരണപ്പെട്ടതറിയാതെ ഒരാളെയും ഈ അമ്മയുടെ അടുത്തേക്ക് വരാൻ അനുവദിക്കാതെ നിലകൊള്ളുകയും അത് മരണപ്പെട്ട ആനയാണെന്ന് പോലും മനസ്സിലാക്കാതെ പാല് കുടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഓമനത്വമുള്ള ആമിനയെ അന്നേ ദിവസം തന്നെ കാപ്പുകാടേക്ക് എത്തിക്കുകയായിരുന്നു. കാപ്പുകാട് എത്തിച്ച ആദ്യത്തെ കുറച്ചു ദിവസം ഒരു കുഞ്ഞിനെ നോക്കുന്ന വാത്സല്യത്തോടെ

വനം വകുപ്പ് അതിനെ പരിചരിച്ചു. ആദ്യം നാളുകളിൽ കുപ്പിപ്പാലാണ് കൊടുത്തത്. കോട്ടൂർ ആന ക്യാമ്പിലെ ഓമനയായി ആമിന വളർന്നു. കുട്ടിയാനകൾക്ക് സാധാരണയായി കണ്ടുവരാറുള്ള ഒരു അസുഖമാണ് ഈ ഹെർപ്പിസ് വൈറസ് ബാധ. 2021 ഹെർപ്പിസ് വൈറസ് ബാധ കാരണം 2 കുട്ടിയാനകൾ ആന ക്യാമ്പിൽ ചരിയുണ്ടായി. ആമിനിയും ആദ്യം ഹെർപ്പസ് പോസിറ്റീവ് ആയിട്ടാണ് കാണപ്പെട്ടത്, പക്ഷെ ഭാഗ്യവശാൽ പിന്നീട് നെഗറ്റീവ് ആയി. ഇപ്പോ ആമിന ആരോഗ്യവതിയാണെങ്കിലും ഈ ഹെർപ്പിസിന്റെ കാരിയർ ആയതിനാൽ അതിനെ മറ്റ് ആനകളിൽ നിന്ന് മാറ്റിയാണ് പാർപ്പിക്കുന്നത്. ആമിന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്, തമിഴ് ചലച്ചിത്രം, അതിൽ ആമിന വേഷമിട്ടിട്ടുണ്ട്. ഇപ്പോഴും കാപ്പുകാടിലെ ആന പുനരധിവാസ കേന്ദ്രത്തിലെ എല്ലാവരുടെയും പ്രിയങ്കരിയായി ആമിന സന്തോഷപൂർവ്വം വാഴുകയാണ്.

ഭാഗ്യവശാൽ പിന്നീട് നെഗറ്റീവായി. ഇപ്പോ ആമിന ആരോഗ്യവിധിയാണെങ്കിലും ഈ ഹെർപ്പിസിന്റെ കാരിയർ ആയതിനാൽ അതിനെ മറ്റ് ആനകളിൽ നിന്ന് മാറ്റിയാണ് പാർപ്പിക്കുന്നത്. ആമിന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്, തമിഴ് ചലച്ചിത്രം, അതിൽ ആമിന വേഷമിട്ടിട്ടുണ്ട്. ഇപ്പോഴും കാപ്പുകാടിലെ ആന പുനരധിവാസ കേന്ദ്രത്തിലെ എല്ലാവരുടെയും പ്രിയങ്കരിയായി ആമിന സന്തോഷപൂർവ്വം വാഴുകയാണ്.

കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെക്കുറിച്ചും അതിന്റെ വിവിധങ്ങളായ കാരണങ്ങളെക്കുറിച്ചും നിരന്തരം ചർച്ചകൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ കൂടി ചുറ്റും നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയാതെ പോകരുത്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള പാരസ്പര്യവും അവയ്ക്കിടയിൽ ഉടലെടുത്തിരുന്ന സംഘർഷങ്ങളും പുരാതനകാലം മുതൽക്കേ നിലനിൽക്കുന്നതാണെന്ന് നമുക്കറിയാം.

അതെ, തീർത്തും വ്യത്യസ്തങ്ങളായ രണ്ട് സാഹചര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഒന്നിൽ വിവേചന ബുദ്ധിയില്ലാത്ത വന്യമൃഗങ്ങൾ ഇരയാക്കപ്പെടുമ്പോൾ മറ്റൊന്നിൽ വിലപ്പെട്ട മനുഷ്യജീവനുകളാണ് പൊലിയുന്നത്. കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ സ്ഥിതി ഇത്രമേൽ വഷളായതിന്റെ പേരിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? അതെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയമാണിത്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള പ്രതിലോമകരമായ പാരസ്പര്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇരുവശത്തും അതിലൂടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഇന്നും പലയിടത്തും അത് ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. സമഗ്രവും ആത്മാർത്ഥവുമായ ഇടപെടലുകളാണ് പരിഷ്കൃത സമൂഹത്തിന് ഇപ്പോൾ വേണ്ടത്. തന്റെ ചുറ്റുപാടുകളെയും താൻ വസിക്കുന്ന ഭൂമിയെ തന്നെയും സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും ധിഷണാശാലിയായ മനുഷ്യന് കഴിയും എന്ന് നമുക്കറിയാം. അതിന്റെ ചാലകശക്തി വിവേചന ബുദ്ധിയില്ലാത്ത ജീവിവർഗങ്ങളോടുള്ള ഒടുങ്ങാത്ത സ്പർദ്ധയോ അവറ്റകളെ അപ്പാടെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രതികാര ബുദ്ധിയോ ആകരുതെന്ന് മാത്രം. നാം നിലനിൽക്കുന്ന ഭൂമിയെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി വർഷം തോറും ജൂലൈ 1 മുതൽ 7 വരെ നമ്മുടെ രാജ്യത്ത് വനമഹോത്സവം ആചരിച്ചു വരുന്നു. സഹജീവികളോടുള്ള സഹിഷ്ണുത നിലനിർത്തിക്കൊണ്ടുതന്നെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചും കാലാവസ്ഥ പുനരുജ്ജീവന പ്രവർത്തനങ്ങളിൽ കൈകോർത്തുപിടിച്ചും നമുക്കും അതിൽ പങ്കാളികളാകാം.

മാ നിഷാദ ചിത്രീകരണമാണ് ഇതുവരെ കേട്ടത്. രചന ജെ ആർ അനി, നിർവഹണ സഹായം അജിത അരവിന്ദ്, നിർവഹണം സെവിൽ ജിഹാൻ.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കഥ ക്ഷമിക്കണം, തുടരും എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും ഗോകുൽ ഗോപകുമാറും പാടിയ ഗാനമാണ് ആദ്യം. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ജേക്സ് ബിജോയുടെ സംഗീതം.

0: കേട്ടത് ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
2: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
1: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാദാനം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം. 9495943219 9496553231 ഒരു നമ്പർ കൂടിയുണ്ട്, 9496593231. ഹരിതം ഹലോ ആകാശവാണിയുടെ സമയം നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. സമയം 8:34:55. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ

0: കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം ഓസ്ട്രേലിയയിലെ സജീവമായ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിലും ഈ സന്ദർശനം നിർണായക പങ്കുവഹിക്കും. ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ എത്തിയത്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കള്ളാടി ദുരന്തത്തിന്റെ അവലോകന യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ പുഴയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ ദുരന്തബാധിത പ്രദേശവും ദുരിതാശ്വാസ ക്യാമ്പും മുഖ്യമന്ത്രി സന്ദർശിച്ചു. കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനി അധികൃതർക്ക് കൈമാറി. ജാർഖണ്ഡ് സ്വദേശിയായ അൻമോലിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണമൊരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപകടത്തിനിടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായി മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യവസ്തുക്കൾ ഉറപ്പാക്കാൻ മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ MSC എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭായോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന 3 സമ്മാനം 25 ലക്ഷമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ഈ മാസം 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയുള്ള വിജിലൻസ് മാനുവൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് കൂടുതൽ കരുത്തു പകരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈഡേ നിർബന്ധമായും ആചരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ദേശീയ ദന്തൽ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ഗവൺമെന്റ് ദന്തൽ കോളേജിൽ ദന്തൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ മേഖലാതല യോഗം നടത്തി. നാഷണൽ ദന്തൽ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ സഞ്ജയ് തിവാരി ഓൺലൈനിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഗതാഗത വകുപ്പിന് കീഴിലുള്ള വിവിധ നിർവഹണ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ട്രാൻസ്പോർട്ട് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പുവരുത്തുന്നതിനും സമയബന്ധിതമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഗതാഗത മന്ത്രി അധ്യക്ഷനായ കമ്മിറ്റി പ്രയോജനപ്രദമാവും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. രാജ്യത്ത് തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. സമയം 8 മണി കഴിഞ്ഞ് 44:50. അല്പസമയത്തിനകം സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.
1: नमस्कार, आकाशवाणी से समाचार संध्या के साथ मैं मुनीश शर्मा.

0: ഇന്റർവെൽ. തീർക്കാം തർക്കങ്ങൾ.
1: ബിന്ദു ടീച്ചറെ, ഇന്ന് രണ്ടുപേരുടെ മുഖത്തൊരു വലിയ യുദ്ധം കഴിഞ്ഞ് വന്നതുപോലൊക്കെയുള്ള ഒരു ക്ഷീണമുണ്ടല്ലോ. അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ക്ലാസ്സില്?
2: എന്റെ ടീച്ചറെ, വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ടാ ഞാൻ വരുന്നേ.
1: എന്തോ പറ്റി?
2: ഇന്ന് ലാസ്റ്റ്

0: ഈ ഒരു യുദ്ധം കഴിഞ്ഞിട്ടാ ഞാൻ വരുന്നേ.
1: എന്തോ പറ്റി?
0: ഇന്ന് ലാസ്റ്റ് പീരീഡ് എന്റെ ക്ലാസ്സിലെ രണ്ട് കുട്ടികൾ തമ്മിൽ ബെഞ്ചിന്റെ പേരിൽ ഒരേ തർക്കം. രണ്ടും കൂടെ തമ്മിലടിയായിരുന്നു. ഞാൻ നടുക്ക് ചെന്ന് നിന്നിട്ട് രണ്ടിനെയും പരമാവധി മാറ്റാൻ നോക്കി അടിയിടാതെ. പക്ഷേ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ചീത്ത വിളി. അത് കണ്ടപ്പോ എനിക്ക് എന്റെ കൺട്രോള് പോയി ടീച്ചറേ. ഞാൻ ഒടുവി ആ ക്ലാസ്സിൽ കിടന്ന് ഒച്ചയെടുത്തിട്ടാണ് രണ്ടും അടങ്ങിയത്. എനിക്കിപ്പോഴും അതിന്റെ ഹാങ് ഓവർ മാറിയിട്ടേ ഇല്ല.
1: ഇത് തന്നെയാണ് ലക്ഷ്മി ടീച്ചറേ എന്റെയും പ്രശ്നം. ഈ ക്ലാസ്സിലെ കുട്ടിയോട് മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ സ്റ്റാഫ് റൂമിലോ അല്ലെങ്കിൽ പുറത്ത് വെച്ചോ ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മളും അറിയാതെ അതേ ടോണിൽ തിരിച്ച് സംസാരിച്ചു പോകില്ലേ, അതോടെ ആ തർക്കം അങ്ങ് കൈവിട്ടു പോകും. സൈക്കോളജിയിൽ ഇതിനെന്തോ കോൺഫ്ലിക്ട് ഡീഎസ്കലേഷൻ എന്ന് പറയുന്നതെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്മി ടീച്ചർ ഈ ബിഹേവിയറൽ മാനേജ്മെന്റിൽ എക്സ്പേർട്ട് ആണല്ലോ. എന്റെ ടീച്ചറെ, ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ പെരുമാറേണ്ടത്, അതൊന്ന് പറഞ്ഞതാ.
2: ടീച്ചർമാരെ, നിങ്ങൾ പറഞ്ഞത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ലൈഫ് സ്കിൽ തന്നെയാണ് ഈ പറഞ്ഞ കോൺഫ്ലിക്ട് ഡീഎക്സ്കലേഷൻ. വളരെ എന്താ പറയുക, വളരെ ബേസിക്കായിട്ട് പറഞ്ഞാൽ നമ്മളിങ്ങനെ കത്താ നിൽക്കുന്ന തീയിലേക്ക് എണ്ണയൊഴിക്കാതെ വെള്ളം ഒഴിച്ച് കെടുത്തില്ലേ, അതാണ് ഈ സംഭവം. ഒരു തർക്കം അല്ലെങ്കിൽ ഒരു പ്രശ്നം അവിടെ നടക്കുമ്പോൾ ഒന്നുകിൽ അവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നുകിൽ അത് പ്രശ്നം വലിയ ഗുരുതരമാവും, അതായത് എസ്കലേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഇടപെട്ട് അവിടെ ചെല്ലുമ്പോൾ അതിനെ അങ്ങ് ശാന്തമാക്കും, അതായത് ഡീ എസ്കലേറ്റ് ചെയ്യും. ഇതിന് ശരിക്കും സൈക്കോളജിയിൽ പല സ്റ്റേജസ് ഉണ്ട്.
0: ടീച്ചറേ, ആ ഒരു വഴക്കുണ്ടാവുമ്പോഴേ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് റെസ്പോൺസ് വരുമല്ലോ.
2: വരും.
0: നമ്മുടെ ബി പി എന്തായാലും കൂടും. നമ്മളറിയാതെ നമ്മുടെ ശബ്ദം ഉയരുകയും ചെയ്യും. ഈ സമയത്ത് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? അപ്പോ
2: ടീച്ചർ പറഞ്ഞത് വളരെ അക്യുറേറ്റ് പോയിന്റാ. ഈ അഡ്രിനാലിൻ റഷ് ഉണ്ടാവുന്ന ആദ്യ സെക്കൻഡിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് സെൽഫായിട്ടങ്ങ് നിയന്ത്രിക്കുക, അതായത് സ്വയം നിയന്ത്രിക്കുക. മറ്റൊരാളെ ശാന്തനാക്കാൻ എന്തായാലും നമുക്ക് ആ സമയത്ത് ശ്രമിക്കാതിരിക്കുക, നമ്മൾ സ്വയം ശാന്തമാകാം. അതിനെയാണ് ഈ കോ റെഗുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആളെ എങ്ങനെയാണോ ശബ്ദം ഉയർത്തിക്കൊണ്ട് വരുന്നത്, അതേപോലെ നമ്മളും ശബ്ദം ഉയർത്തിയാൽ അത് ഒരിക്കലും ആ ഒരു പ്രശ്നം അവിടെ വെച്ച് തീരത്തില്ല, അത് കൂടേ ഉള്ളൂ. അതുകൊണ്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആളിന്റെ മുമ്പിൽ നമ്മൾ ആദ്യം അങ്ങ് ശാന്തമായി ശബ്ദം കുറച്ച് സംസാരിക്കുക. അപ്പോൾ ആ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരല്പം ശ്രദ്ധിക്കേണ്ടി വരും. അതോടെ അവരുടെ ആവേശം ഒന്ന് പതുക്കെ കുറഞ്ഞു വരും.
3: അത് കൊള്ളാം. അപ്പോൾ കുട്ടികളൊക്കെ നമ്മളെ കളിയാക്കുന്ന തരത്തിൽ സംസാരിച്ചാൽ അത് കേട്ട് നിൽക്കണം എന്നാണോ? അതിന്റെ അർത്ഥം നമ്മൾ തോറ്റുപോയി എന്നല്ലേ?
2: അതൊരിക്കലില്ല ടീച്ചറേ. അവിടെയാണ് നമ്മൾ അടുത്ത നമ്മുടെ സ്റ്റേജ് അല്ലെങ്കിൽ അടുത്ത നമ്മുടെ ഐഡിയോളജി പ്രയോഗിക്കേണ്ടത്. QTIP, അതായത് ക്വിറ്റ് ടേക്കിംഗ് ഇറ്റ് പേഴ്സണലി. അതായത് ഒരാൾ തർക്കത്തിൽ ദേഷ്യപ്പെടുമ്പോൾ അത് നമ്മളോടുള്ള പേഴ്സണലായിട്ടുള്ള ദേഷ്യമാണെന്ന് നമ്മൾ വിചാരിക്കാതിരിക്കുക. അത് ആ ഒരു സിറ്റുവേഷനോടോ അവരുടെ ഉള്ളിലെ മറ്റെന്തെങ്കിലും ഇമോഷണൽ സ്ട്രഗിൾ കൊണ്ടോ ഫ്രസ്ട്രേഷൻസ് കൊണ്ടോ ഒക്കെ ഉണ്ടാവുന്നതാണ്. നമ്മളതിനെ പേഴ്സണലായിട്ട് എടുക്കുമ്പോഴാണ് തിരിച്ച് നമുക്ക് ഇങ്ങനെ അതേ വേഗത്തിൽ ദേഷ്യപ്പെടാൻ തോന്നുന്നത്. അതിനു പകരം അവരുടെ ആ ഒരു ദേഷ്യത്തിന് പിന്നിലെ എന്താണ് ആക്ച്വൽ റീസൺ എന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. ആ ശ്രമിക്കുന്ന പ്രോസസ്സിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ആക്റ്റീവ് ലിസണിങ്.
0: ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരാൾ പറയുന്ന ചീത്തയും ബഹളവും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണമെന്നാണോ? ഫിസിക്സിൽ നമ്മൾ നോയ്സ് ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ ഈ നോയ്സ് കേൾക്കണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ് ടീച്ചറെ?
2: ലോജിക്ക് ഉണ്ടാണ് ടീച്ചറെ. പലപ്പോഴും ആൾക്കാർ ഈ ദേഷ്യപ്പെടുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ പറയുന്ന കാര്യം മറ്റാരും കേൾക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ വരുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ അവർക്ക് ഒരു സംസാരിക്കാൻ ഒരു സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അവരവരുടെ ഉള്ളിലെ ദേഷ്യം ഇങ്ങനെ പറഞ്ഞ് തീർത്ത് അവരുടെ ആ ദേഷ്യത്തിന്റെ വീര്യം കുറയും. അതായത് ലെറ്റ് ദം വെന്റ്. അവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ഇല്ല നിങ്ങൾ പറഞ്ഞത് തെറ്റാ, ഞാൻ പറയുന്നൊന്ന് കേട്ടേ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് പറഞ്ഞ് തീർക്കാനുള്ള സ്പേസ് കുറയും. അവർ പറഞ്ഞു തീരുന്നത് വരെ വളരെ ക്ഷമയോടെ അതൊന്ന് കേട്ട് നോക്കിയേ. അവർ പറഞ്ഞു തീരുമ്പോൾ ആ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് കാരണം ഒരുപാട് വിഷമം ഉണ്ടായെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ഇമോഷൻസിനെ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ. അവിടെയാണ് വാലിഡേഷൻ ഉണ്ടാവുന്നത്.
3: ലക്ഷ്മി ടീച്ചർ പറയുന്നത് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്.

0: പക്ഷെ രണ്ട് കുട്ടികൾ ഇതാ ടീച്ചർ ആനി ടീച്ചർ പറഞ്ഞതുപോലെ ഇങ്ങനെ അടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ എങ്ങനെയാ പരീക്ഷിക്കുക?
1: അത് സിമ്പിൾ. അതിനൊരു 3 C's ഉണ്ട്. അതായത് ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് പ്ലേസിലോ ഒക്കെ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ഫിസിക്കൽ അല്ലെങ്കിൽ വെർബൽ കോൺഫ്ലിക്ട്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 3 C's അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സി എന്ന് പറയുന്നത് കൺട്രോൾ യുവർ ബോഡി ലാംഗ്വേജ്. നമ്മളിങ്ങനെ കൈകൾ കെട്ടിയിട്ടോ അല്ലെങ്കിൽ വിരൽ ചൂണ്ടിയോ അവരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ അഗ്രസീവായിട്ട് ചെന്ന് നിൽക്കരുത്. ഇതവർക്ക് കൂടുതലൊരു ത്രെട്ടായിട്ട് തോന്നും. അതിന് പകരം കൈകളിങ്ങനെ തുറന്ന് പിടിച്ച് ഓപ്പൺ പോസ്റ്ററായിട്ട് നിന്ന് അവരുടെ വശത്തേക്ക് നേരെ മാറി നിൽക്കുക. അവരെ കുറ്റപ്പെടുത്താനല്ല വന്നിരിക്കുന്നത് എന്നുള്ളൊരു ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കും. അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാകും.
0: അപ്പൊ ഈ രണ്ടാമത്തെ സിഒ ടീച്ചറെ,
1: അതാണ് ഈ ക്രിയേറ്റ് സ്പേസ് എന്ന് പറയുന്നത്. അടിക്കാൻ രണ്ടുപേര് നിൽക്കുന്നു എന്ന് വെക്കുവോ, അവരെ പരസ്പരം രണ്ട് വശത്തേക്ക് ദൂരെ മാറ്റി നിർത്തുക. അവരെ നോക്കാൻ പരസ്പരം നോക്കാൻ പോലും അനുവദിക്കാതെ അവരുടെ ശ്രദ്ധ അങ്ങ് മാറ്റിവിടുക. അങ്ങനെ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക.
2: അപ്പൊ അടുത്ത സി എന്താ ടീച്ചറെ?
1: അടുത്ത സി ആണ് ക്ലാരിഫൈ ദ ഇഷ്യൂ സെപ്പറേറ്റ്ലി. ഒരുമിച്ച് അവരെ ഇരുത്തിയിട്ട് അവരുടെ കുറ്റങ്ങൾ വിസ്തരിക്കാൻ നമ്മൾ നിൽക്കരുത്. അത് വീണ്ടും അവരുടെ ഒരാൾ മറ്റൊരാളുടെ കേട്ടിട്ട് വീണ്ടും അവരുടെ തർക്കത്തിന് കാരണമാവും. അപ്പോൾ അവരെ തനിച്ചായിട്ട് ഓരോരുത്തരെ സെപ്പറേറ്റ് ഇൻഡിവിജ്വലി വിളിച്ച് മാറ്റി നിർത്തി അവരോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുക.
3: ശരിയാ ടീച്ചർ പറഞ്ഞത്. ഇന്ന് ഞാൻ ചെയ്തത് അവരെ ഒരുമിച്ച് നിർത്തി വഴക്ക് പറയുന്നതായിരുന്നു. അതൊട്ടും ശരിയായില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും പ്രൊവോക്ഡ് ആയത്. അവരെ മാറ്റി നിർത്തി സംസാരിച്ചിരുന്നെങ്കിൽ അവരുടെ യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു.
1: അതെ.
0: ലക്ഷ്മി ടീച്ചറെ, അപ്പൊ ഒരു സംശയം. നമ്മളിപ്പോ സ്കൂളിലെ കാര്യമാണല്ലോ പറയുന്നത്, ഇനി അത് വിടെ. ഇപ്പൊ നമ്മൾ കസ്റ്റമർ കെയറിലോ ഏതെങ്കിലും ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ചിലർ വല്ലാതെ തർക്കിക്കുന്നത് കാണാറില്ലേ, അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എന്താ ചെയ്യേണ്ടത്?
1: അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മുടെ ഭാഷയ്ക്കാണ്. അതായത് തർക്കങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഐ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.
0: എന്ന് വെച്ചാ
1: നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും പറയുന്നത് ഒഴിവാക്കണം. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാ, നിങ്ങൾക്ക് ഒരു അച്ചടക്കവും ഇല്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയാം. ആദ്യത്തെ വാചകം നമുക്ക് കേൾക്കുമ്പോഴേ അറിയാലോ അതൊരു അക്യൂസേഷനാണ്, കുറ്റപ്പെടുത്തലാണ്. അപ്പോൾ അപ്പുറത്തെ ആൾ അത് കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഞാനൊരു കുറ്റക്കാരിയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രതിരോധത്തിലാകും, ഡിഫെൻസീവ് ആകും. അതേസമയം രണ്ടാമത്തെ വാചകം നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്ത് അവർ നമ്മളെ അത് കൂടുതൽ മനസ്സിലാക്കി തരാൻ ശ്രമിക്കും.
3: ടീച്ചർ പറഞ്ഞത് വളരെ ലോജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആളുകളെ കുറ്റപ്പെടുത്താൻ പോകുമ്പോൾ അവരെന്താണെങ്കിലും അതിനെ ഡിഫെൻഡ് ചെയ്യും, അത് കൂടുതൽ തർക്കങ്ങളിലേക്ക് പോകുള്ളൂ. ചില കെമിക്കൽ റിയാക്ഷൻസ് പോലെയാണ് അത് അല്ലേ?
1: അതെ.
3: കാറ്റലിസ്റ്റ് ഇട്ട് കൊടുത്താൽ സ്പീഡ് കൂടുന്ന പോലെ ആയിരിക്കും അല്ലേ?
1: അതെ.
0: ആ ടീച്ചർ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ചില കുട്ടികൾ സംശയം ചോദിക്കുന്ന കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷെ ടീച്ചറെ, ഈ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നയാളുടെ അമ്പിനും വില്ലിനും അടുക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ചില കുട്ടികളെ കണ്ടിട്ടില്ലേ മനഃപൂർവ്വം നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കാറില്ലേ?
1: ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ബൗണ്ടറികൾ നിശ്ചയിക്കേണ്ടത്. നമ്മൾ ആദ്യം വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുക, ശാന്തത പാലിക്കുക. എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ പറയുന്നതെല്ലാം നമ്മളങ്ങ് സഹിച്ചോളണം എന്നുള്ളതല്ല. വളരെ മാന്യമായിട്ട് എന്നാൽ വളരെ അസേർട്ടീവായിട്ട് ദൃഢമായിട്ട് നമ്മൾ നമ്മുടെ അതിർത്തികൾ പറഞ്ഞു തന്നെ വെക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട്, നിങ്ങൾക്ക് ദേഷ്യം വരുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ ഈ മോശം വാക്കുകൾ സംസാരിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ കൃത്യമായി പറയുക. നിങ്ങൾ വളരെ കാമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇതിനൊരു സൊല്യൂഷൻ കാണാം, ഇല്ലെങ്കിൽ ഞാൻ ഈ കോൺവെർസേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ബൗണ്ടറി കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്താം. അപ്പോൾ കാര്യങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വരികയും ചെയ്യും. സിറ്റുവേഷൻ ഈ പറഞ്ഞ പോലത്തെ നമുക്ക് കൂടുതൽ കൂടുതൽ ദേഷ്യം ഉണ്ടാവുന്നതിൽ നിന്ന് നമുക്ക് തന്നെ എക്സ്കേപ്പ് ആവാനും പറ്റും.
3: ഓ, ഇതാണ് യഥാർത്ഥ ഇമോഷണൽ ഇന്റലിജൻസ്. നമ്മുടെ സ്കൂളിലെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് ഈ ആത്മനിയന്ത്രണമാണ്. സെൽഫ് കൺട്രോൾ ഇല്ല പിള്ളേർക്ക്.
1: അതെ.
3: സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും പിന്നെ അതുപോലെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനും കാരണം അവർക്ക് ആ ഒരു പേഷ്യൻസ് ഇല്ല, അല്ലെങ്കിൽ ക്ഷമയില്ല ടീച്ചറെ. മിക്കവാറുള്ള കുട്ടികൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ തമ്മിലടിയാണ്. കുട്ടികൾക്ക് വേണ്ടി നമുക്ക് കോൺഫ്ലിക്ട് ഡി എസ്കലേഷൻ രീതികളെ കുറിച്ചൊരു വർക്ക്ഷോപ്പ് നടത്തിയാലോ ടീച്ചറെ?
0: അത് കൊള്ളാം. ആനി ടീച്ചറുടെ ഐഡിയ നന്നായിട്ടുണ്ട്. കുട്ടികൾക്ക് ഇപ്പം മാത്രമല്ല അവരുടെ ഭാവി ജീവിതത്തിലും പിന്നെ കുടുംബജീവിതം

0: ജീവിതത്തിലും ഒക്കെ ആവശ്യമുള്ള ഒരു സ്കില്ലാണിത്. ലക്ഷ്മി ടീച്ചർ തന്നെ അതിനെ ലീഡെടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ ഘട്ടങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നില്ലേ? അതുപോലെ എങ്ങനെ പ്രൊജക്റ്റായിട്ടും ആക്ടിവിറ്റി ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് ടീച്ചർ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി.
1: എന്തായാലും പറ്റൂ തന്നെയാണ് തോന്നുന്നത്. കുട്ടികൾക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ പീസ് മേക്കേഴ്സ്, തർക്കങ്ങൾ പരിഹരിക്കാൻ സ്മാർട്ടായി എന്ന പേരിൽ നമുക്കൊരു പ്രോഗ്രാം തന്നെ അങ്ങ് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരു 3 ആക്ടിവിറ്റി വരുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം.
0: പറ ടീച്ചറേ.
1: ഒന്നാമത്തെ വേണമെങ്കിൽ ഒരു റോൾ പ്ലേ പോലെ,
0: എന്നുവെച്ചാ
1: അതായത് കളിക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതൊക്കെ അവർ ഒന്ന് അഭിനയിച്ച് കാണിക്കുക. ഒരാൾ എങ്ങനെ ദേഷ്യപ്പെടുന്നു, മറ്റൊരാൾ അതിനെ എങ്ങനെ ശാന്തമാക്കും. രണ്ടാമത്തെ ആക്ടിവിറ്റി ഡീ കോഡിങ് ആങ്കർ വേണമെങ്കിൽ ആക്കാം. അതിൽ കുട്ടികൾ ഒരാഴ്ച അവരുടെ ആക്ടിവിറ്റീസ് നോക്കിയിട്ട് അവർക്ക് ദേഷ്യം വന്ന 3 സാഹചര്യങ്ങൾ അവർ ഡയറിയിൽ എഴുതി വെക്കുക. എന്താണ് അവർക്ക് അതിലേക്ക് ദേഷ്യം വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതെന്ന് അവർ തന്നെ കണ്ടെത്തി അതൊന്ന് അനാലിസ് ചെയ്യുക. അതാണ് ഡീ കോഡിങ്. ഇനി മൂന്നാമത്തേത് വേണമെങ്കിൽ ഒരു ഐ സ്റ്റേറ്റ്മെന്റ് ചലഞ്ച്. നമ്മളെപ്പോഴും ഉപയോഗിക്കാറുള്ള 5 കുറ്റപ്പെടുത്തൽ വാചകങ്ങളെ, അതായത് യു സ്റ്റേറ്റ്മെന്റ്സിനെ എങ്ങനെ ഐ സ്റ്റേറ്റ്മെന്റ്സ് ആക്കാം എന്നുള്ളത് അവർക്കൊരു ടാസ്ക് കൊടുക്കാം.
0: അവർക്ക് കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നാതെ പറയാൻ എങ്ങനെ പറ്റും എന്നുള്ളതല്ലേ?
1: അതെ.
2: ടീച്ചറെ അടിപൊളി ഐഡിയ ആണ്. എന്തായാലും ഈ റോൾ പ്ലേ ഒക്കെ അവതരിപ്പിച്ച് കാണിക്കുമ്പോൾ എന്തായാലും പിള്ളേർക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാവും. അടുത്ത ആഴ്ച എന്തായാലും അസംബ്ലി ഉണ്ടല്ലോ, അതിനുശേഷം നമുക്കിത് ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യാം. എനിക്ക് തന്നെ ഇപ്പോൾ വലിയൊരു ആശ്വാസമാണ്. ഇനി എൻ്റെ ക്ലാസ്സിൽ പിള്ളേർ വഴക്കുണ്ടാക്കിയ ഞാൻ അലറി വിളിക്കില്ല കേട്ടോ ടീച്ചറെ, പകരം ഈ ഡീ എസ്കലേഷൻ വിദ്യകൾ പുറത്തെടുക്കും.
1: വെരി ഗുഡ്.
0: എനിക്കും ഇത് ഒരുപാട് സഹായമായി. ദേഷ്യത്തെ ദേഷ്യം കൊണ്ട് നേരിടുന്നത് വിഡ്ഢിത്തമാണെന്ന് മനസ്സിലായി. നമ്മുടെ സൈബർ ക്ലബും കൗൺസിലിംഗ് സെല്ലും ഒരുമിച്ച് ചേർന്ന് ഈ പ്രൊജക്ടിന്റെ ഗൈഡ് ലൈൻസ് ഇന്ന് തന്നെ നമുക്ക് തയ്യാറാക്കണം.
1: ഓക്കെ ടീച്ചറെ. നമുക്കറിയാലോ ഇങ്ങനെ കോൺഫ്ലിക്ട്സോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ലോകമൊന്നും അത് പോസിബിളേ അല്ല. പക്ഷേ ഈ ഇത് കാരണം നമ്മുടെ റിലേഷൻഷിപ്പിൽ, ബന്ധങ്ങളിൽ ഒരു വിള്ളൽ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ കുട്ടികൾ അത് അറിഞ്ഞു തന്നെ വളരട്ടെ. അവർക്ക് കോൺഫ്ലിക്ട്സിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ വളരട്ടെ.
3: തീർക്കാം തർക്കങ്ങൾ. ശബ്ദ സാന്നിധ്യം റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ.

ಆಕಾಶವಾಣಿ ഇപ്പോൾ ശ്രീ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. ശ്രീ എസ് ആർ ശ്രീകാന്ത് മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം, ശ്രീ ഗോപകുമാർ കേടി മുഖർശംഖ്. കച്ചേരിയിൽ ആദ്യം ബാഗായനയ്യ, ചന്ദ്രജ്യോതി രാഗത്തിലുള്ള ത്യാഗരാജകൃതി ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി. ശ്രീ എസ് ആർ ശ്രീകാന്ത് മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം, ശ്രീ ഗോപകുമാർ കേടി മുഖർശംഖ്. കച്ചേരി തുടരുന്നു. കുഴലൂതി എന്നാരംഭിക്കുന്ന ഊത്തുക്കാട് വെങ്കടസുബ്ബയ്യരുടെ കൃതി, രാഗം കാംബോജി, ആദിതാളം.

0: ഇതുവരെ കേട്ടത് ശ്രീ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി, ശ്രീ എസ് ആർ ശ്രീകാന്ത് മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം, ശ്രീ ഗോപകുമാർ കേടി മുഖർ ശംഖ്.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ജാക്ക്പോട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല വരികൾ എഴുതി ഇളയരാജ ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് നടിയും നർത്തകിയുമായ ഇന്ദുലേഖയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ചലച്ചിത്രങ്ങളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ശ്രദ്ധേയയായ ഇന്ദുലേഖ മികച്ച ഒരു ഡബിംഗ് ആർട്ടിസ്റ്റും അന്യഭാഷാ പരമ്പരകളുടെ വിവർത്തകയും കൂടിയാണ്. ഇന്ദുലേഖയോട് നേരിട്ട് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഗാനങ്ങൾ ആവശ്യപ്പെടാനുമായി ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. ഇനി കേൾക്കാം പ്രസാദം എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി വി ദക്ഷിണാമൂർത്തി ഈണം നൽകി എസ് ജാനകി പാടിയ ഗാനം.

0: ആകാശവാണി. സുഭാഷിതം സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിച്ചത്.
1: താരതമ്യം ചെയ്യുക എന്നത് മനുഷ്യസഹജമായ ഒരു സ്വഭാവമാണ്. ഈ താരതമ്യമാണ് ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കുമുള്ള പ്രചോദനം എന്ന് പൊതുവേ പറയാമെങ്കിലും അത് പലപ്പോഴും വിപരീത ഫലമാണ് സൃഷ്ടിക്കുന്നത്. ഒരാൾ മറ്റൊരാളെ താരതമ്യം ചെയ്ത് സ്വയം ഉത്കർഷബോധമോ അപകർഷബോധമോ തോന്നിയാൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാക്ക കൊക്കിനോട് സ്വയം താരതമ്യം ചെയ്ത് സങ്കടപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാക്കയുടെ തനിമ കാക്കയ്ക്കും കൊക്കിൻ്റെ തനിമ അതിനും മാത്രമുള്ളതാണ്. ഈയൊരു പരമസത്യം മനസ്സിലാക്കാത്തതാണ് പല സംഘർഷങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം. അയൽവാസിയുടെ ബഹുനില ബംഗ്ലാവും രാജകീയ പ്രൗഢിയുള്ള കാറും കണ്ട് അസൂയപ്പെടുകയും അപകർഷബോധത്തിനടിമയായി നിഷേധ ചിന്തകളുമായി ജീവിക്കുകയും ചെയ്യുന്നവരെ നാം കാണാറുണ്ട്. അവരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം. ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ആന്തരികവും ബാഹ്യവുമായ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി അവരവരുടെ തനിമ നിലനിർത്തി വികസിക്കുക എന്നതാണ് പ്രകൃതിയുടെ നിയമം. ഓരോന്നിനും അതിൻ്റേതായ ധർമ്മവും കർമ്മവുമുണ്ട്.

0: ഡോക്ടർക്ക് ഡോക്ടറുടെ ധർമ്മവും അധ്യാപകന് അധ്യാപകന്റെ ധർമ്മവുമുണ്ട്. ഒരു കാർപ്പൻ്റർക്ക് മറ്റൊരു ധർമ്മമാണുള്ളത്. സമൂഹത്തിൽ ആരും ചെറിയതോ വലിയതോ അല്ല. എല്ലാവിധത്തിലുള്ള കർമ്മധർമ്മങ്ങളുടെയും സമഗ്രതയിലൂടെ മാത്രമേ സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് ഓരോരുത്തരും മറ്റൊരാളുമായി താരതമ്യം ചെയ്യാതെ അവനവൻ്റെ കഴിവുകൾ വികസിപ്പിച്ച് മുന്നേറാൻ ശ്രമിക്കുക. തനത് വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ധർമ്മം. ഇത് വ്യക്തമാക്കുന്ന ഒരു പഴയ കഥയുണ്ട്. അവനവനാകുന്നതാണ് മഹത്തരമെന്ന് ഈ കഥ നമ്മോട് പറയുന്നുണ്ട്. ഒരു ദിവസം രാജാവ് കൊട്ടാരവളപ്പിൽ ഉലാത്താനായി ഇറങ്ങിയപ്പോൾ പൂന്തോട്ടം കൂടി ഒന്ന് കണ്ടുകളയാമെന്ന് കരുതി. പ്രത്യേകമായ പരിചരണം നൽകിയിരുന്ന ആ ഉദ്യാനത്തിലെ ഉണങ്ങിയ മരങ്ങളും കൊഴിഞ്ഞുപോയ ഇലകളും വരണ്ടു നിൽക്കുന്ന പൂക്കളും കണ്ട് രാജാവ് ഞെട്ടിപ്പോയി. അദ്ദേഹം ഈ കാഴ്ച കണ്ട് അത്യന്തം വിഷണ്ണനായി. ഓരോ മരത്തിൻ്റെയും ചെടിയുടെയും അടുത്ത് ചെന്ന് അദ്ദേഹം കാര്യം തിരക്കി. കരുത്തിൻ്റെ പ്രതീകമെന്ന് കരുതിയിരുന്ന ഓക്കുമരം ഉണങ്ങി മെലിഞ്ഞിരിക്കുന്നത് കണ്ട് അദ്ദേഹം ചോദിച്ചു, പ്രിയപ്പെട്ട ഓക്കുമരമേ, നീ എന്താണ് ഇത്ര അവശനായിരിക്കുന്നത്? എനിക്ക് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അങ്ങ് നോക്കൂ, ഈ പൈൻമരം എത്ര ഉയരത്തിലാണ് വളരുന്നതെന്ന്. എനിക്ക് അത്രയും ഉയരത്തിൽ എത്താൻ കഴിയില്ലല്ലോ എന്ന ചിന്തയാണ് എന്നെ അലട്ടുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പൈൻമരങ്ങൾ ഒടിഞ്ഞു തൂങ്ങി വീഴാൻ തുടങ്ങുന്നത് കണ്ട് അടുത്തേക്കൊന്ന് ചോദിച്ചു, എന്താണ് നീ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത്? നോക്കൂ ആ മുന്തിരിവള്ളികൾ, എത്ര മധുരമുള്ള മുന്തിരിപ്പഴങ്ങളാണ് ആ മുന്തിരിവള്ളി നൽകുന്നത്. എല്ലാവർക്കും ആ മുന്തിരിച്ചെടി എന്തൊരു സ്നേഹവും പരിഗണനയുമാണ്. അസൂയ തോന്നുന്നു, എനിക്ക് അങ്ങനെയൊരു പരിലാളന് കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടം സഹിക്കാൻ വയ്യ. ഇത് കേട്ട് മുന്തിരിച്ചെടിയുടെ അടുത്ത് ചെന്ന രാജാവ് കണ്ടത് മുന്തിരിവള്ളികൾ വാടിക്കിടക്കുന്നതാണ്. നിനക്കെന്ത് പറ്റിയ മുന്തിരിക്കുട്ടി? അങ്ങ് ആ റോസാ ചെടിയിലേക്ക് നോക്കൂ, എത്ര മനോഹരവും സുഗന്ധപൂരിതവുമായ പുഷ്പങ്ങളാണ് പനിനീർച്ചെടിയിലുള്ളത്. എല്ലാവരും ആരാധനയോടെയാണ് റോസാ ചെടിയെ നോക്കുന്നത്. എനിക്ക് ഭാഗ്യമില്ലാതെ പോയി, എനിക്കെന്തിനാണ് ഈ ശബ്ദജന്മം? അപ്പോഴാണ് ഒരു കുഞ്ഞു ചെടി മനോഹരമായ പുഞ്ചിരിപ്പുമായി നിൽക്കുന്നത് രാജാവ് കണ്ടത്. അതിൻ്റെ സുഗന്ധവും സൗന്ദര്യവും ഊർജ്ജസ്വരതയും രാജാവിനെ ആകർഷിച്ചു. എല്ലാ മരങ്ങളും ചെടികളും നിരാശരും ക്ഷീണിതരുമായി നശിച്ചുകൊണ്ടിരിക്കുന്നു. നീ മാത്രം വളരെ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ടല്ലോ കുഞ്ഞു ചെടിപ്പെണ്ണേ, നിന്റെ സന്തോഷത്തിൻ്റെ രഹസ്യമെന്താണ്? അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് രാജൻ. അങ്ങയുടെ ഇഷ്ടവും ആഗ്രഹവും അനുസരിച്ച് എന്നെ നട്ടുവളർത്തി. അങ്ങയ്ക്ക് മറ്റൊരു ഓക്കോ പൈനോ ആയിരുന്നു ആവശ്യമെങ്കിൽ അങ്ങ് അത് നട്ടുവളർത്തുമായിരുന്നു. ഞാൻ എന്താണോ അതിനുപരിയായോ മറ്റൊരാളായോ വളരാൻ എനിക്ക് കഴിയില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ തനത് ഗുണവിശേഷങ്ങളും സവിശേഷതകളും വികസിപ്പിക്കാൻ ശ്രമിച്ചു. ഞാനതിൽ വിജയിച്ചതിനാൽ സന്തോഷമായിരിക്കുന്നു. ഞാൻ മാത്രമായിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം. രാജാവ് ആ കുഞ്ഞു ചെടിയെ അഭിനന്ദിച്ച് കൊട്ടാരത്തിലേക്ക് പോയി.
1: സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. സമയം 11 മണി കഴിഞ്ഞ് 4:55. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെലിറിലെ.
2: This is Akashvani, the news read by Renuka. Prime Minister Narendra Modi arrived in Melbourne, Australia this evening on the second leg of his three-nation visit. He was warmly received by Australian Minister for Housing, Minister for Homelessness and Minister for Cities, Claire O'Neill, upon his arrival. The Prime Minister said this visit will add vigour to the India-Australia Comprehensive Strategic Partnership. In a social media post, Mr. Modi said that he looks forward to the talks with his Australian counterpart, Anthony Albanese. The Prime Minister said that he will also have the opportunity to interact with the Indian diaspora, which is an important pillar of India-Australia partnership. During his visit, Mr. Modi will participate in the 3rd India-Australia Annual Summit. He will also participate in the India-Australia CEOs Forum, where he will address a gathering of top business leaders from both countries. External Affairs Minister Dr. S. Jaishankar today called on Crown Prince Sheikh Sabah Al Khaled Al Sabah of Kuwait. In a social media post, the minister shared that he conveyed the greetings of Prime Minister Narendra Modi to the Crown Prince. Dr. Jaishankar appreciated the Crown Prince's